ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ഇടവം 5, 2026 മെയ് 19 ചൊവ്വാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭ

ശുഭചിന്തകൾ. ഏറ്റവും ദുർബലനായ ജീവിയാണ് മനുഷ്യൻ. എത്ര ആദർശവാനും വീണുപോകാൻ ചെറിയൊരു പ്രലോഭനം മതി. ലോകത്തിലെ എല്ലാ പ്രലോഭനങ്ങളെയും വേണ്ടെന്ന് വയ്ക്കുവാൻ കഴിവുള്ള എത്ര ആദർശവാന്മാരുണ്ട് ഈ ലോകത്ത്. വീണുപോകും എത്ര ആദർശവാനും. വീണാൽ അവിടെ തന്നെ കിടക്കാതെ ശരിയായ വഴിയിലേക്ക് തിരിച്ചു പോവുക എന്നത് തന്നെയാകണം ആദ്യ ലക്ഷ്യം. വീഴുക എന്നത് ഒരു തെറ്റല്ല, പക്ഷേ അവിടെ തന്നെ കിടക്കുക എന്നത് അതിലും വലിയ തെറ്റ്. ഇനിയും വീഴാതിരിക്കാനുള്ള വലിയൊരു പാഠവും ആദ്യ വീഴ്ചയിൽ തന്നെ സ്വന്തമാക്കണം. ഏവർക്കും ശുഭദിന ആശംസകൾ.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണിക്ക് കിഞ്ചന വർത്തമാനം, 8:30 റീഡിംഗ് റൂം, 9 മണിക്ക് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, വൈകിട്ട് 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, 6:45 മധുരം സംസ്കൃതം, രാത്രി 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകിട്ട് 6:30 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇതോടുകൂടി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സമാപിക്കുന്നു. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് മെയ് 19. ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരായ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചതും ബ്രിട്ടനും റഷ്യയും നാസി വിരുദ്ധ കരാറിൽ ഒപ്പുവെച്ചതും ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചതുമൊക്കെ ഒരു മെയ് 19. മെയ് 19 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് മെയ് 19. 1571 മെയ് 19 ഫിലിപ്പൈൻസിന്റെ തലസ്ഥാനമായി മനില സ്ഥാപിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരായ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് 1930 മെയ് 19. ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രി മഹേന്ദ്ര ചൗധരി ഫിജിയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായത്. 1939 മാസ് 2 ഉപഗ്രഹ വിക്ഷേപണത്തിലൂടെ ചൊവ്വാഗ്രഹത്തിലേക്കുള്ള ബഹിരാകാശ പദ്ധതി സോവിയറ്റ് യൂണിയൻ നടപ്പിലാക്കിയത് 1971 മെയ് 19. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത് 1982 മെയ് 19. പറവൂർ നിയോജക മണ്ഡലത്തിലെ 50 ബൂത്തുകളിലാണ് ഇത് പരീക്ഷിച്ചത്. ഇന്ത്യൻ വംശജനും അമേരിക്കൻ നേത്രരോഗ വിദഗ്ധനുമായ ബാലമുരളി അമ്പാടി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബിശ്വഗുരനായത് 1995 ഇന്നേ ദിവസമായിരുന്നു. 17 വയസ്സും 294 ദിവസവും മാത്രമായിരുന്നു പ്രായം. കൂടിയാട്ടത്തിന് യുനെസ്കോയുടെ അപൂർവ ബഹുമതി കിട്ടിയത് 2001 മെയ് 19. ഇന്ത്യൻ വംശജനായ മലേഷ്യൻ വ്യവസായി രവിചന്ദ്രൻ എവറസ്റ്റ് കീഴടക്കിയത് 2006 മെയ് 19.

ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ചന്ദനം മണക്കുന്ന പൂന്തോട്ടം

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മൃതി എം പള്ളുരുത്തി.
1: എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-22 തീയതികളിൽ നടത്തും. ഇതിനായി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രോടേം സ്പീക്കറായി ജി സുധാകരനെ നിയമിക്കും. വ്യാഴാഴ്ച പ്രോടേം സ്പീക്കർക്ക് മുന്നിലാകും മറ്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. വെള്ളിയാഴ്ചയായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനാർത്ഥി ാണ് ഭരണപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്.
0: നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെരിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിൽ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, JP നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർ ലാൽ, കിരൺ റിജിജു എന്നിവരുൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ അഭിനന്ദനം അറിയിച്ചു. ഈ അന്താരാഷ്ട്ര പുരസ്കാരം മോദി നേതൃത്വത്തിന്റെ വ്യാപ്തി ലോകത്തിന്റെ തെക്കുനിന്ന് വടക്കോട്ട് വ്യാപിക്കുന്നതിന്റെ അടയാളമാണെന്ന് അമിത് ഷാ സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഡെസ്ക് റിപ്പോർട്ട്.
2: ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായി കൂടിക്കാഴ്ചയും നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. ഇന്നലെ നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജോനാസ് ഗാസ്റ്റോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. 50-ലേറെ പ്രമുഖ കമ്പനി CEOമാർ പരിപാടിയിൽ സംബന്ധിച്ചു.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡോയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്തൊരിടത്തും LPG വിതരണം തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ഖാരിഫ് സീസണിലെ രാസവള ലഭ്യത സംസ്ഥാനങ്ങളിൽ 50% ശതമാനത്തിലേറെയാണെന്ന് രാസവള മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അപർണ എസ് ശർമ്മയും പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു വകുപ്പ് സെക്രട്ടറിമാർ. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയിൽ രോഗസാധ്യത വിരളമാണെങ്കിലും കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോംഗോയിൽ ആഴ്ചകൾക്ക് മുൻപ് തുടങ്ങിയ എബോള ബാധയിൽ ഇതുവരെ 118 പേരാണ് മരിച്ചത്. 300-ലേറെ പേരിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ

0: ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 12-നാണ് ലോക്സഭാ സ്പീക്കർ അന്വേഷണ സമിതി രൂപീകരിച്ചത്. ഇറാനെതിരെ നടത്താനിരുന്ന സൈനികാക്രമണം ചർച്ചകൾ ഗൌരവമായി തുടരുന്ന സാഹചര്യത്തിലും ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരവും തൽക്കാലം മാറ്റിവെച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഖത്തർ അമീറും സൌദി രാജകുമാരനും യുഎഇ പ്രസിഡന്റും ആക്രമണം മാറ്റിവയ്ക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിരീക്ഷിക്കാനും ഇടപെടാനും പുതിയ നിയന്ത്രണ അതോറിറ്റി രൂപീകരിച്ചതായി ഇറാൻ അറിയിച്ചു. കടലിടുക്കിൽ പ്രവേശിക്കാനും കടന്നുപോകാനും വിദേശ കപ്പലുകൾ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം. അതിനിടെ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിൽ ലെബനനിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 292 സ്ത്രീകളും 211 കുട്ടികളും ഉൾപ്പെടുന്നതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിലിന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധ ഇളവ് അമേരിക്ക ഒരു മാസം കൂടി നീട്ടി. നിലവിൽ റഷ്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പലുകൾക്കാണ് ഈ ആനുകൂല്യമെന്ന് യുഎസ് കേന്ദ്രങ്ങൾ അറിയിച്ചു. മഹാരാഷ്ട്രയിൽ പാൽഘർ ജില്ലയിലെ ധനിവാരിയിൽ കണ്ടെയ്നർ ട്രക്കും ടെമ്പോയും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചു. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം ഏറ്റെടുത്ത് കേന്ദ്രം സ്വർണ ബോണ്ടുകൾ പുറപ്പെടുവിക്കുമെന്ന സാമൂഹ്യമാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. ഗവൺമെന്റ് ഇക്കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് പിഐബി ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന വാർത്തകളെ മാത്രം വിശ്വസിക്കണമെന്നും പിഐബി അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പുതുതായി ആരംഭിക്കുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് തൃശൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-നായിരിക്കും ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വരുത്തിയ 3000 രൂപ വർധന മല എലിയെ പ്രസവിച്ചതിന് തുല്യമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ 6 മാസങ്ങളിൽ 2000 രൂപയുടെ വർധന ഇടത് ഗവൺമെന്റ് തന്നെ നടപ്പാക്കിയിരുന്നുവെന്ന് ബാലഗോപാൽ അറിയിച്ചു. ഗുണമേന്മയേറിയ വിഷരഹിത തണ്ണിമത്തൻ വിപണിയിലെത്തിച്ച് കാസർകോട്ടെ കുടുംബശ്രീ മാതൃകയാകുന്നു. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: കുടുംബശ്രീ അംഗങ്ങളുടെ കൃത്യമായ ആസൂത്രണവും മണ്ണറിഞ്ഞുള്ള അധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. തരിശായി കിടന്ന സ്വകാര്യ ഭൂമികളും പാട്ടത്തിനെടുത്ത പാടശേഖരങ്ങളും കൃഷിയോഗ്യമാക്കി JLG സംഘങ്ങൾ തണ്ണിമത്തൻ കൃഷി വ്യാപിപ്പിച്ചു. വിപണിയിലെ ആവശ്യകത മുൻകൂട്ടി കണ്ട് വിവിധ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ഷുഗർ ബേബിക്കും യെല്ലോ മഞ്ചിനത്തിനും മികച്ച സ്വീകാര്യത ലഭിച്ചു. നാംദാരി, മഹാരാജ, ഇറാനി, സ്വാം തുടങ്ങിയ ഇനങ്ങളിലും ജില്ലയിൽ വ്യാപകമായി കൃഷി ചെയ്തു. സംസ്ഥാനത്താകെ തണ്ണിമത്തൻ കൃഷിയിലൂടെ കുടുംബശ്രീ നേടിയത് 6.78 കോടി രൂപയുടെ വിറ്റുവരവാണ്. ഇതിൽ 3.91 കോടി രൂപയുടെ വിറ്റുവരവുമായി കാസർഗോഡ് ജില്ലയാണ് മുന്നിലെത്തിയത്.
0: ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. കൊച്ചിയിൽ 1-2 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വൈകിട്ട് 5-നാണ് മത്സരം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇതോടെ ഒരു മത്സരം കൂടി ശേഷിക്കുമ്പോൾ 16 പോയിന്റുമായി സൺറൈസേഴ്സ് പ്ലേ ഓഫ് ബെർത്ത് ഉറപ്പാക്കി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 ഗ്രാമിലേറെ MDMA 2 യുവാക്കളെ ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടി. NGO ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കുറ്റിക്കാട് സ്വദേശി മുഹമ്മദ് മിഖ്ദാദ്, ചേളന്നൂരിലെ ജാഫർ സാദിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാനാഞ്ചിറയിലെ കോംട്രസ്റ്റ് നേതൃത്വം

0: ഫാക്ടറി കെട്ടിടവും പരിസരവും നഗരത്തിലെ പ്രധാന ലഹരി ഉപയോഗ വിപണന കേന്ദ്രമായെന്ന പരാതിയെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ജൂണിൽ കോഴിക്കോട്ടെ സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 പ്രതികളെ ഒന്നാം സാക്ഷി ഇന്നലെ തിരിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് ലോക സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: EM ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക കൃഷ്ണപ്രസാദോപാധ്യായ.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

മലയാളം എഫ് എം റേഡിയോ പ്രക്ഷേപണ ചരിത്രത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രം സൃഷ്ടിക്കുന്നു. പാർലമെന്റ്, തദ്ദേശ സ്വയംഭരണ ഇലക്ഷനുകൾക്ക് ശേഷം അസംബ്ലി തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെയും ലൈവ് കവറേജ്, വോട്ടെണ്ണൽ പുരോഗതിയും ലീഡ് നിലയും റിസൾട്ടും വിശകലനവും റേഡിയോ സാന്ത്വനം 90.4 FM ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളിലേക്ക് ഇടവേളകളില്ലാതെ എത്തിക്കുന്നു. മാനേജ്മെന്റ് വിദഗ്ധൻ ഡോക്ടർ റെജിജി നായർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ സി വിമൽകുമാർ, മറ്റൊരു മാധ്യമ പ്രവർത്തകൻ ശ്രീ രാജു ശ്രീധർ എന്നിവർ പങ്കെടുക്കുന്നു. കേൾക്കാം ഇലക്ഷൻ ലൈവത്തോൺ 2026 May 4 തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM ഫോർ ലേറ്റസ്റ്റ് ഇലക്ഷൻ റിസൾട്ട്സ് അപ്ഡേറ്റ്സ് ലൈവ് ഓൺ 4th May 2026 from 8 AM onwards.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവേ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇന്ത്യ നോർവേ ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലുമുള്ള വളർച്ച അഭൂതപൂർവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോർവേ കിരീടാവകാശി ഹാക്കോണും പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറയും ഉച്ചകോടിയിൽ പങ്കെടുത്തു. നീല സമ്പദ് വ്യവസ്ഥ, കപ്പൽ നിർമ്മാണം, ഹരിത പരിവർത്തനം, പുനരുപയോഗ ഊർജം, നിർണായക ധാതുക്കൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നോർവീജിയൻ വ്യവസായങ്ങളോട് ആഹ്വാനം ചെയ്തു.
1: आज प्रधानमंत्री जी और मैंने भारत नॉर्वे संबंधों को एक ग्रीन स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट किया है. इस स्ट्रेटेजिक पार्टनरशिप से नॉर्वे की कंपनीज को क्रिटिकल मिनरल्स, एआई, साइबर, स्पेस और डिफेंस जैसे क्षेत्रों में भी पूरा पूरा समर्थन मिलेगा. इन सभी क्षेत्रों में मैं आपको भारत को एक इनोवेशन और मैन्युफैक्चरिंग बेस बनाने के लिए इन्वाइट करता हूँ.
0: ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഹരിത തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി നോർവേ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ശ്രീ മോദി വ്യക്തമാക്കി. നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. എംഎൽഎയും മുൻമന്ത്രിയുമായ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം അദ്ദേഹം അറിയിച്ചു. ആശാവർക്കർമാരുടെ

0: ിൽ 3000 രൂപ വർധന. അങ്കണവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർധന എന്നിവയ്ക്കും തീരുമാനമായി. കോംഗോയിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എബോള രോഗബാധ രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. കോംഗോയിൽ നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽരാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശക്തവും ആത്മവിശ്വാസമുള്ളതുമായ രാഷ്ട്രമായി ഇന്ത്യ മാറിയതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ആഗോള സമാധാനത്തിനായി ചേർന്ന് പ്രവർത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ ക്ഷണിക്കുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഖത്തർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ US സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിൽ നൽകിയ ഇളവ് അമേരിക്ക 1 മാസത്തേക്ക് നീട്ടി. April 17 അതിനു മുൻപോ കടലിൽ കുടുങ്ങിയ കപ്പലുകളിലെ റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിലെ ഇളവ് June 17 നീട്ടി. ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലെ സൈനിക ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ March 2 ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിച്ചത്. താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഇത് ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാട്ടർ മെട്രോ സർവീസുകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ആദ്യഘട്ടത്തിൽ ഗുവാഹത്തി ഉൾപ്പെടെ 18 നഗരങ്ങളിൽ വാട്ടർ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ വികസിപ്പിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. വളരെ കുറഞ്ഞ മൂലധനം ആവശ്യമുള്ള നിർദ്ദിഷ്ട വാട്ടർ മെട്രോ നഗരഗതാഗതത്തിന് പ്രായോഗികവും പരിസ്ഥിതി സൌഹൃദവുമാണെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. IPL 2020 ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ചു. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഓവറിൽ 7 നഷ്ടത്തിൽ 180 നേടി. മറുപടി ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 19 5 നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ FC ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവയെ 1-2 കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും കാറ്റും തുടരും. 9 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കോവളം, കൊല്ലം, കുമരകം, കൊച്ചി, കാക്കനാട്, മൂന്നാർ, കോഴിക്കോട്, കണ്ണൂർ, ബേക്കൽ തുടങ്ങിയ പല മേഖലകളിലും രാവിലെ മുതൽ ചെറിയ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ ലഭിച്ചു വരുന്നുണ്ട്. സംസ്ഥാനത്തിൽ നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തീരപ്രദേശങ്ങളിൽ 60 വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്.
0: ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന് പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം ഈ വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കി. സത്യസന്ധമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങൾ ശ്രദ്ധിക്കാൻ

0: സിപിഐബി നിർദ്ദേശിച്ചു. ഛത്തീസ്ഗഡിലെ ബസ്തറിന്റെ ഡിവിഷണൽ ആസ്ഥാനമായ ജഗൽപൂരിൽ ഇന്ന് നടക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവെയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558 7 8

0: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
1: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
0: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
1: +1 +2 ക്ലാസുകൾക്ക് ISC CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
1: 9746075054.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
1: ദി റിയൽ ഗൈഡ്. വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM, കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അനസൂയയെ കുറിച്ചാണ്. അനസൂയ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നറിയണമെങ്കിൽ എന്തുകൊണ്ടാണ് അർജുനൻ അനസൂയയുടെ ജീവിക്കുന്ന ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നറിയണം. കുരുക്ഷേത്ര യുദ്ധമുഖത്ത് വെച്ചാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത എന്നറിയപ്പെടുന്ന മഹത്തരവും അമൂല്യവുമായ ജ്ഞാനം ഉപദേശിക്കുന്നത്. സുന്ദരമായി നീ എന്തിനെയെല്ലാം കാണുന്നുവോ അതിനുള്ളിലെ സൗന്ദര്യമാണ് ഞാൻ. ശക്തമെന്ന് നീ ധരിക്കുന്ന എല്ലാറ്റിനും ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയാണ് ഞാൻ. ജ്ഞാനികളായി നീ കാണുന്നവരുടെ ഉള്ളിലെ ജ്ഞാനമാണ് ഞാൻ. എന്നിങ്ങനെ ഭഗവാൻ ജ്ഞാനം പകർന്നു നൽകുമ്പോൾ അർജുനനോട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, അർജുന, നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. നീ എന്നിൽ യാതൊരു കുറ്റവും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല. ആരിലും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കാതിരിക്കുന്ന അർജുനൻ കൈമുതലാക്കിയിരുന്ന ആ സ്വഭാവവിശേഷത്തെയാണ് അനസൂയ എന്ന് പറയുന്നത്. അനസൂയയുടെ വിപരീത പദമാണ് അസൂയ. ആരിലും എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ദോഷൈക ദൃക്കായ ഒരു വ്യക്തിയുടെ സ്വഭാവവിശേഷമാണ് അസൂയ. അസൂയാലുക്കൾ എപ്പോഴും ഏതിൻ്റെയും എന്തിൻ്റെയും നെഗറ്റീവായ വശം അല്ലെങ്കിൽ നിഷേധാത്മകമായ വശം ആയിരിക്കും കണ്ടുപിടിക്കുകയും വിശ്വസിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും പ്രചരിപ്പിക്കുകയും ജനമധ്യത്തിൽ ചിത്രീകരിക്കുകയും ചെയ്യുക. ഏറ്റവും നല്ലതിലും അവർ തെറ്റ് കണ്ടുപിടിക്കും. എവിടെയാണ് പോരായ്മയുള്ളത് എന്ന് അവർ തിരക്കി നടക്കും. നല്ലതൊന്നും അവരുടെ ദൃഷ്ടിയിൽ പതിയുകയുമില്ല. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന വരികൾ ഈ സന്ദർഭത്തിൽ തികച്ചും അന്വർത്ഥമാണ്. ഒരമ്മയോട് കുഞ്ഞ് ഇപ്രകാരം പറയുകയാണ് എന്ന് കരുതുക. എനിക്കറിയാം അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, മൂത്ത കുട്ടിയോട് അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയോടാണ് അമ്മയ്ക്ക് സ്നേഹം. ഇതൊരിക്കലും ഒരു സാഹചര്യത്തിലും ശരിയല്ല. ഒരു ശിഷ്യൻ ഗുരുവിനോട് പറയുകയാണ്, അങ്ങയ്ക്ക് എന്നോട് സ്നേഹമില്ല. ഇത്തരം പ്രസ്താവനകൾ ഒരിക്കലും സത്യത്തിനോട് ചേർന്ന് പോകുന്നതല്ല. ഒരമ്മയ്ക്കോ ഗുരുവിനോ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഇതെല്ലാം നെഗറ്റീവായ ചിന്തകളാണ്. യാഥാർത്ഥ്യവുമായി ഇവയ്ക്ക് ബന്ധമില്ല. ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. കതകും ജനൽപാളികളും അടയുകയും ആഞ്ഞടിക്കുകയും തുറക്കുകയും ചെയ്യുന്നു. ഇത് തടയാനായി ഒരാൾ കതക് വലിച്ചടയ്ക്കുമ്പോഴാകും മറ്റൊരു വ്യക്തി കയറി വരുന്നത്. അദ്ദേഹം കരുതുന്നത് താൻ കയറി വരുന്നത് കണ്ട്

ആദ്യത്തെ വ്യക്തി കഥക് തൻ്റെ മുഖത്തിനു നേരെ വലിച്ചടച്ചു എന്നാണ്. തൻ്റെ വരവ് ഇഷ്ടപ്പെട്ടില്ലെന്ന് അയാൾ അറിയിക്കുകയായിരുന്നു എന്ന് കയറി വരുന്ന വ്യക്തി കരുതുന്നു. തെറ്റായ ചിന്തയാണിത്. യാഥാർത്ഥ്യത്തിന് ഇത്തരം ചിന്തകളുമായി പുലബന്ധം പോലുമില്ല. ലോകം മുഴുവൻ തിന്മ നിറഞ്ഞതാണ്, ഇവിടെ ഒന്നും ശരിയല്ല എന്ന് ഇക്കൂട്ടർ ഉറച്ചു വിശ്വസിക്കുന്നു. തങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്നാണ് ഇവർ കരുതുന്നത്. തങ്ങളുടെ വീക്ഷണം, അഭിപ്രായം, കാഴ്ചപ്പാട്, വിശ്വാസം, ഇതെല്ലാം മാത്രമാണ് ശരി, മറ്റെല്ലാം തെറ്റ് എന്നാണ് ഇത്തരം നെഗറ്റീവ് ചിന്താഗതിക്കാർ കരുതുന്നത്. അവർക്ക് മറ്റൊന്നിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കാനോ സഹിഷ്ണുതയോടുകൂടി ഉൾക്കൊള്ളാനോ സന്നദ്ധതയുമില്ല, അവർക്കതിന് സന്മനസ്സുമില്ല. കണ്ണാടിയിൽ മുഖം ശരിയായി കാണാൻ കഴിയുന്നില്ലെങ്കിൽ കണ്ണാടി തുടച്ച് വൃത്തിയാക്കാത്തതിൻ്റെയും അത് ചെയ്യാൻ ചുമതലപ്പെട്ടവരുടെയും കുഴപ്പമാണെന്ന് ഇത്തരം നെഗറ്റീവ് സ്വഭാവമുള്ളവർ വിധിയെഴുതും. ചിലപ്പോൾ അവരുടെ കണ്ണിലെ തിമരബാധയുടെയോ മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെയോ കാഴ്ചക്കുറവിൻ്റെയോ ഭാഗമാകാം അത്. പക്ഷെ തങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന വിദൂര സാധ്യത പോലും അവരുടെ അജണ്ടയിൽ തന്നെയില്ല. കുഴപ്പമെല്ലാം മറ്റുള്ളവരുടേത് എന്ന ഭാവമായിരിക്കും അവരെ എപ്പോഴും ഭരിക്കുന്നത്. ശരിക്കും ഈ സാഹചര്യത്തിൽ എന്താണ് വേണ്ടത്? നമ്മുടെ കാഴ്ച മറയ്ക്കുന്ന എന്തെങ്കിലും തടസ്സങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് സ്വയം അംഗീകരിക്കണം. നമ്മുടെ ഭാഗത്ത് ഒരു കുഴപ്പവുമില്ല എന്ന മുൻവിധി ഉപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളിലും സ്വയം വിമർശനവും ആത്മപരിശോധനയും കൊണ്ടുവരുമ്പോൾ ജീവിതം കൂടുതൽ സുന്ദരവും സുലഭിലവുമാകുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും. വൈദ്യരെ സ്വയം ചികിത്സിക്കൂ. അവനവൻ്റെ കണ്ണിലെ കോലെടുത്തിട്ട് മാത്രം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുക തുടങ്ങിയ പ്രയോഗങ്ങൾ ഈ ആശയത്തിൻ്റെ ചുവട് പിടിച്ചുള്ളതാണ്. ഞാൻ എല്ലാറ്റിനും അതീതനാണ്, ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്ന മനോഭാവം നമ്മെ എങ്ങും കൊണ്ടുചെന്നെത്തിക്കുകയില്ല. നമുക്കൊരു മനോഹരമായ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. 1967 പുറത്തിറങ്ങിയ കസവുതട്ടം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. കസവുതട്ടത്തിൻ്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് കുഞ്ചാക്കോയാണ്. പ്രേംനസീർ, അടൂർ ഭാസി, മണവാളൻ ജോസഫ്, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ബഹദൂർ, ശാരദ, എസ് പി പിള്ള തുടങ്ങിയവരായിരുന്നു കസവുതട്ടത്തിലെ പ്രമുഖ അഭിനേതാക്കൾ. നമുക്ക് കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് വയലാർ, സംഗീത സംവിധാനം ദേവരാജൻ, ആലപിച്ചിരിക്കുന്നത് പി സുശീലയും എ എം രാജയും. മയിൽപീലി കണ്ണുകൊണ്ട്.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചൻ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളോടൊപ്പം ഡോക്ടർ റിജി ജി നായർ. എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിക്കുന്ന അസൂയാലുവായ ഒരു ദോഷൈക ദൃക്ക് എന്ന നിലയിൽ നിന്നും അനസൂയ മുഖമുദ്രയാക്കിയ ഒരു വ്യക്തി എന്ന നിലയിലേക്കുള്ള മാറ്റം വ്യക്തിത്വ വികസനത്തിലെ വലിയ ഒരു നാഴികക്കല്ലായിരിക്കും. നിർഭാഗ്യവശാൽ നമുക്ക് ചുറ്റും കൂടുതലായി കാണപ്പെടുന്നത് അസൂയാലുക്കളെയാണ്. ഒരുപക്ഷെ നമ്മെപ്പറ്റിയും ഇത്തരം അഭിപ്രായമുണ്ടാകാം എന്നതും ഇവിടെ മറച്ചു പിടിക്കുന്നില്ല. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ആത്മബന്ധമുള്ള ഒരു വ്യക്തിയുമായി ചെറിയ ഏതെങ്കിലും ഒരു കാരണത്തിനായി പിണങ്ങേണ്ടി വന്നാൽ പിന്നെ ആ വ്യക്തിയിൽ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുറ്റം കണ്ടുപിടിക്കലാകും നമ്മുടെ ജോലി. ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞുപോയ വർഷങ്ങളിലെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം പറഞ്ഞ വാക്കുകളും ചെയ്ത പ്രവൃത്തികളും സ്വീകരിച്ച നിലപാടുകളുമെല്ലാം ഓർത്തെടുത്ത് അതിലെല്ലാം കുറ്റവും ദുരുദ്ദേശവും കണ്ടുപിടിക്കുന്നതിനായിരിക്കും നാം കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഒരു ചെറിയ തർക്കത്തിൻ്റെയോ സൗന്ദര്യ പിണക്കത്തിൻ്റെയോ ഈഗോ പ്രശ്നത്തിൻ്റെയോ അധികാര വടംവലിയുടെയോ സ്ഥാനമാനങ്ങളുടെയോ പേരിലായിരിക്കും ചിലർ ജീവിതം മുഴുവൻ വിശ്വസിച്ച് പ്രവർത്തിച്ച പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു വരുന്നത്. എന്നാൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് വഴുതി മാറി ഇത്രയും നാൾ സ്നേഹിച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ചു വന്ന പ്രത്യയശാസ്ത്രത്തെയും അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണങ്ങളെയും പോലും തള്ളിപ്പറയാൻ യാതൊരു മടിയും മിക്കവർക്കും ഉണ്ടാകാറില്ല. എല്ലാം തെറ്റായിരുന്നു, എങ്ങനെയെങ്കിലും സഹിച്ചു നിന്നു, എന്റെ നിലപാടാണ് ശരി തുടങ്ങിയ വെളിപാടുകളുമായി അവർ സമൂഹത്തെ യാതൊരു ലജ്ജയോ മടിയോ കൂടാതെ അഭിമുഖീകരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം അപഹാസ്യരാകുന്നത് പോലും ഇങ്ങനെയുള്ളവർക്ക് തിരിച്ചറിയാനാകുകയില്ല. അസൂയ എന്താണെന്നും അനസൂയ എന്തല്ലെന്നും വിശദീകരിക്കാൻ നമുക്ക് ചുറ്റുമുള്ള ചില സമകാലിക ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ഞാൻ മാത്രം ശരി, മറ്റുള്ളവരൊന്നും ശരിയല്ല എന്ന മനോഭാവത്തിൽ നിന്ന് മോചനം നേടി അർജുനനെ പോലെ അനസൂയ ജീവിതശൈലിയായി മാറ്റുമ്പോഴാണ് ജീവിതത്തിൽ ഉയർച്ചയും വളർച്ചയും പുരോഗതിയും നേട്ടവും എല്ലാം ഉണ്ടാകുന്നത്. അസൂയ ഉണ്ടെന്നുള്ളതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. ഈ പറയുന്ന വ്യക്തിയും അതേപോലെ നമ്മുടെ സമൂഹത്തിൽ നാം ഇടപെടുന്നവരിൽ ഭൂരിഭാഗവും ഈ സ്വഭാവത്തിൽ നിന്ന് മുക്തരല്ല. രാധയ്ക്ക് പോലും അസൂയുണ്ടായിരുന്നു. അതെ, ശ്രീകൃഷ്ണന്റെ രാധ തന്നെ. ധാര എന്ന വാക്കിന് സ്രോതസ്സിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നതെന്നും അതിൻ്റെ വിപരീതമായ രാധ എന്ന വാക്കിന് സ്രോതസ്സിലേക്ക് ഉറവിടത്തിലേക്ക് മടങ്ങി വരുന്നതെന്നും ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കുന്നത് എന്നുമാണ് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. കൃഷ്ണൻ ആകർഷിക്കുന്നവനാണ്. എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ആകർഷണവുമുണ്ട്. രാധയാകട്ടെ കാത്തിരിപ്പിൻ്റെ പ്രതീകമാണ്. കാത്തിരിപ്പ് തന്നെയാണ് സ്നേഹം. സ്നേഹമെന്നാൽ കാത്തിരിപ്പും. കാത്തിരിപ്പ് എന്നെങ്കിലും ഒന്ന് അവസാനിക്കാനായി കാത്തിരിക്കുന്ന വിരഹിണിയാണ് രാധ. ആർക്കും രാധയോട് അസൂയ തോന്നും. കൃഷ്ണന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞ ആരെയും ആകർഷിക്കുന്ന കൃഷ്ണൻ തന്നെ ആകൃഷ്ടനായ രാധയോട് ആർക്കെങ്കിലും, പ്രത്യേകിച്ച് ഗോപികമാർക്ക്, അസൂയ തോന്നുന്നത് സ്വാഭാവികം എന്ന് മാത്രമേ പറയാനാകൂ. പക്ഷേ രാധയ്ക്കും അസൂയുണ്ടായി ഭഗവാന്റെ ഓടക്കുഴലിനോട്. ഭഗവാനോടൊപ്പം എപ്പോഴും ഉണ്ടാകാൻ കഴിയുന്നു, ചുണ്ടോട് ചേർന്നിരുന്ന് മധുരമായ മുരളീഗാനം ഒഴുക്കുന്നു. ഇതൊക്കെയാണ് രാധയ്ക്ക് അസൂയ ഉണ്ടാകാനുള്ള കാരണം. എന്നാൽ ഓടക്കുഴലിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലോ, ഏതോ ഘോരവനത്തിനുള്ളിലെ മുളങ്കാട്ടിൽ ഒരു വലിയ മുളവൃക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു അത്. ഒരു ദിവസം ഒരാൾ അവിടെ എത്തി കോടാലിയും മഴുവും വെട്ടുകത്തിയും ഒക്കെ ഉപയോഗിച്ച് വെട്ടി താഴെയിട്ട് വാൾ കൊണ്ട് അറുത്ത് ഉളി കൊണ്ട് കുത്തി രൂപപ്പെടുത്തി അരം കൊണ്ട് രാഗി മിനുക്കി മൂർച്ചയേറിയ മറ്റായുധങ്ങൾ ഉപയോഗിച്ച് ദ്വാരമിട്ട് അങ്ങനെ എന്തെല്ലാം അസഹനീയമായ വേദനകളിലൂടെ കടന്നുപോയ ശേഷമാണ് ആ ഓടക്കുഴലിന് ഇന്നത്തെ രീതിയിലുള്ള മനോഹരമായ വേണുനാദം പൊഴിക്കുന്ന ഒരു ഓടക്കുഴലായി ഭഗവാന്റെ സവിധത്തിൽ

അണയാനും സന്തത സഹചാരിയാകാനും കഴിഞ്ഞത് എന്നോർത്തു നോക്കൂ. നമുക്ക് മറ്റൊരു മനോഹരമായ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഒരു മയിൽ പീലിയായി ഞാൻ ജനിച്ചിരുന്നു എങ്കിൽ എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 1980 പുറത്തിറങ്ങിയ അണിയാത്ത വളകൾ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ബാലചന്ദ്ര മേനോനായിരുന്നു. നിർമ്മാണം നിർവഹിച്ചത് NP അബുവും സുകുമാരൻ, സോമൻ, അംബിക, വേണു നാഗവള്ളി, ശങ്കരാടി എന്നിവരാണ് അണിയാത്ത വളകളിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ബിച്ചു തിരുമലയാണ് ഈ മനോഹരമായ ഗാനം രചിച്ചത്. സംഗീത സംവിധാനം നിർവഹിച്ചത് AT ഉമ്മർ, ആലപിച്ചിരിക്കുന്നത് SJ. അംബിക അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഈ ഗാനം സിനിമയിൽ ആലപിക്കുന്നത്. അംബികയുടെ ഈ ഗാനത്തിൻ്റെ ഏറ്റവും അവസാനം കണ്ണ എന്ന് നീട്ടി വിളിക്കുമ്പോൾ സുകുമാരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്തോ എന്ന് ഏറ്റു വിളിക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ കേൾക്കുന്നത് ഈ ഗാനത്തിൻ്റെ രചയിതാവായ ബിച്ചു തിരുമലയുടെ തന്നെ ശബ്ദമാണ്. നമുക്ക് കേൾക്കാം. ഒരു മയിൽ പീലിയായി ഞാൻ ജനിച്ചിരുന്നെങ്കിൽ

tuned. റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഓരോ വ്യക്തികളുടെയും നേട്ടത്തിനും വിജയത്തിനും പിന്നിൽ കഠിനമായ അധ്വാനം, നിശ്ചയദാർഢ്യം, ത്യാഗം, വേദന ഇതെല്ലാമുണ്ട്. അവരുണ്ടാക്കിയ നേട്ടങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഉണർന്നെണീറ്റപ്പോൾ അവരിലേക്ക് സ്വയം വന്നു ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ നാം അസൂയപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് ആ പ്രസിദ്ധമായ പരസ്യവാചകം പോലെ ആ ഗുണങ്ങളെല്ലാം സ്വന്തമാക്കി അഭിമാനിക്കുകയാണ് വേണ്ടത്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പോലും നമുക്ക് അസൂയ മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല. അടുപ്പമുള്ളവരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്നത്. ഇവിടെയാണ് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ വാക്കുകളുടെ പ്രസക്തി. നീ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, പക്ഷേ നീ എന്നിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ ഭാഷയിലും ശൈലിയിലും തന്നെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അസൂയാർഹമായ നേട്ടം കൈവരിച്ചു, അസൂയാവഹമായ ജീവിതം നയിച്ചു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ അസൂയ എന്ന നെഗറ്റീവ് പദത്തെ മഹത്വവൽക്കരിക്കുന്നവയാണ്. പത്രമാധ്യമങ്ങളിലൂടെ കണ്ണോടിച്ചാൽ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ കടന്നുപോയാൽ ഇത്തരം പ്രയോഗങ്ങൾ സാധാരണമാണ് എന്ന് മനസ്സിലാകും. പോസിറ്റീവായിട്ടാണ് ഉദ്ദേശിക്കുന്നതും പറയുന്നതും, പക്ഷേ നെഗറ്റീവായ അർത്ഥമാണ് അതിനുള്ളത്. ഉദാഹരണം, IPL അസൂയാവഹമായ നേട്ടവുമായി സഞ്ജു സാംസൺ എന്ന തലക്കെട്ട് ശ്രദ്ധിക്കാം. കേൾക്കാൻ സുഖമുണ്ട്, പക്ഷേ ഇവിടെ മറ്റുള്ളവർക്കുണ്ടാകാവുന്ന അസൂയയെപ്പറ്റി സൂചിപ്പിക്കുമ്പോൾ ആ നേട്ടത്തിൻ്റെ പുറകിലുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണവും കഠിനാധ്വാനവും കണക്കിലെടുക്കപ്പെടാതെ പോകുന്നതായി തോന്നിപ്പോകും. മഹാമാരിയുടെയും ലോക്ക്ഡൗണിൻ്റെയും കാലത്ത് മിക്കവാറും എല്ലാവരും മടി പിടിച്ചും ഉറങ്ങിയും മൊബൈലും TVയും കണ്ടും സമയം ചെലവഴിച്ചപ്പോൾ സഞ്ജു സാംസൺ ദിവസം കുറഞ്ഞത് 6 മണിക്കൂർ നീണ്ട കഠിനമായ പരിശീലനത്തിൽ മുഴുകുകയായിരുന്നു. മുൻ കേരള രഞ്ജി ടീം ക്യാപ്റ്റൻ മുഹമ്മദ് റൈഫി എറിഞ്ഞുകൊടുത്ത 20,000-ൽ പരം ബോളുകളെയാണ് അന്ന് സഞ്ജു നെറ്റ് പ്രാക്ടീസിന്റെ ഭാഗമായി നേരിട്ടത്. ഇവിടെ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. വരും തലമുറ അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെയും കഠിനാധ്വാനത്തെയും മാതൃകയാക്കുന്ന തരത്തിലുള്ള വാക്കുകളായിരിക്കണം അഭിനന്ദന രൂപത്തിൽ നമ്മിൽ നിന്ന് വരേണ്ടത്. അല്ലാതെ അവർക്ക് അസൂയ തോന്നുന്നു എന്ന അർത്ഥത്തിലുള്ള വാക്കുകളല്ല. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ, ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ എന്തിലും ഏതിലും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന പ്രവണതയും ഏത് കാര്യത്തിലും നന്മയുടെ വറ്റാത്ത ഉറവ കാണാതെ തിന്മയുടെ ഇരുണ്ട വശം മാത്രം തിരക്കിപ്പോവുകയും ചെയ്യുന്ന ദോഷൈക ദൃക്കുകൾ ആകാതിരിക്കണം. അർജുനനെ പോലെയാകാം അനസൂയ നമ്മുടെ ഏറ്റവും നല്ല സ്വഭാവ വിശേഷമാകട്ടെ. ഇന്നത്തെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനത്തിലേക്ക് പോകാം. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി എന്ന അതിമനോഹരമായ ഗാനം 2002-ൽ പുറത്തിറങ്ങിയ നന്ദനം എന്ന ചിത്രത്തിലേതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, സംഗീതം രവീന്ദ്രൻ, ആലാപനം KS ചിത്ര. നന്ദനം എന്ന ചിത്രം സംവിധാനം ചെയ്തത് രഞ്ജിത്തായിരുന്നു. പൃഥ്വിരാജ്, സിദ്ദിഖ്, ഇന്നസെൻറ്റ്, ജഗതി ശ്രീകുമാർ, നവ്യ നായർ, കവിയൂർ പൊന്നമ്മ എന്നിവരായിരുന്നു നന്ദനത്തിലെ പ്രധാന അഭിനേതാക്കൾ. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ഉള്ളടക്കം, അവതരണം, ഇതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകാം. അവയെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8848558785 നമ്പർ ഒരിക്കൽ കൂടി 8848558785 ഈ വാട്സപ്പ് നമ്പറിൽ എല്ലാവരും തങ്ങളുടെ പേരും സ്ഥലവും പരാമർശിച്ച് എഴുതി അറിയിക്കണം. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഐ ബിലോങ് ടു യു.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശാന്താസ്.
2: ഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

0: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ ഇന്നത്തെ അധ്യായത്തിൽ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയെ മനോഹരമാക്കാൻ എത്തിയിരിക്കുന്നത് നർത്തകിയും മറ്റനേകം കലാരൂപങ്ങളിലൂടെ ശ്രദ്ധയായിക്കൊണ്ടിരിക്കുന്ന ആര്യ വെങ്കടേഷാണ്. നമസ്കാരം.
2: ഹായ്, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്.
2: താങ്ക് യു.
1: യെസ്. അപ്പോ ആര്യ, അപ്പൊ ആര്യ എന്നത് നമ്മുടെ ശ്രോതാക്കളിലേക്ക് ആര്യ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ?
2: ഹായ്, ഞാൻ ആര്യ, ഹരിപ്പാടാണ് താമസിക്കുന്നത്. അച്ഛൻ വെങ്കടേഷ്, അമ്മ ബിനുലേഖ, അച്ഛൻ ബാങ്കോ വർക്ക് ചെയ്യുന്നു, പിന്നെ അമ്മ ഹൗസ് വൈഫാണ്. ഞാനിപ്പം പ്ലസ് വൺ എക്സാം എഴുതിയിട്ട് വെക്കേഷൻ നിൽക്കുകയാണ്. ഇവിടെ അമ്മൂമ്മയെ കാണാനായിട്ട് വന്നതാണ്. അപ്പം ചേച്ചി ഇങ്ങനെ എനിക്കൊരു വിളിച്ചായിരുന്നു, എന്നെ FM-ലേക്ക് ഒന്ന് വരുമോ, ഒരു ഇന്റർവ്യൂ തരാമോ എന്ന് ചോദിച്ച് അങ്ങനെ വന്നതാണ്. എന്തായാലും സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിലേക്ക് വിളിച്ചതിന്. താങ്ക് യു സോ മച്ച്.
1: യെസ്. അപ്പോ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ആര്യയുടെ ഒരു നർത്തകി എന്ന രീതിയിലാണെങ്കിലും നർത്തകി മാത്രമല്ല, ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഗേൾ ആണ് അല്ലേ. ചിത്രരചന, വീണ വായിക്കുന്നുണ്ട്, അപ്പൊ അങ്ങനെ ഒരുപാട് വാദ്യോപകരണങ്ങളും അങ്ങനെ എല്ലാ രീതിയിലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ്. അപ്പൊ നമുക്ക് റേഡിയോ സാന്ത്വനത്തില് ഈ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ലഭിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ആര്യ, 10 വർഷമായിട്ട് നൃത്തം അഭ്യസിക്കുകയാണല്ലേ, അപ്പൊ അതിന്റെ ഒരു തുടക്ക കാലം തൊട്ട് നമുക്കൊന്ന് നമ്മുടെ ശ്രോതാക്കളിലേക്ക് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്.
2: 3.5 വയസ്സുള്ളതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് പഠിക്കാന്. വീട്ടിലിങ്ങനെ എല്ലാവരോടും ആഗ്രഹം പറഞ്ഞു. അച്ഛനോട് ആദ്യം പറഞ്ഞപ്പോ പറഞ്ഞു, ആ പൊക്കോ, നിനക്ക് ഇഷ്ടമുള്ള എന്തിനു വേണമെങ്കിലും പൊക്കോ, എന്തിനു വേണമെങ്കിലും പഠിപ്പിക്കാം, എനിക്ക് സന്തോഷമാണ്. ഒരാൾ ഡാൻസർ വീട്ടിലുണ്ടാവുന്നത് നല്ലൊരു കാര്യമല്ലേ. അങ്ങനെ വീട്ടിൽ അങ്ങനെ ആരോഗ്യം പാരമ്പര്യമായിട്ട് ഇല്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞ, ശരി, ഇവിടെ ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്തായിട്ട് ഒരു സാറുണ്ടായിരുന്നു. ഫസ്റ്റ് പുള്ളിയടുത്താണ് പഠിച്ചത്. ഒത്തിരി നാളൊന്നും പോയില്ല, 2-3 നാള്, 1 മാസം 2 മാസമൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിൽ ഞാൻ AKM കരുവാറ്റ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അവിടെ ഇങ്ങനെ കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചർ വരുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി കരുവാറ്റയിലെ താമസിക്കുന്നത്, സൂര്യ എന്നാണ് പേര്. അപ്പം ടീച്ചർ ഇങ്ങനെ വന്ന് ഡാൻസിൽ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ വരാൻ പറഞ്ഞു. അപ്പൊ ടീച്ചറാണ് ആദ്യമായിട്ട് എന്നെ, അതിനുശേഷം സാറിന് ശേഷം എന്നെ വേദിയിലോട്ട് ഇറക്കാൻ നോക്കുന്നത് ടീച്ചറാണ് ആദ്യമായിട്ട്. അപ്പം ആദ്യമായിട്ട് ഞാൻ കയറിയത് ഫോക്ക് ഡാൻസിന്റെ ബേസിലാണ്. ഫസ്റ്റ് ഭയങ്കര പേടി എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എങ്ങനെ പെർഫോം ചെയ്യണം. ആദ്യം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും, ഓഡിയൻസിനെ എല്ലാവരും കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് വയന്നു. പകുതി പാട്ടായപ്പോഴത്തേക്ക് ഞാൻ നിന്നു. പിന്നെ ചെയ്യണമെന്ന് അറിയാം, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, കൈയും കാലൊക്കെ ശരിക്കും വരച്ചു. അത് കൊച്ചാ, അതുകൊണ്ട് വീട്ടിൽ ആരും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു 4-ാം ക്ലാസ് പകുതി ആയപ്പോഴത്തേക്കും ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ സാറിൻ്റെ അടുത്ത് നിന്ന് നേരെ മാറിയിട്ട് ഈ ടീച്ചറിനെ അപ്പോഴും ടീച്ചറിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അല്ലാതെ ഹരിപ്പാട് സാരംഗ എന്ന് പറയുന്ന ഒരു ഡാൻസ് സ്കൂളിലോട്ട് ചേർന്നു. അങ്ങനെ അറിഞ്ഞ് എന്നെ അവിടെ കൊണ്ട് ചേർത്ത് വെച്ച്. അപ്പം ടീച്ചർ അവിടെ മൂലമാണ് എൻ്റെ ഡാൻസിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ടീച്ചറിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ മൂലമാണ് ടീച്ചർ എന്നെ ഒരു കലാകാരി എന്ന നിലയിലോട്ട് ആക്കാൻ ടീച്ചറിൻ്റെ ഭയങ്കര ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു. അപ്പം ടീച്ചറിൻ്റെ ഒരു ഇതിലാണ് ഇപ്പം ഞാൻ ഇത്രയും ഒരു ലെവലിൽ നിൽക്കുന്നത്.
1: അപ്പോൾ ഇന്ന് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ നർത്തകി എന്ന രീതിയിൽ ഒരു 10 വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഇപ്പം പേടിയുണ്ടോ സ്റ്റേജിൽ കയറുമ്പോൾ?
2: ഇല്ല,
1: നല്ല കോൺഫിഡന്റ് ആണ്. അപ്പൊ അത്രമാത്രം ഒരു പഠനം എന്ന രീതിയിൽ ഒരു നല്ലൊരു രീതിയിലേക്ക് ആര്യ എത്തിയിട്ടുണ്ടല്ലോ. 10 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ ഒക്കെ ഒരു പല സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ അമ്മമാർക്ക് പ്രത്യേകിച്ചും പെൺകുട്ടികളോട് കുട്ടി ഒന്ന് ഒരു സ്റ്റേജിൽ ഇങ്ങനെ കയറി പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ആ ഡ്രസ്സിലൊക്കെ നിൽക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ. അപ്പൊ കുഞ്ഞുങ്ങളെ എല്ലാവരെയും പെൺകുട്ടിയാണെങ്കിൽ ഡാൻസ് ഫോം അല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു ഒരു രീതി ഉണ്ട്. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. പക്ഷെ പിന്നീട് ഒരു 2 വർഷം ഒക്കെ കഴിയുന്ന ടൈമിൽ പതുക്കെ അത് സ്കിപ്പ് ചെയ്തിട്ട് പഠനത്തിലോട്ട് മാറ്റാണ്. അപ്പൊ ആര്യ എന്ന് പറയുമ്പോൾ 10 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ അതിൽ തീർച്ചയായും ആര്യയുടെ ഒരു എഫേർട്ട് ഉണ്ട്, പേരൻസിന്റെയും ഈ ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു എഫേർട്ട് ഉണ്ട് അല്ലേ. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ അതിന്റെ പുറത്ത് ഒരുപാട് ഹാർഡ് വർക്കും ഉണ്ട്. ഇപ്പൊ ഈ ഡാൻസ് ഫോം എന്ന് പറയുന്നത് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണല്ലേ. അപ്പൊ അതിനെ പറ്റി എന്താണ് ആര്യക്ക് പറയാനുള്ളത്?
2: നമുക്ക് മാത്രമായിട്ട് ഒരു താല്പര്യം പോരാ, പേരൻസിന്

0: കൂടെ താല്പര്യം വേണം. അങ്ങനെയാണെങ്കിൽ ഡാൻസ് നമുക്ക് എത്ര നാളാണെങ്കിലും കൊണ്ടുപോകാം, എത്ര പ്രായമായാലും കൊണ്ടുപോകാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പേരൻസിന്റെ സൈഡിൽ നല്ല സപ്പോർട്ടായിരുന്നു. എന്ത് പഠിപ്പിക്കാൻ, എന്ത് ഇപ്പം ഞാൻ വയലിൻ വീണ തിരുവാതിര എല്ലാം പഠിക്കണമെന്ന് പറഞ്ഞു. ആ പൊക്കോ പഠിച്ചു, ഞങ്ങൾ പഠിപ്പിച്ചോളാം, പൊക്കോളാം പറഞ്ഞു. അച്ഛൻ അപ്പ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പായും അമ്മയും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അതുമല്ല എൻ്റെ അച്ഛൻ്റെ അമ്മ അപ്പൂപ്പൻ എല്ലാവരും സപ്പോർട്ടായിരുന്നു. പിന്നെ അമ്മയുടെ എല്ലാവരും സപ്പോർട്ടായിരുന്നു. നെയ്ബേഴ്സും എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. നാലാം ക്ലാസ്സിലെ കാര്യം പറയുന്നത്. പിന്നെ സ്കൂൾ ടൈം വന്നപ്പോഴും നമുക്ക് അന്ന് മൂലമാണ് കലോത്സവം എന്നൊരു ഇതിലിട്ട് ഞാൻ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ടീച്ചർ ആദ്യം പറഞ്ഞു ഇറങ്ങാം, ഫസ്റ്റ് സ്റ്റേജ് ആദ്യം നമുക്ക് ഒരു അരങ്ങേറ്റം പോലെ നടത്തണം. അപ്പോൾ ഭരതനാട്യമാണ് ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് അതാണ് ഡാൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ബേസ്. എല്ലാം കഴിഞ്ഞു ഭരതനാട്യത്തിലൂടെ കയറി. അപ്പം ടീച്ചർ പറഞ്ഞു നമുക്കിങ്ങനെ ഇറങ്ങാൻ ഒരു വേദിയുണ്ട്, എനിക്ക് തോന്നുന്നു കോൺഫിഡൻസ് ആണ് ഇറങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഫസ്റ്റ് ടൈമിൽ അങ്ങനെ എനിക്ക് സെക്കൻഡോ തേർഡോ അങ്ങാണ്ട് ഉള്ളായിരുന്നു സ്കൂൾ തലത്ത്. അപ്പം എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് പേടിയെല്ലാം മാറി, ടീച്ചർ മാറ്റി എന്ന് വേണം പറയാൻ, എല്ലാം മാറി. അരങ്ങേറ്റം കഴിഞ്ഞതോടെ ഞാൻ കംഫർട്ടായി. ഓക്കെ, ഈ നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണ് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഓർണമെന്റ്സ് അങ്ങനെ ഓരോരോ കാര്യത്തിന് നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണ്.
1: മേക്കപ്പ് ആർട്ടിസ്റ്റിന് നല്ലൊരു എമൗണ്ട് കൊടുക്കണം അല്ലേ?
0: ഞങ്ങൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ ടീച്ചറിന്റെ തന്നെ ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശാന്തയാജിയാണ് ഇത്രയും നാളായിട്ട് എന്നെ ഒരുക്കുന്നത്. നല്ലൊരു മേക്കപ്പ്, കംഫോർട്ട് ആയിട്ടുള്ള മേക്കപ്പ് വരുന്നത് ശാന്തയാജി തന്നെയാണ്. ടീച്ചറും ഡാൻസിന്റെ ബേസിൽ ടീച്ചർ കംഫോർട്ട് തരുമ്പോൾ മേക്കപ്പിന്റെ ബേസിൽ ശാന്തയാജി തന്നെയാണ് കംഫോർട്ട് തരുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്കും കൂടെ താല്പര്യം വേണം. നമ്മുടെ താല്പര്യം, പേരൻസിന്റെ താല്പര്യം, പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു ഡാൻസറിന് നല്ലൊരു നിലയിലോട്ട് പോകാൻ പറ്റുന്നതെന്നാണ് എന്റെ ഒരു വിശ്വാസം.
1: അതെ, അപ്പൊ എന്തായാലും ഈ പ്രത്യേകിച്ചും കലാകാരന്മാർക്ക് ഇത്രയും കോൺഫിഡൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും പേരൻസിന്റെ ആരെങ്കിലും ഒരാളുടെ എങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ മൂവ് ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ ആര്യക്കുട്ടി അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഭരതനാട്യം, കുച്ചിപ്പിടി, മോഹിനിയാട്ടം അല്ലെ? ഇപ്പൊ മോഹിനിയാട്ടമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് ഫോമിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ട് അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്നത്?
0: എനിക്ക് നന്നായിട്ടൊരു കംഫർട്ട് തോന്നുന്നത് കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി ഫസ്റ്റ് കളിച്ചിരുന്ന സമയത്തും എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്താണെന്നറിയത്തില്ല, ഭരതനാട്യത്തിനെക്കാട്ടി കൂടുതൽ എനിക്ക് നല്ല താല്പര്യം കുച്ചിപ്പുടിയുടെയായിരുന്നു. ആ സ്റ്റൈല്, പിന്നെ ടീച്ചർ എക്സ്പ്രഷൻ ഇട്ട, ടീച്ചർ എക്സ്പ്രഷൻ ഇട്ടാണ് ഞങ്ങളെ മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പം അതെല്ലാം കൂടെ ടീച്ചർ ഇങ്ങനെ തരുമ്പോൾ എനിക്ക് ഭരതനാട്യത്തിനെക്കാട്ടി മെയിനായിട്ട് തോന്നിയത് കുച്ചിപ്പുടിയാണ് എനിക്ക് കംഫർട്ട്. എൻ്റെ സ്റ്റൈലിന് അതാണ് ബെറ്റർ എന്നൊരു ഇതിലാണ് ഞാൻ കുച്ചിപ്പുടി സെലക്ട് ചെയ്തത്. ഏറ്റവും കൂടുതലാണ് ഇഷ്ടം.
1: അതെ അല്ലേ? അപ്പൊ കുച്ചിപ്പുടിയിൽ അധികം എക്സ്പ്രസീവ് ആയിട്ട് തോന്നിക്കണം അല്ലേ? അതെ അതെ അതെ. അപ്പൊ എനിക്കത് അറിയില്ലായിരുന്നു, പുതിയൊരറിവാണ്. അപ്പൊ ഫാമിലിയെ പറ്റി, ഫാമിലി സപ്പോർട്ട് നല്ല രീതിയിൽ ആരൊക്കെ ഉണ്ട് എന്നാണ് ആര്യ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലിയെ പറ്റിയൊക്കെ ഒന്ന് പറയാം. അച്ഛൻ അമ്മ എന്താണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ.
0: അച്ഛൻ, ഞങ്ങളൊരു മിഡിൽ ക്ലാസ് തന്നെയാണെന്ന് പറയാം. അച്ഛൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, അമ്മ ഹൗസ് വൈഫാണ്. അച്ഛനും അമ്മയും ഒരേപോലെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാലും ഇച്ചിവിടെ ഒരു പക്കത്തിൽ പറഞ്ഞ അച്ഛൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അമ്മൂമ്മ, അപ്പൂപ്പൻ എല്ലാവരും നല്ല സപ്പോർട്ടാണ്.
1: അതെ. അപ്പോ ഏത് സ്കൂളിലാണ് ഇപ്പൊ പ്ലസ് ടു
0: കയറാൻ പോകുക?
1: അതെ, പ്ലസ് ടുയിലേക്ക് കയറാൻ പോവാണ് അല്ലേ? അപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
0: ഞാനിപ്പൊ പഠിക്കുന്നത് ആയവറമ്പ് ചെറുതനയിലാണ്. ആയവറമ്പ് സ്കൂളിലാണ് പഠിക്കുന്നത്. നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത് ഗവൺമെന്റ് ഗേൾസ് ഹരിപ്പാട് ായിരുന്നു. അഞ്ചാം ക്ലാസ് മുതൽ 10 വരെ അവിടെയാണ് പഠിച്ചത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സ്കൂളാണ് നല്ല മെമ്മറീസ് തന്നത്.
1: അപ്പൊ എന്തായാലും ഈ കലോത്സവത്തിന്റെ ഒക്കെ ഒരു ടൈമില് നമ്മൾ ഒരുപാട് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു അവസരമുണ്ട്. അപ്പൊ ആ ഒരു ടൈമില് എക്സാമിന്റെ കാര്യവും അല്ലെങ്കിൽ നോട്ട്സിന്റെ ഒക്കെ കാര്യം എങ്ങനെയായിരുന്നു ആ ഒരു ടൈമിലൊക്കെ?
0: ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഇതും അതും കൂടെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളൊരു ഇതിലാണ്. അപ്പൊ ഫ്രണ്ട്സ് എല്ലാം പെട്ടെന്ന് പരീക്ഷ ഉള്ള നല്ലൊരു കംഫർട്ടിലൊക്കെ ഇരിക്കും. ഞാനാണെങ്കിൽ പരീക്ഷ വരുന്നു, ഡാൻസ് എന്തോ ചെയ്യണം. അതിന്റെ ഇടയ്ക്കാണ്, വൈകുന്നേരമാണ് സ്കൂൾ കഴിഞ്ഞ സമയത്ത് ട്യൂഷൻ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ടീച്ചറിന്റെ വീട്ടിലോട്ട് പോകുന്നത്
1: ക്ലാസ്സിന് പോകുന്നത്.
0: അപ്പം അതും ഇതുകൂടെ എന്തായാലും ഒരു വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി എന്നാണ് പറയാം.
1: എങ്കിലും ഒരുപോലെ കൊണ്ടുപോയി അല്ലേ? യെസ്. അപ്പോ പല കുട്ടികളുടെയും മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ആർട്ട് ഫോംസിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പഠനത്തിലൊക്കെ കുറച്ചൊന്നും ബാക്കിലോട്ട് ചിലപ്പോൾ പോകേണ്ടി വരുന്നു. പക്ഷെ രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്ന കുട്ടികളൊക്കെ വളരെ മിടുക്കന്മാരാണ് അല്ലേ? അപ്പൊ ആരെയും ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് എന്നാണ്. അപ്പൊ ഇനി വരുന്നത് പ്ലസ് ടു ആണല്ലേ. അപ്പൊ ഇനി കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നമ്മള് സാധാരണ ഒരു ടേണിംഗ് പോയിന്റ് ആണല്ലോ 10th പ്ലസ് ടു എന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ആര്യ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോ കലോത്സവ വേദികളെ പറ്റിയൊക്കെ, തുടക്കകാലത്ത് എത്ര വയസ്സോട്ടാണ് കലോത്സവത്തിലൊക്കെ പങ്കെടുത്തു തുടങ്ങിയത്?
0: ആദ്യമായിട്ട് സാറിന്റെ അടുത്ത് പഠിച്ചപ്പോഴാണ് കയറിക്കൊണ്ടിരുന്നത്. അന്നൊരു 4.5 വയസ്സുള്ള സമയത്താണ് കലോത്സവത്തിന് കയറുന്നത്.
1: അത്

0: കഴിഞ്ഞൊരു 5-ാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് കോൺഫിഡൻസ് ആയി. പിന്നെ 6, 7 ചെറിയൊരു ബ്രേക്ക് എടുത്തു 9-ാം ക്ലാസ് ആയപ്പം. അത് കഴിയുമ്പോൾ 10-ാം ക്ലാസ് വന്നപ്പം ഞാൻ ട്യൂഷൻ സ്കൂളെല്ലാം കൂടെ മിക്സ് ആയപ്പോഴത്തേക്കും എനിക്ക് ഡാൻസിൻ്റെ ഭാഗത്തോട്ട് കുറച്ച് ശ്രദ്ധ കുറഞ്ഞു. അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പം ടീച്ചറിനോട് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, ഓക്കെ സാറേ, ഇല്ല 10 അല്ലേ, ഒത്തിരി പ്രഷർ ഉള്ള സമയമാണ്, കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വന്നാൽ മതി. അങ്ങനെ പറഞ്ഞു. ടീച്ചർ തന്നെ 7, 5, 6, 7, 8 എല്ലാ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും സ്റ്റേജിൽ ഇറക്കിയിരുന്നു. ആ സമയത്തും സ്കൂൾ കലോത്സവത്തിലൊക്കെ ജയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സബ് ഡിസ്ട്രിക്റ്റിലും പോയിട്ടുണ്ട്. എന്നാലും ആ സമയത്താണ് എനിക്ക് പിന്നെ അതിന് ശേഷം ആ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല, ആ പേടി വന്നിട്ടില്ല. പിന്നെ ഓഡിയൻസിനെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. എൻ്റെ എക്സ്പ്രഷൻ, എൻ്റെ സ്റ്റൈൽ അവരെ കാണിക്കുമ്പം, അവരുടെ ലാസ്റ്റുള്ള ഒരു കയ്യടി, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്.
1: അതെ. അപ്പൊ ഈ കലോത്സവത്തിലൊക്കെ സാധാരണ ചില നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഒന്നുണ്ടല്ലോ, അതായത് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് കളിക്കും, ഇപ്പോൾ ഓഡിയൻസ് ആണെങ്കിലും നല്ലൊരു റെസ്പോൺസ് ആയിരിക്കും, ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും ഓക്കെ ആണ്, ഇതിലെ ഒരു ഗ്രേഡ് കിട്ടുമെന്ന് തോന്നിയിട്ടുള്ള അവസരത്തിൽ അങ്ങനെ കിട്ടാതൊക്കെ വന്നിട്ടുണ്ടോ?
0: ആയിരിക്കും,
1: ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു ടൈമിലൊക്കെ പ്രതികരിക്കുന്നത്?
0: ചിലവര് പൈസ കൊടുത്ത് ഓഡിയൻസിനെ, ജഡ്ജസിനെ മേടിക്കുന്ന ഒരു ഡാൻസില്, അതിപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ചാളോട് ഇപ്പൊ പോകാത്തോണ്ട് അതൊന്നും പറ്റിയൊന്നും
1: അറിയില്ല.
0: അപ്പം ആ സമയത്തും നല്ലതായിട്ട് കോൺഫിഡൻസ് ഉള്ള ഒരു സമയം ഉണ്ടായി, എനിക്ക് കിട്ടും, എനിക്ക് ഉറപ്പാണ് എന്നുള്ള സമയത്തും പെട്ടെന്ന് വേറെ ഒരാളുടെ ചെസ് നമ്പർ വിളിച്ചപ്പം ഷോക്കായി പോകും. അപ്പൊ പേരൻസിന്റെ അമ്മയ്ക്ക് ഭയങ്കര പ്രളയം പോയി, അമ്മയ്ക്ക് സങ്കടമായി. പിന്നെ അപ്പായാണെങ്കിൽ ബാങ്കിലായിരുന്നു, അതുകൊണ്ടൊന്നും അറിഞ്ഞില്ല. അപ്പൊ ഞാൻ ഫ്രണ്ട്സും ഭയങ്കര, ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അവരുമായിട്ട് നിൽക്കുമായിരുന്നു, അവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരാൾക്ക് കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ കൂടുതൽ വഴക്കിടാനോ അങ്ങനെയൊന്നും പോകണ്ടെന്ന് പേരൻസിന് തന്നെ അങ്ങനെ താല്പര്യം ഇല്ലാന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ പോട്ടെ സാരമില്ല, അതിനും അല്ലാതെ തന്നെ അമ്പലങ്ങളിലൊക്കെ സ്റ്റേജ് കിട്ടാറുണ്ട് പറഞ്ഞു. അങ്ങനെ കൂടെ പോകുന്നതുകൊണ്ട് പറഞ്ഞു, സാരമില്ല ഇത് പോയാലും കുറെ സ്റ്റേജ് ഉണ്ടല്ലോ, ഡാൻസിന് മെയിൻ സ്റ്റേജ് ആണ് വേണ്ടത്, എത്രത്തോളം സ്റ്റേജ് ഇടുന്നോ അത്രത്തോളം നമ്മുടെ കാല് തഴമ്പിക്കുക എന്നാണ് പറയുന്നത്.
1: അതെ. അപ്പൊ ഈ പെർഫോമൻസിൽ നമ്മുടേതായ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ എത്ര കോൺഫിഡന്റ് ആണ്, എത്ര നല്ല രീതി, അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു സ്റ്റേജില് ഫസ്റ്റ് കിട്ടുന്നതും സെക്കൻഡ് കിട്ടുന്നതും കിട്ടാതെ വരുന്നതും അല്ല, നമ്മുടെ ആ ഒരു ഫോമിന് അത്രയും നല്ല രീതിയിലാക്കുക അല്ലെ. അപ്പൊ പല കുട്ടികൾക്കും ആ ഒരു ടൈമിൽ, ഇപ്പൊ ചെറിയ പ്രായം, ഒരു 10th അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഈ കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടണം എന്നുള്ളൊരു ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ട്. അപ്പൊ അതിൽ ഇത് ഈ ഒരു ഇങ്ങനെയുള്ള രീതി, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില സ്വാധീനം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതിലെല്ലാവർക്കും ഇങ്ങനെ വിഷമിക്കുക എന്നുള്ളൊരു സ്റ്റേജിലേക്കാണ്. ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കാണുകയുണ്ടായി പല കുട്ടികളും കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പൊ ആര്യയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ആര്യ പറഞ്ഞത്, അതിൽ നമ്മൾ വഴക്കിടാൻ പോയിട്ടൊന്നും കാര്യമില്ല അല്ലെ. അപ്പോ ഈ കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, ഈ 3 ഫോമും കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്?
0: മോഹിനിയാട്ടം ഞാൻ ഇതുവരെ സ്റ്റേജ് കയറിയിട്ടില്ല, പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ 10-ന്റെ ബ്രേക്ക് എടുത്തത്. അപ്പൊ പിന്നെ ഇപ്പോഴും വെക്കേഷൻ ആയതുകൊണ്ട് പ്ലസ് ഉണ്ട്, ഇടയ്ക്കൊന്ന് പോയി. പിന്നെ വെക്കേഷൻ ഒക്കെ ആയിട്ട് വീടുകളിലൊന്നും പോയില്ലെങ്കിൽ പരാതി പറയത്തില്ലേ, അതുകൊണ്ട് ഇവിടെ കൊല്ലത്ത് വന്നു, അമ്മ വീട്ടിൽ വന്നു, പിന്നെ അപ്പച്ചിയുടെ വീട്ടിലൊക്കെ പോയി, അങ്ങനെ നിൽക്കുന്നു.
1: അതെ. അപ്പൊ ഈ കലോത്സവത്തില് പങ്കെടുക്കുന്ന ടൈമില് ഫസ്റ്റ് കിട്ടണം, സെക്കൻഡ് കിട്ടണം എന്നൊക്കെ സ്കൂളിൽ നിന്ന് പ്രഷറൊക്കെ ഉണ്ടാവാറുണ്ടോ?
0: ഇല്ലില്ല,
1: അങ്ങനൊന്നും ഇല്ല. അതെ. ഇപ്പൊ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികൾക്കൊരു, ഇപ്പൊ ജില്ലാതലത്തിലേക്കൊക്കെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് കിട്ടുക എന്നുള്ളത് കൊണ്ട് ചില സമയത്ത് ടീച്ചേഴ്സിന്റെ ഒരു പ്രഷർ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ലല്ലോ, അവരെല്ലാവരും കൂളായിട്ടാണ്,
0: നല്ല
1: സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ചില ടീച്ചേഴ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഭയങ്കര പ്രഷർ കൊടുത്ത് കുട്ടികൾക്ക് അതൊരു കിട്ടിയില്ലെങ്കിൽ ഒരു വെപ്രാളമായിട്ട് മാറുന്ന ഒരു സ്റ്റേജ്. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് അല്ലെ. നമ്മൾ കുട്ടികളെ എപ്പോഴും കാമായിട്ട് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ആരിക്കും അങ്ങനെ ഒരു ഒരു അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഫേസ് ചെയ്തിട്ട് വന്നിട്ടില്ല. യെസ്. അപ്പോ നമ്മളിങ്ങനെ ആര്യയുടെ വിശേഷങ്ങളിലൂടെ കടന്നു പോവാണ്. അപ്പൊ ആര്യ ഒരു നർത്തകി എന്ന രീതിയിലുള്ള ഒരു വേർഷൻ ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 10 വർഷമായിട്ട് ആര്യ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. അപ്പോൾ ഇനി ആര്യയുടെ എന്താ പറയാ, ഡാൻസ് ഫോം അല്ലാതെ ഒരുപാട് ആർട്ട് ഫോംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആര്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
1: Welcome back to റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നർത്തകിയായിട്ടുള്ള ആര്യ വെങ്കടേഷ് ആണ്. അപ്പൊ ആര്യയുടെ നർത്തന വൈഭവവും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു ജേർണിയിൽ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയതുപോലെ ഒരു നർത്തകി മാത്രമല്ല ആര്യ, ചിത്രരചനയിലും അതുപോലെ വാദ്യോപകരണങ്ങളിലും എല്ലാം പ്രാവീണ്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരി കൂടിയാണ്. അപ്പൊ ആ ഒരു എന്തൊക്കെയാണ് മോള് പഠിക്കുന്നത്?
2: ഇതുപോലെ തന്നെ ഞാനും വീട്ടിൽ ഫസ്റ്റ് ഈ അമ്പലത്തിലൊക്കെ പ്രോഗ്രാം പോകുമ്പം ഈ വയലിൻ ഒക്കെ വായിക്കുന്ന കേട്ടിട്ടുണ്ട്. വീണ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതും ഒന്ന് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഇങ്ങനെ കുറെ നാൾ ഇങ്ങനെ ആലോചിച്ച് നടന്നു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് വയലിൻ പഠിക്കാൻ പോകണം. അപ്പോൾ പറഞ്ഞു ആ പൊക്കോ. അപ്പം ഞാൻ പഠിക്കുന്ന ഡാൻസ് സ്കൂളിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കംഫർട്ടായി. അവിടെ തന്നെ മാവല്ലിക്കരയെന്ന് പറയുന്നൊരു സാറുണ്ടായിരുന്നു, സതീഷ് എന്ന് പറഞ്ഞത്. അപ്പം സാറിൻ്റെ അടുത്താണ് ഏകദേശം ഒരു 5-5.5 വർഷം പഠിച്ചു. പിന്നെ അതിനുശേഷമാണ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു ഈ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട്. അത് രാവിലെ ക്ലാസ് 7 മണി to 9 മണി വരെയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കും എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങ് ഇടയ്ക്കൊന്ന് നിർത്തി. അത് കഴിഞ്ഞ് പിന്നെയും വീണയിലോട്ട് ഇൻട്രസ്റ്റ് തുടങ്ങി. അങ്ങനെ ഹരിപ്പാട് ഞങ്ങളുടെ അമ്പലത്തിനടുത്ത് തന്നെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞു. ടീച്ചർ വീണയും പഠിപ്പിച്ചു എന്നെ, പിന്നെ തിരുവാതിരയും പഠിപ്പിച്ചു. അങ്ങനെ ടീച്ചറിൻ്റെ കൂടെ കുറേ സ്റ്റേജിൽ അങ്ങനെ തിരുവാതിരയ്ക്ക് പാടിയിട്ടുണ്ട്, പിന്നെ കുറേ തിരുവാതിര ചെയ്തിട്ടുണ്ട്. കുറേ അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ അങ്ങനെ പരിചയമുണ്ട് തിരുവാതിരയുടെ ബേസ് ചെയ്ത്. കുറേ ചേച്ചിമാരെ ആൻറ്റിമാരെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ വീണയാണ് എനിക്കിപ്പോഴും പോകണമെന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാലും സമയം കിട്ടുന്നില്ല. ഇനിയും പ്ലസ് ടു കഴിഞ്ഞ് ഒന്ന് കുറച്ചാളും കൂടെ ഇതൊക്കെ ചെയ്തിട്ട് വേണം പോവാൻ.
1: അങ്ങനെ ഒത്തിരി ആർട്ട് ഫോംസും ഒരുപാട് വാദ്യോപകരണങ്ങളും, ഏറ്റവും ഇഷ്ടം വീണയാണ് അല്ലേ. അപ്പൊ അത് ഇനി തുടർന്ന് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ആരൊക്കെ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണല്ലോ. അപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്കൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ആഗ്രഹമുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതലും പുതിയ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഗെയിമിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കേട്ടൊരു അറിവാണ് ഈ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം ഒക്കെ പഠിക്കുന്നവർക്ക് നല്ല ക്ഷമയാണ് എന്നുള്ളത് സത്യമാണ്?
2: സത്യമാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈം വേണം മെയിനായിട്ട്. അതുമല്ല നമുക്ക് നല്ല ലെഗ് പെയിൻ, എല്ലാം ശരീരം മൊത്തം വേദനയായിരിക്കും.
1: പിന്നെ നേരത്തെ എണീക്കണം, പ്രാക്ടീസ് ടൈം ആ ഒരു മോർണിംഗ് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ടൈമിങ്ങിലൊക്കെ ചെയ്യണം അല്ലേ.
2: പിന്നെ ഈ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് മേക്കപ്പിന് ടൈം പാലിക്കുക, അതെല്ലാം നല്ലൊരു പ്രിപ്പറേഷൻ വേണം എല്ലാത്തിനും. അല്ലാതെ ഒന്നും ഇല്ലാതെ ഒരു പോക്കങ്ങ് പോയാൽ നമുക്ക് സ്റ്റേജിൽ നമുക്ക് ചെയ്താലും കംഫർട്ട് കിട്ടത്തില്ല. കംഫർട്ട് വേണം നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യണമെങ്കിൽ.
1: അതെ. അപ്പൊ തീർച്ചയായും ക്ഷമ എന്നുള്ള ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഇതിലൊക്കെ ഈ ഒരു ആർട്ട് ഫോം ഒക്കെ പഠിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു അറിവുണ്ട്. അപ്പൊ ആരെയും പറയുന്നത് കറക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കിപ്പോ ഈ എന്താ പറയാ, ഇപ്പൊ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കറക്റ്റ് ഇപ്പോ ഇന്ന രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു അൺപ്ലാൻഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫോമിനെ ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ.
2: ചിലവരുണ്ട്.
1: അതെ. അപ്പൊ ആരെയും എന്തായാലും കുറച്ച് ചിട്ടയും വട്ടയൊക്കെ ഉള്ളതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ. അതെ. അപ്പോൾ എന്തായാലും ഈ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു വാക്ക് എന്താണ് ആര്യ? ഇപ്പോൾ പേരൻസിൻ്റെ കയ്യിൽനിന്നാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ കയ്യിൽനിന്നാണെങ്കിലും ഒക്കെ
2: അമ്മയാണ് മെയിനായിട്ട് എന്നോട് പ്രാക്ടീസ് ചെയ്യ് പ്രാക്ടീസ് ചെയ്യ്, നമ്മളെ പരിപാടി ഉള്ളതല്ലേ, എന്താ ചെയ്യാത്തത്, മറന്നുപോയില്ലേ, കുറച്ച് നാൾ ബ്രേക്ക് എടുത്തിട്ട് നിൽക്കുവാൻ പറയാം ക്ലാസ്സിന് പോകാൻ, എല്ലാം മറന്നുപോയി കാണുമല്ലോ, ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോക്കൂടെ, നന്നായിട്ടൊക്കെ അരമണ്ടിലൊക്കെ ഇരുന്ന് ചെയ്യണം എന്നൊക്കെ.

0: കേട്ടില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലേ. അപ്പൊ അങ്ങനെ എപ്പോഴും ദിനം പ്രതി ചിലപ്പോൾ കുട്ടികളോടൊക്കെ ഇങ്ങനെ പറയുന്ന ടൈമില് ഈ ഇങ്ങനെയുള്ള ആർട്ട് ഫോംസ് ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പേരൻസ് ആണ് അല്ലെ. അപ്പൊ അവരിങ്ങനെ പടിയും പടിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഭാര്യയ്ക്കും അത് തന്നെയാണ്, അപ്പൊ വീട്ടിൽ അമ്മ അങ്ങനെ തന്നെയാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് തന്നെ യഥാർത്ഥത്തിൽ ഒരു അതൊരു കോൺഫിഡൻസ് തന്നെയാണ് അമ്മ കൂടെ ഉണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ ഇതില് ഇപ്പൊ ഈ സ്റ്റേജില് ഒരുപാട് വേദികളിൽ ആര്യ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കലോത്സവ വേദികളാണെങ്കിലും അല്ലാതെ ക്ഷേത്രങ്ങളിലാണെങ്കിലും അല്ലാതെ ഉള്ള പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടു കൂടിയ ഒരു നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടിയിട്ടുള്ള ഒരു വേദി ഏതായിരിക്കും, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ?
1: കുറച്ചാളും മുമ്പ് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, കുറെ നാളായി, കുറച്ച് സ്റ്റേജ് വരെയിട്ടുണ്ടെന്ന് ഓർമ്മയില്ല. അതുകൊണ്ട് ഒരു വട്ടം ടീച്ചർ പ്രോഗ്രാം കാണാൻ വന്നു. ശരിക്കും ടീച്ചർ അവരൊന്നും ഒരു ഒരു ഒന്നും കിട്ടിയില്ല, അറിവോ ഒന്നും ആരും തന്നില്ല. പെട്ടെന്ന് ടീച്ചറിൻ്റെ ഒരു കോള് വന്നു, ഞാൻ വരുന്നുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അറിഞ്ഞപ്പോൾ ഇവിടുന്ന് ടെൻഷനായിപ്പോയി. ടീച്ചർ കുറച്ച് നാളോട് ഈ കലോത്സവേദിയിലല്ലാതെ ഈ അമ്പലത്തിലൊക്കെ പ്രോഗ്രാമിന് അങ്ങനെ വലുതായിട്ട് വരാറില്ല. ടീച്ചറിൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് വന്നതാണ്. ഭയങ്കര കോൺഫിഡൻസും ഭയങ്കര ടെൻഷനായിരുന്നു ടീച്ചറിൻ്റെ മുമ്പിൽ കളിക്കാൻ. അല്ലാതെ നമ്മൾ കോസ്റ്റ്യൂമിലല്ല സാധാ ഡ്രസ്സിൽ കളിക്കുമ്പോൾ ഓക്കെ, ടീച്ചറിൻ്റെ ഒരു സപ്പോർട്ട് ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ഈ ഓർണമെൻറ്റ്സ് കോസ്റ്റ്യൂം എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ടീച്ചറിൻ്റെ അവിടെ കണ്ടപ്പോൾ ടെൻഷനായിരുന്നു. പിന്നെ ടീച്ചർ എല്ലാം കഴിഞ്ഞിട്ട് കൊള്ളായിരുന്നു എന്നൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ടീച്ചറിൽ നിന്ന് ചിരിക്കുന്നതൊക്കെ കാണാം. നമ്മൾ ഈ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ടീച്ചറിനെ നോക്കും, പിന്നെ അച്ഛനെവിടെ അമ്മയെവിടെ അങ്ങനെയൊക്കെ നോക്കും. പിന്നെ അമ്മയെ കണ്ട് അമ്മ ഇങ്ങനെ ദൂരത്തെല്ലാം നിൽക്കണമെന്ന് ഞാൻ പറയാം, അടുത്ത് നിൽക്കല്ലേ എന്ന് ഞാൻ പറയാം. എനിക്ക് അമ്മ
0: സത്യമാണ്, ചിലർക്ക് നമ്മുടെ ഏറ്റവും അടുത്ത് ഫാമിലി ഫ്രണ്ട്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ നമ്മുടെ സ്റ്റേജിന് തൊട്ട് ഫ്രണ്ടിലുള്ളത് ഇഷ്ടമാണ്. ചിലർക്ക് അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്, ആരും കാണരുത്, നമ്മളെ അറിയാവുന്ന ആരും കാണരുത് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ആരും അങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ.
1: അമ്മ ഇച്ചിരി ഗ്യാപ്പിട്ട് നിൽക്കണം.
0: ഇപ്പൊ ടീച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോ ആര്യ, ടീച്ചർ ഉണ്ടെങ്കിൽ ഒരു ഉള്ളിൽ ഒരു ഒരു പേടിയുണ്ടെന്ന് ആര്യ പറഞ്ഞില്ല. അപ്പൊ അതെനിക്ക് തോന്നുന്നു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു ചുവട് പിഴച്ചാലോ അല്ലെങ്കിൽ മൂവ്മെന്റ് ഉണ്ടായി ടീച്ചറിന് നന്നായിട്ട് അറിയാൻ പറ്റും, അതല്ലേ പേടി. അപ്പൊ ഈ സ്റ്റേജില് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചുവട് ഇങ്ങനെ ശ്രദ്ധ മാറിപ്പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ മറന്നു പോകുമ്പോഴോ ഒക്കെ അത് ഓഡിയൻസിനെ എഫക്ട് ചെയ്യാതെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്?
1: ഇതുവരെ കണ്ടോണ്ടിരിക്കുന്ന ആർക്കും മനസ്സിലായിട്ടില്ല,
0: പക്ഷെ തെറ്റിച്ചിട്ടുണ്ട്
1: ഉണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം അമ്മയ്ക്ക് പോലും മനസ്സിലാക്കും, ഞാൻ ചില സമയത്ത് തെറ്റിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായോ ഞാൻ തെറ്റിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഇല്ല കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല. ഞാൻ നേരെ സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും തെറ്റിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അമ്മയെ കാണും, എന്നിട്ട് പറയാം തെറ്റിച്ചോ, ഞാൻ തെറ്റിച്ച് എനിക്കറിയാം. പക്ഷെ അമ്മ അമ്മയ്ക്ക് പോലും മനസ്സിലായില്ല, അങ്ങനെ ഒരു ആരും മനസ്സിലായില്ല എന്നൊരു ഇത് വരുമ്പോഴത്തേക്ക് എനിക്ക് ആർക്കും മനസ്സിലായില്ല, ഓക്കെ നല്ല കാര്യം എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ കയ്യിൽ നിന്നിടും നമുക്ക് എന്തെങ്കിലും ഒരു പാട്ട്, നമുക്ക് മെയിനായിട്ട് നമ്മളൊരു ഐറ്റം എടുത്ത് പഠിക്കുമ്പോൾ പാട്ട് പാട്ടാണ് ഫസ്റ്റ് ടീച്ചർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പം ആ സമയത്ത് അതിൻ്റെ സ്റ്റോറി എന്താണ്, പാട്ടിൻ്റെ ചുറ്റുവട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് പാട്ടിൻ്റെ റിലിക്സ് ആണ് ഞാൻ മെയിനായിട്ട് ക്യാച്ച് ചെയ്യുന്നത്. അതിന് ശേഷമാണ് സ്റ്റെപ്പും എല്ലാം ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കാറ്. അപ്പം പാട്ടറിയാന്നുകൊണ്ട് താളവും അറിയാം പാട്ടിൻ്റെ, അതനുസരിച്ച് തെറ്റിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സ്റ്റെപ്പിട്ട് ഒരു ബാലൻസിൽ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല തെറ്റിക്കുന്നത്.
0: അപ്പം എന്തായാലും തെറ്റിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിലും ആ താളത്തിലും ആ ഒരു പാട്ടിന്റെ ഒരു ഇതിലും നിന്ന് ചുവട് വെക്കാന്ന് തന്നെയാണ് അല്ലേ. അപ്പൊ ആര്യ ഇനിയുള്ള വേദികളിൽ തെറ്റിക്കാതിരിക്കട്ടെ അല്ലേ. അപ്പോൾ സാധാരണ ഓഡിയൻസിന് നമ്മളിപ്പോൾ ഒരു നമ്മുടെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ നെർവസായി അത് ഓഡിയൻസിന് അറിയും. പക്ഷെ അങ്ങനെ അറിയാതെ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഇതൊരു യഥാർത്ഥ ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ. ഞാൻ ഇതിപ്പോൾ നേരത്തെ നമ്മൾ ശോഭന മാമിനെ പറ്റി പറഞ്ഞു, അപ്പൊ അതിലേക്ക് നമ്മൾ വരികയാണെങ്കിലും ശോഭന മാമിന് പല സമയത്തും ഈ ഔട്ട് കേൾക്കാതെ വരുന്ന ടൈമിൽ ശോഭന മാം നിൽക്കും. പക്ഷെ നിൽക്കുന്ന ടൈമിലും ഓഡിയൻസിന് അത് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ചുവട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ശോഭന മാമിൻ്റെ ഒരു ഒരു കഴിവാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ ആരെയും ഇങ്ങനെ ഓഡിയൻസിന് ഓക്കെയാക്കാൻ വേണ്ടി ആ ഒരു താളത്തിൽ ഇങ്ങനെ നിൽക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം അത് തന്നെ ആക്കാം അല്ലേ. ഏറ്റവും നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഒരു ഡാൻസർ അല്ലെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ എന്ന് തോന്നിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആരാണ്?
1: ശോഭന മാം തന്നെയാണ്. മാമിന്റെ വീഡിയോ ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ഫോണില്, റീൽസ് ഒക്കെ കാണാറുണ്ട്. പുള്ളിക്കടുത്തയുടെ ആ ഒരു സ്ട്രക്ചർ സ്റ്റൈല്, മാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഭരതനാട്യത്തിലാണ്, എന്നാലും പ്രോഗ്രാമിനൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതുപോലെ ചേച്ചി പറഞ്ഞ കണക്ക് ഇടയ്ക്കൊന്ന് തെറ്റിച്ചാലും ഓഡിയൻസിനെ കംഫർട്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു രീതിയിൽ സ്റ്റെപ്പ് ഇടാറുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട് ചില വീഡിയോകളിൽ. പിന്നെ മാം ആണ് ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാം.
0: അതെ, അപ്പോൾ യഥാർത്ഥത്തിലും ജീവിതത്തിലും നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നാറുണ്ട്. കാര്യം ഇത്രയും ഒരു കണ്ടിന്യൂറ്റി ആണ് ഒരു ഡാൻസ്.

0: ഫോമിൽ ഇത്രയും ഒരു എഫേർട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ശോഭന മാം വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ ഇന്നും ഒരു ഇന്നോവേഷൻ എന്ന രീതിയിൽ ഡാൻസിനെ പല രീതിയിൽ വേൾഡ് ഗ്ലോബലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാം അല്ലെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം അങ്ങനെ തന്നെ ആവാം. കാര്യം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വലിയ രീതിയിലൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രഡീഷണൽ ഫോം എന്ന രീതിയിൽ ക്ലാസിക്കൽ ഡാൻസ് എന്ന രീതിയിൽ പോവുകയാണെങ്കിലും അതിൽ തന്നെ ഒരുപാട് മിക്സ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ എന്താ പറയുക മിക്സ് ചെയ്തിട്ട് അതിനൊരു ഫാസ്റ്റ് നമ്പർ എന്ന രീതിയിലാക്കുന്നുണ്ട്. അപ്പൊ അതിനോടുള്ള ആര്യയുടെ ഒരു അഭിപ്രായം എന്താണ്? ട്രഡീഷണൽ ഫോമിന് ഇങ്ങനെ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരുമ്പോഴും ചെറിയൊരു റീല് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ അതിനോട് ആര്യയ്ക്ക് എന്താണ്, ഒരു യോജിപ്പാണോ അതോ വിയോജിപ്പാണോ?
1: എനിക്ക് അതിന് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം അവർ അറിയാത്തൊരു കാര്യം പഠിക്കുന്നത് നല്ലതാണ്, പക്ഷേ അറിയാതെ ചെയ്തിട്ട് അത് കുറെ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അത് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കുറെ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും അത് നല്ല ഓക്കെ ആക്കാൻ, പെർഫെക്റ്റ് ആക്കാൻ അതായിരിക്കും ഏറ്റവും നല്ലത്.
0: അതെ. അപ്പൊ ഈ ഡാൻസേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയും എഫേർട്ട് എടുത്തല്ലേ. ഇപ്പൊ ഈ കലോത്സവ വേദികളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ചിലരാണെങ്കിൽ കലോത്സവത്തിന് വേണ്ടി മാത്രം ഇത്ര പോർഷൻ പഠിച്ചിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെയും ഇത് കണ്ടിന്യൂ ആയിട്ട് പഠിച്ചു വന്ന് പെർഫോം ചെയ്യുന്ന കുട്ടികളെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. ആ ഒരു പഠനത്തിന്റെ ഒരു മേഖല നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ എനിക്കും ആ ഒരു സെയിം അഭിപ്രായമാണ്, അതിനൊന്നും ഭംഗി നശിക്കാത്ത രീതിയിലാക്കുക അല്ലെ. ഇപ്പൊ ഒരു റീല് ചെയ്യാനാണെങ്കിലും നമ്മളൊന്ന് ഒരു ഇൻഫ്ലുവൻസർ ആവാനോ അല്ലെങ്കിൽ വേണ്ടി എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ട് കാട്ടുമ്പോഴും അതിലൊരു വൃത്തിയും ഭംഗിയും ഉണ്ടാവാൻ വേണ്ടി, അല്ലെ ഇതൊരു നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് ഫോം ആണ് എന്ന രീതിയിലുള്ള ഒരു മര്യാദകൾ ആ ഒരു ഫോമിന് കൊടുക്കുക എന്നുള്ളത് എനിക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. യെസ്. അപ്പോ ആര്യയും ചെറിയ റീലും കാര്യങ്ങളൊക്കെ എടുക്കാറില്ലേ? ഉണ്ട്. അപ്പൊ അത് ആര്യ ഡാൻസ് എന്തായാലും ഇത്രയും നാളായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ഷോർട്ടായിട്ടൊക്കെ എടുക്കുന്ന ടൈമിൽ അതിൻ്റെതായ ഒരു എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത് അല്ലെ.
1: അതിനാണ് കൂടുതൽ സമയം കൊടുക്കുന്നത്. ചില സമയത്ത് പാട്ട് കേട്ടിട്ട് രണ്ടുമൂന്ന് ട്രിപ്പ് കേൾക്കും, എന്നിട്ട് ചിലവർ ചെയ്യുന്ന രീതികൾ അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടാണ് എന്റെ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നത്.
0: അപ്പോ ഫ്രണ്ട്സ് ഒക്കെ ഏതാണ് ഏറ്റവും കൂടുതൽ ഡാൻസിന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആരൊക്കെയാണ്?
1: ഇപ്പൊ നിലവിൽ പറഞ്ഞ ഹസ്ന, നന്ദന, അങ്ങനെ കുറച്ചേരൊക്കെ ഉണ്ട്. അവരാണ് എന്റെ മോസ്റ്റ് ആയിട്ട് എന്നെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഡാൻസിലോട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പം എനിക്ക് പ്ലസ് വണ്ണിലൊരു അനുഭവം ഉണ്ട്. പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ കലോത്സവത്തിനായിരുന്നു സ്കൂളിൽ, അതും ആയാറമ്പത്ത് പ്ലസ് വണ്ണിൽ കയറിയിട്ട് ആദ്യമായിട്ട് ചെയ്യാൻ പോകും. അപ്പൊ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, വീടിന് അടുത്താണ്. അപ്പം കൂടെ പണ്ട് പഠിച്ചിരുന്ന കുറച്ചുപേരെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ മുന്നിൽ ചെയ്യാന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൂടെ ഡാൻസ് പഠിക്കുന്നവരും ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് നല്ലൊരു പ്രിപ്പറേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞ് തലേ ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ സൈക്കിളിൽ നിന്ന് വീണ്. പ്രാക്ടീസിന് വേണ്ടിയിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് പോയത് ക്ലാസ് കട്ട് ചെയ്തിട്ട് സ്കൂളിലെ വീണിട്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല. തലേ ദിവസം പ്രോഗ്രാമാണ്, 9:00 പ്രോഗ്രാം, 8:00 ആയപ്പോഴത്തേക്ക് ഒന്ന് വീണു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു കളിക്കാൻ പറ്റത്തില്ല, മുട്ടായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞു അമ്മയോട് വേണ്ട എനിക്ക് കളിക്കണം, കളിച്ചേ പറ്റത്തുള്ളൂ. അതും ഞാൻ എടുത്ത ഐറ്റം ഇച്ചിരി ഇരുന്നും മുട്ടില് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരുന്നു. അപ്പം അത്രയും സ്ട്രെയിൻ കൊടുത്താൽ ശരിയാവത്തില്ല എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. ടീച്ചർക്ക് ഭയങ്കര വിഷമായിപ്പോയി. ടീച്ചർ എന്നെ കാണാ പ്രാക്ടീസിനെ കാണാത്തതുകൊണ്ട് വിളിച്ചു. അങ്ങനെ ടീച്ചർ അയ്യോ കഷ്ടമായി പോയത്, സാരമില്ല ഇനിയും പ്ലസ് ടു ഉണ്ടല്ലോ, അപ്പം ആ സ്കൂളിൽ തന്നെ ചെയ്യണം, ഇത്രയും ഫ്രണ്ട്സിന്റെ മുമ്പിൽ ചെയ്യണം. അങ്ങനെ ടീച്ചറും സപ്പോർട്ട് ചെയ്തു. പിന്നെ എന്റെ ഫ്രണ്ട്സും ഭയങ്കര ട്യൂഷനൊക്കെ കട്ട് ചെയ്ത് ചിലരൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞു നിന്നെയൊക്കെ അവിടെയൊക്കെ നോക്കി, എല്ലായിടം നോക്കി, നിന്നെ കണ്ടില്ല, നിന്റെ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ വന്നു വന്നിട്ടും കണ്ടില്ല, ശരിക്കും വിഷമമായി പോയി. അങ്ങനെ വീട്ടിൽ വന്ന് കുറെ പേര് കണ്ടു ഫ്രണ്ട്സൊക്കെ. മെയിനായിട്ട് എന്നെ ഇപ്പം ഡാൻസിന്റെ ഇതിലോട്ട് കൊണ്ടുവരുന്നത്, ഇപ്പൊ എന്റെ ഡാൻസിന്റെ പെർഫോം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നന്ദന, ഹസ്ന അവരൊക്കെയാണ്.
0: ഫ്രണ്ട്സ് തന്നെയാണ് കൂടുതൽ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കൂട്ടത്തിൽ ഇവരാണല്ലേ. അപ്പൊ ഫ്രണ്ട്സ് ആണോ റീലും കാര്യങ്ങളും ഒക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ആര് തന്നെയാണോ?
1: അല്ല, ഞാനും അച്ഛനും കൂടെയാണ്. അവര് പിന്നെ പോസ്റ്റ് ചെയ്യൊക്കെ ചെയ്യുവാനടുത്ത്.
0: അപ്പൊ അങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയ റീലും കാര്യങ്ങളും ആയിട്ട് സോഷ്യൽ മീഡിയയിലും ആര് ഇങ്ങനെ കുറച്ച് ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതെ. അപ്പോ നമുക്ക് ഇങ്ങനെ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആര്യയുടെ ഈ ഒരു ജേർണിയെ പറ്റി സംസാരിക്കുകയാണ്. അപ്പൊ അതിന് ഇടയ്ക്ക് നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ശോഭന മാമിന്റെ കാര്യമാണ് നമ്മളിങ്ങനെ പറഞ്ഞു ആര്യ. അപ്പൊ അത് പറയുമ്പോ തന്നെ ആര്യ ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു, അത്ര ഇഷ്ടമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ശോഭന മാമിനെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് എങ്ങനെയായിരുന്നു ആ ഒരു കാണാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയുന്നത് കേട്ടു?
1: അത് ഞങ്ങളുടെ തൊട്ട് വീടിന്റെ അടുത്തായിരുന്നു, പക്ഷേ അന്ന് എന്തോ പോകാൻ പറ്റിയില്ല. അത് പുള്ളിക്കാരത്തെ ഡാൻസ് അവിടെ ഉണ്ടായിരുന്നു, അത് ഞാൻ നോട്ടീസും കണ്ടു. ഞാൻ അന്നും ഇല്ല പറയുന്നുണ്ടായിരുന്നു എനിക്ക് പോണം പോണം കാണണം. അപ്പം വീട്ടിൽ നിന്ന് പോവാം, ഓക്കെ ശരി പോവാം. അപ്പൊ പറഞ്ഞപ്പോഴത്തേക്കും

0: സ്കൂളിൽ എന്തോ ബന്ധപ്പെട്ടാന്ന് തോന്നും, അങ്ങനെ പോകാൻ പറ്റിയില്ല. അന്നെന്തോ വർക്കുണ്ടായിരുന്നു സ്കൂളില്, അപ്പൊ പോകാൻ പറ്റിയില്ല. അപ്പൊ ശരിക്കും വിഷമമായി പോയി, കാണാൻ പറ്റാത്തതുകൊണ്ട്. പുള്ളി നേരിട്ട് ഒരു ആ ഒരു മാമിന്റെ സ്ട്രക്ചറും സ്റ്റൈലും കാണാൻ പറ്റുക ഒരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചൊരു സമയമായിരുന്നു.
1: അതെ, അപ്പൊ ആരിക്കും ഇനി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ അല്ലേ. ശോഭന മാമിനെ പോലെ അത്രയും ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്, അതുപോലെ തന്നെ ഒരു ഡാൻസറാണ്. അപ്പോ അങ്ങനെ നമുക്ക് മാമിന്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ വരാം അല്ലേ. യെസ്, അപ്പൊ നല്ലൊരു പാട്ട്, ശോഭന മാമിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദ ഡേ.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്റ്റുഡൻറ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മളോടൊപ്പം ഇങ്ങനെ നർത്തകിയായിട്ടുള്ള ആര്യ വെങ്കടേഷാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആര്യയുടെ ഒരു ജേണിയിലൂടെ ഇങ്ങനെ കടന്ന് നമ്മൾ എത്തി നിൽക്കുകയാണ്. ശോഭന മാമിൽ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ആര്യ, നമ്മൾ ശോഭന മാമിൻ്റെ ഒരു പാട്ടൊക്കെ കേട്ടു. ആര്യയ്ക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നർത്തകിയാണ് ശോഭന മാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫിലിം ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരു നർത്തകി എന്ന് പറയുമ്പോൾ എന്തായാലും ഈ ഒരു സിനിമ മോഹമൊക്കെ തീർച്ചയായും കാണുമല്ലോ. ഒരു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ ആരുടെങ്കിലും കൂടെ ഒന്ന് എന്തെങ്കിലും ഒരു ചുവട് വയ്ക്കുക ഒക്കെ ആഗ്രഹിക്കാറുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ ആ ഒരു ഇമാജിനറി വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോ അങ്ങനെ അത്തരത്തിലെ ഒരു സിനിമാ നടി, ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ ആരുടെ കൂടെ ആണ് ഒന്ന് നൃത്തം ചെയ്യാനോ അല്ലെങ്കിൽ അഭിനയിക്കാനോ ഒക്കെ ഒരു മോഹമുള്ളത്?
1: ശോഭന മാം ഉണ്ട്, പിന്നെ മഞ്ജു വാര്യർ. പുള്ളിക്കാരത്തിലൂടെ ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട്, കിട്ടിയാൽ
0: നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ ആവട്ടെ അല്ലേ. അപ്പൊ എന്തായാലും ശോഭന മാമിനെ വിട്ടൊരു കളിയില്ലല്ലേ. അത്രമാത്രം ശോഭന മാം ഇങ്ങനെ മനസ്സിലാണ് ആര്യയുടെ. അപ്പോ അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോ 10 വർഷമായിട്ട് ആര്യയുടെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡാൻസിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു മികച്ചൊരു പെർഫോമർ എന്ന രീതിയിൽ ആര്യന്ന് കാണാം. അപ്പോൾ ഈ വീട്ടിലൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടൊക്കെ നടക്കാറുണ്ടോ?
1: ഇടയ്ക്ക്.
0: അപ്പോൾ എന്തായാലും ഒരു ഡാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡാൻസറിനെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പറ്റും. കാര്യം അവരുടെ എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു മുഖമായിരിക്കും. ഇപ്പം സംസാരിക്കുമ്പോൾ തന്നെ വളരെ എക്സ്പ്രസീവ് ആയിട്ടൊക്കെ തോന്നാണ്. പക്ഷെ നല്ല രസമാണ് അത് കാണാൻ തന്നെ ഒരു ഡാൻസർ എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആര്യയുടെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ അതുപോലെ ആര്യയെ പോലെ ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ വീട്ടിലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ഒക്കെ?
1: ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടെന്ന് പറയാം, ഉണ്ട്
0: ഉണ്ട്. പക്ഷെ പേര് പറയുന്നില്ല അല്ലേ.
1: ഇല്ല.
0: അപ്പൊ ഈ ഡാൻസ് ചെയ്യുമ്പോൾ എല്ലാ ഒരു ആർട്ട് ഫോമിലും നമ്മുടെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു എനർജി എന്തായാലും വേണം. പക്ഷെ എങ്കിലും ഈ ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി, അത് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ആവശ്യമാണല്ലോ. അപ്പൊ അതിന് ഈ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്?
1: ടൈം, പിന്നെ പ്രാക്ടീസ്, എത്രത്തോളം പറ്റുമോ അത്രത്തോളം അതിൽ ഇൻവോൾവ് ആയി ചെയ്യുക. പിന്നെ പാട്ട് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുക അത്രത്തോളം മനസ്സിലാക്കുക, അതിന്റെ അർത്ഥം, സ്റ്റെപ്പ്, ഇതൊക്കെ തെറ്റാതിരിക്കുക, കോൺഫിഡൻസ് പ്രാക്ടീസ്.
0: അതെ അതെ. അപ്പൊ ഈ നേരത്തെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതില് ഇപ്പൊ ഒരു ഡാൻസിൽ ആര്യ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണോ അതോ സ്റ്റെപ്സിലാണോ കൂടുതൽ?
1: ഞാൻ എക്സ്പ്രഷനിലാണ് കൂടുതലായിട്ട് നോക്കുന്നത്.
0: പിന്നെ ഈ റീലും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെങ്കിൽ ആഗ്രഹമുണ്ടെന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ഇതില് കൊറിയോഗ്രാഫി സ്വന്തമായിട്ട് തന്നെ ആണോ ആര്യ ചെയ്യുന്നതോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ?
1: ഇല്ല, സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത്.
0: സ്വന്തമായിട്ട്
1: പാട്ട് കേട്ടിട്ട് അതനുസരിച്ച്.
0: അതിനനുസരിച്ച് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ ഈ ഡാൻസേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ഇതൊരു ഡാൻസറാണ് അല്ലെങ്കിൽ ചില സമയത്ത് ചിലരുടെ കണ്ണുകൾ കുറച്ച് എക്സ്പ്രസീവ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ നിൽക്കുമ്പോ അങ്ങനെ ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ, ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവാറുണ്ടോ?
1: കുറെ ഉണ്ട്. ചില കാര്യം സംസാരിക്കുമ്പോൾ ചിലപ്പം വാ കൊണ്ട് പറയാതെ കൈ കൊണ്ട് കാണിക്കുക, അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ കൈ ചലിക്കുക, അല്ലാതെ എന്തെങ്കിലും എഴുതുമ്പോൾ ചിലപ്പം കൈക്ക് എന്തെങ്കിലും ഒരു ഡാൻസിന്റെ വൈസ് എന്തെങ്കിലും ഒരു ആക്ഷൻ വരിക, മുദ്ര വരിക, അങ്ങനെയൊക്കെയുണ്ട്,
0: ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെ രസകരമായിട്ടുള്ള ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് കളിയാക്കാറുണ്ടോ?
1: കളിയാക്കാറുണ്ട്, ചിലപ്പോൾ മനസ്സിലാകത്തില്ല നീ എന്തോ പറയണേന്നൊക്കെ ചോദിക്കുന്നു.
0: അപ്പൊ ഈ പ്രത്യേകിച്ചും ഈ ഡാൻസിലൂടെ അപ്പോൾ നമ്മൾ സാധാരണ ഒരുപാട് ആശയം

0: ഇങ്ങനെ ഡാൻസ് ഫോമിലൂടെ ഇങ്ങനെ കൊണ്ടുവരാനും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മനസ്സിലാക്കാനൊക്കെ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ആര്യക്ക് കിട്ടുവാണെങ്കിൽ ആര്യ അത് യൂസ് ചെയ്യുമോ? നല്ല
1: യൂസ് ചെയ്യും. അങ്ങനെ പോകുന്ന ഒരു നല്ല കാര്യം. നമുക്കറിയാവുന്നൊരു കാര്യം, അതായത് ക്ലാസിക്കൽ ഡാൻസ് അറിയാവുന്ന ഒരാള് അതിലൂടെ എന്തെങ്കിലും സോഷ്യൽ മീഡിയക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുക, അതൊരു എന്തെങ്കിലും സന്ദേശം കൊടുക്കുക, നല്ല കാര്യം തന്നെ.

0: ചെറിയ ചെറിയ ഷോർട്ടായിട്ട് റീൽ ചെയ്യുന്നതാണോ ഇഷ്ടം?
1: എനിക്ക് സ്റ്റേജിലാണ് എത്രത്തോളം സ്റ്റേജ് കയറും അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
0: അപ്പൊ ഈ സ്റ്റേജിൽ കയറുന്ന ടൈമില് നമ്മൾ സാധാരണ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു വാമപ്പ് ഉണ്ടല്ലോ, അതുപോലെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു റിച്വൽ ആയിട്ടോ എന്തെങ്കിലും ഒരു വാമപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാറുണ്ടോ?
1: അതാ ചെയ്യുന്നത് ഏത് പാട്ടാണോ പെർഫോം ചെയ്യാൻ പോകുന്നത് അത് ആദ്യം നന്നായിട്ട് കേൾക്കും, അതിന്റെ സ്റ്റെപ്പൊക്കെ ഓർക്കും, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യാറ്.
0: അതെ. അപ്പൊ ഈ ഇനിയിപ്പോ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന പല ശ്രോതാക്കളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, അതായത് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങൾ കാണും. അപ്പൊ അവർക്ക് ആര്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പൊ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡാൻസർ എന്ന രീതിയിൽ ആര്യയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണ് അവര് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഡാൻസ് കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ?
1: നമുക്ക് സമയം, ഡാൻസിന് ഒരു സമയം കണ്ടെത്തി അതിനുവേണ്ടി മാത്രം ചെയ്യുക, അല്ലാതെ ഈ ഡാൻസ് എഡ്യൂക്കേഷൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പം അല്ലാതെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ തിയറീസ് അതും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യാതെ ഡാൻസിനൊരു സമയം, സ്കൂളിലെ കാര്യം പഠിക്കുന്ന ഒരു സമയം, ട്യൂഷനിൽ, അങ്ങനെ അങ്ങനെ ഓരോ സമയം ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുമല്ല നമുക്ക് നമ്മൾ അതിൽ അലിഞ്ഞ് ചേരണം, എത്രത്തോളം ഡാൻസിൽ നമ്മൾ അലിയുന്നു അത്രത്തോളം നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാനും ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാനും പറ്റും, അവർ ഐസ് ക്യാച്ച് ചെയ്യാൻ, അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പെർഫോം ചെയ്യുമ്പോൾ.
0: അതെ. അപ്പൊ എനിക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആര്യ. കാര്യം എന്ന് വെച്ചാല് നമ്മൾ ആ ഒരു പെർഫോം ചെയ്യുന്ന ടൈമിൽ അത്രയും ഒരു ആഴത്തിൽ ആ ഒരു ഡെഡിക്കേഷൻ കൊടുക്കുക അല്ലെ, അപ്പൊ അങ്ങനെ ആ ഒരു ആർട്ട് ഫോമിനെ നല്ല രീതിയിൽ മികച്ചു കൊണ്ടുവരാം. അപ്പൊ എനിക്ക് ആര്യയുടെ ആ ഒരു അഭിപ്രായത്തിനോട് വളരെ വലിയ രീതിയിൽ യോജിപ്പുണ്ട്. പിന്നീട് സമയമെടുത്ത് ഇപ്പൊ ഒരു ചിട്ടയോട് കൂടിയുള്ള ഒരു പഠനമായിരിക്കണം അല്ലെ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു ചിട്ടയിൽ അത് കൊണ്ടുപോകാം എന്നുള്ളതാണ് ആര്യയുടെ ഭാഗത്തുനിന്ന് നമ്മുടെ കുട്ടി ഡാൻസേഴ്സിന് കൊടുക്കുന്ന ഒരു ടിപ്പ് എന്ന രീതിയിൽ. അപ്പൊ ഈ പല കുട്ടികളും നമുക്ക് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും അതൊന്ന് ബ്രേക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, പഠനം ക്ലോസ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ അതിന് നല്ല ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടി ആയിരിക്കാം, പക്ഷെ എന്തോ പല സാഹചര്യങ്ങൾ കൊണ്ട് അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിലേക്ക് അല്ലെങ്കിൽ അതിനെ മുറിച്ച് ആ ഒരു ഫോമിനെ മുറിച്ച് നിർത്തുന്ന ഒരു അവസ്ഥയോടെ എന്താണ് ആര്യയ്ക്ക് പറയാനുള്ളത്?
1: അവർക്ക് താല്പര്യം തോന്നാത്ത ഒരു കാര്യം ഡാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ താല്പര്യം തോന്നിയില്ലെങ്കിൽ അത് നിർത്തുന്നതായിരിക്കും അവരവരുടെ കംഫർട്ട് അനുസരിച്ച്, അല്ലാതെ താല്പര്യം ഉണ്ടായിട്ടും വീട്ടുകാരുടെ പ്രഷറിൽ നിർത്തുക അതൊന്നും നല്ല കാര്യമാണോന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അതും ചെയ്യുക, അതുമല്ല പഠിത്തം കഴിഞ്ഞിട്ട് ഇതിൽ ജോലിക്ക് പോകാനാണെങ്കിൽ അതും ഇതിന്റെ കൂടത്തിൽ കൊണ്ടുപോകുക എന്നൊരു രീതിയിലാണ് എനിക്കും ഇഷ്ടം.
0: അപ്പൊ ഈ ഡാൻസ് ഒത്തിരി വേദികളിൽ ഇങ്ങനെ സജീവമായിട്ട് ആര്യ തുടരുകയാണ്. അപ്പോ ഇതില് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടൈമിൽ ആരായിരിക്കും ആദ്യം വിളിച്ച ഇന്നത്തെ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത്?
1: ആദ്യം കാണുമ്പോ അമ്മയുടെ തന്നെ പറയുന്നത് എനിക്ക് ഓക്കെ ആയിരുന്നു, തെറ്റിച്ചില്ല. അപ്പം ഞാനിങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് നേരെ ഇറങ്ങിയിട്ട് അമ്മയുടെ ആദ്യമേ കയറുന്നതിന് മുമ്പ് പറയും പുറകെ വന്ന് നിൽക്കണം, വെള്ളം കൊണ്ട് വരണം, പുറകെ വരണം എന്ന് പറയും. അപ്പം അപ്പ എപ്പോഴും ഡാൻസ് ചെയ്യാൻ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം, എൻ്റെ എല്ലാ വീഡിയോ ഉണ്ട് കയ്യിൽ, അപ്പോൾ എത്ര വലുതായാലും അതൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ ഇങ്ങനെ എപ്പോഴും ഏതൊക്കെ സ്റ്റേജ് ഉണ്ടോ അവിടെയൊക്കെ പോകുമ്പോഴും വീഡിയോ എടുത്തോണ്ട് നിൽക്കുക. അതുകൊണ്ട് വേറെ എല്ലാ പേരൻസിനും അറിയാം ആര്യയുടെ അച്ഛൻ വന്ന് വീഡിയോ എടുക്കും, അങ്ങനെ എല്ലാവരും പറയും. അമ്മയോടാണ് കൂടുതൽ ഞാൻ ഇന്ന് ഓക്കെ ആയിരുന്നു കളിച്ചത്, അണ്ട് വീട്ടിൽ വന്നിട്ടാണ് പിന്നെ അപ്പായോട് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച്.
0: അതെ അല്ലേ. അപ്പൊ അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അച്ഛനും അമ്മയാണ്. അപ്പൊ ഈ സാധാരണ അമ്മ കുറച്ച് അകലം പാലിച്ച് സ്റ്റേജിന് ഫ്രണ്ടിൽ അകലം പാലിച്ച് നിൽക്കണമെന്നല്ല ആര്യ നേരത്തെ പറഞ്ഞിരുന്നത്, പക്ഷെ എങ്കിലും ലാസ്റ്റ് അമ്മയുടെ അടുത്താണ് ഇന്ന രീതിയിൽ ചെയ്തു എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ സ്റ്റേജിൽ സാധാരണ ഈ പാട്ടൊക്കെ പാടുന്ന ടൈമില് സ്ട്രെയിറ്റ് നോക്കി നമ്മൾ ഏറ്റവും ആ എൻഡിൽ നിൽക്കുന്ന ആളെ നോക്കി പാടണം എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിലേക്ക് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ആര്യ എങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്ന ടൈമില് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അടുത്തിരിക്കുന്ന ആൾക്കാരാണോ അതോ ഫുൾ ഓഡിയൻസിനെ കവർ ചെയ്യാറുണ്ടോ?
1: നമുക്ക് സ്റ്റേജ് കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ കൂടുതലും ചിലവര് സ്റ്റേജ് കവർ ചെയ്യത്തില്ല, കുറച്ച് ഏരിയ മാത്രം ഇങ്ങനെ നിൽക്കും. അപ്പൊ ടോട്ടലി സ്റ്റേജ് കവർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓഡിയൻസിനെ എല്ലാവരും ക്യാച്ച് ചെയ്യാൻ പറ്റും. ചില ഓഡിയൻസ് ഈ ഡാൻസിനോട് താല്പര്യം ഉണ്ടായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കാണുന്നവരുണ്ട്. അപ്പം ചില കണ്ണുകൾ ക്യാച്ച് ചെയ്യും ചില സമയത്ത്. അപ്പം സ്ട്രെയിറ്റ് ആയിട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പം സൈഡിലായിരിക്കും അങ്ങനെ നല്ലൊരു അങ്ങ് ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും ആരെല്ലാം ഒരാളുടെ കണ്ണ് ക്യാച്ച് ചെയ്യും ചിലപ്പോൾ എനിക്ക്, ആ സമയത്ത് ഞാൻ ചിലപ്പം അങ്ങോട്ട് ഇൻവോൾവ് ആയിപ്പോ. അതൊരു നല്ലൊരു കാര്യമാണ്, നമുക്ക് ചൂടെ ഇത് കിട്ടും, സ്ട്രെങ്ത് കിട്ടും കളിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ.
0: അതെ അതെ. അപ്പൊ അങ്ങനെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു കണ്ണിൽ നോക്കി കളിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡന്റ് ആണ് അല്ലെ. അതെ. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അതൊരു ടിപ്പ് കൂടിയാണ് ആര്യയുടെ, അപ്പൊ നമ്മുടെ കുഞ്ഞ് ഡാൻസേഴ്സിനൊക്കെ ഒരു ടിപ്പ് കൂടിയാണ്. നമ്മളെ ക്യാച്ച് ചെയ്യുന്ന ഒരു ഫേസിനെ നോക്കി കളിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടുമെന്നാണ് ആര്യ പറയുന്നത്. അപ്പോൾ ആര്യയുടെ ഒരു ജേണിയിൽ ഇപ്പോഴും തുടർന്നും ആര്യ ആ ഒരു പഠനം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടും ഒരുപാട് വലിയ വലിയ വേദികളൊക്കെ കീഴടക്കാൻ സാധിക്കും.

0: സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ആര്യയുടെ ഒരു സ്വപ്നവേദി, ഒരു സ്വപ്നവേദി എന്ന് പറയാനാണെങ്കിലും അതുപോലെ തന്നെ ഏറ്റവും ഇനി ഒരു ഡ്രീം ലാൻഡ് എന്ന രീതിയിൽ പറയാൻ സാധിക്കുന്നത് എന്തായിരിക്കും ഈ ഡാൻസിൽ തന്നെ?
1: ഡാൻസിൽ കൂടുതൽ എനിക്ക് കുച്ചിപ്പുടി നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്. ഇപ്പം നമുക്കൊരു ഒരു ആവറേജ് ആയിട്ട് പഠിക്കാൻ, ഇപ്പൊ ഡാൻസ് സ്കൂളിലൊക്കെ പഠിക്കാൻ്റെ ഒരു ആവറേജ് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വേറെ കലാമണ്ഡലം, അങ്ങനെ കലാക്ഷേത്രം, അങ്ങനെ അവിടുന്ന് പോകേണ്ടി വരും. അപ്പം അതിനോട് താല്പര്യമുണ്ട്. അങ്ങനെ എല്ലാം കിട്ടുവാണെങ്കിൽ, അവസരം കിട്ടുവാണെങ്കിൽ എനിക്ക് കുച്ചിപ്പുടിയോടാണ് കൂടുതലും, അത് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കാൻ പറ്റണേ എന്നൊരു ഇതിലാണ്. അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ പോവും. അതുകൂടെ തന്നെ പിന്നെ ജോലി സംബന്ധമായി എന്തായാലും ജോലി നോക്കേണ്ടി വരും. വീട്ടിൽ നിന്നും പ്രഷർ വരും, എന്തായാലും പ്ലസ് ടു കഴിയുമ്പോൾ ജോലി നോക്കണം, ഇതിൻ്റെ പുറകെ കൂടുക എന്നൊക്കെ പറയും. അപ്പം ജോലി രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാനാണ്. എത്ര പ്രായമായാലും ഇത് കളിക്കണം എന്നാണ് ആഗ്രഹം.
0: അതെ. അപ്പോൾ ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ ഒരു ഡാൻസർ എന്ന രീതിയിൽ തന്നെ മൂവ് ചെയ്ത് ഒരു വലിയൊരു വേദി ചെയ്യുക, അതുപോലെ തന്നെ മറ്റൊരു സ്വപ്നം കൂടെയുണ്ട്, മറ്റെന്തെങ്കിലും പഠന മേഖലയിലും നല്ല രീതിയിലുള്ള ഒരു ഉന്നതി ഉണ്ടാവണം അല്ലേ? അപ്പൊ രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം അല്ലേ ഇപ്പോ നിലവിൽ? അപ്പൊ ഇനി കുറച്ചുനാൾ കഴിയുമ്പോൾ എനിക്കത് കേൾക്കാൻ സാധിക്കട്ടെ, നല്ലൊരു ഡാൻസറായിട്ട് ആര്യ ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ആര്യ, ഇത്രയും നേരം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോ ഒരു നർത്തകി എന്നത് മാത്രമല്ല ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ് ആര്യ. ഒരുപാട് വാദ്യോപകരണങ്ങളുടെ ആ ഒരു പഠനം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ചിത്രരചനയിലും വരയ്ക്കാനും നല്ല രീതിയിൽ കഴിവുള്ള ഒരു കുട്ടിയാണ് ആര്യ. അപ്പൊ അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു എനിക്ക് ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആര്യയുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് ആര്യയോട് ചോദിക്കാനുള്ളത്, ആര്യ വെങ്കിടേഷ്, നർത്തകി ആയിട്ടുള്ള ആര്യ വെങ്കിടേഷിന്റെ വിശേഷങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത് അല്ലേ? അപ്പോൾ ഒരുപാട് വിശേഷങ്ങളിലൂടെ നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. ആ ഒരു കണ്ടിന്യൂറ്റിയെ പറ്റിയും നൃത്തത്തിനെ പറ്റിയും മറ്റ് നിരവധി കഴിവുകൾ ഉള്ളൊരു വ്യക്തി കൂടിയാണ് ആര്യ വെങ്കിടേഷ്. അപ്പോൾ ആര്യ, ലാസ്റ്റ് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഡാൻസർ എന്ന രീതിയിൽ ഫോം ചെയ്യുമ്പോൾ ജീവിതത്തിൽ അത് എത്രമാത്രം കണക്റ്റീവാണ്, എത്രമാത്രം ലൈഫിനെ ആര്യയുടെ ഈ ഡാൻസ് ഫോം മനോഹരമാക്കുന്നുണ്ട്?
1: ലൈഫ് സ്റ്റൈൽ മനോഹരമാക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഡാൻസിന്റെ ഒരു രീതിയിൽ പോവാണെങ്കിൽ എനിക്ക് എന്റെ ചില കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഡാൻസിന്റെ പാട്ട് കേട്ടാണെങ്കിലും മതി. ചില സമയത്ത് എന്തെങ്കിലും ദേഷ്യം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, എനിക്ക് കംഫർട്ട് അല്ലായിരിക്കുക, അങ്ങനൊക്കെ ആ സമയത്ത് ഡാൻസ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന സമയത്തോ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. അങ്ങനെ ഡാൻസ് ഒരു ലൈഫിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഞാൻ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം.
0: അതെ, ഒരു നർത്തകി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയതിൽ വളരെ അഭിമാനിക്കുന്നുണ്ടല്ലേ? പലർക്കും ആഗ്രഹിക്കുന്ന ഒരു ഒരു കളർഫുൾ ആണ്, ഒരു നർത്തകി എന്ന് പറയുമ്പോൾ കുറച്ച് കളർഫുൾ ആണ് അല്ലേ? അപ്പൊ അതിൽ തീർച്ചയായും ആര്യ എന്ന ഒരു പെൺകുട്ടി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങനെ മൂവിയാണ്. അപ്പൊ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് റേഡിയോ സാന്ത്വനത്തിൽ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരു താരമായിട്ട് ഇങ്ങനെ എത്തി നിൽക്കുന്നതിൽ അല്ലേ? അപ്പൊ ആര്യക്ക് എന്താണ് റേഡിയോ സാന്ത്വനത്തെ പറ്റി പറയാനുള്ളത്?
1: ഇങ്ങനെ ഒരു വേദി എനിക്ക് ഒരുക്കി തന്ന ഈ ആർജേസിനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടറായിട്ടുള്ള NM പിള്ള സാറിനും ഇവിടുത്തെ എന്നെ ഇപ്പോൾ എന്നോട് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദരി ചേച്ചിക്കും എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു അവസരത്തിനെല്ലാം വിളിച്ചത്. താങ്ക് യു സോ മച്ച്.
0: യെസ്, അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ആര്യ. അപ്പോൾ ഇനിയും ആര്യ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂ കുറച്ച് നാൾ കഴിഞ്ഞ് എടുത്ത് കേൾക്കുന്ന ടൈമിൽ യെസ് ആര്യ ആ ഒരു പൊസിഷനിൽ എത്തിയെന്ന് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മറ്റ് മനോഹരമായിട്ടുള്ള നിരവധി കുട്ടി പ്രതിഭകളുടെ കഥകളും കുഞ്ഞു വിശേഷങ്ങളും അവരുടെ കലാവൈഭവങ്ങളിലൂടെ അടുത്ത അധ്യായത്തിൽ എത്തിച്ചേരുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഇത്തിരി നേരം, പക്ഷേ
3: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
4: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
3: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
4: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
3: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
3: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
2: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
3: +1 +2 ക്ലാസുകൾക്ക് ISC CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം, ലാലാജി ജംഗ്ഷൻ, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949 9746075054.
3: Kompass Institute, the real guide.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹായ് ഹലോ നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അങ്ങനെ ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ വിശേഷങ്ങളൊക്കെയായി നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ ശ്രീലക്ഷ്മിയാണ്.
1: ഞാൻ ഡോക്ടർ റിജി നായർ.
0: ഞങ്ങളോടൊപ്പം ആദർശ് അജയാണ് ഇന്ന് പാട്ടുകളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളോടൊപ്പം ഓണെയർ ടെക്കായിട്ട് കൂടെയുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. മാത്രമല്ല ഇന്ന് നല്ലൊരു മഴയാണ് കൊല്ലത്തൊക്കെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ വിശേഷം എത്രയും പെട്ടെന്ന് പോരട്ടെ. അതിനുള്ള നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ വാട്സപ്പ് അല്ലാതെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും നിങ്ങൾക്ക് മെസ്സേജുകളൊക്കെ നമ്മളിലേക്ക് എത്തിക്കാവുന്നതാണ്. അപ്പോൾ റിജി സർ,
1: എന്തെല്ലാം ഇങ്ങനെ കാര്യങ്ങൾ മാറി മാറി വരുന്നത്? ശ്രീലക്ഷ്മി, എന്തൊരു ചൂട്, എന്തൊരു ചൂടെന്ന് പറഞ്ഞു. ചൂട് കാരണം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വിഷമിച്ചൊക്കെ ഇരുന്നിട്ട് ഇപ്പൊ മഴ വന്നപ്പം പന്തോംകുളത്തി പടയെന്നൊക്കെ പറയുന്ന പോലത്തെ മഴയായി പോയി.
0: അത് ഈ പലപ്പോഴും പറഞ്ഞ മഴയൊക്കെ എന്ന് പറയുമ്പോൾ പ്രണയത്തിന്റെ ഒരു സിമ്പിളാണ്. പല പ്രണയങ്ങളും പൂക്കുന്നത് മഴയിലാണ്.
1: എനിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? മഴ വന്നപ്പോലെ പൂത്തോ?
0: പക്ഷെ ഇപ്പോഴത്തെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളെ കാണാൻ പറ്റില്ല, ആരാ എന്നുള്ളൊരു രീതിയായി മാറി. അത്രത്തോളം എന്താ നമ്മൾ പറയുള്ളൂ, ഇടിച്ചു കുത്തി പെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അത്രത്തോളം
1: ഒരു പ്രണയാതുരമായ മനസ്സോട് കൂടിയിട്ടാണ് രാവിലെ ശ്രീലക്ഷ്മി വന്നിരിക്കുന്നത്.
0: എപ്പോഴും പ്രണയമാണ്.
1: അങ്ങേറ്റത്തുള്ള ആളുകളൊക്കെ കേൾക്കുന്നുണ്ടോ?
0: അങ്ങനെ പ്രത്യേകിച്ച് ആകില്ല എങ്കിലും നമുക്ക് പ്രണയിക്കാല്ലേ. ഇപ്പൊ ഒരാള് വേണം തന്നെയില്ല അല്ലേ. നമുക്ക് കാണും, നമുക്ക്
1: ഇഷ്ടം.
0: ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഈ പ്രണയം എന്നൊക്കെ പറയുമ്പോ നമുക്കത് ഇപ്പോ ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികളാകാം, ചില നമുക്ക് ചില പാഷനോടാകാം അല്ലേ. അതെല്ലാം അത് വളരെ മനോഹരമായിട്ട് നമ്മൾ പ്രണയിക്കുമ്പോൾ
1: അവിടെ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. പ്രണയം എന്ന് പറഞ്ഞ ഒരു എന്താണ്, എതിർ ലിംഗത്തിലുള്ള ഒരാളോട് തോന്നുന്ന മറ്റ എന്തെങ്കിലും തരത്തിലുള്ള വികാരം എന്നൊക്കെ മാത്രം തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരാണ്. അതല്ല ശരിക്കും
0: പ്രണയം.
1: സ്വന്തം ജോലിയോട് പ്രണയമാകാം അല്ലേ, എന്തിനോട് വേണമെങ്കിലും പ്രണയമാകാം.
0: അതെ, നമുക്ക് വളരെ ഭക്തി അല്ലെ അതിനൊരു ഉദാഹരണമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്.
1: അപ്പൊ നമ്മൾ എന്തിലാണോ നമ്മൾ മുഴുകി പോകുന്നത്, സ്വയം അറിയാതെ നമ്മളിങ്ങനെ പോകുന്നത്, അതൊക്കെ നമുക്ക് പ്രണയത്തിലോട് ഉപയോഗിക്കാം.
0: തീർച്ചയായും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളുടെ സർക്കാർ അധികാരത്തിലേറി ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പല കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നടന്നു. പ്രത്യേകിച്ച് കൊല്ലത്ത് മൂന്ന് മന്ത്രിമാരുണ്ടല്ലേ നമുക്കിപ്പോൾ. കൊല്ലത്തിന് മൂന്ന് മന്ത്രിമാരാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഉറ്റുനോക്കുകയാണ്, നമുക്ക് നല്ലൊരു വികസനം തന്നെ നമ്മുടെ നാടിന് സംഭവിക്കും.
1: തീർച്ചയായിട്ടും വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ കൊല്ലത്തുള്ളവരെ ഉറ്റുനോക്കുന്നത്. മറ്റെല്ലാ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ.
0: മാത്രമല്ല ഇപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ ഭരണവും ഇതേ പാർട്ടിക്ക് തന്നെയാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമുക്ക്
1: ഇവിടെ പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആദ്യമായിട്ട് സെക്രട്ടറി വന്നപ്പോൾ നല്ലൊരു മഴ, അതാണ് അദ്ദേഹത്തെ വരവേറ്റത്. അപ്പോൾ മഴ എന്ന് പറഞ്ഞാൽ ഈ ശുഭകാര്യങ്ങൾക്ക് നല്ലതാണ്. നമ്മുടെ മഴ വരുന്നത് ഏറ്റവും ശുഭോദർക്കമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏത് കാര്യത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അതിനെ ഒരു മുന്നോടിയായിട്ട് മഴ പെയ്യുകയാണെന്നുണ്ട് നല്ലൊരു കാര്യമായിട്ട് കണക്കാക്കാറുണ്ട്.
0: അതിങ്ങനെ ചില കല്യാണങ്ങൾക്കൊക്കെ ഇങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശുഭലക്ഷണമാണ്.
1: അങ്ങനെയാണ് തീർച്ചയായിട്ടും. അങ്ങനെ നമ്മുടെ ഭാരതത്തിന്റെ ഒരു സങ്കല്പമാണ്, ഒരു വിശ്വാസമാണ് അത്.
0: അതെ അതെ. അപ്പൊ നമ്മൾക്ക് ഈ ഒരു, ഞാൻ കുറേ കാര്യങ്ങൾ സാറിനോട് ചോദിക്കാനുണ്ട്. കാരണം ഒരുപാട് വകുപ്പ് തല അല്ലെ മന്ത്രിമാരെ ഒക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വകുപ്പൊക്കെ ഇവർക്കാണ് കൊടുക്കുന്നത്. അതിനുശേഷം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വീണ്ടും അതൊന്ന് കൺഫേം ആക്കുന്ന,
1: ഇതുവരെ വകുപ്പ് വിഭജനം നിർഭാഗ്യവശാൽ പൂർണ്ണമായിട്ടില്ല. ഒരു വകുപ്പ് വിഭജനം ഉണ്ടാകും. ഇപ്പം മന്ത്രിമാർക്ക് വകുപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിറോഗേറ്റീവ് ആണെന്ന് പറയും, മുഖ്യമന്ത്രിയുടെ അവകാശമാണത്. അപ്പം പക്ഷേ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തീർച്ചയായിട്ടും കൂടിയാലോചനകൾ പാർട്ടികൾ തമ്മിലുള്ള ആലോചന മുന്നണി സംവിധാനത്തിൽ എല്ലാവരോടും ആലോചിക്കുകയും എല്ലാം ചെയ്യും. എങ്കിലും അവസാനമായിട്ട് മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് നടന്നു. ഈ ഈ ഇതിനുശേഷം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ തീർച്ചയായിട്ടും സമയമെടുത്തു, 11 ദിവസം എടുത്തു. അതിനുശേഷം സത്യപ്രതിജ്ഞയ്ക്ക് 3-4 ദിവസം എടുത്തു. അതിനുശേഷം വകുപ്പുകൾ വിഭജനം ചെയ്യുമ്പോൾ നമുക്ക് മാധ്യമങ്ങൾ നമുക്ക് തരുന്ന അറിവേ ഉള്ളൂ. എപ്പോഴാണത് ശരിയായ ഇൻഫർമേഷൻ ആവുന്നതെന്നറിയാമോ? മുഖ്യമന്ത്രി ഗവർണർക്ക് ഈ പ്രപ്പോസൽ കൊടുക്കുകയും ഗവർണർ അത് അംഗീകരിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയും വേണം. അപ്പോൾ ഗവർണറുടെ നോട്ടിഫിക്കേഷൻ വന്നാലാണ് പിന്നെ ആ വകുപ്പ് ഇന്ന ആൾക്കെന്ന് നമുക്ക് തീർച്ചയാകും, അല്ലെങ്കിൽ അത് അതുവരെ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ മാത്രം ഉള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. പക്ഷേ ഇതുവരെ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല നമ്മൾ സംസാരിക്കുന്ന സമയം വരെ.
0: അതെ. അപ്പോൾ ഇന്നലെയൊക്കെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപൊക്കെ ആയിട്ട് ഇങ്ങനെ വിജിലൻസ്
1: മാധ്യമങ്ങൾ പറഞ്ഞതെല്ലാം അനുസരിച്ച് മിക്കവരെല്ലാം അത് തന്നെ. ചെറിയൊരു വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ലാസ്റ്റ് മിനിറ്റ് ഇപ്പം തന്നെ മന്ത്രിമാരുടെ കാര്യത്തിൽ തന്നെ മാധ്യമങ്ങൾ പറഞ്ഞതിന് ഏറ്റവും അവസാനം ചില സർപ്രൈസ് എൻട്രിയൊക്കെ ഉണ്ടായി. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ്, അതുപോലെ പ്രൊഫസർ കെ എ തുളസി വനിത പാലക്കാട് എന്നുള്ള, അപ്പം കോങ്ങാട് നിയോജക മണ്ഡലമാണ്. അപ്പം അതൊക്കെ ഏറ്റവും അവസാനം നേരത്തെ മുൻകൂട്ടി മാധ്യമങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത ആൾക്കാരായിരുന്നില്ല, റോജി എം ജോൺ അങ്കമാലി എന്നുള്ള. അപ്പം അതുപോലെ ലാസ്റ്റ് മിനിറ്റ് രാഷ്ട്രീയമല്ലേ, അപ്പം എന്ത് സംഭവിക്കാം, എന്തെങ്കിലും മാറി എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. പക്ഷേ നമ്മുടെ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെയാണ് നടന്നിട്ടുള്ളത്. ശ്രീ ഷിബു ബേബി ജോൺ അതേ ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറിയും നിയമസഭാ കക്ഷി നേതാവുമാണ്. അപ്പോൾ അതേ മന്ത്രിയാവുന്ന ഏകദേശം ഉറപ്പായിരുന്നു. അതിൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് പി സി വിഷ്ണുനാഥ്, സീനിയർ എം എൽ എ ആണ്. അപ്പോൾ അദ്ദേഹം ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ബിന്ദു കൃഷ്ണ ഈ ആദ്യമായിട്ടാണ് നിയമസഭയിൽ എത്തുന്നതെങ്കിൽ വനിതയെന്നുള്ള പരിഗണനയും മറ്റ് സാമുദായിക പരിഗണനകളൊക്കെ വെച്ചിട്ട് ഇലക്ഷൻ സമയത്ത് തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മന്ത്രിയാകും എന്നുണ്ടായിരുന്നു. അപ്പോൾ കൊല്ലത്തിരുന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കൊല്ലത്തെ മന്ത്രിമാരെ സംബന്ധിച്ച് അത്ര വലിയൊരു സർപ്രൈസ് ഇല്ല.
0: അതെ അതെ, നേരത്തെ ഇങ്ങനെ പലരും പറയുന്നുണ്ടായിരുന്നു ഷിബു ബേബി ജോൺ എന്തായാലും മന്ത്രിയാകും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇനിയും നമുക്ക് പക്ഷേ പ്രതീക്ഷിക്കാം, കാരണം ഇത്തരത്തിൽ മാറി മറിയും എന്നൊക്കെ പറയുന്നു.
1: ലക്ഷ്മി ചവറ മണ്ഡലത്തിലെ വോട്ടറാണോ? ശരി, അപ്പൊ നിങ്ങളുടെ മന്ത്രിയാണ്. ശിവ ബേജോൺ എല്ലാവരുമായിട്ടും അദ്ദേഹം തിരി മുമ്പ് മന്ത്രിയായിരുന്നിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് ഇലക്ഷൻ അദ്ദേഹം പരാജയപ്പെട്ടു. സ്വാഭാവികമായിട്ടും രണ്ട് ഇലക്ഷൻ പരാജയപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ള മാനസികമായ സമ്മർദ്ദവും പിരിമുറുക്കവും മറ്റും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും അദ്ദേഹം ആ പരാജയങ്ങളെല്ലാം അദ്ദേഹം ഒരു എന്താണ് ഒരു വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കണ്ടുവെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം നിരാശനാവാതെ അദ്ദേഹം പ്രവർത്തിച്ചു, ഇപ്പോൾ മന്ത്രിയായി. ഇതിനു മുമ്പ് അദ്ദേഹം തൊഴിൽ മന്ത്രിയായിട്ടാണ് പ്രവർത്തിച്ചത്. ഇപ്പം വനം മന്ത്രി എന്നാണ് പൊതുവെ നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നത്. പക്ഷേ കൊല്ലത്തെ സംബന്ധിച്ചുള്ള രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൂടി അദ്ദേഹം കിട്ടുന്നുണ്ട്. ഒന്ന് കശുവണ്ടി വികസനമാണ്. കൊല്ലം നമുക്കറിയാം കാഷ്യുവിൻ്റെ ക്യാപിറ്റലാണല്ലോ, ഇൻ്റർനാഷണൽ ക്യാപിറ്റലാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തൊഴിൽ മന്ത്രിയായിരുന്ന സമയത്താണ് കശുവണ്ടി തൊഴിലാളികളുടെ മിനിമം വേജസ് കൂട്ടി, അങ്ങനെ ചരിത്രം അദ്ദേഹത്തിനുണ്ട്. അപ്പം നമ്മുടെ തൊഴിലാളികൾക്കെല്ലാം നല്ല ജോലി കിട്ടണം, കൂടുതൽ ദിവസങ്ങൾ ജോലി കിട്ടണം, അവർക്ക് നല്ല ശമ്പളം കിട്ടണം, ഇതൊക്കെ നമ്മുടെയും കൂടെ താല്പര്യമാണ്. ഈ കശുവണ്ടി വ്യവസായം അഭിവൃദ്ധിപ്പെടണം, അതിനൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ നൈപുണ്യ വികസനം, നമ്മൾ ചവറയിൽ ഒരു വലിയൊരു സ്ഥാപനം ഉണ്ടല്ലോ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ.
0: അത്
1: ശ്രീ ഷിബു ബേബി ജോൺ മന്ത്രിയായിരുന്ന കാലത്ത് വന്ന സ്ഥാപനമാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ, അത് സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല മാറ്റം വരുത്തുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധി കൊണ്ട് കഴിയും എന്നാണ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്.
0: അതെ, അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു മാറ്റങ്ങൾ,
1: ശ്രീ പി സി വിഷ്ണുനാഥും ബിന്ദു കൃഷ്ണയും നമ്മുടെ റേഡിയോ സാന്ദ്രണത്തിൻ്റെ വലിയ വളരെ അടുത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ.
0: അതെ, തീർച്ചയായും
1: ഇവിടെ അതിഥികളായിട്ട് ഒരുപാട് പ്രാവശ്യം ബിന്ദു കൃഷ്ണ ചർച്ചാവേദിയിൽ

0: ജനപഥത്തിലും വന്നിട്ടുണ്ട്. ഇവിടെ പി സി വിഷ്ണുനാഥ് വന്നിട്ടുണ്ട്. അദ്ദേഹം മണിക്കൂർ കണക്കിന് വിട്ടിരുന്നു. ഒന്നര മണിക്കൂറാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് എപ്പിസോഡായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ. അത് നല്ലൊരു ഗായകനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പാട്ടും വർത്താനോ എന്നുള്ള പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി നടത്താൻ അദ്ദേഹം സമ്മതിച്ചാണ്. അപ്പോഴത്തേക്കും ഈ ഇലക്ഷനൊക്കെ ആയിപ്പോയല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം ഒരു മന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക്.
1: അതെ, അത് തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരിക്കും. അപ്പോൾ അതൊരു വേദിയായി മാറട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം കുണ്ട്രയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ.
0: അല്ലേ, ഇനി കുണ്ട്ര ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. അവിടെ ഇപ്പം നമുക്കറിയാമല്ലോ, എളമ്പുള്ളൂർ മുതൽ അങ്ങോട്ടും നോക്കിയാൽ ഭയങ്കര ട്രാഫിക് ജാം. അവിടെ വലിയ രണ്ട് മൂന്ന് റെയിൽവേ ഗേറ്റുകളുണ്ട്. അവിടെ ഓവർബ്രിഡ്ജിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാഥമിക പരിപാടികൾ അദ്ദേഹം തന്നെ നമ്മുടെ ഇവിടെ ജനപഥത്തിൽ പറഞ്ഞത്, ഇപ്പം കുണ്ട്രയിലെ പോലീസ് സ്റ്റേഷനും ഫയർ സ്റ്റേഷനൊക്കെ റെയിൽവേ ലൈൻ്റെ അപ്പുറമാണ്. ആ സമയത്ത് ഒരു എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ ഈ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഫയർ എഞ്ചിന് പോലും ഇപ്പുറത്തെ സൈഡിലേക്ക് വരാൻ ഒക്കത്തില്ല. അപ്പോൾ എങ്ങനെ ഒരുപാട് വലിയ വികസനങ്ങൾ ആവശ്യമുള്ള സ്ഥലമാണ്. അപ്പോൾ അതേ മന്ത്രിയും കൂടെ ആയ സ്ഥിതിക്ക് പിന്നെ അലിൻ്റെ പോലെ ഒരു നിരവധിയായിട്ടുള്ള നമ്മുടെ പഴയ പരമ്പരാഗത വ്യവസായങ്ങൾ അവിടെ ഉണ്ട്, കുണ്ട്രയിലുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ശാപമോക്ഷം കിട്ടാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാന ലബ്ധി ഉപകരിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം ഒരു ഗായകനാണ്, ഞാൻ പറഞ്ഞു, വലിയൊരു ഒരു സഹൃദയനാണ്. അപ്പോൾ അദ്ദേഹം സാംസ്കാരിക വകുപ്പ് സിനിമ ഇതൊക്കെ അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നതാണ് പത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതും നമുക്ക് നല്ല. അതുപോലെ ടൂറിസം, കൊല്ലം ഏറ്റവും അധികം ടൂറിസം സാധ്യതകളുള്ള സ്ഥലമാണ് കൊല്ലം, കൊല്ലം ജില്ല. അപ്പോൾ അദ്ദേഹം ടൂറിസത്തിൻ്റെ മന്ത്രിയായിട്ട് വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ വലിയ രീതിയിലുള്ളൊരു ടൂറിസം വികസനവും നമുക്ക് നാട്ടിലുണ്ടാവാൻ സാധ്യതയുണ്ട്.
1: അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, അല്ലേ? അങ്ങനെ ഒരുപാട്
0: ശ്രോതാക്കളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ കൊല്ലത്തിരുന്നുകൊണ്ട് പറയുമ്പോൾ, കൊല്ലത്തുകാരും സംസാരിക്കുമ്പോൾ കൊല്ലത്തെ മന്ത്രിമാരെ പറ്റി പറഞ്ഞതുള്ളൂ. ആരും പക്ഷേ ലോകമെമ്പാടുള്ള ശ്രോതാക്കളുണ്ട് നമുക്ക്. അപ്പോൾ അവരെല്ലാം വിചാരിക്കും നമ്മളെന്താ ഈ കൊല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്കും അവരുടെയൊക്കെ മണ്ഡലങ്ങളിലൊക്കെ ആരൊക്കെയാണ് അവർ വോട്ട് ചെയ്ത സ്ഥലത്തൊക്കെ ആരൊക്കെയാണ് മന്ത്രിമാരായിട്ടുള്ളത്, അവരെ ഓരോരുത്തരെ മണ്ഡലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവിടുത്തെ വികസന പ്രതീക്ഷകൾ, പുതിയ മന്ത്രിസഭയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, പുതിയ മന്ത്രിമാരെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്താണ്, ചില മന്ത്രിമാർക്ക് ചില പ്രത്യേക വകുപ്പുകളിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അവർ മെസ്സേജ് അയക്കട്ടെ, അല്ലേ?
1: അതെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അല്ല ഈ ഒരു വകുപ്പ് കിട്ടിയെങ്കിൽ കൊള്ളാം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് മെസ്സേജ് ആയിട്ട് പോരട്ടെ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ ഒരുപാട് തീരുമാനങ്ങളും ഒക്കെ വരികയുണ്ടായിരുന്നു.
0: ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള, ഒന്ന് സത്യപ്രതിജ്ഞയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ പറ്റി നമുക്കത് പറയാം. നമ്മുടെ ബ്രേക്കിൻ്റെ ശേഷം നമുക്ക് പറയാം. പിന്നെ അതിനുശേഷം ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തുള്ള തീരുമാനങ്ങൾ, അതിൻ്റെ ഇമ്പാക്ട്സ്, ഇംപ്ലിക്കേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രോതാക്കളുമായിട്ട് ചർച്ച ചെയ്യാം. പക്ഷേ നമുക്കൊരു പാട്ട് കേട്ടിട്ട് വന്നാൽ പോരെ?
1: നല്ലൊരു പാട്ട്.
0: അല്ലെ, എനിക്കൊരു അഭിപ്രായമുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു രണ്ട് പാട്ടെങ്കിലും നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശന് ഇഷ്ടമുള്ള ഗാനങ്ങൾ
1: തീർച്ചയായും നമുക്ക് അത് തന്നെ പ്ലേ ചെയ്യാം.
0: അദ്ദേഹത്തിന്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ലക്ഷ്മിപ്രിയ നല്ലൊരു പാട്ടുകാരിയാണ്. അപ്പം അവർ പിന്നെ മകൾ ഉണ്ണിമായയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇതാണ് അവർ വളരെ ലെഷർലി ആയിട്ടുള്ള അവരുടെ മൊമെൻസിൽ അച്ഛനിങ്ങനെ അമ്മയെ വിളിച്ചിട്ട് അമ്മയെ അടുത്തൊക്കെ ഇരുത്തി ഒരു പാട്ടൊക്കെ ആവശ്യപ്പെടുമെന്ന്. അപ്പം സ്ഥിരമായിട്ട് ആവശ്യപ്പെടുന്ന പാട്ടാണ് താരം വാൽക്കണ്ണാടി വേണ്ടി എന്നുള്ളത്. അത് ഭാര്യ ഭർത്താവിന് വേണ്ടി പാടിക്കൊടുക്കുകയും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പം നമ്മുടെ മുഖ്യമന്ത്രിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ട ഗാനം തന്നെ നമുക്കിന്ന് ആദ്യമായിട്ട് കൊടുക്കുക, അല്ലേ?
1: അതെ, ആ ഒരു മനോഹര ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ റിജി നായർ.
1: നമ്മളോടൊപ്പം ആദർശ് അജയ് ആണ് ഇന്ന് ടെക്നിക്കൽ സപ്പോർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഒരു നല്ലൊരു പാട്ടാണ് കേട്ടത്. അതെ, അതിലും ഇരട്ടി മധുരമായിട്ട് അല്ലെ, ആ ഒരു പാട്ടിന് മധുരമാണ്, അതിൽ ഇരട്ടി മധുരമായിട്ട് നമ്മുടെ ഷീജ ചേച്ചി വിളിക്കുകയുണ്ടായി അല്ലെ.
2: നമ്മുടെ
1: അതെ ഇടവേള സമയത്ത് നമ്മുടെ ഷീജ ചേച്ചി പ്രത്യേകം വിളിച്ചിട്ട് നമ്മുടെ റിജി സാറിന്റെ പ്രോഗ്രാമിനെ പറ്റിയൊക്കെ പറയുകയുണ്ടായി. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു
2: സന്തോഷം, നല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി നല്ല അഭിപ്രായം പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നും. വളരെ നന്ദി ശ്രീമതി ഷീജ.
1: അപ്പോൾ അതേപോലെ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റിജി സാർ, ശ്രീലക്ഷ്മി, ആദർശ്. റിജി സാറിന്റെ കിഞ്ചന വർത്തമാനം സൂപ്പറായിരുന്നു. അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാട്ടുകളെല്ലാം മനോഹരമായിരുന്നു. പിന്നെ സാറിന്റെ ജ്ഞാനപർവ്വത്തിൽ ഇന്ദ്രജിത്തിന് അച്ഛൻ രാവണനോടുള്ള സ്നേഹവും കടപ്പാടും ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചെങ്കിലും പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ ഈ ലോകം എത്ര വർണ്ണ മനോഹരമായിരുന്നേനെ.
2: നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഇന്ന് സംസാരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ പുതിയ ഗവൺമെന്റിന്റെ പുതിയ വയോജന വകുപ്പ് രൂപീകരിക്കാൻ പോവുകയാണല്ലോ. അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഈ കാര്യം പറയുന്നുണ്ട്.
1: അതെ, തീർച്ചയായും. അപ്പോൾ നമുക്ക് നമ്മുടെ ജോവി ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ജർമ്മനിയിൽ നിന്നാണ് ചേട്ടൻ മെസ്സേജ് അയക്കുന്നത്.
2: ജർമ്മനിയിലൊക്കെ മഴയും തണുപ്പൊക്കെ ഉണ്ടോ? അതല്ലെങ്കിൽ ഇവിടെ തണുപ്പാണല്ലേ.
1: അവിടെ വെതർ ഇപ്പം വേറൊരു, എനിക്ക് തോന്നുന്നു സമ്മർ മറ്റോ ആണെന്നാണ് ഇന്നലെ നമ്മൾ ചോദിച്ചിരുന്നു. അത് അപ്പം അങ്ങനെയാണ് അറിഞ്ഞിരുന്നത്. അപ്പം ഇപ്പോൾ ചേട്ടൻ നമുക്കൊരു ഗുഡ് മോർണിംഗ് അയക്കുമ്പോൾ ഒരു കുറച്ച് വാക്യ ഒരു ശുഭചിന്ത പോലെ നമുക്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അതൊന്ന് ഞാൻ വായിക്കാം. സാഹചര്യം അറിഞ്ഞ് മറുപടി നൽകുക, വ്യക്തിയെ അറിഞ്ഞ് സ്നേഹം നൽകുക, പാത്രമറിഞ്ഞ് ഭിക്ഷ നൽകുക, മൂല്യമറിഞ്ഞ് സമയം നൽകുക, ബന്ധമറിഞ്ഞ് വിട്ടുവീഴ്ച ചെയ്യുക.
2: വെരി ഗുഡ്, കൊള്ളാം.
1: അതെ, മനോഹരമായിട്ടൊരു കോട്ടിംഗ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടാണ് നമ്മളെ എപ്പോഴും ചേട്ടൻ നമ്മൾക്ക് മെസ്സേജ്.
2: ഇത്രയും ദൂരെ നിന്ന് ഇങ്ങനെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് വരുമ്പോൾ നമ്മുടെയും കൂടെ ഒരു ദിവസം അങ്ങ് വളരെ സാർത്ഥകമാവുകയാണ് അല്ലെ. തുടക്കത്തിൽ ഒരു ചാറ്റിൽ മഴ പെയ്യുന്നത് ശുഭോദർക്കമാണെന്ന് പറഞ്ഞ പോലെ ജോബിയുടെ ഈ മെസ്സേജൊക്കെ വളരെ നല്ല, നമ്മുടെയൊക്കെ മനസ്സിലിങ്ങനെ ഒരു ഒരു കുളിർ മഴ പെയ്യിക്കുന്ന മെസ്സേജുകളാണ്. വളരെ നന്ദി ശ്രീ ജോബി.
1: ജർമ്മനിയിൽ നമുക്ക് വേറൊരു മെസ്സേജുണ്ട്. നമ്മുടെ ആശിച്ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങളിലേക്ക് തിരികെ പോയി ഒരു തുടക്കം, പുതിയൊരു തുടക്കം കുറിക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ നിങ്ങൾക്ക് ഇന്ന് മുതൽ ഒരു പുതിയ തുടക്കം നൽകാനും അതിലൂടെ മികച്ച ഒരു അവസാനം ഉണ്ടാക്കാനും സാധിക്കും എന്ന് പറഞ്ഞൊരു ഒരു നല്ലൊരു
2: മോഡലാണ്. പക്ഷെ നമ്മളെല്ലാവരും ഓരോ ദിവസം ആയിരിക്കും ഇന്ന് മുതൽ ഇന്ന് മുതൽ ഇന്ന് മുതൽ, പക്ഷെ നമ്മൾ മാറ്റി മാറ്റി വെച്ച് നാളെ മുതൽ നാളെ മുതൽ നാളെയും നടക്കുന്നില്ല അല്ലേ. പലരുടെയും ജീവിതത്തിൽ അങ്ങനെ നമ്മൾ തീരുമാനം എടുത്താൽ ഇപ്പം ന്യൂ ഇയർ വരുമ്പോൾ പറയത്തില്ല ഇന്ന് മുതൽ നമ്മളെ, അല്ലെ അടുത്ത മാസം 1st മുതൽ, അല്ലെങ്കിൽ ഈ ഓണം മുതൽ, അങ്ങനെ നമ്മളെല്ലാം കാര്യങ്ങൾ മാറ്റി മാറ്റി വെക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. അപ്പം മാറ്റി വെക്കുന്ന പ്രവണത, പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ, അതായത് കാര്യങ്ങളെല്ലാം മാറ്റി അവസരത്തേക്ക് മാറ്റി മാറ്റി വെക്കുക, അങ്ങനെ വെക്കരുത്. ഇന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഈ നിമിഷം തുടങ്ങണം.
1: അതെ, ഇത് പറഞ്ഞു കേട്ടപ്പോൾ ഒരു ഒരു സീൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. വളരെയധികം മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു കാര്യം ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് കാറ്റ് പോയ പോലെ പിന്നെ ആവട്ടെ എന്നുള്ള ഒരു ഒരു സീനുണ്ട്. അത് ആരാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അങ്ങോട്ട് വരുന്നില്ല. പക്ഷെ ഈ ഒരു കാര്യം അല്ലെ, നമ്മൾ എപ്പോഴും പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യണം.
2: ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ നല്ല കാര്യങ്ങൾക്കേ ഉള്ളൂ നമ്മൾ മാറ്റി വെക്കുന്നത്, മോശമായ കാര്യങ്ങൾ നമ്മൾ അപ്പോഴും ചെയ്യും. ഇപ്പോൾ എനിക്ക് ശ്രീലക്ഷ്മിയെ രണ്ട് പറഞ്ഞിട്ടേ ഞാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ അത് പറഞ്ഞിട്ടേ കിടക്കും, എന്നാലും എനിക്കൊരു സമാധാനം വരും. അതേസമയം എനിക്ക് ആദർശം ഒന്ന് അഭിനന്ദിക്കണമെന്ന് തോന്നിയായിരിക്കും, അല്ലെങ്കിൽ വേണ്ട നാളെ ആട്ടെ എന്നായിരിക്കും, മനസ്സിലായില്ലേ. ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മാറ്റി വെക്കും, മോശമായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, അനഭിലഷണീയമായ കാര്യങ്ങൾ, നെഗറ്റീവായ കാര്യങ്ങൾ, അത് നമുക്ക് വലിയ പ്രിഫറൻസ് ആണ്. അത് എപ്പോൾ തന്നെ ചെയ്തെങ്കിലേ വെക്കൂ.
1: അതെ അതെ. അപ്പോൾ ഒരു ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക അല്ലേ, നല്ല നല്ല കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ മല പോലെ കൂടിക്കിടക്കും. അത് നമുക്ക് മുന്നോട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട്.
2: സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നയൻ, അതായത് ചെറിയൊരു നമ്മുടെ വസ്ത്രം ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തയ്ച്ചാൽ അപ്പം ഒരു തയ്യൽ മതി, പിന്നത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ 9 തയ്യൽ വേണ്ടി വരും എന്നാണ് ഇംഗ്ലീഷ് പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം.
1: അതെ, അപ്പോൾ
2: നമ്മൾ എന്ത് ചെയ്യണോ ആ സമയത്തിന് അപ്പോൾ തന്നെ ചെയ്യുക.
1: അതെ,
2: അലസത, മടി, മാറ്റി വെക്കുന്ന സ്വഭാവം, ഇതെല്ലാം ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന മാറ്റി വെക്കുന്ന സ്വഭാവം മാറ്റി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിജയിക്കും ജീവിതത്തിൽ.
1: അതെ, പല കാര്യങ്ങളും വിജയം കണ്ടെത്താൻ സാധിക്കും അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ സത്യപ്രതിജ്ഞയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു കഴിഞ്ഞ ലിങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
2: സത്യപ്രതിജ്ഞ ഭയങ്കര വലിയ പ്രത്യേകതകളാണ്. ശ്രദ്ധിച്ചില്ല അതൊക്കെ. ഏറ്റവും വലിയ, അതായത് ഇത്രയും ആൾക്കാരിങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരിങ്ങനെ ഒഴുകി ഒഴുകി എത്തുമായിരുന്നു. ആൾക്കാർ നിയന്ത്രിക്കാനൊക്കാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ളൊരു ജനക്കൂട്ടമായിരുന്നു. കാര്യം ഇപ്പോഴത്തെ ഈ മുന്നണി, ഐക്യ ജനാധിപത്യ മുന്നണി 10 വർഷത്തിന് ശേഷമാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിന് അണികളും പ്രവർത്തകരും ഒക്കെ വരുന്ന സ്വാഭാവികമാണ്. പക്ഷേ ഇപ്രാവശ്യം കണ്ടൊരു പ്രത്യേകത, അതല്ലാതെ തന്നെ ജനങ്ങളൊന്നാകെ വന്നു എന്നുള്ള വലിയൊരു പ്രത്യേകതയുണ്ട്.
1: അതെ, അത് മാത്രമല്ല ഇന്നലെ നമ്മുടെ ഒരു ശ്രോതാവ് സനോജ് അവിടെ നിന്ന് മെസ്സേജ്, തിരുവനന്തപുരത്തു നിന്ന് മെസ്സേജ് അയക്കുകയുണ്ടായി. അവിടെ മഴയില്ല, ഇവിടെ നല്ല മഴയായിരുന്നു.
2: മഴയുണ്ട്, മഴ മാറി,
1: മഴ മാറി നിന്നു. മാത്രമല്ല വളരെ അധികം ജനത്തിരക്കാണ്, കാലുകുത്താൻ പോലും സ്ഥലമില്ല.
2: രസകരമായ ചില രംഗങ്ങളൊക്കെ ഒന്ന് VIP കൾ കൊണ്ട് മാറ്റി വെച്ച കസലൊക്കെ ആൾക്കാർ ഇടിച്ചു കയറിയിരിക്കുന്നതും, വലിയൊരു VVIP യുടെ പേരെഴുതി വെച്ചിരുന്ന കസല ആ പേര് വലിച്ചു കയറി കളഞ്ഞിട്ടൊരാൾ അവിടെ കയറിയിരിക്കുന്നതും ഇങ്ങനെ കണ്ടു. എങ്കിലും പോലും വലിയ അച്ചടക്കമുള്ളൊരു ഇതായിരുന്നു. അതായത് ഈ ഇതിനൊക്കെ ചില പ്രോട്ടോകോൾ ഉണ്ട്. അപ്പം നമ്മുടെ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലക്കർ തന്നെയാണ് തമിഴ്നാട്ടിലെയും ഗവർണർ. അപ്പം അവിടെ ശ്രീ വിജയുടെ സത്യപ്രതിജ്ഞയ്ക്ക് അദ്ദേഹമായിരുന്നു സത്യവാചകം ചൊല്ലിക്കൊടുത്ത്. അപ്പോൾ ആ സ്റ്റേജിലൊക്കെ ഭയങ്കരമായിട്ടുള്ള, നമ്മൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ അലമ്പായിരുന്നു. ഓരോ അടുക്കും ചിട്ടയില്ലാതെയും ഭയങ്കര ഇതായിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ശ്രീ VD സതീശനോട് പറഞ്ഞു, ഇവിടെ വലിയ നീറ്റായിരിക്കണം, ഏറ്റവും നല്ലതായിരിക്കണം. സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരും അവരും ഗവർണറും മാത്രമേ അവിടെ കാണാവൂ, സ്റ്റേജിലൊക്കെ വളരെ സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ പാലിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രിക്ക് അത് അതേപോലെ അംഗീകരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഏറ്റവും വലിയ, നമ്മുടെ തന്നെ ദേശീയ നേതാവ് എന്ന് പറയുന്ന ശ്രീ രാഹുൽ ഗാന്ധി, ശ്രീമതി പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, അതുപോലെ തന്നെ കർണാടകയിലെ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി സിദ്ധരാമയ്യൻ, DK ശിവകുമാർ, ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി, മറ്റ് പല സ്ഥലത്തെ മന്ത്രി. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ അവരെ അർഹിക്കുന്ന രീതിയിൽ ഇരുത്തണമല്ലോ. അപ്പോൾ അതൊന്ന്. പിന്നെ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി, അതായത് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി

0: വിജയന് ഈ മുഖ്യമന്ത്രി വീട്ടിൽ പോയി ക്ഷണിക്കുകയും അദ്ദേഹം കൃത്യസമയത്ത് തന്നെ അദ്ദേഹം വരികയും ചെയ്തു എന്നുള്ള വലിയൊരു കാര്യം. അതുപോലെ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ ശ്രീ പാണക്കാട് തങ്ങൾ അവർക്കെല്ലാം പ്രത്യേകമായ ഇരിപ്പിടം സ്റ്റേജിൽ കൃത്യമായിട്ട് ഒരുക്കിയിരുന്നു ശ്രീ കെ സി വേണുഗോപാൽ അങ്ങനെയുള്ളവർക്കെല്ലാം. അപ്പോൾ അത് മുഖ്യമന്ത്രി ഗവർണറെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തു. അത് വലിയൊരു പ്രത്യേകതയായിരുന്നു. സാധാരണ അങ്ങനെയൊന്നും നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു സത്യപ്രതിജ്ഞ ഇത്രയധികം വി ഐ പികൾ ഒരുമിച്ച് വരികയും എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ സ്റ്റേജിൽ തന്നെ വേദിയിൽ തന്നെ പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരുമിച്ച്. സാധാരണ രീതിയിൽ എന്ന് വെച്ചാൽ പ്രതിപക്ഷം ബോയ്ക്കോട്ട് ചെയ്യും എപ്പോഴും. സാധാരണ കണ്ടുവരുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ പ്രതിപക്ഷം എല്ലാം വന്നു, ശ്രീ ബിനോയ് വിശ്വം അങ്ങനെയുള്ളവരെല്ലാം വന്നു, അവർക്കെല്ലാം നല്ല സ്ഥാനം കൊടുത്തു. ശ്രീ എം വി ഗോവിന്ദൻ അവരെല്ലാം മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭരണകക്ഷി എന്ന പ്രതിപക്ഷം എന്ന് വ്യത്യാസമില്ലാതെ കേരളം എന്നുള്ള ഒരു നമ്മൾ എല്ലാവരും ഒരേ വികാരത്തിൽ ഒരു പുതിയ ഗവൺമെൻറ് വന്നു, അപ്പോൾ നല്ലത് കേരളത്തിന് സംഭവിക്കണം എന്നുള്ളൊരു ഒരു ഒരു പ്രതീകാത്മകമായ ഒരു ഇത് അവിടെ സംഭവിച്ചു. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നടന്ന വളരെ രസകരമായ രണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ഒരു നല്ല പ്രായമുള്ള ഒരു അമ്മ പിന്നെ ശ്രീ രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ വിചാരിച്ചത് എങ്ങനെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയൊക്കെ ഉള്ള ഒരാളുടെ അടുത്ത് എങ്ങനെ ഇങ്ങനൊരു സാധാരണ വേഷത്തിലുള്ള ഒരു അമ്മ, വലിയ എന്താണ് വലിയ മോഡേൺ അങ്ങനത്തെ ഡ്രസ്സൊന്നും അല്ല, സാധാരണ ഒരു ലുക്കുള്ള ഒരമ്മ, നല്ല പ്രായമുള്ള അമ്മ. പിന്നാണ് മനസ്സിലാവുന്നത് അവരുടെ പേര് സേതുലക്ഷ്മി അമ്മ എന്നാണ്, അവർ അമ്മാളു അമ്മ എന്നാണ് അറിയപ്പെടുന്നത്. അവർ ശ്രീ വി ഡി സതീശൻ്റെ മണ്ഡലമായ പറവൂര് ഒരു സാധാരണ റോഡ് വൃത്തിയാക്കുന്ന ജീവനക്കാരിയായിരുന്നു. കഴിഞ്ഞ 25 വർഷമായിട്ട് അവിടെ. അപ്പോൾ കഴിഞ്ഞ പ്രളയകാലത്ത് ഇവരിങ്ങനെ പ്രളയത്ത് ആൾക്കാരെ കൊണ്ടുവന്ന് ക്യാമ്പുകളിലൊക്കെ താമസിക്കുമല്ലോ. അപ്പം അവിടെ അവരെ കണ്ടിട്ട് ശ്രീ വി ഡി സതീശൻ ഇവരെ തിരിച്ചറിയുകയും അവരെ അമ്മയെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും, ഞാനുള്ളപ്പം അമ്മയ്ക്ക് പിന്നെ എല്ലാം ഉണ്ട്, ഞാൻ അമ്മയെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവരെ സുരക്ഷിതമായൊരു സ്ഥാനത്ത് അവരെ എത്തിക്കുകയും അതിനുശേഷം അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർ സ്വന്തം മകനെ പോലെ. അപ്പോൾ ഇന്നലെ അവരവിടെ വന്നിട്ട് അവർക്ക് സ്ഥലം കിട്ടിയില്ല. ഇത്രയും വലിയ വി ഐ പികൾക്ക് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന എം പിമാർക്ക് എം എൽ എമാർക്ക് വരെ സ്ഥലമില്ലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു പ്രായം, പ്രത്യേകിച്ച് മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചാൽ അമ്മ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ അങ്ങനെ പോലീസാരൊന്നും കയറ്റി വിടത്തില്ല. അവർ അപ്പം ഏഷ്യാനെറ്റ് പോലെ ചില മാധ്യമങ്ങൾ അവരെ കണ്ടിട്ട് ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, സതീശൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മകനെ പോലെയാണോന്ന് ചോദിച്ചപ്പോൾ മകനല്ല എൻ്റെ മകൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അവർ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ കൈവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പേഴ്സണൽ സ്റ്റാഫ് ഇത് കണ്ടിട്ട് അവരെ സ്റ്റേജിനടുത്ത് വരെ കൊണ്ടുപോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അവരെ സ്റ്റേജിലേക്ക് വിളിക്കുകയും അങ്ങനെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ അവരെ കെട്ടിപ്പിടിക്കുകയും ഒരുമിച്ച്. അത് വലിയൊരു അത് ഇതുവരെ ഒരു ഇങ്ങനത്തെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രൗഢ ഗംഭീരമായ ഒരു സർക്കാർ ചടങ്ങിൽ ഒരിക്കലും പ്രതീക്ഷിക്കാനൊക്കാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വിനോദിനി എന്ന പെൺകുട്ടി നമുക്കറിയാം, അത് ഇങ്ങനെ പാലക്കാടുള്ളതാണ്. അത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അപകടം പറ്റി കൈ മുറിഞ്ഞിട്ട് ഇൻഫെക്ഷനായി. നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ ചില അനാസ്ഥകൾ മൂലം അതിൻ്റെ കൈ മുറിച്ച് മാറ്റേണ്ടി വന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി ഡി സതീശൻ അവിടെ ചെല്ലുകയും കാണുകയും അദ്ദേഹം 600,000+ രൂപ ചിലവാക്കി അതിൻ്റെ യന്ത്ര കൈ അത് കുട്ടിക്ക് വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ കുട്ടി അവിടെ സതീശൻ അങ്കിളിന് കൺഗ്രാജുലേറ്റ് ചെയ്യാനും പറഞ്ഞുകൊണ്ട് അവിടെ വരികയും വേദിയിൽ വരികയും രാഹുൽ ഗാന്ധി വളരെ അടുത്ത് പിടിച്ചിട്ട് അതിനെ ഓമനിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ വളരെ വികാരഭരിതമായിട്ടുള്ള പല കാര്യങ്ങളും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നടന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യമാണ്. ഇതുവരെ നമ്മുടെ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ രസകരമായൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ വന്ന അമ്മാളും അമ്മയും എന്ന് പറഞ്ഞ സ്ത്രീക്ക് വേറൊരു കഥയുണ്ട്. അവര് മമ്മൂട്ടിയുടെ വലിയ ആരാധികയാണ്. അങ്ങനെ ആരാധിക എന്ന സാധാരണ ആരാധികയല്ല, മമ്മൂട്ടിയുടെ പോസ്റ്ററുകളെല്ലാം അടുക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കിടന്നാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനൊരു കഥയുണ്ട്. അപ്പോൾ അവർ ഇതേപോലെ തന്നെ ആഗ്രഹമാണ് മമ്മൂട്ടിയെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു നടിയായിട്ടുള്ള സീമാജി നായരെ അവർ ഇതറിയിപ്പിക്കും. ഈ സീമാജി നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് നമ്മളിത് അറിയുന്നത്. അവരവൻ എനിക്ക് എങ്ങനെയെങ്കിലും മമ്മൂട്ടിയെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മമ്മൂട്ടിയുടെ സന്ത സഹചാരി കൂടി ആയിട്ടുള്ള രമേശ് പിഷാരടിയായിട്ട് വിവരം പറയുകയും രമേശ് പിഷാരടി ഈ മഹാനടനായ മമ്മൂട്ടിയുമായിട്ട് ഈ അമ്മയ്ക്ക് കാണാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും മമ്മൂക്ക വളരെ സ്നേഹപൂർവ്വം ഇതേപോലെ തന്നെ ആലിംഗനം ചെയ്ത് അവരെ സ്വീകരിക്കുക, അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരെ യാത്രയാക്കുകയും ചെയ്തു. അങ്ങനൊരു കഥയും കൂടി
1: നല്ല രസമുള്ളത് ഇങ്ങനെ കേൾക്കാനായിട്ടല്ലേ. നമുക്കൊരു സ്വപ്നമാണ് നമുക്ക് ഒരു പക്ഷേ നമ്മൾ അത്രയേറെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കാണുക എന്നുള്ളത്.
0: നമ്മൾ വലിയ പിന്നെ ഒരു ബെൻസ് കാരണത്തൊക്കെ ചെന്നിറങ്ങി വലിയ കൂടിയ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് പോയാൽ പോലും ചിലപ്പോൾ ഇന്നലത്തെ സാഹചര്യത്തിൽ വി ഐ പി പാസ് ഉള്ളവർക്ക് പോലും ആ പന്തലിൻ്റെ അടുത്ത് പോലും ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു സാധാരണ റോഡ് പണിയൊക്കെ വൃത്തിയാക്കി നടക്കുന്ന ഒരു പ്രായമായ ഒരു അമ്മ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ മുഷിഞ്ഞതല്ലെങ്കിൽ അതേപോലത്തെ വസ്ത്രങ്ങൾ അങ്ങനത്തെ ഒരമ്മയ്ക്ക് സ്റ്റേജിൽ കയറാൻ സാധിക്കുകയോ അവരെ ഇങ്ങനെ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയൊക്കെ അവരെ ഇങ്ങനെ ചെയ്യുക,
1: ചേർത്ത്
0: പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പിന്നെ എന്താണ് ഒരു ചരിത്ര സംഭവമാണ് ശരിക്കും. ചെറിയൊരു കാര്യമായിട്ടൊരു നമുക്ക് തള്ളിക്കളയാനൊക്കുന്ന ഒരു കാര്യം, അതാണ് ഈ സത്യപ്രതിജ്ഞയുടെ ഒരു പ്രത്യേകത.

0: ഏട്ടാ എനിക്ക് തോന്നിയത്.
1: അതെ, അതങ്ങനെ ആ ഒരു അതിങ്ങനെ ഒരു പ്രതീകമാണ് അതിന്റെ ആ ഒരു ചേർത്ത് പിടിക്കൽ എന്ന് പറയുന്നത് അല്ലേ. നമുക്കൊരു പ്രത്യേകിച്ച്
0: ഒരു സന്ദേശം അവിടെ കൊടുക്കുകയാണ്.
1: അതെ, തീർച്ചയായും. അപ്പൊ ഒരു പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് മുഴുവനും ആ ഒരു ചേർത്ത് പിടിക്കലിലൂടെ.
0: അമ്മാളും അമ്മയും മാത്രമല്ല ചേർത്ത് പിടിച്ചിരിക്കുന്നത്, നമ്മുടെ ഈ കേരളത്തിലെ മുഴുവൻ ഏറ്റവും പ്രത്യേകിച്ച് അമ്മമാരെ പിന്നെ അവശരും അലംബഹീനരുമായിട്ടുള്ള ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള വിഭാഗത്തിലുള്ള ആൾക്കാരെ, ആരും ഇല്ലാത്തവരെ ഒക്കെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്ന സന്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: തീർച്ചയായും അതാ ഞാൻ പറഞ്ഞൊരു പ്രതീകം തന്നെയാണ് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള ഒരു സമയമായി നമ്മുടെ.
0: അല്ല, അപ്പൊ നമുക്ക് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടെ പാടിയാലോ. അതായത്, മുഖ്യമന്ത്രി തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെ അദ്ദേഹം ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിന്നെ ഒരു ചെയർമാൻ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വെല്ലുവിളിയായിട്ട് ഇദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം വലിയൊരു ഗായകനാണ്, കോളേജിൽ അറിയപ്പെടുന്ന ഒരു ഗായകനാണ്. അപ്പം ഈ ഗായകർക്കിടോട് പ്രത്യേകിച്ച് കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ഇത് ആരാധന കൂടും. അപ്പം ഈ എതിർ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണെന്നുള്ളത് അദ്ദേഹം പഠനകാലത്ത് തന്നെ ഇദ്ദേഹം തെളിയിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കെ എസ് യുവിൻ്റെ ആ കാൻഡിഡേറ്റിൻ്റെ അടുത്ത് ചെയർമാൻ കാൻഡിഡേറ്റ് പറഞ്ഞു, നീ ഒന്ന് പാട്ട് പാടണം എന്ന് പരസ്യമായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ പാട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ നീ പാടിയ ഒക്കുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം മോട്ടിവേറ്റ് ചെയ്ത് പാട്ടൊക്കെ നമുക്ക് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏത് പാട്ട് പാടണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. ആ പാട്ടാണ് നീ മധുപകരു എന്നുള്ളത്. നീ മധുപകരു എന്നുള്ള പാട്ട് ഇദ്ദേഹത്തിൻ്റെ ഇതുവരെ പാട്ട് പരസ്യമായിട്ട് പാടാത്ത ചെയർമാൻ കാൻഡിഡേറ്റിനെ കൊണ്ട് പാടിച്ച് ഗായകനായ എതിർ കാൻഡിഡേറ്റിനോടുള്ള ആരാധന അല്പം കുറച്ച് അങ്ങോട്ട് ഒഴുകി പോകുമായിരുന്ന കുറെ വോട്ടുകൾ ഇങ്ങോട്ട് നേടിയെടുത്ത് വിജയം ഉറപ്പാക്കിയ ആളാണ് വി ഡി സതീശൻ എന്നാണ്
1: പറയുന്നത്.
0: അദ്ദേഹം അത്രമാത്രം അദ്ദേഹം ജീവിതത്തോട് ബന്ധമുള്ള പാട്ടാണ് നീ മധുപകരു. നമ്മുടെ ഭാവഗായകനായ ജയചന്ദ്രന്റെ ഓർമ്മ കൂടി ഉണർത്തുന്ന മനോഹരമായ ഗാനം ആദർശ് ഇട്ട് തരുമല്ലോ അല്ലേ.
1: തീർച്ചയായും.
0: ഞാൻ സാറിന് പിന്നെ ടെക്കിലിരിക്കുന്ന ആൾക്കാരും കൂടെ പാടിക്കാറുണ്ട്, ആദർശിനെ കൊണ്ട് പാടിക്കണം നമുക്കിന്ന്. ഹരിയൊക്കെ പാടും കേട്ടോ.
1: അതെ, നമ്മുടെ ശ്രോതാക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കൾ പറയാണ് പാടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദർശിനെ കൂടെ, ആദർശിന് മൈക്ക് കൈമാറുന്നതായിരിക്കും.
0: ശ്രോതാക്കൾ ഒന്നും പറഞ്ഞില്ല, ആദർശിനെ പാടിച്ചിട്ടേ വിടത്തുള്ളൂ. ഏത് പാട്ടും നോക്കി വെച്ചോ, രണ്ടുപേരെങ്കിലും പാടണം.
1: എന്തായാലും നോക്കിയാലും പാട്ട് കേട്ട്
0: നമ്മുടെ ശ്രോതാക്കളാരും നോക്കാം. നിങ്ങൾ ഇവിടുന്ന് ടെക്ക് ഇതാണ്, സാങ്കേതിക സഹായിനാണ്, അവർക്ക് ആരാന്തെന്നൊക്കെ അറിയണ്ടേ, അവരുടെ ശബ്ദം കൂടെ കേൾക്കണ്ടേ.
1: അതെ അതെ, പക്ഷെ നമ്മുടെ ആദർശിന്റെ വോയിസ് ഒക്കെ ഇങ്ങനെ റേഡിയോയിലൂടെ കേൾക്കാറൊക്കെ ഉണ്ട്, പല അഡ്വർടൈസ്മെന്റ്.
0: പാട്ട് പാടിയിട്ടുണ്ട് ഇല്ലല്ലോ.
1: ഇല്ല, അപ്പൊ നമുക്ക് എന്തായാലും ആദർശിനെ കൊണ്ട് പാടിക്കാം. പക്ഷെ അപ്പൊ ഈ ഒരു പാട്ട് പോകും,
0: ഞാൻ ലൈവില് വരുമെന്ന് പറയുമ്പോഴേ എന്റെ അടുത്ത് ഹരിപ്രസാദ് പറയും സാറേ പാടാൻ പറയില്ലേ.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ആദർശം നല്ലൊരു പാട്ട് നോക്കി വെക്കട്ടെ. നമുക്ക് ഈ ഒരു ഗാനം കേട്ടിട്ട്
0: ഒരുപാട് ആരാധികമാരെ നേടിയെടുക്കാനുള്ള അവസരമാണിത്.
1: അതെ അതെ, ആദർശിന് നല്ല ചിരി വരുന്നുണ്ട്, എന്തായാലും ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്, നമുക്ക് അതൊക്കെ വായിക്കാം.
0: അതെ
1: അതെ, അപ്പൊ നമുക്ക് ഒരുപാട് വിശേഷങ്ങളും ഉണ്ട്, നമ്മുടെ ശ്രോതാക്കളുടെ ഒരുപാട് വിശേഷങ്ങളും ഉണ്ട്, അപ്പൊ അതൊക്കെ നമുക്ക് വായിക്കാം. നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം, തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളു.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി,
3: ഡോക്ടർ റിജി നായർ.
2: നമ്മളോടൊപ്പം ആദർശ് അജയാണ് കൂടെയുള്ളത്, ടെക്കായിട്ട്. അപ്പോൾ ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശ് ഒരു പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളുടെ ഒരു അഭിപ്രായം കൂടെ ചോദിച്ചിരുന്നു. ഷീജ ചേച്ചി പറയുകയാണ് ആദർശിൻ്റെ പാട്ട് കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജൊക്കെ
3: അയച്ചിട്ടുണ്ട്.
2: അപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആരാധകർ ഞങ്ങളെക്കാളും കൂടുതലുള്ളത് റിജി സാറിനാണെന്ന് തെളിയിക്കപ്പെട്ടോണ്ടിരിക്കുകയാണ്.
3: അല്ല, എനിക്ക് ആരാധകർ കുറയുന്ന ലക്ഷണമുണ്ട്. കാര്യം ഞാൻ നേരത്തെ ജയചന്ദ്രൻ പാടിയെന്ന് പറഞ്ഞാൽ തെറ്റുണ്ട് കേട്ടോ, അത് യേശുദാസാണ് പാടിയത്.
2: അത് കുഴപ്പമില്ല സാർ, നമുക്കിപ്പോ നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അതറിയാം. നമ്മൾക്ക് കറക്റ്റ് ചെയ്യുകയും കൂടി
3: ചെയ്യാം. അപ്പൊ തന്നെ തിരുത്തണം.
2: അതെ അതെ, ബാബുരാജൻ. എനിക്ക് തോന്നി ഇത് കൂടെ കേൾക്കുമ്പോ എന്തായാലും ആരാധകർ കൂടുതലാണ്. കാരണം നമ്മൾ തെറ്റുകൾ എപ്പോഴും നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാറാണ് പതിവ്. പക്ഷെ നമ്മള് തെറ്റ് തെറ്റാണെന്ന്
3: പറയുന്നിടത്തല്ലേ. എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി, ഞാൻ പറഞ്ഞു, പക്ഷെ പിന്നെ മനസ്സിലായി ആരോ ബാബുരാജ് അത് എനിക്ക് ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്.
2: അപ്പൊ അങ്ങനെ അപ്പം എന്തായാലും നമുക്ക് ആ ഒരു ആദർശിന്റെ മനോഹരമായൊരു ഗാനം കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി വിശേഷങ്ങളോട്ട് കിടക്കാം. അപ്പൊ ആദർശിന് വേണ്ടി മൈക്ക് കൈമാറുകയാണ്.
3: പാടോ

0: സന്ധ്യ.
1: എന്ത് രസമാണ് ഈ പാട്ട് അർജ ആദർശ്. ഞാനങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ, എനിക്കൊന്നും ഇങ്ങനെ മയങ്ങിപ്പോയി എന്നുള്ള പാട്ട് പാടിയിരുന്നെങ്കിലോ.
2: അതെ, അത് നല്ല മനോഹരമായിട്ട്
1: അടിപൊളിയാണ്, അടിപൊളിയാണ്. ഇപ്പൊ ശ്രോതാക്കൾ ഇഷ്ടംപോലെ കമന്റ്സ് വരും കേട്ടോ, ഇനി ആദർശിന് സ്ഥിരമായിട്ട് പാടിക്കണം എന്ന് പറഞ്ഞിട്ട്.
2: അതെ, നല്ല മനോഹരമായൊരു പാട്ടായിരുന്നു. നമ്മളെപ്പോഴും ഈ കോളേജ് ടൈമിലൊക്കെ കേൾക്കാൻ അല്ലെങ്കിൽ പാടുമ്പോഴൊക്കെ.
1: എനിക്ക് അതിന് ഇഷ്ടപ്പെട്ടത് ആ സുഗമാണി എന്നുള്ളത് ആദർശ് കൊടുത്ത ഭാവം നല്ല ഇതായിരുന്നു. സൗണ്ട് മോഡുലേഷൻ ഗംഭീരായി
2: നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ

0: ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കും. എന്തായാലും ഷീജ ചേച്ചി പ്രത്യേകിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആദർശിന്റെ പാട്ട് കേൾക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ്
1: അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ്
0: അതെ, ഒരുപാട് മെസ്സേജുകളൊക്കെ
1: എന്നെ പറ്റി നല്ല പറഞ്ഞിട്ടുള്ള മെസ്സേജുണ്ടെങ്കിൽ വായിക്കണേ കേട്ടോ.
0: അത് നമുക്കിപ്പോ
1: മെസ്സേജ്
0: മെസ്സേജ് ആയിട്ടല്ലെങ്കിൽ പോലും നമ്മുടെ ഒരു നമ്മുടെ ലതിക കോട്ടമുക്ക് നമ്മുടെ ഒരു ശ്രോതാവാണ്. അപ്പോ ലതിക ചേച്ചി വിളിച്ചിട്ട് ഇങ്ങനെ ജ്ഞാനപർവ്വത്തെ പറ്റിയും കിഞ്ചന വർത്തമാനത്തെ പറ്റിയും ഒക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു.
1: അതേപോലെ ഷീജ മുളങ്കടവും വിളിച്ചില്ല.
0: അതെ അതെ, ഷീജ ചേച്ചി വിളിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ അഭിപ്രായങ്ങൾ ഇങ്ങനെ എന്താ പ്രോഗ്രാമിനെ പറ്റിയൊക്കെ ഇങ്ങനെ മനോഹരമായിട്ട് നമ്മളിലേക്ക് ഇങ്ങനെ
1: നല്ല അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും നന്ദി.
0: അതെ അതെ, അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു വോയിസ് ഉണ്ട്, നമുക്കൊന്ന് കേട്ടാ.
2: നമസ്കാരം രജി സാർ, ശ്രീലക്ഷ്മി. നല്ല മഴയുള്ളൊരു ദിവസമാണ്, എന്നാ മഴ നല്ലതല്ലേ. പിന്നെ സാറിന്റെ പരിപാടി സ്ഥിരമായിട്ട് ഞാൻ കേൾക്കാറുണ്ട്, പ്രത്യേകിച്ച് ആ രാമായണത്തിനെ കുറിച്ചുള്ള പരിപാടി. നാളെ നല്ല രസമാണ്, അത് നല്ല മനസ്സിലാവുന്നുണ്ട്. അത് നമ്മൾ അതിലൂടെ രാമായണത്തിൽ സാറ് പറഞ്ഞനുസരിച്ച് അതിലൂടെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ദിവസം ഇന്നെന്റെ മോന്റെ ബർത്ത്ഡേ ആണ്, പേര് അജിത് കൃഷ്ണ. ഇന്ന് അവനൊന്ന് വിഷ് ചെയ്തേക്കണേ. ഞാൻ സ്ഥിരമായിട്ട് പരിപാടി കേൾക്കുന്ന ഒരാളാണേ. പിന്നെ സാറിനോട് എനിക്ക് വല്ലാത്ത ഒരു ബഹുമാനമോ സ്നേഹമോ അത് പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന സാറിന്റെ ഇന്റർവ്യൂ പ്രത്യേകിച്ച് നല്ല അവതരണമാണ്, വളരെ ഇഷ്ടമാണ്.
1: താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്.
0: സിന്ധു ചേച്ചി, സിന്ധു കൃഷ്ണ ചേച്ചിയാണ് മെസ്സേജ് അയച്ചത്.
1: താങ്ക് യു സിന്ധു.
0: അപ്പൊ സിന്ധു ചേച്ചിയുടെ മകന്റെ പിറന്നാളാണ് ഇന്ന്,
1: അജിത്
0: കൃഷ്ണയ്ക്ക്. അപ്പൊ അജിത് കൃഷ്ണയ്ക്ക് നല്ലൊരു ബർത്ത്ഡേ വിഷ്
1: നേരി. കുറച്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് പാട്ടുണ്ടല്ലോ, അപ്പൊ അതിനിടയ്ക്ക് വെച്ച് സിന്ധു മെസ്സേജ് അയക്കട്ടെ, ആ പാട്ട് നമുക്ക് ഇടാനൊക്കെ നോക്കാം. അജിത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്.
0: അതെ, നമ്മളൊരു പാട്ട് ഓൾറെഡി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, മനോഹരമായ ഒരു ഹിന്ദി പാട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചേച്ചിക്കിനെ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ഒക്കെ അയക്കാട്ടോ. ബാബുരാജൻ സാറ് പറയാണ്, ആദർശ് നല്ല രീതിയിൽ തന്നെ പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഷിജി ചേച്ചി പറയണ, ആദർശ് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കുറെ ഹാർട്ട് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടു, ആദർശിന് ഒരുപാട് ആരാധകർ
1: വന്നുകൊണ്ടിരിക്കുന്നു.
0: അതെ അതെ, കുറെ ഹാർട്ട് ഉണ്ട്. അപ്പൊ അതേപോലെ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ് ഓൾ, ഹായ് റിജി സാർ, എല്ലാവർക്കും സുഖമല്ലേ?
1: സുഖം അതല്ലേ ആദർശ് പറഞ്ഞേ, സുഖമാണി.
0: അതെ അതെ, ഇന്ന് എന്റെ മൂത്ത ചേച്ചി
1: മഴയ്ക്കൊക്കെ പറ്റിയ ഈ ഒരു അന്തരീക്ഷത്തെ പറ്റിയ പാട്ടാണ് ആദർശ് സെലക്ട് ചെയ്തത്, അതാണ് എനിക്ക്
0: ഒരു മെൽറ്റിംഗ് സോങ് അല്ലേ. അപ്പോ ചേച്ചി മെസ്സേജ് അയക്കുന്നു,
1: ശ്രീലക്ഷ്മി നേരത്തെ പ്രണയാതുരയായിട്ടിരിക്കുന്നു, അതിന് പറ്റിയ പാട്ടാണ് അത്.
0: അത് എപ്പോഴും ഉണ്ടല്ലോ സാർ, ആ ഒരു പ്രണയം ഞാൻ എപ്പോഴും ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഏതൊരു കാര്യത്തിലും നമ്മൾ അത്രത്തോളം ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ബെസ്റ്റ് ആവും.
1: എനിക്കും ഉണ്ട്, പക്ഷെ ആരും തിരിച്ചു പ്രണയിക്കുന്നില്ല.
0: ഓക്കെ, അപ്പൊ അതെല്ലാം നല്ല രീതിയിൽ വരട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. അപ്പൊ ഇന്ന് നമ്മുടെ ഷിജി ചേച്ചി മെസ്സേജ് അയക്കുകയാണ്. ഇന്ന് എന്റെ മൂത്ത ചേച്ചിയുടെ 29th വെഡിങ് ആനിവേഴ്സറി ആണ്. ഞാൻ 5th class പഠിക്കുമ്പോഴായിരുന്നു ചേച്ചിയുടെ വിവാഹം.
1: കൊച്ചുകുട്ടിയായിരുന്നു, പാവാടക്കാരിയായിരുന്നു അല്ലേ
0: ചേച്ചിക്കും ചേട്ടനും
1: അന്ന്, നിന്റെ അങ്ങനത്തെ ആ പ്രായത്തിലായിരുന്നില്ലേ?
0: അതെ അതെ, വളരെ ചെറിയ പ്രായത്തില് അവർ ഏജ് ഡിഫറൻസ്.
1: പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ, അപ്പൊ നമ്മുടെ വീട്ടിൽ വരുന്ന ആളിനോട് നമുക്കൊരു വലിയ സ്നേഹവും ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കും
0: തീർച്ചയായിട്ടും. അപ്പൊ ചേച്ചിയുടെ വിവാഹം, ചേച്ചിക്കും ചേട്ടനും മംഗളാശംസകൾ.
1: പേര് പറഞ്ഞിട്ടുണ്ടോ ചേച്ചിയുടെ ചേട്ടൻ?
0: ഇല്ല, പേര് പറഞ്ഞിട്ടില്ല. അവർക്ക് നല്ലൊരു സോങ് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ബേസിൽ അടിമാലി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്ന് എന്റെ പ്രിയ സുഹൃത്ത് ജെയ്സൺ ചേട്ടായിയുടെ വൈഫിന്റെ ബർത്ത്ഡേ ആണ്, അലീന ചേച്ചിക്ക് എന്റെ എല്ലാവിധ ജന്മദിന ആശംസകൾ.
1: ഹാപ്പി ബർത്ത്ഡേ.
0: അതെ, ഞങ്ങളും റേഡിയോ സാന്ത്വന 90.4 FM അലീന ചേച്ചിക്ക് നല്ല ആശംസകൾ അല്ലെ, നല്ലൊരു ബർത്ത്ഡേ വിഷ് നേരുകയാണ്. അതേപോലെ നമ്മുടെ ഷിജി ചേച്ചിയുടെ ചേട്ടനും ചേച്ചിക്കും ഒക്കെ നല്ലൊരു വിവാഹ മംഗള ആശംസകൾ
1: അവരെ അറിയിക്കണം.
0: അതെ,
1: ഞങ്ങൾ
0: ഞങ്ങളുടെ അന്വേഷണം തീർച്ചയായിട്ടും അറിയിക്കണം. അതേപോലെ നമ്മുടെ സുഭാഷ് അടിമാലി ഇത് അനീന ചേച്ചിക്ക് പ്രത്യേകിച്ച് ആശംസകൾ നേർന്നിട്ടുണ്ട്, നല്ലൊരു പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഒരുപാട് മെസ്സേജുകൾ അടിമാലിന്ന് തന്നെ, അവരൊരു ഒരു ഗ്യാങ് ആണ്.
1: നമ്മുടെ ഒരു റേഡിയോ സാന്ദ്രത്തിന്റെ വലിയൊരു ഐശ്വര്യമാണ്, ഒരു പുണ്യമാണ് ഈ അടിമാലിയിലെ ഈ കൂട്ടായ്മ.
0: തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ബോണ്ടിങ് എപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അവിടെ ഒരാളുടെ ഒരു ബർത്ത്ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ലോകം മുഴുവനും ആഘോഷിക്കുന്ന രീതിയിൽ തന്നെ ഒരുമിച്ച് ചേർന്ന് നിന്ന് ആഘോഷിക്കുന്നു. അപ്പോ അതേപോലെ
1: എനിക്ക് വിഷമമുള്ള, പക്ഷെ ഞാനൊരു പ്രാവശ്യം ലൈവ് വന്നിട്ട് ഈ അടിമാലിയെ കുറിച്ച്, അതിന്റെ ചരിത്രത്തെ കുറിച്ച്, പാരമ്പര്യത്തെ കുറിച്ചൊക്കെ ഞാൻ വലിയ വാചാലമായിട്ടൊക്കെ പഠിച്ചിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് ഒരൊറ്റ അടിമാലിക്കാർ ഒരു മെസ്സേജ് അയച്ചില്ല, അത് കൊള്ളായിരുന്നു കേട്ടെന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് എനിക്ക് വിഷമമുണ്ട്.
0: അപ്പൊ അത് നമ്മുടെ ഒരു വിഷമം തീർച്ചയായിട്ടും നമ്മള് അറിയിക്കുകയാണ് അടിമാലിക്കാരെ. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് അന്ന് ഒരു മെസ്സേജ് പോലും അയച്ചില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വിഷമം തന്നെയാണ്. കാരണം

0: നിങ്ങൾക്ക് വേണ്ടി അത്രത്തോളം സാർ പ്രിപ്പയർ ആയിട്ട് വന്നിട്ട്
1: അല്ലേ,
0: അത് തീർച്ചയായിട്ടും നമുക്കൊരു വിഷമം തന്നെയാണ്. അതിപ്പോ ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോ നമ്മുടെ അജേഷ് ചേട്ടൻ അയച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ജെയ്സിന്റെ പ്രിയ നിധിയായ അലീന ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ചേച്ചിക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും.
1: പ്രിയ നിധിക്ക്,
0: അതെ,
1: നിധി എന്ന് പറയുമ്പോൾ സ്വർണത്തിലൊക്കെ വില കൂടുതലായതുകൊണ്ട് ഭയങ്കര ഇതാണ്.
0: അതെ അതെ, അപ്പൊ അത്രത്തോളം എന്താ ചേർത്ത് പിടിച്ചിരിക്കുന്ന നിധി എന്നൊക്കെ നമ്മൾ പറയുമ്പോ എല്ലാരും നമ്മൾ അങ്ങനെ പറയാറില്ല
1: അല്ലേ.
0: അതപ്പോ ചേച്ചിക്ക്

0: എൻ്റെ സ്നേഹനിധിയായ അനീനയ്ക്ക് ജന്മദിനാശംസകൾ നേരുന്നു. അതേപോലെ ബേസിൽ എം വി അടിമാലി, അദ്ദേഹവും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബർത്ത്ഡേ വിഷസുകൾ ചേർന്ന് അയച്ചിട്ടുണ്ട്, എൽദു അയച്ചിട്ടുണ്ട്, ആശംസകൾ അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മിഖിൽ, എൻ്റെ പേര് മിഖിലാണ്, ഞാൻ പാറശ്ശാലക്കാരനാണ്, ഇപ്പോൾ തപാൽ വകുപ്പിൽ അടിമാലി.
1: പാറശ്ശാല എവിടെ കിടക്കുന്നു, അടിമാലി എവിടെ കിടക്കുന്നു, മനുഷ്യരല്ലേ, എവിടെല്ലാം പോയി എത്തിപ്പെടുന്നു ആലോചിച്ചു.
0: അതെ, അടിമാലി മുക്കുടം എന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. ഇവിടെ അടുത്തൊരു തയ്യൽക്കടയിൽ നിന്നാണ് റേഡിയോ കേട്ടത്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അനീനയ്ക്ക് ജന്മദിന
1: അദ്ദേഹം ജന്മം കൊണ്ട് പാറശ്ശാലയിലും കർമ്മം കൊണ്ട് അടിമാലിയായി. ഇപ്പം ഒരു അടിമാലിയുടെ ഒരു അടുത്ത അടിമാലിക്കാരൻ തന്നെയായി മാറിയോ?
0: അത് തീർച്ചയായിട്ടും അങ്ങനെ
1: അങ്ങനെ വേണം. നമ്മൾ എവിടെ ചെന്നാലും അവിടെ ചെന്നാലും അവിടുത്തെ ആളാവണം, അങ്ങനെ.
0: അതെ അതെ. അപ്പോൾ അതേപോലെ തന്നെ നമുക്കൊരു വേറൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മെസ്സേജ് അയക്കുമ്പോൾ പേരും കൂടി ഒന്ന് ബിജു, നമുക്ക് എപ്പോഴും മെസ്സേജ്
1: സ്ഥിരം ശ്രോതാക്കളുടെ ഒക്കെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവും. അതേട്ടൊക്കെ അയക്കുന്നവരെ പേരും സ്ഥലവും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം.
0: അതെ അതെ. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ പേര് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബിജുവും അദ്ദേഹത്തിന് ഈ അനീനയ്ക്ക് നല്ലൊരു വിവാഹ ആശംസകൾ, സോറി, വിവാഹ ആശംസകൾ, പിറന്നാൾ ആശംസകൾ.
1: ഇന്നത്തെ നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഒരു അലീന സ്പെഷ്യൽ ആണല്ലേ.
0: തീർച്ചയായും, അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് മെസ്സേജുകൾ വരും. ജസ്റ്റിൻ അടിമാലി അതേപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കുറേ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരുടെയും ആശംസകൾ അലീനെ അറിയിക്കുന്നു, ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു.
0: അതേപോലെ തന്നെ ജെറിൻ, ജെറിനും അടിമാലിയിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബേബി അടിമാലി പാട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ അടിമാലിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മെസ്സേജ് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം. അല്ലെങ്കിൽ നിങ്ങൾ
1: നമുക്ക്, ഞാൻ പിള്ള സാറുമായിട്ട് സംസാരിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു അടിമാലി ടൂർ വെക്കാം, എന്നിട്ട് അടിമാലിയിൽ പോയി എല്ലാവരെയും നേരിട്ട് പോയി കാണാനുള്ള അവസരം ഉണ്ടാക്കാം.
0: അതെ അതെ. അപ്പോൾ നമ്മളിങ്ങനെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷിജി ചേച്ചിയുടെ എന്താ ചേട്ടൻ്റെയും ചേച്ചിയുടെയും പേര് ഷിബി സോണി മാത്യു.
1: ഷിബി സോണി രണ്ട് പേര് കിട്ടി.
0: അതെ അതെ.
1: രണ്ടുപേർക്കും
0: വിവാഹ
1: മംഗളാശംസകൾ.
0: അതെ. അപ്പോ എന്തായാലും അവർക്കെല്ലാം നല്ലൊരു,
1: ഇത് ആദ്യത്തെ വിവാഹമാണ് അല്ലേ, ഫസ്റ്റ് ആനിവേഴ്സറി ആണല്ലേ.
0: അല്ലല്ല,
1: 29
0: അനീന ജെയ്സൺ, അവരുടേത് ആനിവേഴ്സറി അല്ല, അവരുടെ
1: വിവാഹം കഴിച്ചോണ്ട് വന്നു.
0: ഇപ്പം വിവാഹം കഴിഞ്ഞത് വന്നതേ ഉള്ളൂ,
1: വന്നതിന് ശേഷം.
0: അതെ അതെ. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏതാണ് വായിച്ചത് ഏതാണ് വായിക്കാത്തത് എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്.
1: ഞാൻ ചെയ്ത പോലെ ചെയ്താൽ മതി ശ്രീലക്ഷ്മി. എല്ലാവരുടെയും ആരെങ്കിലും അറിയിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും ആശംസകൾ.
0: ഇൻ കേസ് ഒന്നും വായിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജിൽ ഒരു ഹായോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞയക്കുകയാണെങ്കിൽ മെസ്സേജ് ഫസ്റ്റ് വന്ന് കിടക്കും. അപ്പോൾ നമുക്കത് വായിക്കാൻ സാധിക്കും. നമ്മുടെ അരവിന്ദാക്ഷൻ സാറൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് രജിസ്റ്റർ ശ്രീലക്ഷ്മി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാറിനും നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുന്നു. ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും ജനകീയ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്ന സഖാവ് ഇ കെ നയനാരുടെ ഓർമ്മ ദിനമാണ് 19 May. കണ്ണൂരിലെ കല്യാശ്ശേരിയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലും തൊഴിലാളി പ്രസ്ഥാനങ്ങളിലും സജീവമായി പങ്കെടുത്തു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാവായി ഉയർന്ന നയനാർ സി പി ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു. 1980, 1987, 1996 എന്നീ വർഷങ്ങളിൽ 3 തവണ കേരള മുഖ്യമന്ത്രിയായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ലളിതമായി കേട്ട് പരിഹരിക്കാൻ ശ്രമിച്ച ഒരു ഭരണാധികാരിയായിരുന്നു.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള അങ്ങേറ്റത്തെ അദ്ദേഹത്തിൻ്റെ ലാളിത്യം കൊണ്ടും എല്ലാം കൊണ്ടും ഏറ്റവും അധികം ജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെയായിരുന്നു ശ്രീ ഇ കെ നയനാർ. അവർ അദ്ദേഹത്തിൻ്റെ ആ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്കും ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കാം.
0: അതെ അതെ. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണല്ലേ.
1: തീർച്ചയായിട്ടും. അരവിന്ദ് സാറൊക്കെ നമ്മൾ മിസ് ചില കാര്യങ്ങൾ, പക്ഷേ നമ്മൾ മിസ് ചെയ്യുന്നതല്ല, കാര്യം വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ, അതിനകത്ത് വെച്ച് നമുക്ക് നിർത്തണ്ടേ. അപ്പം നമ്മൾ ഒരു ബ്രേക്കിലേക്ക് പോയല്ലേ ഇനിയിപ്പോൾ.
0: അതെ അതെ. അപ്പം നമുക്ക് എന്തായാലും ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അനീനയ്ക്കും അനീനയുടെ ബർത്ത്ഡേ ആണ്, അതേപോലെ തന്നെ ഷിജി
1: സോണി
0: ഇവരുടെ വിവാഹ വാർഷികമാണ്. അതേപോലെ തന്നെ നമ്മുടെ സിന്ധു കൃഷ്ണ ചേച്ചിയുടെ മകന്റെ ബർത്ത്ഡേ ആണ് അജിത് കൃഷ്ണ. അപ്പൊ അതെ, അജിത് കൃഷ്ണയുടെ പിറന്നാളാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായൊരു, അവർക്കെല്ലാം വേണ്ടി സ്പെഷ്യലി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മനോഹര ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
2: അടിപൊളിയല്ലേ?
1: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
3: ഹലോ, ഞാൻ റിജി നായർ.
1: നമ്മളോടൊപ്പം ആദർശ് അജയാണ് അല്ലെ? നല്ലൊരു പാട്ടാണ് കേട്ടത്. വിശ്വസ്,
3: എത്ര മെസ്സേജാ വന്നോണ്ടിരിക്കുന്നില്ലേ, നമുക്ക് സമയമില്ല ഞങ്ങളുടെ വായിക്കാൻ.
1: അതെ, അനീനയ്ക്ക് വേണ്ടിയിട്ട് അടിമാലിയിൽ നിന്ന് ഒരുപാട് മെസ്സേജുകൾ.
3: ആദർശിന്റെ പാട്ടിനെ കുറിച്ച്,
1: ആദർശിന്റെ പാട്ടിനെ കുറിച്ചൊക്കെ മെസ്സേജ് വരുന്നുണ്ട്.
3: നല്ല ഫീൽ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു.
1: അതെ അതെ, തീർച്ചയായും. നമ്മുടെ ഷീജ ചേച്ചി പറയാണ് ആദർശിന്റെ പാട്ട് സൂപ്പർ, എന്ത് ഫീൽ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഷീജിക്കും, ഷീജി സോണി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, അനീന ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഷീജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ അനീനയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് വിശ്വസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ബേസിൽ അടിമാലി, അജിത് അടിമാലി, അഭിലാഷ്, അവരൊക്കെ അടിമാലിയിൽ നിന്ന് ഇങ്ങനെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു പോയത് നമ്മളുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു അല്ലേ, അതിന്റെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറെ തീരുമാനങ്ങളും
3: ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ, ചരിത്ര പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്.
1: അത് നമ്മുടെ ഈ ആശാ വർക്കർ അവരെ സംബന്ധിച്ച് സുപ്രധാന തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ടു.
3: ആശാ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഏറ്റവും അധികം ആ ഗവൺമെന്റിനെതിരെ തന്നെ വലിയൊരു ജനരോഷവും, ഒരു അതായത് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ആ ആശാ സമരത്തോട് ഗവൺമെന്റ് എടുത്ത സമീപനത്തെ പറ്റി വിയോജിപ്പുണ്ടായിരുന്നു ഒരുപാട് പേർക്ക്. അതായത് ആ ഗവൺമെന്റിനെ അനുകൂലിക്കുന്നവർ പോലും, ആ കക്ഷിയിലെ അംഗങ്ങൾ പോലും, പ്രവർത്തകർ പോലും പുറമേ പറഞ്ഞില്ലെങ്കിലും ഇങ്ങനല്ല ഒരു തൊഴിലാളി വർഗ, ഒരു പാവപ്പെട്ട ആൾക്കാരാണ്, അവർ സമൂഹത്തിന് വലിയ സേവനം അനുഷ്ഠിക്കുന്ന ആൾക്കാരാണ്. അവരാവശ്യം ന്യായമായിട്ട് അന്യായമായിട്ട് ചിലപ്പോൾ ചോദിച്ച തുക ചിലപ്പോൾ കൂടുതലായിരിക്കാം, ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് പോലെ അത് കൊടുക്കാൻ പാടില്ലായിരിക്കും, സാധിക്കുന്നില്ലായിരിക്കാം ഒക്കെ ആണെങ്കിലും ആ ഗവൺമെൻറ് ഒരു ആറ്റിറ്റ്യൂഡ്, അതിനോടുള്ള സമീപനം വളരെ മോശമായിപ്പോയി. ഇങ്ങനൊന്നും ഒരു സ്ത്രീകളോട് സമരം ചെയ്യുന്ന, അവർ വെയിലത്തും മഴയത്തും ഒക്കെ, ഘോരമായ മഴയത്ത്, ഉഗ്രമായ മഴയത്തൊക്കെയാണ് അവരോട് സമരം ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അവരുടെ ഒരു ടാർപാളിംഗ് വെച്ച് അവർ തല മറയ്ക്കാനായിട്ട് വെച്ച് അതുപോലും പോലീസ് വന്നിട്ട് അത് വലിച്ചെടുത്തുകൊണ്ട് പോയി. അവർ അവരവരുടെ ശയന പ്രദർശനം നടത്തി. മുടി പരിസരം, സ്ത്രീകളെ സംബന്ധിച്ചുള്ള മുടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത് ആ അത് മുണ്ടനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം മാനസികമായ വിഷമമില്ലാതെ ചെയ്യത്തില്ല. അപ്പോൾ അത് പരസ്യമായിട്ടൊരു മുടി മുണ്ടനം ചെയ്യുക, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യം, പട്ടിണി കിടക്കുക, അങ്ങനെ എന്താണ് ഇങ്ങനത്തെ ശയന പ്രദർശനം നടത്തുക, ഇങ്ങനത്തെ ഒരുപാട് സമരമുറകൾ അവർ അവിടെ പ്രദർശിപ്പിച്ചു. കക്ഷി രാഷ്ട്രീയ ഭേദമിനി എല്ലാ വിഭാഗം ജനങ്ങളും അവരെ സപ്പോർട്ട് ചെയ്തു. അതായത് അവർക്ക് ജീവിക്കാനായിട്ട് അവർ ഒരു ദിവസം 230 രൂപ അവർക്ക് കിട്ടുന്നുള്ളൂ. അവരുടെ ജോലിഭാരം അത്രമാത്രം കൂടുതലാണ്. അവരാവശ്യപ്പെടുന്നത് 21,000 രൂപയാണ്, അതായത് ഒരു ദിവസം 700 രൂപ വേണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമുക്കറിയാം, ചെറിയൊരു കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർക്ക് പോലും 1,000 രൂപ കിട്ടുന്നൊരു കാലമാണ്. അപ്പോൾ ഈ അമ്മമാർ ഈ ജോലിയെല്ലാം ചെയ്യണം. അവർ വലിയ ഗവൺമെൻറ്റിന് എന്ത് ജോലി ഉണ്ടെങ്കിലും ഈ ആശാ

0: അവർക്കുമാരെ അങ്ങ് ഏൽപ്പിക്കും. അപ്പോൾ അവരുടെ ജോലി ഭാരം വളരെ കൂടുതലാണ്, ശമ്പളം വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ളവരോട് ഒരു വലിയ തികഞ്ഞ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യം നിഷേധിക്കുക, അവരെ ചർച്ച നടത്താതിരിക്കുക, അവരെ കേൾക്കാതിരിക്കുക, കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, കേന്ദ്രം സംസ്ഥാനത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ചുരുക്കം പറഞ്ഞാൽ ഒരു അവരവസാനം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു 100 രൂപ ഞങ്ങൾക്ക് കൂട്ടിത്തരുക, അപ്പോൾ ഒരു മാസം 3000 രൂപ അത്രയെങ്കിലും തന്നാൽ ഞങ്ങൾ തൽക്കാലം ഈ സമരം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു 100 രൂപ പോലും കൂട്ടിക്കൊടുത്തില്ല. അപ്പം അന്നത്തെ കാലത്ത് എല്ലാ രാഷ്ട്രീയക്കാരും അവിടെ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ സമരപ്പന്തൽ സന്ദർശിക്കുകയവരെ അഭിസംബോധനയും ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അടുത്ത ഗവൺമെൻറ് ഞങ്ങളുടേതായിരിക്കും, അങ്ങനെ അധികാരത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിങ്ങളുടെ ഈ ആവശ്യം പരിഗണിക്കും പരിഹരിക്കും എന്ന് അദ്ദേഹം അന്നൊരു വാക്ക് അദ്ദേഹം കൊടുത്തിരുന്നു. അതന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഈ മുന്നണി അധികാരത്തിൽ വരികയും യു ഡി എഫ് അധികാരത്തിൽ വരികയും ശ്രീ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരികയും ചെയ്തപ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ടൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, അദ്ദേഹം വാക്ക് പാലിക്കുമോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ ആശാ വർക്കർമാരുടെ സമരം ചെയ്ത സംഘടനയുടെ നേതാക്കന്മാർ അദ്ദേഹത്തെ പോയി കണ്ട് ആശംസകൾ അർപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്കറിയാം നിങ്ങൾ എന്തിനാണ് വന്നതെന്ന്, ഞാൻ നിങ്ങളുടെ കാര്യം മറന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ എന്താണ് തീരുമാനം വരാൻ പോകുന്നത് എന്ന് വലിയൊരു ആകാംക്ഷയുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ആ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ ഈ ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ, ആദ്യത്തെ യോഗത്തിൽ നിന്ന് ആശാ വർക്കർമാർക്ക് 3000 രൂപ അധികമായിട്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അവരാവശ്യപ്പെട്ട തുകയിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ 9000 കിട്ടുന്നത്, 3000 കൂടെ കിട്ടി, ഇപ്പോൾ 12000 ആയി. അന്ന് അവർ 3000 കൂടെ കിട്ടുമെങ്കിൽ സമരം പിൻവലിക്കാമെന്ന് പറഞ്ഞിരുന്നു, അവിടെ കിടക്കുന്നു. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ വഴിയെ നോക്കാം, ഗവൺമെൻറ്റിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഇനി നോക്കാം. എന്തായാലും അന്തിമമായിട്ട് അവർക്ക് ആവശ്യപ്പെട്ട 21 തന്നെ വന്ന് എത്തി നിൽക്കും നമുക്ക് പ്രതീക്ഷയെങ്കിൽ പോലും ഈ 3000 രൂപയുടെ ഒരു വർധനമെന്ന് പറയുന്നത് ആ വാക്ക് പാലിച്ചു എന്നുള്ള ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. എന്നാൽ എത്രമാത്രം കൊടുക്കേണ്ട, ഇപ്പം അന്നത്തെ ധനകാര്യമന്ത്രി പറയുന്നുണ്ട് മലയെലിയെ പ്രസവിച്ച പോലെ ആയിപ്പോയി, 21000 ആയിരുന്നു കൊടുക്കുമെന്ന് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും അവർ സംതൃപ്തരാണ്, അവരുടെ സംഘടന സംതൃപ്തരാണ്. ആദ്യത്തെ ഒരു ആദ്യ ദിവസം തന്നെ 3000 രൂപ കൂട്ടി തന്നല്ലോ, ഇനി 5 വർഷം ഉണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ ആവശ്യങ്ങൾക്ക് പരിഗണന കിട്ടും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. ഈ ആശാവർക്കന്മാർ നമ്മുടെ സമൂഹത്തിന് നിസ്തുലമായ സേവനമാണ് അവരനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, തുച്ഛമായിട്ടുള്ള വേദനത്തിന്. അപ്പോൾ വലിയൊരു ഈ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിനെയും പരാജയത്തിനെയും വരെ വലുതായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരുന്നു.
1: അതെ, ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് നമ്മൾ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മളോടുള്ള സമീപനം എന്താണ് എന്നുള്ളതുമൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കുക. കാരണം ഇപ്പം നമ്മളോട് ഡയറക്റ്റ് ഒരാൾ അവർ എങ്ങനെ പെരുമാറുന്നു എന്നതിലുപരി നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിനെ അവിടെ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുകൂടി നമ്മളത് ചെക്ക് ചെയ്യും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകുകയുണ്ടായി. അപ്പോൾ പിന്നീട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക്, വനിതകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള ഒരു ഗ്യാരണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അധികാരം വന്ന, അല്ലെങ്കിൽ നമ്മുടെ എന്താ ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വിജയിച്ചു വന്നതിന് ശേഷം മുഴുവനും എല്ലാവരും നോക്കിക്കണ്ട ഒരു, അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു എന്താ ഒരു നമുക്ക് തന്നിട്ടുള്ള ഒരു വാഗ്ദാനമായിരുന്നു KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നടപ്പാക്കുമോ ഇല്ലയോ. ഇനി കാരണം വെച്ചാൽ KSRTC എന്ന് പറയുന്നത് വളരെയധികം ശോചനീയമായ ഒരു അവസ്ഥയിൽ നിന്ന് അത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ ഒരു സമയത്ത് വീണ്ടും ഇത്തരത്തിൽ വനിതകൾക്ക് സൗജന്യമാക്കിയാൽ വീണ്ടും ഒരു എന്താ ഒരു ശോചനീയാവസ്ഥയിൽ തന്നെ പോകുമോ, വീണ്ടും നഷ്ടത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത്. പിന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് മാത്രമല്ല, ഇത് ഒരു നെഗറ്റീവായിട്ട് ബാധിക്കുന്ന വേറൊരു മേഖലയുണ്ട്, പ്രൈവറ്റ് ബസ്സുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഇപ്പോൾ നടത്താൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ അറിയുന്നത്. ഈ ഒരു വാഗ്ദാനം,
0: ഈ UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ള പേരിൽ 5 വാഗ്ദാനങ്ങൾ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 5 കാര്യങ്ങൾ നടപ്പാക്കും എന്ന് ശ്രീ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് UDFന്റെ എല്ലാ പ്രചരണങ്ങളും നടന്നത്. എല്ലാ വീടുകളിലും ഈ 5 ഗ്യാരണ്ടികൾ പ്രിന്റ് ഔട്ട് ചെയ്ത നോട്ടീസ് വരെ ആൾക്കാർക്ക് കൊണ്ട് കൊടുത്തിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നേരത്തെ ആശാവർക്കന്മാരുടെ കാര്യം പറഞ്ഞ പോലെ എല്ലാവരും ആകാംക്ഷയായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. എന്താ ഇപ്പം എല്ലാവരും പ്രതീക്ഷിച്ചത് 1000 ദിവസം തന്നെ 5 ഗ്യാരണ്ടി, അതൊന്നും ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് സാധ്യമാകുന്നൊരു കാര്യമല്ല. അവർക്ക് ഇപ്പം അങ്ങോട്ട് കയറിയിരുന്ന ഉടനെ സാമ്പത്തിക സ്ഥിതി എന്താണ്, ഖജനാവിൽ പൈസയുടെ നിലവാരം എന്താണ്, അങ്ങനത്തെ കാര്യം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കിടക്കുന്നേ ഉള്ളൂ 5 ജൂണിന്. അപ്പം അങ്ങനെ വലിയ സാമ്പത്തിക ബാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ചാടിക്കേറി ഒരു ഗവൺമെൻറ്റിനും സ്വീകരിക്കാനൊക്കത്തില്ല. പക്ഷേ ഇന്നലെ തീരുമാനിച്ചിരിക്കുന്ന 2 കാര്യങ്ങളാണ്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC ബസ്സിൽ 15 June. അപ്പോൾ 15 June വെച്ച് ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി, എത്ര പിന്നെ പാസഞ്ചേഴ്സ് ഉണ്ട്, നമ്മുടെ കേരളത്തിൽ ട്രാൻസ്പോർട്ടേഴ്സിൽ യാത്ര ചെയ്യുന്നവർ, അതിനകത്ത് എത്ര ശതമാനം സ്ത്രീകൾ കാണും, അവർക്ക് സൗജന്യം കൊടുത്താൽ എത്ര രൂപയുടെ അധിക ബാധ്യതയാവും ഉണ്ടാകുക, ആ അധികമായിട്ട് വരുന്ന പൈസ ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണമല്ലോ. അതൊരു ന്യായമായൊരു സമയമാണ് 15 June. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ വേറെ ചില ഉദാഹരണങ്ങളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ

0: ാണ് നമുക്ക് നോക്കാം. ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ സിറ്റി ബസ്സുകളിൽ മാത്രമേ സൗജന്യമുള്ളൂ. തമിഴ്നാട്ടിൽ സൗജന്യമുണ്ട്, സ്ത്രീകൾക്ക് സൗജന്യമാണ്, പക്ഷെ സിറ്റി ബസ്സുകളിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ പിന്നെ കേരളത്തിലെ UDF പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് സിറ്റി ബസ്സെന്നോ ഓർഡിനറി ബസ്സെന്നോ എക്സ്പ്രസ് ബസ്സെന്നോ അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇനി എന്താണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്, മുൻകൂട്ടി പറഞ്ഞില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ സൗജന്യ യാത്ര വന്നോടെ തമിഴ്നാട്ടിൽ നടത്തിയ പഠനത്തിൽ മനസ്സിലായത് ഒരു മാസത്തിൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് 2500 രൂപ വരെ, ക്ഷമിക്കണം, തമിഴ്നാട്ടിലല്ല തെലുങ്കാനയിൽ, തെലുങ്കാനയിൽ ഇതുണ്ട്, തെലുങ്കാനയിലെ സ്ത്രീകളുടെ ഒരു പഠനം നടത്തിയപ്പം 2500 രൂപ മിച്ചം പിടിക്കാനായിട്ട് സാധിച്ചു. ഒരു സാധാരണ കുടുംബത്തിന് ഒരു മാസം 2500 രൂപ മിച്ചം പിടിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ തുക, മിച്ചം പിടിക്കുന്ന ഈ തുക, കുട്ടികളുടെ വിദ്യാഭ്യാസം, കുടുംബത്തിൻ്റെ ആരോഗ്യം എന്നീ മേഖലകളിൽ അവർക്ക് കൂടുതലായിട്ട് ചിലവഴിക്കാൻ കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ്. അല്ലാതെ വെറുതെ കയറി ഫ്രീ ആയിട്ട് പോയി എന്നുള്ളതല്ല. അല്ലെങ്കിൽ നമുക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വന്നേ, അങ്ങനെ മിച്ചം പിടിക്കുന്ന പൈസ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ ഒക്കും എന്നുള്ളത്. ഇപ്പം ഈ KSRTC സംബന്ധിച്ചോളം നമ്മളിപ്പോൾ അതിൻ്റെ കണക്കുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഒരു ഉദ്ദേശ കണക്കനുസരിച്ച് ഒരു ദിവസം 23 ലക്ഷം പേരാണ് ട്രാൻസ്പോർട്ട് ബസ്സിൽ സഞ്ചരിക്കുന്നത്. 23 ലക്ഷം പേർ, അതിൻ്റെ ഒരു 50% വനിതകൾ, അതായത് 10 ലക്ഷത്തിൽ കൂടുതൽ പേർ, അല്ലെങ്കിൽ 10-12 ലക്ഷം പേർ വനിതകളാണ്. അപ്പം ആ 12 ലക്ഷം വനിതകൾക്ക് നമ്മൾ ഈ സൗജന്യം കൊടുക്കുന്നെങ്കിൽ പിന്നെ എത്ര രൂപ നമുക്ക് ചിലവ് വരും? അങ്ങനെ നോക്കുവാണെങ്കിൽ പ്രതിമാസം 90 കോടി രൂപ ഈ ഗവൺമെൻറ് അധിക ചിലവ് വരും. മനസ്സിലായില്ലേ? അപ്പോൾ 90 കോടി രൂപ ജനങ്ങൾക്ക് ലാഭമുണ്ട്. ആ പാവപ്പെട്ട വീട്ടുകാർ, ആ വനിതകളുടെ യാത്ര ചെയ്യുന്ന വനിതകൾ വീട്ടുകാരുടെ എല്ലാം കൂടെ തുക, മിച്ചം പിടിക്കുന്ന തുക എല്ലാം കൂടെ നോക്കിയാൽ 90 കോടി രൂപ വരും. അത് അവർക്ക് മറ്റു കാര്യങ്ങൾ യൂസ് ചെയ്യാം. പക്ഷേ ഗവൺമെൻറ്റിന് 90 കോടി രൂപയുടെ നഷ്ടമുണ്ട്. അപ്പം അത് ഈ ചിലപ്പോൾ ഈ സൗജന്യ യാത്ര എന്ന് പറയുന്നത് എല്ലാ ബസ്സിനും കൊടുക്കുന്നുണ്ടോ, അതോ ഇനി ഓർഡിനറി ബസ്സിലും ഫാസ്റ്റിലും മാത്രം കൊടുക്കുന്നുള്ളോ, സൂപ്പർ ഫാസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ പിന്നെ അങ്ങനെ ഇല്ല, അങ്ങനെ ഗവൺമെൻറ് തീരുമാനിക്കുമെന്ന് വിചാരിച്ചോ? ആ തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ പോലും 60 കോടി രൂപയുടെ ചിലവ് വരും. ഓർഡിനറിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ 60 കോടി രൂപയുടെ ചിലവ് വരും. ഇനി കർണാടകയിലാണെങ്കിൽ ഈ 2023 മെയ് മുതൽ ഈ സൗജന്യ യാത്ര നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ, കർണാടകയിൽ, തെലുങ്കാനയിൽ, തമിഴ്നാട്ടിലൊക്കെ ഇതുണ്ട്, കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇല്ലായിരുന്നുള്ളൂ. അവിടെയൊക്കെ കർണാടകയിലെ കണക്ക് നോക്കിയപ്പം 75 ലക്ഷം സ്ത്രീ യാത്രക്കാരാണ് ഒരു മാസത്തിൽ ഇതിൻ്റെ പ്രയോജനം നേടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 2021 തമിഴ്നാട്ടിൽ ഈ സ്റ്റാലിൻ സർക്കാരാണ് സൗജന്യ ബസ് യാത്ര അവിടെ നടപ്പാക്കിയത്. അവിടെ ദീർഘദൂര ബസ്സിനകത്തും എക്സ്പ്രസ് ഡീലക്സ് ബസ്സിലൊക്കെ ഇതില്ല. അപ്പോൾ ഈ June 15 നമുക്കറിയാനൊക്കും കേരളത്തിൽ ഇനി എന്താണ് വരാൻ പോകുന്നത്. എല്ലാ ബസ്സിലും കൊടുക്കുമോ, അതോ ഇനി ഓർഡിനറി ബസ്സോ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സോ മാത്രമാക്കുമോ? ഇനി ഈ നേരത്തെ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഈ നമുക്കറിയാം KSRTCയിൽ പറഞ്ഞാൽ എപ്പോഴും തകർന്നൊരു സ്ഥാപനമാണ്. ഗവൺമെൻറ് ഒരുപാട് പൈസ അവർക്ക് കൊടുക്കാനുണ്ട്. അങ്ങനത്തെ ഒരുപാട് നഷ്ടത്തിൽ മാത്രം വെറുതെ ഈ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സമയത്തിന്. പിന്നെ അവർക്ക് സാലറി കിട്ടാതെ, പെൻഷനായവർക്ക് പെൻഷൻ കിട്ടുന്നില്ലായിരുന്നു. ശ്രീ KB ഗണേഷ്കുമാർ എന്തൊക്കെ പറഞ്ഞാലും ഈ രംഗത്ത് വളരെ വലിയൊരു മാറ്റം വരുത്തി എന്നുള്ളത് സത്യമാണ്. കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ആദ്യ 6 മാസത്തെ താഴെയായിട്ട് എല്ലാ മാസവും 1-ാം തീയതി കൃത്യമായിട്ട് അവർക്ക് ശമ്പളം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ KSRTC ഒരുമാതിരി രക്ഷപ്പെട്ടു വന്നു എന്നുള്ളൊരു പ്രതീതി കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ അതോടുകൂടി അതിനോടൊപ്പമാണ് ഇത് വരുന്നത്. അപ്പോൾ ചില പറയുന്നുണ്ട് പണ്ടേ ദുർബല പിന്നെ ഗർഭിണി അങ്ങനെ ആവും, അല്ലെങ്കിൽ ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു അങ്ങനെയൊക്കെ ആവുമെന്നൊക്കെ വിമർശിക്കുന്നവർക്ക് പറയാം. പക്ഷേ ഇതുകൊണ്ട് സാധാരണ സ്ത്രീകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉണ്ടെന്ന പ്രയോജനം വേറൊരു സൈഡിൽ. അപ്പോൾ ഗവൺമെൻറ് ഇതിൻ്റെ വിഭവ സമാഹരണം എങ്ങനെ നടത്തും? ഈ അധികമായിട്ട് അപ്പോൾ KSRTC നഷ്ടത്തിലേക്ക് തള്ളിവിടാൻ സാധിക്കത്തില്ല. അപ്പോൾ അവർ ഫ്രീ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അത്രയും തുക ഗവൺമെൻറ് KSRTCക്ക് കൊടുക്കണം. അതിനുള്ള പൈസ ഗവൺമെൻറ് ഉണ്ടോ, ഇല്ലെങ്കിൽ ഗവൺമെൻറ് എങ്ങനെ കണ്ടെത്തും? ഇങ്ങനെയൊക്കെയുള്ള വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്.
1: അതെ അതെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള ഒരു ഇഫക്റ്റ് എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പദ്ധതി നടപ്പാക്കി വരുമ്പോഴേ നമുക്ക്.
0: പക്ഷെ നമ്മുടെ ശ്രോതാക്കൾ നമുക്ക് ഏത് കാര്യത്തിനും ജനവികാരം അറിയുന്ന ഏറ്റവും നല്ല, എനിക്ക് ശ്രീലക്ഷ്മിയും പിന്നെ പ്രീത സുഗതനും ടീച്ചറും കൊണ്ടുള്ള ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ. നല്ല പൊളിറ്റിക്കൽ ഡിസ്കഷൻസൊക്കെ ഞാൻ കേട്ടിരുന്നു നിങ്ങൾ ഈ ലൈവിൽ. അപ്പോൾ അതിനകത്ത് നമ്മുടെ ശ്രോതാക്കളും പങ്കെടുക്കുന്നത് കണ്ടു. ആരായിരിക്കണം മുഖ്യമന്ത്രി, എന്താണ് ഞങ്ങൾ അവരുടെ പ്രയോറിറ്റീസ് എന്നൊക്കെ നമ്മുടെ ശ്രോതാക്കളും പങ്കെടുത്തിരുന്നു. നന്നായി. അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലും നമ്മളിപ്പോൾ ആശാ വർക്കർമാരുടെ ശമ്പളം കൊടുത്ത കാര്യത്തിൽ, അതിനോടൊപ്പം നമ്മൾ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. അംഗൻവാടി അല്ലെങ്കിൽ ടീച്ചർമാർക്ക്, അതുപോലെ സഹായികൾക്ക്, പാചക തൊഴിലാളികൾക്ക് ഒക്കെ ഇന്നലെ 1000 രൂപ വെച്ച് കൂട്ടിക്കൊടുത്തു. മാസം തോറും 1000 രൂപ വെച്ച് കൂട്ടി. പറയുമ്പോൾ 1000 രൂപ ചെറിയ തുകയാണെന്ന് തോന്നും, പക്ഷേ ആ കുടുംബങ്ങളെ സംബന്ധിച്ചുള്ള വലിയൊരു കാര്യമാണത്. അപ്പോൾ അതെല്ലാം ഈ ഗവൺമെൻറ് ഇപ്പം തുടക്കത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പം വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയും. ഒരു നല്ലോണം തുടങ്ങുകയാണെങ്കിൽ അർത്ഥം പകുതി നടപ്പാക്കി നല്ലതായതിന് തുല്യം എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലൊരു തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. ഇനി ഒരു വളരെ സുപ്രധാനമായ ഒരു തീരുമാനം കൂടി ഇന്നലെ എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത സെഗ്മെന്റിൽ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം.
1: അതെ, അപ്പൊ നമുക്കിപ്പോൾ സമയം 11:11 ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരു

0: പാട്ട് കേൾക്കാനുള്ള ഒരു സമയം
1: പിന്നെ അതിനുള്ളൊരു മൂഡാണ് ഇപ്പം. അതോടൊപ്പം നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ചർച്ചയിൽ നമ്മുടെ ശ്രോതാക്കൾ ഇപ്പം ബർത്ത്ഡേ വിഷസും അല്ലെങ്കിൽ ആനിവേഴ്സറിയുടെ കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ചർച്ചയിൽ അവരും കൂടെ പങ്കെടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്കൊരു ലൈവ് ആകുക ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവരും അവിടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കണം. അതിൻ്റെ നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് നമുക്കിനത് വായിക്കാം, അല്ലെങ്കിൽ ഏകപക്ഷം ആയിപ്പോവും, നമ്മുടെ മാത്രം അഭിപ്രായങ്ങൾ മാത്രം
0: ആയിപ്പോവുക.
1: നമ്മൾ പറയുന്നത് യോജിക്കുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും അടി അഭിപ്രായമുണ്ടോ, അതൊക്കെ അപ്പം ചിലപ്പം ഭരണവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനനുസരിച്ച് മാറ്റമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
0: ചിലപ്പോൾ നമ്മളൊരു നെഗറ്റീവായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് ഒരു പോസിറ്റീവ് വശം അതിൻ്റെ, അതൊക്കെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് 8848585785 എന്ന നമ്പർ വാട്സപ്പ് മെസ്സേജായോ ടെക്സ്റ്റ് മെസ്സേജായോ അറിയിക്കാവുന്നതാണ്. എന്തായാലും നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
2: ഹലോ, ഞാൻ ഡോക്ടർ റിജി നായർ.
0: നമ്മളോടൊപ്പം ആദർശ് അജയ് ആണല്ലേ. നല്ലൊരു പാട്ടാണ് കേട്ടത്. നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് സമയം ഇപ്പോൾ 11:18 ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ, നമ്മളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തീരുമാനങ്ങളെ പറ്റിയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഈ മന്ത്രിസഭ എടുക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ കുറിച്ചൊന്ന് സാറൊന്ന് പറയൂ.
2: അല്ല, വളരെ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണ് വയോജന വകുപ്പ് രൂപീകരിക്കുന്ന പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മറ്റൊരു സംസ്ഥാനത്തും ഈ വയോജനങ്ങൾക്കായിട്ടൊരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നില്ല. നമ്മുടെ കേരളത്തിൽ ഇപ്പം ആൾക്കാർ മരിക്കുന്ന സമയം ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കുക, അതായത് വൃദ്ധന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. കാര്യം നമ്മുടെ ആരോഗ്യരംഗത്തൊക്കെ നമ്മൾ നേടിയിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ടല്ലോ, അതൊക്കെ കാരണം മരണനിരക്കൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ കൂടുതൽ ആയുസ് കൂടിയിട്ടുണ്ട്, കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇന്ത്യ ഇന്ന് ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. കാരണം ഇന്ത്യയുടെ 25 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് ഏകദേശം 65% പേര്. ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ചെറുപ്പമാകുന്നു എന്ന് പറയും. പക്ഷേ കേരളത്തിന് വയസ്സാകുന്നു എന്നും പറയും. കേരളത്തിലുള്ള ആൾക്കാർ കൂടുതലായിട്ട് ചെറുപ്പക്കാർ കുറയുകയും പ്രായമായവർ കൂടുകയും ചെയ്തു. അപ്പോൾ ഈ വയോജന വകുപ്പ് രൂപീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനൊക്കെ വളരെ സമർത്ഥനാണ്. അദ്ദേഹം ഒരു വാചകം പറഞ്ഞ് വല്ലാതെ നമ്മളെ ആകർഷിക്കുന്ന ഒരു വാചകമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു സമൂഹം പരിഷ്കൃത സമൂഹമാണ്, ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ് എന്ന് നമ്മൾ അളക്കുന്നത്, നമ്മളത് മെഷർ ചെയ്യുന്നത് എന്തിൻ്റെ അളവിൽ, ഏത് അളവ് പോലും വെച്ചിട്ടാണ് ഒരു സമൂഹം പരിഷ്കൃതമായ സമൂഹമാണോ അല്ലയോ എന്ന് നമ്മൾ വിലയിരുത്തുന്നത്. അദ്ദേഹം തന്നെ അതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് പ്രായമായവരോടുള്ള സ്നേഹം, കരുണ, കരുതൽ, അവരെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നു, അതായിരിക്കണം ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്നറിയുന്നതിനുള്ള അളവ് കോലം. എന്തുമാത്രം അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് നമുക്ക് ഇല്ലേ.
0: അതെ, ഒരു നമുക്കറിയാം പലയിടത്തും വൃദ്ധസദനങ്ങളിൽ പോയി അല്ലെ, നമ്മൾ പല ഇപ്പോൾ പ്രോജക്റ്റുകൾക്കൊക്കെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പല വൃദ്ധസദനങ്ങൾ പോകാറുണ്ട്. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം വൃദ്ധസദനങ്ങളാണ് നമ്മളുടെ ചുറ്റുമുള്ളത് എന്നുള്ള ഒരു കാര്യം. പണ്ടങ്ങനെ ഒരു സമ്പ്രദായം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് പുറത്തൊക്കെ പോയി ജോലി ചെയ്യേണ്ടി വരുന്നു, പാരൻസിനെ നോക്കാൻ പറ്റാതെ ആയേണ്ടി വരുന്നു. പിന്നെ ഇപ്പോൾ പാരൻസിനെ കൂടെ നിർത്താൻ സാധിക്കാത്തവരുണ്ട്, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നവരുണ്ട്. പിന്നെ അത് കൂടാതെ ഒറ്റയ്ക്ക് നിന്നാൽ എന്തെങ്കിലും പ്രശ്നം വരും ആകുമോ എന്ന് വിചാരിച്ച് സേഫായിട്ട് മറ്റുള്ള ഇത്തരത്തിലുള്ള വൃദ്ധസദനങ്ങൾ കൊണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് വൃദ്ധസദനങ്ങളുടെ എണ്ണം പെരുകുന്നു എന്നുള്ളൊരു ഒരു വിഷമകരമായിട്ടൊരു കാര്യം കൂടി.
2: അതൊരു എന്തായാലും ഒരു പുരോഗതിയുടെ ലക്ഷണമല്ല. അതായത് ഈ അടുത്ത കാലത്ത് കേരളത്തിലൊരു സർവേ നടന്നു, ഏത് കാര്യത്തിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലാണ് അതിന് ഏറ്റവും നല്ല റിട്ടേൺസ് കിട്ടുന്നത്, പലിശയുടെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് നമ്മൾ മുടക്കുന്ന മുതൽ തിരിച്ചു പിടിക്കാൻ സാധിക്കുക എന്നുള്ളതിന് ഒരു സർവേ നടത്തിയതിനകത്ത് ഏറ്റവും വന്നത് ഒരു ഇന്നത്തെ കാലത്ത് കേരളത്തിൽ ഒരു വൃദ്ധസദനത്തിന് വേണ്ടി പൈസ മുടക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും അധികം ലാഭകരം എന്ന് വന്നു. കേരളത്തിൽ അത്രമാത്രം അത് കേരളത്തിൻ്റെ പുരോഗതിയാണോ കാണിക്കുന്നത് താഴോട്ടുള്ള പോക്കിനെയാണോ കാണിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ പണ്ട് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ആനയൊക്കെ നടയിരുത്തുക എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു. ജയലളിതയൊക്കെ ആനയ്ക്ക് നടയിരുത്തിയിട്ടുണ്ട് അവിടെ. ഇപ്പോഴത്തെ കാലത്ത് ഗുരുവായൂർ അമ്പലത്തോട് ബന്ധപ്പെട്ട് പറയുന്നൊരു വാക്കാണ് നട തള്ളുക എന്ന് പറയുന്നത്. അതായത് വലിയ തിരക്കുള്ള സ്ഥലമാണ് ഗുരുവായൂർ അമ്പലം, അവിടെ അമ്മമാരെ കൊണ്ടുപോയിട്ട് നട തള്ളും, അതായത് അവിടെ തള്ളിക്കളഞ്ഞിട്ടെങ്കിൽ പോരും, ആ തിരക്കിനിടയ്ക്ക് അമ്മയെ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തും, എന്നിട്ട് തിരിച്ചു വരും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്.
0: ക്ഷേത്രങ്ങളിലൊക്കെ
2: തമിഴ് മറ്റു സ്ഥലങ്ങളുണ്ട്, വെളിയിലൊക്കെ ഉണ്ട്. പക്ഷേ കേരളം നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിലുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഒരുപാട് അമ്മമാരോട് ഡോക്ടറൊക്കെ സംസാരിച്ചപ്പം പല കാര്യങ്ങളും അവരുടെ കാര്യത്തിന് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പരിഗണനയായിരിക്കും ഒരമ്മയുടെ കാര്യത്തിന് കൊടുക്കുന്നത്. ഇപ്പം വളരെ കൊച്ചിലെ ആയിരിക്കുമ്പോൾ എന്താണ് എൻ്റെ അമ്മ, ഒരു മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്ന് മക്കൾ തമ്മിൽ അടിയാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്ന് പറയും. മറ്റുള്ളവർ എൻ്റെ അമ്മയാണ്. ഇപ്പോൾ പ്രായമായി കഴിയുമ്പം നിൻ്റെ അമ്മ നിൻ്റെ അമ്മയെന്നായി ഈ മക്കൾ തമ്മിൽ. ഇത് എൻ്റെ അമ്മയല്ല നിൻ്റെ അമ്മയാണ്, നീയാണ് നോക്കേണ്ടത്. നമ്മുടെ മൂത്താൾ പറയും ഇളയാളെന്നാണ് നോക്കേണ്ടത്. ആൺകുട്ടിയാണെങ്കിൽ പറയും പെണ്ണുങ്ങളാണ് നോക്കേണ്ടതെന്ന് പറയും, പെണ്ണുങ്ങളാണെങ്കിൽ പറയും ആണുങ്ങളാണ് നോക്കേണ്ടതെന്ന് പറയും. തർക്കമാണ്. കൊച്ചിലെ ഇതൊന്നും ഇല്ലായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടി പിടി വലിയാണ്. അപ്പം അമ്മയെന്ന് പറയുന്ന എല്ലാം ക്ഷമിക്കുന്ന കോടതിയാണ്, സർവം സഹയാണ്. അപ്പം അമ്മ മക്കൾ തമ്മിൽ യാതൊരു വിവേചനമോ വേർതിരിവോ ഇല്ലാതെ മക്കളെ വളർത്തിക്കൊണ്ട്, മൂന്ന് നേരത്തെ ഭക്ഷണം രണ്ട് നേരത്തെ ആക്കിയിട്ടും രണ്ട് നേരത്തെ ഭക്ഷണം ഒരു നേരത്തെ ആക്കിയിട്ടും ഒരു നേരത്തെ ഭക്ഷണം ഉള്ളത് മക്കൾക്ക് കൊടുത്തിട്ട് ഒന്നും കഴിക്കാതെ മുണ്ടും മുറുക്കി കൊടുത്തുമാണ് ഒരമ്മ മക്കളെ വളർത്തുന്നത്. ആ മക്കൾ വളർന്നൊരു ഇത് നല്ല ഇതായി കഴിയുമ്പോൾ അല്ലെങ്കിൽ വിവാഹം കഴിച്ച് കഴിയുമ്പം ഈ അമ്മയെ എങ്ങനെ കൊണ്ട് കളയാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു തലമുറ ഒരുപാട് എല്ലാവരും അങ്ങനെയാണെന്നല്ല, അങ്ങനെ വരുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ്. ഇപ്പം എനിക്ക് ചില ഈ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പുകളൊക്കെ നടത്തുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പ്രോജക്റ്റിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പല അമ്മമാരും പറയുന്നത് സൗജന്യമായിട്ട് ഇതൊക്കെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും മക്കൾ അവരെ കൊണ്ടുവരാനോ അത് ചെയ്യാൻ തയ്യാറല്ല. ഇനിയിപ്പോൾ വയസ്സായി, ഇനിയിപ്പോൾ മൂലയിൽ അങ്ങനെ അങ്ങ് ഇരുന്നൂടെ എന്നാണ്. അവരുടെ ആശുപത്രിയിൽ ഇപ്പോൾ ഞാൻ ഏറ്റവും അടുത്ത കാലത്ത് എൻ്റെ പേഴ്സണലായിട്ട് അനുഭവം ഞാൻ എനിക്കൊന്ന് ഈ ഡ്രൈവിൽ തന്നെ പറഞ്ഞോന്നറിയാൻ പോയി. എൻ്റെ പ്രായമായ ഒരാളിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ് എന്നെ എന്ത് ആശുപത്രി കൊണ്ടുപോകാത്ത എന്നെ എന്ത് ആശുപത്രി കൊണ്ടുപോകാത്തതെന്ന്. എൻ്റെ ബാങ്കിൽ എൻ്റെ പൈസ കിടപ്പുണ്ട്, ആ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല എന്നെ കൊണ്ടുപോകാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ മക്കളെടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു ഇല്ല അത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, കുഴപ്പമൊന്നുമില്ല, അച്ഛന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല, വെറുതെ ഇങ്ങനെ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വസ്തുത അദ്ദേഹത്തിന് സ്ട്രോക്ക് ആയിരുന്നു. അതേ വീട്ടിൽ ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ പോയപ്പം ആ ഗേറ്റിൽ ഞാൻ സംശയിച്ചു നിന്ന്, അവിടെ പട്ടിയുണ്ട്. അപ്പോൾ ഇന്ന് പട്ടിയെ കാണുന്നില്ലല്ലോ എന്ന് ഞാൻ പേടിച്ചിരിക്കായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് പട്ടിയും കൊണ്ട് അദ്ദേഹം പിന്നെ പട്ടിക്ക് ഒരാഴ്ചയുടെ പനിയാണ്, അതിനെ ആശുപത്രി കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ വലിയത് എനിക്ക് എൻ്റെ നേരിട്ട് അനുഭവമാണ്, വളരെ പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്ന, ഞാൻ ഒരു എന്താണ് ഒരു ഇതായിട്ട് പറയുന്നതല്ല, ഇല്ലാതെ പറയുന്നതല്ല, എക്സറേറ്റ് പറയുന്നതല്ല, നടന്ന സംഭവമാണ്, പേഴ്സണലായിട്ട് അനുഭവമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു അവബോധം ഉണ്ടാക്കുക, നമ്മുടെ ചെറിയ നമ്മുടെ യുവതലമുറയൊക്കെ അത് മാറി ചിന്തിക്കണം, അങ്ങനത്തെ മാറ്റം വരണം. ഇപ്പോൾ ജപ്പാനിലെ പോലുള്ള രാജ്യങ്ങളിൽ ചൈനയിലൊക്കെ ഒരു വലിയ പ്രാധാന്യം ഇതിനെ അവർ കൊടുക്കുന്നുണ്ട്. വയോജനങ്ങളെ നല്ല ഇതായിട്ട് അവരെ കൊണ്ടുവരുന്ന, അവരെ കെയർ ചെയ്യുന്നതിനും ആവശ്യമായ പരിചരണം കൊടുക്കുന്നതിനൊക്കെ. ഇവിടെ സ്വന്തം അമ്മയും അച്ഛനെയൊന്നും നോക്കാത്തവർ വെളിയിൽ പോയി കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല പൈസ ശമ്പളം വാങ്ങിച്ചിട്ട് അവിടെ പോയി വൃദ്ധജനങ്ങളെ നോക്കുന്ന ജോലി ഒരുപാട് ആൾക്കാർ നമ്മുടെ മലയാളികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വന്തം അച്ഛനെയും അമ്മയും അവർ നോക്കത്തില്ല. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ വേറൊരു കാര്യം, അവരോട് ബഹുമാനത്തോടുകൂടി സംസാരിക്കുക എന്നുള്ളത്, വളരെ അവരെ ബഹുമാനത്തോടുകൂടി കാണുക എന്നുള്ളതും ഇതാണ്. ഇപ്പം ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം ഉപദേശിക്കുന്ന രീതി, ഇപ്പം നമ്മുടെ പ്രായമുള്ള ആൾക്കാർ നമ്മളെന്തെങ്കിലും പറയുന്നതിന് ഇപ്പിട്ടിരിക്കുന്ന പേര് തന്ത വൈവെന്ന്. അപ്പം മനോരമയുടെ ഒരു സർവേ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത മലയാളത്തിലേക്ക് പുതിയതായിട്ട് വന്ന പദം ഏതാണെന്ന് ചോദിച്ചാൽ തന്ത വൈവ് എന്നാണ് പറഞ്ഞത്. അപ്പം അത് ആ രീതിയിലാണ് അത് കാണുന്നത്. ഇപ്പം ഇന്ന് കുട്ടികൾക്ക് ഒരാൾ ഉപദേശിക്കുന്ന ഇഷ്ടമല്ല, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഇഷ്ടമല്ല. ഇപ്പം അങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ ഗേറ്റ് കടന്നു വരുമ്പോഴേ പറയും ആ വരുന്നുണ്ട്, ഇപ്പോൾ തുടങ്ങും, ഉപദേശം ഇപ്പോൾ തുടങ്ങും എന്ന് പറയും. അതിൽ പണ്ടൊക്കെ അച്ഛനെ കാണുമ്പോൾ എന്താണ് നമ്മൾ അറിയാതെ തന്നെ കസരയിൽ നിന്ന് എഴുന്നേക്കും അച്ഛൻ കടന്നു വരുമ്പോൾ. ഇപ്പോൾ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ കാല് പൊക്കി വെച്ച് ടി വി കാണാൻ കാല് ഒന്നുകൂടെ മേളിലോട്ട് പൊക്കി വെക്കും. അപ്പം മുതിർന്നവരെ ബഹുമാനിക്കാനുള്ള അതൊക്കെ പണ്ടൊക്കെ സ്കൂളുകളിലൊക്കെ അങ്ങനെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നിങ്ങളുടെ എനിക്ക് അറിഞ്ഞുകൂടാ സിവിക് സയൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അച്ഛനെ മുതിർന്നവരെ ബഹുമാനിക്കണം ഇങ്ങനത്തെ. അപ്പോൾ ഇന്നത്തെ കാലത്ത് സിലബസിലൊന്നും അതൊന്നും ഇല്ല. അച്ഛനെ അമ്മയും തന്നെ ബ്രോ എന്നും ഡ്യൂഡ് എന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. ആ വിളിക്കുന്നതിൽ പോലും അങ്ങനെയൊക്കെയാണ്, സംബോധനയിൽ പോലും അങ്ങനെയാണുള്ളത്. ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് ഒരാൾ ഞാൻ സംസാരിച്ച ചടങ്ങിൽ സംസാരിച്ച ആൾ പറഞ്ഞു ഇങ്ങനെ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇങ്ങനെ പുറത്തോട്ട് വരുന്ന സമയത്ത് സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നു, പ്രായമായ ഒരു മനുഷ്യനെ ഇടിക്കേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും തലയെ കൈവച്ച് അയ്യോ എന്ന് പറഞ്ഞു, പക്ഷേ കഷ്ടം രക്ഷപ്പെട്ടല്ലോ എന്നിങ്ങനെ. അപ്പോൾ അവിടെ നിന്ന് രണ്ട് ചെറുപ്പക്കാർ അവിടെ നിന്ന് പറഞ്ഞതറിയും അമ്മാവൻ ഇപ്പം റൺ ഔട്ടായേനെയെന്ന്. അപ്പോൾ അവർ ക്രിക്കറ്റിൻ്റെ ഭാഷയിൽ അവരിപ്പോഴും അവർ അതിനെപ്പറ്റി അത്ര ലൈറ്റായിട്ടാണ് അവർ ആ ഒരു മനുഷ്യനെ അങ്ങനെ പ്രായമായ ഒരാളിനെ ഇടിച്ച് കളഞ്ഞാലും അതിനെപ്പറ്റി അതിനെപ്പോലും അവർ വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ടാണ്

0: വേറെ പല പദങ്ങളുമാണ് ഉപയോഗിക്കുന്നത്
1: എന്നുള്ളതല്ലേ.
0: ഒരു നമ്മൾ ചിന്തിക്കുന്നില്ല ഇവർ ഈ ഒരു വാക്ക് ഉപയോഗിക്കുമെന്നുള്ളത്. അപ്പൊ ഒരു അത്ഭുതം, ഒരു ഞെട്ടലും എല്ലാം നമുക്ക് ഫീൽ ചെയ്യും.
1: അപ്പം
0: ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളാണ്.
1: മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കണം, അവർക്ക് ചികിത്സ ആവശ്യമുള്ള ചികിത്സ കൊടുക്കണം, ഇതിനൊക്കെ ഒരുപാട് ഇൻഷുറൻസ് സ്കീമുകളൊക്കെ അങ്ങനത്തെ കൊണ്ടുവരും. ഇപ്പൊ വയോജന വകുപ്പ് വരുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വൃദ്ധജനങ്ങൾക്ക്, വയോജനങ്ങൾക്ക്, പ്രത്യേകിച്ച് എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് ഷുഗർ, പ്രഷർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനത്തെ കൊളസ്ട്രോൾ, ഇങ്ങനത്തെ അസുഖങ്ങളില്ലാത്ത ആരുമില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് വ്യായാമം, അവർ യോഗ, മെഡിറ്റേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് ആവിഷ്കരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ കേരളം, എല്ലാ കാര്യങ്ങളിലും കേരളമാണ് ഇന്ത്യക്ക് വഴി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുതിയ മന്ത്രിസഭയുടെ ഈ തീരുമാനം, നമ്മൾ സംസാരിക്കുന്ന എല്ലാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഏതെങ്കിലും ഒരു മുന്നണിയെയോ അനുകൂലിച്ചുകൊണ്ടല്ല, നല്ല കാര്യം ആര് ചെയ്താലും നമ്മൾ നല്ലതെന്ന് തന്നെ പറയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. അതല്ലാതെ നമ്മൾ വ്യക്തമായ രാഷ്ട്രീയം പറയുക അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും, പ്രത്യേകിച്ച് റേഡിയോ സാന്ത്വനത്തിൽ അങ്ങനെ നമ്മളങ്ങനെ പറഞ്ഞുകൂടാ. ഇന്ന ഒരു പാലിയേറ്റീവ് കെയറും നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായി ജീവകാരുണ്യപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാർ എന്നുള്ള നിലയ്ക്ക് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാൻ നമ്മൾ മടിക്കേണ്ടതില്ല. അപ്പോൾ ഇന്നലത്തെ മന്ത്രിസഭാ തീരുമാനത്തിലെടുത്തിരിക്കുന്ന മൂന്ന് തീരുമാനങ്ങൾ, ആശാ വർക്കർമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്താലും ശരി, സ്ത്രീകൾക്ക് ബസ് യാത്ര സൗകര്യം സൗജന്യമാക്കിയതായാലും ശരി, വയോജന വകുപ്പ് രൂപീകരിക്കുന്നതായാലും ശരി, നല്ല തീരുമാനങ്ങളാണ്. അതിനെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്വാഗതം ചെയ്യേണ്ടതാണ്, നമ്മളും സ്വാഗതം ചെയ്യുന്നു. ഈ വയോജന വകുപ്പും അല്ലെങ്കിൽ വയോജനങ്ങളുടെ അഭിവൃദ്ധി, അവരുടെ പരിപാലനം, അവരോട് അവരുടെ ചികിത്സ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ ഇപ്പം തന്നെ നമ്മൾ റേഡിയോ സാന്ത്വനം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയും നമ്മൾ ഗവൺമെൻറ്റിൻ്റെയും ഇങ്ങനത്തെ പ്രോജക്റ്റുകൾക്കെല്ലാം നമ്മളും അതിനോടൊപ്പം ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കണം.
0: അതെ, തീർച്ചയായും. അപ്പോൾ ഇപ്പോൾ സമയം 11:28. അപ്പോൾ എന്തായാലും നമുക്ക് ശ്രോതാക്കൾ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്.
1: മെസ്സേജ് കേൾക്കാം.
0: അതെ, കവിത ചേച്ചി പറയാണ്, ഗുഡ് മോർണിംഗ് റിജി സാർ, ശ്രീലക്ഷ്മി, ആദർശ്. ആദർശ് മനോഹരമായി പാടി, നല്ല ഭാവവും ഫീലും, ഇടയ്ക്കൊക്കെ പാടിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. റിജി സാറിൻ്റെ പ്രോഗ്രാം മനോഹരമാണ്, ഓരോ ഭാഗം നിർത്തുമ്പോൾ അടുത്ത ഭാഗത്തിനായിട്ട് കാത്തിരിക്കും എന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട്. അതേപോലെ അലീനയ്ക്ക് എൻ്റെ സ്നേഹാശംസകൾ അറിയിക്കുന്നു. ശ്രീലക്ഷ്മിക്ക് റിജി സാറിൻ്റെ ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടാമെന്നും അതും പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ
1: ശ്രീലക്ഷ്മി പാടിയില്ലേ,
0: അത് കുഴപ്പമില്ല, നമുക്ക് അടുത്തോട്ട്
1: പാടാം. ശ്രീലക്ഷ്മിയെ കൊണ്ട് പാടിച്ചു,
0: അതെ അതെ പാടിച്ചിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ആനുകൂല്യങ്ങളും പരിഗണനയും നൽകുന്ന തീരുമാനങ്ങൾ കേൾക്കുമ്പോൾ സമൂഹത്തിന്റെ അടിത്തറയെ കരുതുന്ന ഒരു സമീപനം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങൾ അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ആശിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഇങ്ങനത്തെ മെസ്സേജസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നല്ലതാണ്, പോസിറ്റീവായ മെസ്സേജസ് ആണ്.
0: അതെ, തീർച്ചയായും. അപ്പൊ ചിത്ര ചേച്ചി ആശ്രമത്തിൽ നിന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. പ്രോഗ്രാം കേൾക്കാൻ തുടങ്ങിയിട്ട് വൺ വീക്ക് ആയതേ ഉള്ളൂ. ഏറെ ഇഷ്ടപ്പെടുന്നു, അവതാരകർ ഉന്നത നിലവാരം പുലർത്തുന്നുണ്ട്. എല്ലാവരുടെയും വോയിസ് പ്യുർ ആൻഡ് മാജിക്, ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പാട്ട് ചോദിച്ചിട്ടുണ്ട്, ആധാരം എന്ന ചിത്രത്തിലെ മഞ്ചാടി മണികൊണ്ട് എന്ന് തുടങ്ങുന്ന ഗാനം പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാട്ടൊക്കെ നമ്മൾ ലൈവിന് ശേഷം പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് പാട്ടുകൾ, അതേപോലെ ബാബുരാജൻ സാറ് ചന്ദ്രകാന്തം എന്ന സിനിമയിലെ എം എസ് വിശ്വനാഥൻ എന്ന അതുല്യ പ്രതിഭ പാടിയ പ്രഭാതമല്ലോ എന്ന ഗാനം കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാട്ടും നമ്മൾ കേൾപ്പിക്കുന്നതാണ്. അതേപോലെ നമ്മുടെ രമേശ് കെ ജി സാറ് അംബർ ശ്രീ സിരിയാക്കി അങ്ങനൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടും നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ഷംനാഥ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ചിരിച്ചാൽ മാറുന്ന ദേഷ്യങ്ങളുണ്ട്, ക്ഷമിച്ചാൽ തീരാവുന്ന തർക്കങ്ങളുണ്ട്, തൊട്ടാൽ അലിയുന്ന പിണക്കങ്ങളുണ്ട്, ഒരു വാക്കുകൊണ്ട് തീർക്കാവുന്ന സങ്കടങ്ങളുമുണ്ട്. പക്ഷെ ആരും ഒന്നിനും തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: നമുക്ക് എല്ലാവർക്കും തയ്യാറാവാം.
0: അതെ അതെ. അപ്പൊ ആദർശേട്ടന്റെ പാട്ട് സൂപ്പർ ആയിരുന്നു, നൈസ് വോയിസ്. ഇവിടെ ഒരു ആരാധിക മാത്രമല്ല, ഒരു ആരാധകനും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്നുള്ളൊരു പാട്ട് എന്നുള്ളൊരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ
1: നമ്മുടെ പ്രോഗ്രാം കഴിയുമ്പോൾ നമുക്ക്,
0: അതെ അതെ, മാത്രമല്ല കുറച്ച് ദിവസമായിട്ട് ഷംനാഥ് മെസ്സേജ് അയച്ചിട്ട് കുറച്ച് ദിവസമായി. അതേപോലെ നമ്മൾ ഈ പറഞ്ഞതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുതിയ ഭരണ മാറ്റങ്ങൾ വരുന്നത് നല്ലതാണ്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രാബല്യത്തിൽ വരുമ്പോൾ അത് ചിലർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ജെൻഡർ ഇക്വാളിറ്റി വേണമെന്ന് പറയുമ്പോൾ ഇത് വേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. പകരം പ്രായമായവർക്ക്, വൈകല്യമുള്ളവർക്ക്, തീരെ നിവൃത്തിയില്ലാത്തവർക്ക്, ഗർഭിണികൾക്ക്, ഇങ്ങനെയുള്ളവർക്ക് സൗജന്യ യാത്ര എന്ന് മതിയായിരുന്നു എന്ന് പറഞ്ഞൊരു ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്.
1: അതും ഒരു അഭിപ്രായമാണ്. അതും ഈ പറഞ്ഞ പോലെ സ്ത്രീ പുരുഷന് തുല്യത വേണമെന്ന് പറഞ്ഞു, പിന്നെ ഇതിന് സ്ത്രീക്ക് ഇങ്ങനെ ഒരു അത് കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു അതും ഒരു ചിന്താധാരയാണ്.
0: അതെ, അതേപോലെ തന്നെ

0: സനൂജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നൈസ് സോങ് ആദർശിന് വേണ്ടിയിട്ടാണ് അത് സ്പെഷ്യൽ മെസ്സേജ് വന്നത്. രജി സാർ എന്തെല്ലാം നല്ല അറിവുകളാണ് പകർന്നു തന്നത്, നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ആശിച്ചേച്ചി വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട്, നൈസ് വോയിസ്, പാട്ട് നന്നായിരുന്നു ആദർശ്. അതേപോലെ ഒരു കോട്ടും കൂടെ അയച്ചിട്ടുണ്ട്, സക്സസ് ഈസ് ദ സം ഓഫ് സ്മോൾ എഫേർട്സ്, റിപ്പീറ്റ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൂടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് മെസ്സേജുകൾ നമ്മുടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അരവിന്ദക്ഷ സാർ ഒരു മെസ്സേജ് കൂടി പറഞ്ഞിട്ടുണ്ട്, അതൊരു അപ്ഡേറ്റ് ആണ്. ഇന്ന് ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ് ഇന്ത്യൻ വ്യവസായത്തിന്റെ അതെ. അപ്പോൾ ടാറ്റ ഒരു മനുഷ്യസ്നേഹിയായിരുന്നു, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ. 20-ാം നൂറ്റാണ്ടിന്റെ ലോകത്തിലെ ഏറ്റവും മികച്ച മനുഷ്യസ്നേഹികളുടെ പട്ടികയിൽ അദ്ദേഹം ഒന്നാമതാണ്. ടാറ്റയുടെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടതാണ് ജംഷഡ്പൂർ നഗരം, താജ്മഹൽ ഹോട്ടൽ, അതേപോലെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ടാറ്റ പവർ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ് മെയ് 19. നമ്മൾ ഓൾറെഡി ഇത് പറയണം എന്ന് വിചാരിച്ചതാണ്,
1: പക്ഷേ
0: അതെ അതെ. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് തരുന്ന അരവിന്ദാക്ഷൻ സാറിന് പ്രത്യേകം നമ്മൾ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ ഒരുപാട് മെസ്സേജുകളൊക്കെ വന്ന് ഒരുപാട് ഇന്ന് ദിവസം.
1: അതുപോലെ തന്നെ നമ്മുടെ 6-ാമത് രാഷ്ട്രപതി ആയിരുന്ന നീലം സഞ്ജീവ റെഡ്ഡി, അദ്ദേഹത്തിന്റെയും ജന്മദിനമായിരുന്നു.
0: അതെ അതെ അതെ.
1: അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പരാമർശിക്കാൻ നമുക്ക് ഈ സമയം തികയുന്നില്ല.
0: അതിപ്പോൾ സമയം 11:33 ആയിരിക്കാണ്, കുറച്ച് അതിക്രമിച്ചു. അപ്പം നമ്മുടെ ഷീജ ചേച്ചി പറയുകയാണ്, നിങ്ങളുടെ അഭിപ്രായത്തോടൊക്കെ തീർച്ചയായിട്ടും യോജിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്ന് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അജിത് കൃഷ്ണ, അതേപോലെ അനീന, പിന്നെ നമ്മുടെ സോണി, ഷിബി, അവർക്കൊക്കെ നല്ല ആശംസകൾ എല്ലാം നല്ലതായി വരട്ടെ, അനുഗ്രഹം ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മൾ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും നേരം നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി,
1: ഞാൻ റിജി നായർ,
0: നമ്മളോടൊപ്പം ആദർശ് അജയ്. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

നിങ്ങളൊക്കെ ആരാ? പൊറുതി മുട്ടിയിരിക്കുക. അപ്പഴാ 10 35 എണ്ണം വേറെ എവിടെയെങ്കിലും ആണും പെണ്ണും ഡ്യൂറ്റ് പാടാൻ തുടങ്ങുമ്പോ

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: പറയോ.
1: വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409359 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവീക്ഷേത്രത്തിന് സമീപം, കൊല്ലം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ചിരി ചെറു ചിരി ചിരിയുടെ കുളിരുളി നീ മുറ്റത്തെ.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
3: രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനം ലക്ഷ്യമിടുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പേവിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാൻ അനുമതി നൽകി സുപ്രീംകോടതി. വിഷയത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ വിധി പറയുകയായിരുന്നു കോടതി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ABC ചട്ടക്കൂട് നടപ്പിലാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നുവെന്ന് പരമോന്നത കോടതി വിമർശിച്ചു. ചട്ടക്കൂടിന് അനുസൃതമായി അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും ഓരോ ജില്ലയിലും പൂർണ്ണമായ പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും സ്ഥാപിച്ച് പരിശീലനം ലഭിച്ച വ്യക്തികളുടെ സേവനം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു.

0: വിയറ്റ്നാമുമായി ഇന്ത്യയുടെ പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലെമുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രോടെം സ്പീക്കർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഈ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനം. ഇടുക്കി മലങ്കര ജലാശയത്തിൽ നടപ്പാക്കുന്ന കൊളപ്ര കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് പരാതി. ആരോപണങ്ങൾ തള്ളിയ മുൻ ജലമന്ത്രി റോഷി അഗസ്റ്റിൻ വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ലാഭത്തിന്റെ സിംഹഭാഗവും സ്വകാര്യ കമ്പനിക്ക് ലഭിക്കുന്ന രീതിയിൽ 30 വർഷത്തെ പാട്ടത്തിന് ജലാശയവും തീരങ്ങളും കൈമാറിയെന്നാണ് പ്രധാന പരാതി. മുട്ടം സ്വദേശി ബേബി ജോസഫാണ് മുൻമന്ത്രി റോഷി അഗസ്റ്റിനും ഏതാനും ഉദ്യോഗസ്ഥർക്കുമെതിരെ വിജിലൻസിനെ സമീപിച്ചത്. ടൂറിസം മേഖലയിൽ മുൻപരിചയമില്ലാത്ത കടലാസ് കമ്പനിക്ക് കരാർ നൽകിയെന്നും കേരളത്തിലെ മറ്റ് ചില ജലാശയങ്ങളിലെ ടൂറിസം കരാറുകളും ഇതേ കമ്പനിക്ക് ലഭിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. എല്ലാവിധ നിയമപരമായ നടപടിക്രമങ്ങളും പാലിച്ചാണ് പദ്ധതി നടപ്പാക്കിയതെന്നും വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി.
0: ഖത്തർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെ പദ്ധതിയിട്ട ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൌരവമായ ചർച്ചകൾ നടക്കുകയാണെന്നും ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിച്ചു. ലിറ്ററിന് 90 പൈസയാണ് വർദ്ധിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണയുടെ വിലയിലുണ്ടായ വർധനവിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവില ഈ മാസം 15 ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 314 പോയിന്റ് ഉയർന്ന് 75638, നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23751 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 117160 രൂപയും ഗ്രാമിന് 14395 രൂപയുമാണ് ഇന്നത്തെ വില. തൃശൂരിൽ അത്യാധുനിക ആധാർ സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. എറണാകുളത്തിന് ശേഷം സംസ്ഥാനത്തെ 2-ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂർ പാട്ടുരായ്ക്കലിൽ തുടങ്ങിയത്. സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം കേന്ദ്രങ്ങളുടെ എണ്ണം 14 ഉയർത്തും. മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചതായി കൊച്ചി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ. കൊച്ചി DCP അശ്വതി ജിജി അന്വേഷണം നയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പെൺകുട്ടികളെ ദുബായിലെത്തിച്ച് സെക്സ് റാക്കറ്റുകളിൽ അകപ്പെടുത്തിയ കേസിൽ 3 പേരെ എറണാകുളം മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി അലീന, സിന്ധു, പൊന്നാനി സ്വദേശി മഞ്ജിമ എന്നിവരാണ് പിടിയിലായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. തിരുവനന്തപുരം പേട്ടയിൽ വഞ്ചിനാട് എക്സ്പ്രസിന് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു. എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ് വെള്ളിയാഴ്ച മുതൽ പേട്ടയിൽ രാവിലെ 9:30 എത്തിച്ചേരും. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വഞ്ചിനാട് എക്സ്പ്രസ് വൈകുന്നേരം 5:50 പേട്ടയിൽ നിർത്തും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ വരുന്ന വിഴിഞ്ഞം, മതിപ്പുറം, പള്ളിവിളാകം പ്രദേശങ്ങളിൽ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകൾ മേയർ VV രാജേഷ് സന്ദർശിച്ചു. നഗരസഭയുടെ മേൽനോട്ടത്തിൽ 10 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഫ്ളാറ്റുകൾ തകർച്ചയുടെ വക്കിലെന്ന പരാതിയിലാണ് സന്ദർശനം. ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മേയർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ കഥകളി അരങ്ങേറും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇന്നലെ കഥകളി ഗ്രാമത്തിലെ വിദ്യാർത്ഥികളും കലാകാരന്മാരും ചേർന്ന് 101 വിളക്കുകൾ തെളിയിച്ചാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നവകഥകളി ഗുരുസ്മരണ ഗീതം ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു. ഇന്ന് രാവിലെ സംഗീത കോളേജിൽ പുറപ്പാട് നടന്നു. തുടർന്ന് 9 മുതൽ 61 വയസ്സ് വരെയുള്ള വനിതകൾ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തുന്ന കഥകളികളാണ് അരങ്ങേറുന്നത്. നാളെ രാവിലെ ആഘോഷങ്ങളുടെ സമാപനം വി.കെ. ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ദേവി മഹാത്മ്യം കഥകളി അരങ്ങേറും.
0: ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദ് നെസ്സിയെ നേരിടും. ഗുവാഹത്തിയിൽ ഇന്ന് വൈകിട്ട് 5 PM മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ FC ഗോവയെ കേരള ബ്ലാസ്റ്റേഴ്സ് 1-2 പരാജയപ്പെടുത്തിയിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 PM. തന്ത്രി കണ്ഠരി മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന സഹസ്ര കലശാഭിഷേകം നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 വീണ്ടും നട തുറക്കും. 26 പ്രതിഷ്ഠാദിനം. മുസ്ലിം ലീഗ് നേതാവും കണ്ണൂർ പന്നിയന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ തിരുമൽ ടി കുഞ്ഞമ്മദ് മാസ്റ്റർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് പന്നിയന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. കോഴിക്കോട് വനമേഖലയിൽ യുവാവിനെ കാണാതായി. ആനക്കാംപൊയിൽ തമ്പുരാൻകൊല്ലി പ്രദേശത്താണ് സംഭവം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് തെരച്ചിൽ ആരംഭിച്ചു. ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തലും ഭവന സെൻസസ് പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സെൻസസ് 2027 ആദ്യഘട്ടം ലക്ഷദ്വീപിൽ വിജയകരമായി പൂർത്തിയായി. സെൻസസിന്റെ രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ രാജ്യമെമ്പാടും നടത്തും. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന ആരംഭിക്കുന്നു. ഇരിട്ടി ഉപമേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന നാളെയും 23 മട്ടന്നൂർ ഉപമേഖലയിലെ ബസ്സുകളുടെ പരിശോധനയും നടത്തും. കണ്ണൂർ എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് SP ഷുഹൈബ് വധക്കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു. 5 പ്രതികളെ 1 സാക്ഷി തിരിച്ചറിഞ്ഞു. 2018 February 12 എടയന്നൂർ തെരൂരിൽ വച്ചാണ് ഷുഹൈബ് കൊല്ലപ്പെട്ടത്. July 10 നടക്കുന്ന വിചാരണയിൽ 142 സാക്ഷികളെ വിസ്തരിക്കും. കണ്ണൂർ കാഞ്ഞിരോട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 6 പരിക്കേറ്റു. കണ്ണൂരിൽ നിന്ന് ഇരിട്ടിയിലേക്കും ഇരിട്ടിയിൽ നിന്ന് കണ്ണൂരിലേക്കും വരികയായിരുന്ന ബസ്സുകളാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ ചുറ്റിക കൊണ്ട് അടിയേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പാപ്പിനിശ്ശേരി സ്വദേശി പ്രശാന്തനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 18 സുഹൃത്ത് KP ഫെഫീഖാണ് ചുറ്റിക കൊണ്ട് പ്രശാന്തിനെ പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെടുന്നതിനിടെ ഫെഫീഖ് തീവണ്ടി തട്ടി മരണപ്പെട്ടിരുന്നു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. അപകടകാരികളായ തെരുവു നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന് സുപ്രീംകോടതി. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും ജില്ലാതലത്തിൽ സ്ഥാപിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് പുതിയ MLA വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കൊച്ചിയിൽ മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ 3 പിടിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദ് നെസ്സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൻ. May 1 മുതൽ 31 ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാദത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാദം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിന്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4-ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോങ്കോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ബിസിനസ് സൌഹൃദ അന്തരീക്ഷവും പ്രതിഭാശാലികളായ യുവജനങ്ങളും നോർവീജിയൻ കമ്പനികൾക്ക് രാജ്യത്ത് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ആൻഡ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുക ആയിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ $100 ബില്യൻ നിക്ഷേപവും 10 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിനായി ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപകർ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നോർവേ കിരീടാവകാശി പ്രിൻസ് ഹാക്കോൺ, പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറെ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
1: യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ കെ സാത്ത് ട്രേഡ് ആൻഡ് ഇക്കോണമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് ലാഗൂ കിയാ. യെ യൂണിക് ഓർ സ്പെഷ്യൽ അഗ്രിമെന്റ് ഹമാരെ ബീച്ച് ടാലന്റ് ടെക്നോളജി ഓർ മ്യൂച്വൽ ട്രസ്റ്റ് കാ അഗ്രിമെന്റ് ഹൈ. ഇസി അഗ്രിമെന്റ് കെ മാധ്യമ സെ എഫ്ടാ കൺട്രീസ് സെ ഭാരത് മേ അഗലേ 15 വർഷോ മേ $100 ബില്യൻ ഇൻവെസ്റ്റ്മെന്റ് ഓർ 1 മില്യൻ ജോബ്സ് ക്രിയേറ്റ് കന്നെ കാ ലക്ഷ്യ ഹൈ.
0: ഓസ്ലോയിൽ നടക്കുന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം.

0: അഞ്ച് നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 19 ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യക്കും ഈ രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, ഫിൻലാൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് രണ്ടു ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവു നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നു വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. ഇത്തരം നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്ക് നേരെ തെരുവു നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി, ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഉത്തരവുകളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കേരളത്തിൽ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA യുമായ ജി സുധാകരനെയാണ് പ്രോടേം സ്പീക്കറായി നിയോഗിച്ചിരിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിക്ക് പുറമെ 20 മന്ത്രിമാരാണ് പുതിയ മന്ത്രിസഭയിലുള്ളത്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച വിജ്ഞാപനം വൈകാതെ പുറത്തിറങ്ങും. ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നത് സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം പ്രസിഡന്റ് ചോ ലാമുമായി ചർച്ച നടത്തി. പ്രതിരോധം, സുരക്ഷ, പരസ്പര വിശ്വാസം എന്നിവയിൽ വേരൂന്നിയ ശക്തമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും വിയറ്റ്നാമിനും ഇടയിൽ നിലനിൽക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീ രാജ്നാഥ് സിംഗ് വിയറ്റ്നാമിലെത്തിയത്. വിയറ്റ്നാം പ്രതിരോധ മന്ത്രി ജനറൽ ഫാൻ വാൻ ജ്യോങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ പുരോഗമിക്കുന്നു. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് പെട്രോൾ, ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15-ന് പെട്രോൾ, ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഹൈക്കോടതി മുൻ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കുന്ന അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അന്വേഷണം നടത്തിയത്. റിപ്പോർട്ട് വൈകാതെ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വയ്ക്കും. സാമ്പത്തിക ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ കൊൽക്കത്തയിൽ ആർജികർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പശ്ചിമബംഗാൾ സർക്കാരിന്റെ അനുമതി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ബാവലിപ്പുഴയ്ക്ക് കുറുകെ മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിക്കുന്നത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് പുതിയ പാലം പണിയുന്നത്. ഗഡറുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ടൈലുകൾ വിരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തിയാണ് ബാക്കിയുള്ളത്. 2.5 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ്. ഉത്സവം ആരംഭിക്കുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കാനാണ് കൊട്ടിയൂർ ദേവസ്വം ലക്ഷ്യമിടുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കൂടുതൽ കേന്ദ്രങ്ങളും സജ്ജീകരിക്കുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന് പരിപാടിയുടെ 134ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ

0: സ്വീകരിക്കും. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയിന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മുഹമ്മദൻ എസ് സിയെ നേരിടും. ഗുവാഹത്തിയിൽ വൈകിട്ട് 5:00 മത്സരം. കോംഗോയിൽ എബോള രോഗം വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും കോംഗോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഖത്തർ, സൌദി അറേബ്യ, യു എ ഇ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ യു എസ് സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ കടലിൽ നീന്തുന്നതിനിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരാജ് കവരത്തി ദ്വീപിലെ റഡാർ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നൽ ോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ ശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ്ണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന പ്രചാരണം നിഷേധിച്ച കേന്ദ്ര സർക്കാർ. ഈ വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുത പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. പങ്കെടുക്കുന്നവർ പ്രൊഫസർ അലിയാർ, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധി ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ, ഒപ്പം റൂബി ബാബു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. മനസ്സിന്റെ തിയേറ്റർ എന്നറിയപ്പെടുന്ന റേഡിയോ നാടകങ്ങൾ കോർത്തിണക്കി ശ്രോതാക്കളുടെ ഹൃദയങ്ങൾ കവർന്നവയാണ്.
3: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

സ്വരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 May 1 to 31 ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യൻ കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വോക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2026 May 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50 to 80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കാസ്റ്റിംഗ് മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മ കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 May 1 to 31 നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: ಕಾವಲಿ.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാദത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാദം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവീക്ഷേത്രത്തിന് സമീപം, കൊല്ലം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. മുരന്തൽ സുരഭി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായുള്ള അവധിക്കാല ഏകദിന ശില്പശാല നടത്തി. മുരന്തൽ ലേക്ക് വ്യൂ കൺവെൻഷൻ സെന്ററിൽ നടന്ന ശില്പശാല കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ MS ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. നാടക പ്രവർത്തകരായ അമാസ് എസ് ശേഖർ, ആദിത്യൻ എന്നിവർ ക്ലാസ് നയിച്ചു. തട്ടാർകോണം വിദ്യാപ്രദായിനി ഗ്രന്ഥശാല ബാലവേദി കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഉണർവ് 2026 വേനൽക്കാല ക്യാമ്പും വായനക്കളരിയും സമാപിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഖാദികൻ വി ജോസ് കല്ലട നിർവഹിച്ചു. അർജുൻ മിരാസ് നയിച്ച ഈ ഭൂമിയുടെ പേരാണ് നാടകം എന്ന തിയേറ്റർ വർക്ക്ഷോപ്പും അരങ്ങേറി.

0: സമ്മേളനത്തിൽ വായനക്കളരിയിലും ക്യാമ്പിലും പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും രക്ഷകർത്തൃ സംഗമവും നടന്നു. ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ കുംഭോത്സവം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടക്കും. സെൻസസ് തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്കുള്ള പരിശീലനത്തിന് ജില്ലയിൽ തുടക്കമായി. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ കളക്ടർ എൻ ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. വിവരശേഖരണം സുഗമമാക്കുന്ന ഷെൽഫ് എന്യൂമറേഷൻ സംവിധാനം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് കളക്ടർ പറഞ്ഞു. സെൻസസ് അസിസ്റ്റന്റ് ഡയറക്ടർ ദീപ്തി ദിവാകരൻ അധ്യക്ഷനായി. May 20 വരെയുള്ള പരിശീലനം 2 ബാച്ചുകളിലായി നടത്തും. ഫീൽഡ് ട്രെയിനർമാർക്ക് മാസ്റ്റർ ട്രെയിനർമാർ പരിശീലനം നൽകും. സെൻസസ് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ വിനിയോഗം, വിവരശേഖരണത്തിൽ നേരിടാവുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളുടെ പരിഹാരം എന്നിവയാണ് പരിശീലിപ്പിക്കുക. ലഹരിയുടെയും ലഹരി മരുന്നിന്റെയും ഉപയോഗം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൗൺസിലിംഗ്, ചികിത്സ, പുനരധിവാസം തുടങ്ങിയവ നൽകുന്നതിനായി ഡെമോക്രാറ്റിക് ഫോറം ആന്റി നർക്കോട്ടിക് മൂവ്മെന്റ് രൂപീകരിച്ചു. ഫോറം സംസ്ഥാന പ്രസിഡന്റ് KP ജോർജ് മുണ്ടക്കൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ കുര്യൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. മലയാളവേദി സുനിൽ വെട്ടിയറ അനുസ്മരണം നടത്തി. NS പബ്ലിക് ലൈബ്രറിയിലെ വായനക്കളരിയും ഉമയനെല്ലൂർ കുഞ്ഞികൃഷ്ണപിള്ള അനുസ്മരണവും നടത്തി. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് വള്ളിക്കാവ് മോഹൻദാസ് വായനക്കളരി ഉദ്ഘാടനം ചെയ്തു. ഉമയനെല്ലൂർ കുഞ്ഞികൃഷ്ണപിള്ള അനുസ്മരണം NS ആശുപത്രി പ്രസിഡന്റ് P രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആശ്രാമം നാഷണൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം കുട്ടികൾക്കായി ചിത്രരചനാ മത്സരവും പച്ചക്കറി തൈ വിതരണവും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ C സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് ആശ്രാമം ഭാസി അധ്യക്ഷത വഹിച്ചു. ഗാന്ധിഭവൻ സ്നേഹാശ്രമത്തിൽ ഭഗവത്ഗീത പഠന ക്ലാസ് ആരംഭിച്ചു. ഡോക്ടർ B സുധാകരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റി കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റി കെയർ ട്രസ്റ്റ് സംരംഭം.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
2: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
3: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
4: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
5: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
4: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
5: +1 +2 ക്ലാസുകൾക്ക് ISE CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
4: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949. കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
5: ദി റിയൽ ഗൈഡ്.
0: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
6: അടിപൊളിയല്ലേ.

0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474272

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
5: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

കൊണ്ട് വിറച്ചു. അദ്ദേഹം ഉടനെ എന്ത് ചെയ്തു, അഞ്ച് പ്രധാനപ്പെട്ട ആൾക്കാരെ യുദ്ധരംഗത്തേക്ക് അയക്കും. ആരാണവർ? അഖില ബല പതിവരർ, സർവസേനാ നായകന്മാരുണ്ട് രാവണന്. അക്കൂട്ടത്തിൽ ഏറ്റവും സമർത്ഥരായിട്ടുള്ള അഞ്ച് പേരെ രാവണൻ ആ യുദ്ധരംഗത്തേക്ക് ഉടനടി അയക്കുകയാണ്. അതിന് ഹനുമാൻ അവരുമായിട്ടുള്ള യുദ്ധത്തിന്റെ ഫലത്തെ കുറിച്ച് രാമായണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. പരമ രണ നിപുണൻ, രണം നമുക്കറിയാം യുദ്ധം, നിപുണൻ എന്ന് പറഞ്ഞാല് സമർത്ഥൻ. അപ്പൊ യുദ്ധതന്ത്രങ്ങളിൽ അങ്ങേയറ്റം വിദഗ്ധനായ സമർത്ഥനായ ഹനുമാൻ അദ്ദേഹത്തിനോട് എതിരിട്ട ഈ പഞ്ചസേനാധിപന്മാർക്കും പഞ്ചത്വം ഭവിച്ചിരുന്നു. പ്രാസം ഒപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്, പഞ്ചസേനാധിപന്മാർ എന്ന് പറഞ്ഞാൽ അഞ്ച് സേനാധിപന്മാർ, പഞ്ചത്വം എന്നുള്ള വാക്കിന്റെ അർത്ഥം മരണം. ഈ അഞ്ച് സേനാധിപന്മാരും അവിടെ വെച്ച് ഹനുമാന് മുമ്പിൽ മരണം വരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ട് രാവണൻ വീണ്ടും കോപിഷ്ഠനാവുകയാണ്, നിരാശനാവുകയാണ്. അദ്ദേഹം പറയുന്നു, തൽ ബലം അത്ഭുതം, അവന്റെ ബലം അത്ഭുതകരമാണ്, പറയാതെ നിവൃത്തിയില്ല. മാത്രമല്ല മൽ ഭയോത്ഭൂതിതം, അവന്റെ ബലം എന്ന് പറയുന്നത് അത് എന്നിൽ പോലും ഭയമുളവാക്കുന്നു, എനിക്ക് പോലും ഭയം തോന്നുന്നു. അങ്ങനെ അദ്ദേഹം അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത പടി എന്താണ്, അഞ്ച് സേനാനായകന്മാർ, ഏറ്റവും സമർത്ഥരായിട്ടുള്ള അഞ്ച് സേനാനായകന്മാരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. പക്ഷെ ഇതിങ്ങനെ വിടാൻ പറ്റില്ല. അടുത്തതായി നമുക്ക് മന്ത്രിമാരുടെ പുത്രന്മാരായിട്ടുള്ള ഏഴ് വീരശൂര പരാക്രമികളുണ്ട്, അവരെ നമുക്ക് യുദ്ധരംഗത്തേക്ക് അയക്കാം. പക്ഷെ അവർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നു, കൊല്ലുകയല്ല വേണ്ടത്, ആ വാനരനെ നിങ്ങൾ കൊല്ലുകയല്ല, അതല്ല നിങ്ങളുടെ ദൗത്യം. നിങ്ങളുടെ ദൗത്യം എന്താണ്, ഇവനെ മമ നികടഭൂവി ജടിതി സഹജീവനോടിന്ന് ബന്ധിച്ച് കൊണ്ടുവന്ന് വെച്ചിടുവാൻ. മമ എന്റെ നികടഭൂവി, എന്റെ സമീപത്ത് കൊണ്ടുവരണം. ആരെ? ഈ വാനരനെ, ജടിതി. എത്രയും വേഗം കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരണം? മരിച്ചല്ല കൊണ്ടുവരേണ്ടത്, ജഡമായിട്ടല്ല കൊണ്ടുവരേണ്ടത്, സഹജീവനോടിന്ന്, ജീവൻ സഹിതം, ആ ജീവനുള്ള നിലയിൽ. ഒറ്റ അർത്ഥം ഇതാണ്, ജീവനോടുകൂടി അവനെ പിടിച്ചു കെട്ടി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം. ഇതാണ് ഏഴ് മന്ത്രി പുത്രന്മാർക്ക് രാവണൻ നൽകുന്ന ദൗത്യം. ജീവനോടെ പിടിച്ചു കെട്ടി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വരണം. ആ ദൗത്യവും പരാജയപ്പെട്ടു. ആ പോയവരാകട്ടെ എല്ലാ സർവ സജ്ജീകരണങ്ങളോടുകൂടെ ആയിട്ടാണ് പോയത്, സർവ്വസന്നാഹങ്ങളോടും കൂടിയിട്ടാണ് പോയത്. അവരുടെ കയ്യിലുമുണ്ട് ഇരുമ്പുലക്ക, അവരുടെ കയ്യിലുമുണ്ട് വാളുകൾ, അങ്ങനത്തെ മുറിച്ചേറിയ മറ്റ് ആയുധങ്ങൾ, ഇതെല്ലാമായിട്ടാണ് അവർ പോയത്. പക്ഷെ അങ്ങനെ അലറി വിളിച്ചാണ് അവർ അങ്ങോട്ട്, ഒരു വലിയൊരു എന്താണ് നമ്മൾ പറയുന്ന പോലെ സീൻ ഉണ്ടാക്കിക്കൊണ്ടല്ലേ, വളരെ ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ അലറി വിളിച്ചുകൊണ്ടാണ് അവർ ഹനുമാന്റെ അടുത്തേക്ക്, യുദ്ധരംഗത്തേക്ക് പോയത്. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. ഈ ഏഴ് പേരെയും തന്റെ രാമായണത്തിൽ പറയുന്ന പ്രകാരം ലോഹസ്തംഭ താടനത്താലഹോ, ലോഹസ്തംഭം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ഗദ, ഹനുമാന്റെ ഇരുമ്പ് ഗദ കൊണ്ടുള്ള താടനം അടി കൊണ്ടിട്ട് അഹോ ഹനുമാൻ അടിച്ചു കൊന്നു രാവണൻ. ഇതിൽ കൂടുതൽ എന്തുണ്ടാകാനാണ്? മനസ്സി ദശമുഖനും ഒരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടി ഞാൻ എന്നാണ് രാമായണത്തിൽ പറയുന്നത്. സമ്മിശ്ര വികാരങ്ങളാണ്. രാവണൻ ദുഃഖം തോന്നുന്നുണ്ട്, മാനം, അഭിമാനബോധം ഉണ്ടാവുന്നു, അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചതായിട്ട് തോന്നുന്നുണ്ട്, അപമാനം സംഭവിച്ചതായിട്ട് തോന്നുന്നുണ്ട്, ഭീതി, അങ്ങേറ്റത്തെ ഭയം തോന്നുന്നുണ്ട്, ഖേദം, ഇത് വേണമായിരുന്നോ വേണ്ടായിരുന്നോ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക്, അദ്ദേഹം അങ്ങനെ ചെയ്തതിൽ അദ്ദേഹം ഖേദിക്കുന്നുണ്ടോ ഇല്ലയോ, ലജ്ജ, നാണം. ഇത്രയും വലിയ വീരശൂര പരാക്രമിയായ രാക്ഷസ രാജാവാണ് അദ്ദേഹത്തിന്റെ അഞ്ച് സേനാധിപന്മാരും മന്ത്രിമാരുടെ ഏഴ് പുത്രന്മാരും അനേകായിരം സൈനികരുമാണ് ഒരേ ഒരു ഒരു വാനരന്റെ മാത്രം കൈകൊണ്ട് നിർജ്ജര ലോകം ഗമിച്ചത് എന്ന് പറഞ്ഞാൽ പരലോകം പോകിയത്. എന്തൊരവസ്ഥയാണ്! രാവണന് ദുഃഖമുണ്ട്, മാനമുണ്ട്, അപമാന ഭീതിയുണ്ട്, ഖേദമുണ്ട്, ലജ്ജയുണ്ട്, ഇങ്ങനെ സമ്മിശ്ര വികാരങ്ങളാണ് രാവണനെ ഭരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയും, ഇനി ഒരുവൻ ഇവനോട് ജയിപ്പതിനില്ല, മറ്റിങ്ങനെ കണ്ടിയിൽ മറ്റു ഞാൻ ആരെയും, ഇവനോട് ഇനി പൊരുതി ജയിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഞാൻ മറ്റാരെയും കണ്ടിട്ടില്ല. കാരണം ഇതാണ്, ഇപ്പോൾ മരിച്ച ഈ 12 പേരുണ്ടല്ലോ, അഞ്ച് സേനാധിപന്മാരും മന്ത്രിപുത്രന്മാരും, ഏഴ് മന്ത്രിപുത്രന്മാരും, അവരുടെ ഒരു ഒരു കഴിവ് എന്താണെന്ന് വെച്ചാൽ, സാമർഥ്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഒരു ചരിത്രം എന്താണ് എന്ന് നോക്കിയാൽ, അവർ ആ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താൽ പോലും ഈ മൂന്ന് ലോകങ്ങളിലുമുള്ള ദേവന്മാരോ അസുരന്മാരോ അവരുടെ നേർക്ക് നേർ വരാൻ മടിക്കും. അത്രയ്ക്ക് വീരന്മാരായിരുന്നു, ധീരന്മാരായിരുന്നു, ശൂരന്മാരായിരുന്നു, പരാക്രമികളായിരുന്നു അവരെയും, അതോടൊപ്പം അനേകായിരം സേനാംഗങ്ങളെയുമാണ് ഒരേ ഒരു വാനരൻ ഇങ്ങനെ കൊന്നൊടുക്കിയിരിക്കുന്നത്. അവർ പലരും ഒരു കവിയോടേറ്റ് മരിച്ചതെന്ന് അയ്യോ അയ്യോ എന്ന് വിളിച്ചിട്ട് പറയാറ്. വെറും ഒരു കവി, വെറും ഒരു കുരങ്ങൻ, ഒരു വാനരൻ, ഒരു വാനരനോടാണ് ഇത്രയും വലിയ വീരന്മാർ പരാജയപ്പെട്ടിരിക്കുന്നത്. സുകൃതം നശിച്ചിത് മാ
കാമകം, എന്റെ സുഹൃതം എല്ലാം നശിച്ചു, ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും ജന്മത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, സൽപ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട്

0: എന്തെങ്കിലും സുഹൃതം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതോടുകൂടി നശിച്ചു പോയിരിക്കുന്നത്. രാവണൻ അങ്ങേയറ്റം ദുഃഖത്തിലാണ്, അങ്ങേയറ്റം നിരാശയിലാണ്, അങ്ങേയറ്റം ആശയക്കുഴപ്പത്തിലാണ്. ഇനി എന്താണ്, എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്ന് രാവണന് നിശ്ചയമില്ല. അപ്പൊ പിതാവിന്റെ ദുഃഖം, അദ്ദേഹത്തിന്റെ വിഷമം ഇതെല്ലാം കണ്ടിട്ട് ആദ്യം രംഗത്തിറങ്ങുന്നത് ആരാണ്? രാവണന്റെ ഏറ്റവും ഇളയ പുത്രനായ അക്ഷകുമാരനാണ്. അക്ഷകുമാരൻ വിനയത്തോടെ കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവായ രാക്ഷസ രാജാവായ രാവണനോട് പറയുകയാണ്, വീരപുംസാം ഇതം യോഗ്യമല്ലേതുമേ. വീരപുംസാം എന്ന വീരപുരുഷന്മാർക്ക്, അങ്ങ് വീരപുരുഷനാണ്, അങ്ങേ പോലെ ഒരു വീരപുരുഷന് ഇതൊന്നും, അങ്ങ് ഇപ്പൊ ഈ കാണിക്കുന്നതും ഈ പറയുന്നതും ചെയ്യുന്നതും ഒന്നും വീരപുരുഷന്മാർക്ക് ചേർന്ന പ്രവൃത്തിയല്ല. രാജാക്കന്മാർക്ക് മനോദുഃഖം പാടില്ല, അത് ഉചിതമല്ല, അനുചിതമാണ്. അങ്ങ് രാക്ഷസ രാജാവാണ്, അങ്ങേക്കൊരിക്കലും മനോദുഃഖം ഉണ്ടാകാൻ പാടില്ല. അങ്ങേക്ക് തന്നെ ദുഃഖമുണ്ടായാൽ പിന്നെ മറ്റുള്ളവരുടെ ശൗര്യവും വീര്യവും ഒക്കെ ആകെ ഇല്ലാതായി പോവുകയില്ലേ. അങ്ങ് മുമ്പിൽ നിന്ന് നയിക്കേണ്ടവനല്ലേ രാജാവ്, അങ്ങേക്ക് മനോദുഃഖം വരാൻ പാടില്ല. എന്നിട്ട് അക്ഷകുമാരൻ പറയുന്ന സൊല്യൂഷൻ എന്താണ് പ്രശ്നത്തിന്? അരിവരനെ എന്ന ശത്രു, അരി എന്ന് പറഞ്ഞ ശത്രു നമുക്കറിയാം, അരിവരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുവിനെ, നിമിഷമിഹ കൊണ്ടുവരുവൻ, അവനെ നിമിഷ നേരത്തിൽ ഞൊടിയിടയ്ക്ക് സമയം കൊണ്ട് ആ വാനരനെ, ഞാൻ പറയുന്നു, അക്ഷകുമാരൻ പറയുന്നു, ഞാൻ ഇവിടെ അങ്ങയുടെ കാൽക്കൽ കൊണ്ടുവന്ന് എത്തിക്കാം, എനിക്കതിനുള്ള യാത്രാനുമതി നൽകണം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
0: നമ്മിപ്പോൾ പ്രത്യേകത സുന്ദരകാന്ഡത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സുന്ദരകാന്ഡത്തിലെ നായകൻ തന്നെ ഹനുമാനാണ്. സുന്ദരൻ എന്നുള്ള വാക്ക് തന്നെ ഉദ്ദേശിക്കുന്ന ഹനുമാനെ ഉദ്ദേശിച്ചാണ്. അമ്മമാർ കുട്ടികളെ ലാളിച്ച് കൊഞ്ചിച്ച് ഓമനിച്ചൊക്കെ വിളിക്കുമല്ലോ, അതേപോലെ മാതാവായ അഞ്ജന ഹനുമാനെ വിളിച്ചിരുന്നതാണ് സുന്ദര എന്ന്. ഇപ്പൊ സുന്ദരനായ ഹനുമാന്റെ ഈ സുന്ദരകാന്ഡം ഈ ദിവസം പ്രത്യേകിച്ചും, എല്ലാ ദിവസവും പൊതുവെയും ഈ ദിവസം പ്രത്യേകിച്ചും വായിക്കുന്നതും കേൾക്കുന്നതും അങ്ങേയറ്റത്തെ മോക്ഷദായകമാണ്. നിരവധി കാര്യസാധ്യങ്ങൾക്ക്, അതുപോലെ തന്നെ അസുഖങ്ങൾ മാറുന്നതിന്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനൊക്കെ തന്നെ സുന്ദരകാന്ഡം കേൾക്കുന്നതും വായിക്കുന്നതും വളരെ നന്നായിരിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഈ അവസരത്തിൽ നാം എവിടെയാണ് വന്നു നിൽക്കുന്നത്? അക്ഷകുമാരൻ, രാവണന്റെ ഏറ്റവും ഇളയ മകനായി അക്ഷകുമാരൻ ഹനുമാനെ എതിരിടാനായി, നേർക്ക് നേർ എതിർക്കാനായി പോയിരിക്കുകയാണ്. അദ്ദേഹം അവിടത്തേക്ക് സമീപിക്കുന്ന സമയത്ത്, ഹനുമാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം സമീപിക്കുകയാണ്. ആ സമയത്ത് ഹനുമാൻ തോരണം ഏറിനാൻ, തോരണം എന്ന് പറഞ്ഞ വളച്ചുവാതിൽ, ആർച്ച് എന്ന് പറയില്ലേ, ആർച്ച് പോലത്തെ ഒരു കോട്ടവാതിൽക്കൽ, ആർച്ചിന്റെ ആകൃതിയുള്ള കോട്ടവാതിൽക്കൽ, അതിന്റെ മുകളിൽ കയറി ഇരിക്കുകയായിരുന്നു. ഉയരത്തിലായതുകൊണ്ട് അവിടെ ഇരുന്നാൽ ആരെങ്കിലും അങ്ങോട്ടേക്ക് അടുക്കുന്നത് വളരെ വ്യക്തമായി കാണാം. ആരെങ്കിലും വരും എന്നതുള്ളത് തീർച്ചയാണ്, കാരണം അതുമാതിരി കാര്യങ്ങളാണല്ലോ ഹനുമാൻ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അപ്പോഴാണ് രാവണന്റെ ഇളയ മകൻ ഹനുമാൻ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഹനുമാനാകട്ടെ ശരനികര ശകലിത ശരീരനായിരിക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ശരങ്ങൾ കൊണ്ട്, ബാണങ്ങൾ കൊണ്ട്, അമ്പുകൾ കൊണ്ട്, ശസ്ത്രങ്ങൾ കൊണ്ട്, കൂട്ടത്തോടെ അതെല്ലാം കൂടി വന്ന് ശരീരത്തിൽ പല ഭാഗങ്ങളായി വന്ന് തറച്ചിട്ട് വളരെ അങ്ങേറ്റം മുറിവേറ്റ് ചോര ഒലിക്കുന്ന ഒരു ശരീരവുമായിട്ട് ഇരിക്കുകയാണ് ഹനുമാൻ ആ കോട്ടവാ ആർച്ച് ആകൃതിയിലുള്ള വളച്ചുവാതിൽ, വളച്ചുവാതിൽ തോരണം എന്ന് പറയുന്നതാണ് അതിന്റെ മുകളിൽ കയറി ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഈ ശരീരമെല്ലാം മുറിഞ്ഞിരിക്കുന്ന ശരീരമാസകലം വേദനയുണ്ട്, അതുകൊണ്ട് തന്നെ കോപം വരുന്നുണ്ട് ഹനുമാന്. ആ സമയത്താണ് അക്ഷകുമാരൻ വരുന്നത്. അക്ഷകുമാരനെ കണ്ടതും ഹനുമാൻ അക്രമാസക്തനായി മുനിവിനോട്, മുനിവിനോട് എന്ന് പറഞ്ഞാൽ കോപത്തോടെ, അങ്ങേറ്റത്തെ കോപത്തോടെ, ഗഗനഭൂവി നിന്ന് താണ് ആശു, ഗഗനഭൂവി ആകാശത്തോടെ പോയി ഉയർന്നു നിൽക്കുകയായിരുന്നു, അതിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ താണു വന്നു, താണു വന്നിട്ട് മൂർധനി മുൾകരം കൊണ്ട് എറിഞ്ഞിടിനാൻ. മൂർധനി എന്ന് പറഞ്ഞാൽ ശിരസ്, അക്ഷകുമാരന്റെ മൂർധാവ്, അദ്ദേഹത്തിന്റെ ഈ ഭാഗം നെറ്റി, അത് മുൾകരം കൊണ്ട്, ഇരുമ്പ് ഗത കൊണ്ട് എറിഞ്ഞു അദ്ദേഹത്തിന്റെ, അക്ഷകുമാരന്റെ ശിരസ് ലക്ഷ്യമാക്കി ഇരുമ്പ് ഗത എറിയുകയാണ്. ആ ഒരൊറ്റ ഏറിൽ തന്നെ അക്ഷകുമാരന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി. ഒറ്റ ആ ഒരു ഇരുമ്പ് ഗത കൊണ്ടുള്ള ആ താടനം, ആ പ്രഹരം കൊണ്ട് തന്നെ അക്ഷകുമാരന്റെ കഥ കഴിയുകയാണ്. രാമായണത്തിൽ പറയുന്നത് ശമനപുരി പുക്കിയിടിനാൻ, കാലപുരി, ശമനപുരി എന്ന് പറഞ്ഞാൽ കാലപുരി പുക്കിയിടിനാൻ, ശക്തനാം അക്ഷകുമാരൻ മനോഹരൻ. അക്ഷകുമാരൻ വളരെ ശക്തനായ ഒരു യോദ്ധാവായിരുന്നു, അദ്ദേഹം വളരെ മനോഹരനായ സുന്ദരനായ ഒരു വ്യക്തിയായിരുന്നു. പറഞ്ഞിട്ട് ഇനി യാതൊരു കാര്യവുമില്ല, അച്ഛന് വേണ്ടി പകരം ചോദിക്കാനായി പോയി വീരം മൃത്യു വരിച്ചിരിക്കുകയാണ്. ഇപ്പൊ രാവണന്റെ

0: ും പറയേണ്ടതില്ല രാവണൻ. ഇതിൽ പരം ഒരു ദുഃഖമില്ല. 5 സൈന്യാധിപന്മാരാണ് പോയത്, 7 മന്ത്രിപുത്രന്മാരാണ് പോയത്, അതേപോലെ അനേകായിരം സൈനികരാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം പോരാഞ്ഞ് ലാളിച്ചു വളർത്തിയ ഏറ്റവും ഇളയ മകനും ഇതാ ആ വാനരന്റെ കൈകരുത്ത് അറിഞ്ഞ് യമലോകം പോകിയിരിക്കുകയാണ്. രാവണനെ പറ്റി പറയുന്ന വിവിധ കുല രീപു, വിവിധ കുല എന്ന് പറഞ്ഞാൽ ദേവവർഗം, ദേവഗണങ്ങൾ, അതിന്റെ രീപു ശത്രുവായ വിവിധ കുല രീപുവായ രാവണൻ, ദേവഗണങ്ങളുടെ ദേവന്മാരുടെ പൊതുവെ ശത്രുവായിട്ടുള്ള രാവണൻ, നിശിചരാധിപൻ, നിശിചരാധിപൻ എന്ന് പറഞ്ഞാൽ രാക്ഷസ കുലത്തിന്റെ അധിപൻ, രാക്ഷസ കുലത്തിന്റെ അധിപനും കൂടിയായ രാവണൻ, ഇത്രമാത്രം വലിയ പ്രതാപശാലിയായിട്ടുള്ള രാവണൻ വൃത്താന്തം ആഹന്ത കേട്ട് ദുഃഖാർത്തനായി. ഈ വൃത്താന്തം, ഈ വാർത്ത, ഇളയ മകന്റെ ആ മരണ വാർത്തയും കൂടി കേട്ട്, ആ ദുഃഖ വാർത്തയും കൂടെ കേട്ടിട്ട് അങ്ങേറ്റം ദുഃഖ നിമഗ്നനായി. ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി, ഒന്നും ചെയ്യാനില്ലാതെ ദുഃഖിച്ചു നിൽക്കുകയാണ് വലിയ ശക്തനായിട്ടുള്ള രാവണൻ. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മറ്റൊരു മകനായ ഇന്ദ്രജിത്തിനെ, നമുക്കറിയാം ഇന്ദ്രജിത്ത് രാവണന്റെ മകനാണ്, അദ്ദേഹത്തെ മാറോടണച്ച് ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് വിലപിക്കുകയാണ് രാവണൻ. ഇന്ദ്രജിത്തിനെ പറ്റി രാമായണത്തിൽ പറയുന്നു അമരപതി ജിതനാണ്. അമരപതി എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ, ദേവേന്ദ്ര ജിതനാണ് എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനെ ജയിച്ചവനാണ് ഇന്ദ്രജിത്ത്. ഇന്ദ്രനെ ജയിച്ചത് കൊണ്ടാണല്ലോ ഇന്ദ്രജിത്ത് എന്ന പേര് തന്നെ കിട്ടിയത്. കൂടാതെ അമിത ബല സഹിതനാണ്, അമിതമായ കരുത്ത് ബലം ഒക്കെ ഉള്ളവനാണ് ഇന്ദ്രജിത്ത്. ആ ഇന്ദ്രജിത്തിനോടാണ് പറയുന്നത്, പ്രിയതനയ, പ്രിയപ്പെട്ട മകനെ, ശൃണു മമ വചനമിഹ, എന്റെ വാക്ക് നീ കേൾക്കൂ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. തവ സഹോദരൻ, നിന്റെ സഹോദരൻ, നിന്റെ അനുജൻ പ്രേതാധിപാലയം പുക്കത് കേട്ടില്ലേ, പ്രേതാധിപന്റെ, യമന്റെ, കാലന്റെ ആലയം, യമപുരി പുക്കത്, അവിടെ എത്തി പരലോകത്തേക്ക് പോയത് നീ കേട്ടില്ലേ, ആദ്യം ആ നിന്റെ അനുജൻ മരിച്ചുപോയ വാർത്ത നീ കേട്ടില്ലേ, മമ സുതനെ, എന്റെ മകനായ അക്ഷകുമാരനെ രണശിരസി കൊന്ന, യുദ്ധത്തിൽ കൊന്ന ആ കവീന്ദ്രനെ, ആ കുരങ്ങനെ, ആ വാനരനെ എനിക്ക് എവിടെ അയക്കണം, മാർത്താണ്ഡജാലയത്തിലേക്ക്, മാർത്താണ്ഡജൻ എന്ന് പറഞ്ഞാൽ യമൻ തന്നെ, ആ ആലയത്തിലേക്ക്, അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക്, കാലപുരിയിലേക്ക്, യമ ലോകത്തേക്ക് അയക്കണം. ഹനുമാനെ എനിക്ക് ഇപ്പോൾ തന്നെ വധിക്കണം, എനിക്കിപ്പോൾ തന്നെ എന്റെ മകന്റെ മരണത്തിന് പകരം ചോദിക്കണം, ഞാൻ ഇതാ പുറപ്പെടുന്നു എന്ന് രാവണൻ പറയുന്നു. രാവണൻ പറയുമ്പോ അതെ ഒരു കാര്യം അവിടെ അദ്ദേഹം അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മം അവിടെ ബാക്കിയാവുകയാണ്. എന്താണ്? സ്വന്തം മകന്റെ ഉദകക്രിയ ചെയ്തിട്ടില്ല. അദ്ദേഹം പറയുന്നു, ത്വൽക നിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ, മകന്റെ ഉദകക്രിയ, മരണാനന്തര കർമ്മങ്ങൾ അത് പിന്നെ ചെയ്യാം, അത് മാറ്റിവെക്കുകയാണ് ഞാൻ. ആ മരണൻ മകന്റെ മരണാനന്തര കർമ്മങ്ങൾ, ഉദകക്രിയ പോലും മാറ്റിവെച്ചുകൊണ്ട് രാവണൻ യുദ്ധരംഗത്തേക്ക് കുതിക്കുകയാണ്, യാത്ര ചോദിക്കുകയാണ് മകൻ ഇന്ദ്രജിത്തിനോട്. ആ മരണാനന്തര ക്രിയകൾ പിന്നെ ചെയ്യാം, അതിനു മുമ്പ് എനിക്ക് പകരം ചോദിക്കണം, എന്റെ മകനെ കൊന്നവനെ എനിക്ക് കൊല്ലണം. അങ്ങനെ പറയുമ്പോ ഇന്ദ്രജിത്ത് അങ്ങേറ്റത്തെ വിവേകത്തോടു കൂടിയിട്ടുള്ള, വീണ്ടും വിചാരത്തോടു കൂടിയിട്ടുള്ള ഒരു മറുപടിയാണ് പിതാവായ രാവണന് നൽകുന്നത്. അതെന്താണ് എന്ന് കാണാം.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
0: സ്വന്തം മകനായ, അതും ഏറ്റവും ഇളയ മകനായ അക്ഷകുമാരനെ നിർദ്ദയം വധിച്ച ഹനുമാനെ കാലപുരിക്ക് അയച്ച് അടങ്ങൂ എന്നുള്ള ഉഗ്രശബദവുമായി രാവണൻ തന്റെ മകനായ ഇന്ദ്രജിത്തിനോട് വിട ചോദിച്ച് യുദ്ധരംഗത്തേക്ക് കുതിക്കുന്ന, അതായത് സ്വന്തം മകന്റെ ഉദകക്രിയകൾ, മരണാനന്തര കർമ്മങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് യുദ്ധരംഗത്തേക്ക് കുതിക്കുകയാണ് രാവണൻ. ആ രാവണനോട് മകൻ ഇന്ദ്രജിത്ത് പറയുകയാണ്, ത്യജ മനസി ജനക തവ ശോകം മഹാമതേ. പിതാവേ, അങ്ങയുടെ രാവണ മഹാരാജാവേ, അങ്ങയുടെ മനസ്സിൽ ദുഃഖമുണ്ടാകരുത്, അങ്ങ് ദുഃഖിക്കരുത്, വിഷമിക്കരുത്. തീർത്തു കൊള്ളുവൻ ഞാൻ പരിഭവമൊക്കെ, അങ്ങയുടെ മകനായ ഞാൻ ഇന്ദ്രജിത്ത് എല്ലാ പരിഭവങ്ങളും മാറ്റിത്തരാം, എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കാം, അങ്ങ് ഇതിൽ ഇപ്പോൾ ഇടപെടേണ്ടതില്ല. ഏതൊരു മകനും ആ മകന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പോലെ ഇന്ദ്രജിത്ത് ആ ഉത്തരവാദിത്വം, പിതാവിനെ യുദ്ധരംഗത്തേക്ക് തള്ളിവിടാതെ ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയാണ് ഇന്ദ്രജിത്ത്. ഞാൻ പരിഹരിച്ചുകൊള്ളാം, മരണവിരഹിതൻ അവനില്ല സംശയം. സംശയം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കൊല്ലാനായി ഒരാളിനെ കൊല്ല, ഒരു വാനരനായി ആണെങ്കിൽ പോലും ഹനുമാനെ കൊല്ലാനായി പോവുകയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവൻ മരണമില്ലാത്തവനാണ്, അത് ഉറപ്പാണ്. അക്കാര്യം മരിക്കുകയില്ല എന്ന് ഉറപ്പുള്ള ഒരാളാണ്. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ സംശയമില്ലായ്മയുടെ അടിസ്ഥാനം എന്താണ്? യാതൊരു സംശയമില്ലാത്തതിന്റെ അടിസ്ഥാനം എന്താണ്? മറ്റൊരുത്തൻ അല്ലെങ്കിൽ മറ്റൊരുത്തൻ ബലാൽ അത്ര വന്നിടുമോ? നമ്മുടെ ഈ രാജ്യത്ത്, ഈ രാക്ഷസ രാജ്യത്ത് ഒരുവൻ അങ്ങനെ അനധികൃതമായി കടന്നു കയറുമോ? ബലം പ്രയോഗിച്ച് കടന്നു കയറി ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുമോ? ഇന്ദ്രജിത്ത് വികാരത്തിന് അടിമപ്പെടുന്നില്ല എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അദ്ദേഹം പ്രായോഗിക ബുദ്ധി പുറത്തെടുക്കുകയാണ്, അദ്ദേഹം യുക്തിസഹമായി ചിന്തിക്കുകയാണ്, അല്ലാതെ എടുത്തു ചാടി പ്രവർത്തിക്കുക

ഇല്ലാത്തവനെ കൊല്ലാൻ പുറപ്പെടുന്നത് ബുദ്ധിയല്ല. അതുകൊണ്ട് ഇന്ദ്രജിത്തിന്റെ തന്ത്രം പുറത്തു വരികയാണ്. ഞാൻ ബ്രഹ്മാസ്ത്രമെയ്ത് അവനെ കീഴ്പ്പെടുത്തി, അവനെ ബന്ധിച്ച്, അവനെ പിടിച്ചു കെട്ടി ഞാൻ അങ്ങയുടെ കാൽ കീഴിൽ കൊണ്ടുവരാം. അരവിന്ദോത്ഭവാദിയാം, അരവിന്ദോത്ഭവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ബ്രഹ്മാവ് തുടങ്ങിയ പൂർവ്വ ദേവാരികൾ, ദേവന്മാർ തന്ന വരത്തിനാൽ, ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ആ ദേവന്മാർ എനിക്കൊരു വരം തന്നിട്ടുണ്ട് എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. വലമഥനമഭി യുധി ജയിച്ച നമ്മോട്, ആ വരത്തിന്റെ ബലത്തിലാണ് ഞാൻ ദേവേന്ദ്രനെ പോലും യുദ്ധത്തിൽ മുട്ടുകുത്തിച്ചത് എന്നും അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങനെയുള്ള ഞാൻ, ഇന്ദ്രജിത്ത്, ഇന്ദ്രനെ ജയിച്ചവൻ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നമ്മോടൊരു വാനരൻ വന്ന് എതിരിട്ടതും അത്ഭുതം. നമ്മളോടൊക്കെ വെറും ഒരു കുരങ്ങൻ, ഒരു വാനരൻ വന്ന് നമ്മളോടിങ്ങനെ എതിരിടുക എന്ന് പറയുന്നത് അത്ഭുതം തന്നെ. അത് കരുതുമളവിൽ ഇഹ നാണമാമെത്ര, ഇത് ആലോചിക്കുമ്പോൾ തന്നെ നാണം വരുന്നു, എനിക്ക് ലജ്ജ തോന്നുന്നു. ഇത്രയും വലിയ ഇന്ദ്രജിത്ത്, ഇന്ദ്രനെ ജയിച്ച ഇന്ദ്രജിത്തായ ഞാൻ, ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ദേവന്മാരുടെ വരം ലഭിച്ചിട്ടുള്ള ഞാൻ, ആ വരത്തിന്റെ ബലത്തിൽ നിരവധി യുദ്ധങ്ങളിൽ ജയിച്ചിട്ടുള്ള ഞാൻ ഇവിടെ ഉള്ളപ്പോൾ, നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ, അങ്ങ് ഇവിടെ ഉള്ളപ്പോൾ ഒരു വാനരൻ ഇവിടെ വന്ന് ഇത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്, എനിക്ക് നാണമാകുന്നു. ഹന്തും അശക്യോപി ഞാൻ അവിളംബിതം, അവിളംബിതം യാതൊരു കാലതാമസവും കൂടാതെ തന്നെ ഞാൻ രംഗത്തിറങ്ങുകയാണ്. ഞാൻ വേണ്ടത് തന്നെ ചെയ്യും, താമസിക്കുകയില്ല. ഞാൻ എന്താണോ വേണ്ടത് അത് ചെയ്യും. അശക്യോപി എന്നുള്ള വാക്കിന്റെ അർത്ഥം കൊല്ലാൻ കഴിയില്ലായിരിക്കും, പക്ഷെ ഞാൻ ഏത് മാർഗം അവലംബിച്ചും അവനെ പിടിച്ചു കെട്ടി അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരും. അശക്യോപി, കൊല്ലാം എന്നുള്ള ഉറപ്പ് ഞാൻ അങ്ങേക്ക് തരുന്നില്ല, കാരണം അവൻ മരണമില്ലാത്തവനാണ് എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് ഏത് മാർഗവും ഞാൻ സ്വീകരിക്കും, അത് ശരിയായ വഴിയെങ്കിൽ അങ്ങനെ ശരിയായ വഴി, അല്ലെങ്കിൽ അത് തെറ്റായ വഴിയെങ്കിൽ അങ്ങനെ തെറ്റായ വഴി, അത് ധാർമ്മികമായാലും ശരി, അത് അധാർമ്മികമായാലും ശരി, ഞാൻ അവനെ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കും, കൊല്ലുമെന്ന് ഉറപ്പ് പറയാനാകില്ല. അപ്പൊ അതിങ്ങനെയാണ് രാമായണത്തിൽ പറയുന്നത്. കൃതിഭിരവി, കൃതിഭിരവി എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള ധർമ്മത്തിന് നിരക്കുന്ന പ്രവൃത്തികൾ കൊണ്ടോ, നികൃതിഭിരവി അതായത് അധാർമ്മികമായിട്ടുള്ള ധർമ്മത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ കൊണ്ടോ, ഛത്മനാഭിവ കപട പ്രവൃത്തികൾ, ചിലപ്പോ ഞാൻ കപട പ്രവൃത്തികളായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്, അങ്ങനെ ആയാലും ശരി, ഞാൻ ചെയ്യുന്നതിന്റെ തെറ്റും ശരിയും ഞാൻ ഇക്കാര്യത്തിൽ നോക്കുകയില്ല, ശരിയാകട്ടെ തെറ്റാകട്ടെ അവനെ ഇവിടെ കൊണ്ടുവരാൻ എന്താണോ വേണ്ടത് അത് ഞാൻ ചെയ്തിരിക്കും. ഇന്ദ്രജിത്തിന് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. അത് എങ്ങനെയാണ് ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് ഇന്ദ്രജിത്തിന്റെ അജണ്ടയിൽ ഉള്ള കാര്യമല്ല. ബൈ ഹുക്ക് ഓർ ക്രൂക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഐ വിൽ ഗെറ്റ് ദ തിങ് ഡൺ, ഞാൻ ആ കാര്യം സാധിച്ചിരിക്കും. അത് ചിലപ്പോൾ നേരായ വഴിയിലായിരിക്കും, ചിലപ്പോൾ തെറ്റായ വഴിയിലായിരിക്കും, അത് അങ്ങറിയേണ്ട കാര്യമില്ല, ഞാനത് സാധിച്ചിരിക്കും. കൃച്ഛ്രേണ, കൃച്ഛ്രേണ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഏറ്റവും പ്രയാസപ്പെട്ടായിരിക്കും, എത്ര പ്രയാസപ്പെടാനും ഞാൻ തയ്യാറാണ്. കൃച്ഛ്രേണ, ഏറ്റവും പ്രയാസപ്പെട്ട് എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ഞാൻ ത്വൽ സമീപേ വരുത്തുവൻ, അങ്ങയുടെ സമീപത്ത്, അങ്ങയുടെ മുമ്പിൽ അവനെ ഞാൻ പിടിച്ചു കെട്ടി ബന്ധനസ്ഥനാക്കി കൊണ്ടുവരും. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ആപത്ത് പിണഞ്ഞിരിക്കുകയാണ്. ഇന്ദ്രജിത്ത് അച്ഛനെ ഓർമ്മിപ്പിക്കുകയാണ്, വലിയൊരു ആപത്താണ് നമ്മളും നമ്മുടെ രാജ്യവും നമ്മുടെ കുടുംബവും നമ്മുടെ രാജ്യവും നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ നിമിത്തമാണ് ഈ ആപത്ത് പിണഞ്ഞിരിക്കുന്നതാണ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ തകരാറിലായിരിക്കുന്നു. സമ്പദ് വിനാശകരം പരം നിർണയം, നമ്മുടെയും രാജ്യത്തെ കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും സമ്പത്ത് മുഴുവൻ ഇതോടുകൂടി ഈ ആപത്ത് ഇനിയും വളരാൻ അനുവദിച്ചാൽ നശിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് പിതാവേ അങ്ങ് സസുഖം ഈഹ നിവസ, അങ്ങ് ഇവിടെ തന്നെ ഈ കൊട്ടാരത്തിൽ തന്നെ സുഖമായി ഇരിക്കുക, യുദ്ധത്തിനൊന്നും പോകണ്ട. മൈ ജീവതി, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ, അങ്ങയുടെ മകനായ ഇന്ദ്രജിത്ത് ജീവിച്ചിരിക്കുമ്പോൾ, ത്വം വൃഥ സന്താപം ഉണ്ടാകരുത്, വൃഥ വെറുതെ അങ്ങയ്ക്ക് സന്താപം ദുഃഖം ഉണ്ടാകരുത്. അതൊരു മകൻ എന്നുള്ള രീതിയിൽ ഇന്ദ്രജിത്ത് തന്റെ കർത്തവ്യമായി കണക്കാക്കുന്ന, താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്റെ പിതാവ് യാതൊരു കാരണവശാലും ദുഃഖിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ദ്രജിത്തിന്റെ ഒരു ദൃഢ നിശ്ചയം. ഇപ്പൊ ചില മക്കൾ ആപത്ഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ചില മക്കൾ അച്ഛനെ കുറ്റം പറയുന്നത് നമ്മൾ കാണാറുണ്ട്, അങ്ങനത്തെ സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം അച്ഛൻ വരുത്തി വെച്ചതല്ലേ, ഇതെല്ലാം ഞങ്ങൾ കൂടി അനുഭവിക്കണോ എന്നൊക്കെ മക്കൾ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കുന്ന മക്കൾക്ക് ഒരു അപവാദം കൂടിയാണ് ഇന്ദ്രജിത്ത്. എങ്ങനെ ഈ ആപത്ത് വന്നു, ആരാണ് അത്, എന്താണ് അതിന് മൂല കാരണമായത്, രാവണന്റെ കയ്യിലെ ദുഷ്പ്രവൃത്തി കൊണ്ടാണ്, അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിതാവിനെ
കുത്തി നോവിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിനെപോലെ ഒരു മകന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം യുദ്ധരംഗത്തേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നന്ദി.

0: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: Feel the music with Radio Santhanam 90.4 FM.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
0: ചരിത്രത്തിൽ ഇന്ന് മെയ് 19. ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരായ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചതും ബ്രിട്ടനും റഷ്യയും നാസി വിരുദ്ധ കരാറിൽ ഒപ്പുവെച്ചതും ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചതുമൊക്കെ ഒരു മെയ് 19. മെയ് 19 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് മെയ് 19. 1571 മെയ് 19 ഫിലിപ്പൈൻസിന്റെ തലസ്ഥാനമായി മനില സ്ഥാപിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരായ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് 1930 മെയ് 19. ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രി മഹേന്ദ്ര ചൗധരി ഫിജിയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായത്. 1939 മെയ് 19. മാസ് 2 ഉപഗ്രഹ വിക്ഷേപണത്തിലൂടെ ചൊവ്വാഗ്രഹത്തിലേക്കുള്ള ബഹിരാകാശ പദ്ധതി സോവിയറ്റ് യൂണിയൻ നടപ്പിലാക്കിയത് 1971 മെയ് 19. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത് 1982 മെയ് 19. പറവൂർ നിയോജക മണ്ഡലത്തിലെ 50 ബൂത്തുകളിലാണ് ഇത് പരീക്ഷിച്ചത്. ഇന്ത്യൻ വംശജനും അമേരിക്കൻ നേത്രരോഗ വിദഗ്ധനുമായ ബാലമുരളി അമ്പാടി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിശ്വഗുരനായത് 1995 ഇന്നേ ദിവസമായിരുന്നു. 17 വയസ്സും 294 ദിവസവും മാത്രമായിരുന്നു പ്രായം. കൂടിയാട്ടത്തിന് യുനെസ്കോയുടെ അപൂർവ ബഹുമതി കിട്ടിയത് 2001 മെയ് 19. ഇന്ത്യൻ വംശജനായ മലേഷ്യൻ വ്യവസായി രവിചന്ദ്രൻ എവറസ്റ്റ് കീഴടക്കിയത് 2006 മെയ് 19.

0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പൂത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: ഹരി ഓം.
1: ഇപ്പൊ നമ്മളിങ്ങനെ അയൽപക്കത്തേക്ക് നോക്കിയിട്ട് അവരാരൊക്കെ പുറത്തുപോയി, ഇപ്പൊ അതിനകത്ത് ആരൊക്കെ ഉണ്ട്, എന്തായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക എന്നൊക്കെ കഷ്ടപ്പെട്ട് ഊഹിച്ച് കണ്ടെത്തി പലതും ഗസ് ചെയ്ത് അതിനെ ചൊല്ലി ഇരുന്ന് വ്യാകുലപ്പെടുന്നതിന് പകരം പേമാരി പെയ്യുന്നതിന് പിറകിൽ മേഘങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നല്ലോ, ആ കാറ്റ് എങ്ങനെയാണ് അതൊക്കെ ഇവിടെ എത്തിച്ചത്, എന്നിട്ട് അതെങ്ങനെയാ പെയ്യാൻ ഇടവന്നത്, കാലം തെറ്റിയ പെയ്ത്തായി പോകുന്നുണ്ടോ? കേട്ടില്ലേ? എന്നിങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നാം സങ്കുചിത ചിന്തകളെക്കാൾ കുറച്ചുകൂടി വിശാല ചിന്തയിലേക്കും ക്രമേണ ഈശ്വര ചിന്തയിലേക്കും ഉയരും. ഈ ഒരു പ്രായോഗികത മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ അർത്ഥസഹിതം മനസ്സിലാക്കി ആവും വിധം വിചാരം ചെയ്യാൻ ഉദ്യമിക്കണം. കിം തദ് ബ്രഹ്മ. ഇനിയും ഒരു സൂചനയും കൂടി ഉണ്ട്. എന്താ സൂചന? അക്ഷരം ബ്രഹ്മ പരമം എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ പരമം എന്ന പ്രയോഗം, എന്താ പരമം എന്ന് പറഞ്ഞാൽ അർത്ഥം ട്രാൻസെൻഡന്റൽ, വിച്ച് ഈസ് ബിയോണ്ട്, വിച്ച് ഈസ് ആബ്സല്യൂട്ട്. അപ്പൊ ഇവിടെ ഓംകാരം എന്ന അർത്ഥം എടുത്തു കളയരുത്. അക്ഷരം എന്ന് കേൾക്കുമ്പോ ഓംകാരമാണ് നമുക്ക് ഓർമ്മ വരിക. ഓംകാരം എന്ന് പറയുന്നതിൽ തെറ്റില്ല, പക്ഷെ ഓംകാരത്തിന്റെ അമാത്രയെ ലക്ഷ്യമാക്കിക്കൊള്ളണം. അത് ബിയോണ്ടാണ്. എന്താ കാരണം? ഇവിടെ പരമം എന്ന അഡ്ജക്റ്റീവും കൂടി ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏഴാം അധ്യായത്തിൽ ഭഗവാൻ കാരണവുമല്ല എന്ന് കണ്ടില്ലേ? ആ ഒരു ഡയമെൻഷൻ ആലോചിക്കണം എന്നാണ് ഇവിടുത്തെ സൂചന. ഭഗവാൻ കാരണവും അല്ല. ആദ്യം കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചു തന്നു, കാരണത്തിനും അപ്പുറത്താണ്. കാരണം എന്താണ്? കാര്യത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് അതുപോലെ ഇവിടെ ഓംകാരത്തെ മനസ്സിലാക്കുകയാണെങ്കിലും ആബ്സല്യൂട്ട് സെൻസിലാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ഓർമ്മിക്കാം. നിരുപാധിക തലമാണ് അക്ഷരം ബ്രഹ്മപരമം. ഇതിനെ എങ്ങനെ ധ്യാനാത്മകമാക്കാം? ഏത് ഭൂത ഭൗതിക പദാർത്ഥത്തെ പരിഗണിച്ചാലും അതിന്റെ ജാതകം ഉണ്ടായി നിലനിന്ന് നശിക്കുക എന്നുള്ളതാണ്. ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതിന് എന്നെന്നുമുള്ള ഒരു ആധാരം ഉണ്ടായിരിക്കണം. ആ ആധാരമാണ് അക്ഷരം എന്ന് ധ്യാനിക്കുക. ഇങ്ങനെ ഒരു ധ്യാനം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വല്ല നഷ്ടം ഉണ്ടാവുമോ? പറയൂ. ഇപ്പോൾ ചെയ്യുന്ന പല ധ്യാനങ്ങളും ലാഭം നൽകുന്നുണ്ടോ? അത് പറയൂ. പലപ്പോഴും ഊർജ നഷ്ടം നൽകുന്നു അല്ലേ? ഇന്ന് രാവിലെ എണീറ്റത് മുതൽ ഇത്ര നേരം വരെ എന്താ ധ്യാനിച്ചത് എന്ന് ചോദിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ദീർഘനിശ്വാസം വിടുന്നുണ്ടല്ലോ, എന്താ ആലോചിക്കണത്? എന്നാലും എന്നോട് അങ്ങനെ ചെയ്തല്ലോ. കേട്ടില്ലേ? ഇപ്പൊ ഊർജ നഷ്ടം നൽകുന്ന ആലോചനയ്ക്ക് പകരം നിരുപദ്രവകരമായ ഈ ആലോചനയെ ചെയ്യൂ, പിന്നെ അത് എത്ര ഉപകാരപ്പെടുന്നുള്ളത് നമുക്ക് ക്രമത്തിൽ മനസ്സിലാവും. നിരുപദ്രവകരമായ ആലോചന, ആ പ്രയോഗം മനസ്സിലാവുന്നുണ്ടോ? ഏത് പദാർത്ഥങ്ങളെ കാണുമ്പോഴും ഇത് ഒരിക്കലും ഇല്ലായിരുന്നു, ഇപ്പതുണ്ട്, നാളെ മറ്റന്നാൾ ഇതിൽ ഉണ്ടാവില്ല, അപ്പോഴും ഉള്ളതായി പരിലസിക്കുന്നത് എന്ത് എന്നാലോചിക്കണം. അക്ഷരം ബ്രഹ്മപരമം. ഇനിയോ സ്വഭാവ അധ്യാത്മം ഉച്യതേ തസ്യ ഏവ പരസ്യ ബ്രഹ്മണഃ പ്രതിദേഹം പ്രത്യേകാത്മഭാവഃ സ്വഭാവഃ അധ്യാത്മം ഉച്യതേ. അതേ നിരുപാധിക നിരപേക്ഷ ബ്രഹ്മത്തിന്റെ ആബ്സല്യൂട്ട് ആയിട്ടുള്ള ബ്രഹ്മതത്വത്തിന്റെ അക്ഷരത്തിന്റെ തസ്യ ഏവ പരസ്യ ബ്രഹ്മണഃ പരബ്രഹ്മത്തിന്റെ പരെന്ന് പറയുമ്പോ ദേശകാല വസ്തു അതീതം അങ്ങനെയുള്ള ബ്രഹ്മത്തിന്റെ പ്രതിദേഹം ദേഹം ദേഹം പ്രതി ദേഹം ദേഹം പ്രതി പ്രതിദേഹം പ്രത്യേകാത്മഭാവ പ്രത്യേകാത്മാ എന്ന് പറഞ്ഞാൽ ഇന്നർ മോസ്റ്റ് സെൽഫ്. അവിടെ നമ്മൾ എന്ത് വേണം? ഞാൻ ആരാ എന്ന് CCP ഞാൻ ആരാണെന്ന് ചോദിച്ചു ചോദിച്ചു പോണം. കേട്ടില്ലേ? 1st ചോദ്യം എന്താ? ഞാൻ ഈ ശരീരമാണോ? അന്നമയ കോശം തിന്ന ചോറിന്റെ പരിണതിയാണിത്. അന്നരസത്തിൽ നിന്നുണ്ടായി അന്നരസത്താൽ വൃദ്ധിയെ പ്രാപിച്ച് ഒടുക്കത് അന്നമായിട്ട് പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ഈ അന്നമയ കോശമാണോ ഞാൻ? ചോദ്യത്തിന്റെ പ്രകൃതം മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല. അങ്ങനെ ചോദിച്ചു ചോദിച്ചു പോകുമ്പോൾ തസ്യേവ പരസ്യ ബ്രഹ്മണഃ പ്രതിദേഹം പ്രത്യേകാത്മഭാവഃ സ്വഭാവഃ അധ്യാത്മം. അങ്ങനെ നമ്മൾ റിയലൈസ് ചെയ്യുന്ന സ്വസ്വരൂപമാണ് അധ്യാത്മം. ഇത് ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ്. അധ്യാത്മമുച്യതേ. ഇവിടെ ചോദ്യം വരിക, പല പ്രത്യേകാത്മാക്കളുണ്ടോ എന്നാണ്. ഞാൻ ചോദിച്ച് എന്നിലെ അധ്യാത്മത്തെ കണ്ടെത്തി. ഇങ്ങനെ ഓരോരുത്തരും ചോദിക്കുമ്പോൾ അവരവരിലെ അധ്യാത്മങ്ങളെ കണ്ടെത്തുകയാണ്. ഹൗ മെനി അധ്യാത്മാസ് ആർ ദേ? ചോദ്യം മനസ്സിലായില്ലേ? ഇതിനുള്ള ഉത്തരവും നിങ്ങൾക്ക് അറിയാം. നാരായണ ഗുരുദേവൻ

0: ഓരോരുത്തരും അവിടവിടെയിരുന്ന് ഞാൻ എന്ന് പറയുമ്പോൾ അവരൊക്കെ വാസ്തവത്തിൽ അർത്ഥമാക്കുന്ന തത്വം ഒന്ന്. അഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിൽ ഇഫ് യു ആർ ഏബിൾ ടു കണ്ടക്ട് എ സീരിയസ് എൻക്വയറി. അകമേ പലതല്ല, അഹങ്കാരത്തിന് ബഹുവചനമില്ല, അഹം തത്വത്തിന് ബഹുവചനമില്ല. അഹങ്കാരികൾ അനവധിയുണ്ട്, അഹന്തത്വം ഒന്നേ ഉള്ളൂ. ഇക്കാര്യം കൂടി ഓർമ്മയിൽ വയ്ക്കാം. ആത്മാനം ദേഹം അധികൃത്യ പ്രത്യേകാത്മതയാ പ്രവൃത്തം പരമാർത്ഥ ബ്രഹ്മാവസാനം വസ്തുസ്വഭാവ അധ്യാത്മം. ഭാഷകാരൻ പറയുകയാണ്, ആത്മാനം ദേഹം അധികൃത്യ, ഈ സംഘാതത്തെ അധികരിച്ചുകൊണ്ട്, സംഘാതം എന്ന് പറഞ്ഞാൽ ശരീരാദികൾ, ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതിനെയൊക്കെ ചേർത്താണ് ആത്മാ എന്ന് പറഞ്ഞുള്ളത്. അതിനെ അധികരിച്ചുകൊണ്ട് പ്രത്യേകാത്മതയാ പ്രവൃത്തം, പ്രത്യേകാത്മാവായിട്ട് ശരീരം പ്രതി വർത്തിക്കുന്ന തത്വത്തെ അന്വേഷിച്ചു പോയാൽ പരമാർത്ഥ ബ്രഹ്മാവസാനം വസ്തുസ്വഭാവ, അത് പരമാർത്ഥ ബ്രഹ്മത്തിൽ തന്നെ എത്തിച്ചേരും. അതുകൊണ്ടാണ് തത്വമസി എന്ന ഉപദേശം ശ്രവിക്കുന്ന ശിഷ്യൻ അതിനെക്കുറിച്ച് ധ്യാനിച്ച് ഒടുവിൽ ഗുരുവിനോട് എന്ത് വിളിച്ചു പറയുന്നത്? തത്വമസി എന്ന് കേട്ട ശിഷ്യൻ ധ്യാനിച്ചിട്ട് എന്താണ് ഗുരുവിനോട് വിളിച്ചു പറയുക? ഓ പറയൂ, ശരിയാണ്, അഹം ബ്രഹ്മാസ്മി. എന്താ സംഭവിച്ചത്? തത്വമസി എന്ന് പറഞ്ഞു അത് നീയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചു പോയി. ഞാൻ ആരാണെന്ന് എങ്ങനെ അന്വേഷിക്കുക? ഞാൻ ശരീരമാണോ, ഇന്ദ്രിയങ്ങളാണോ, മനസ്സാണോ, ബുദ്ധിയാണോ? എന്നിട്ട് എന്ത് തീരുമാനിച്ചു? മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാണ നേത്രേ നച വ്യോമ ഭൂമിർന തേജോന വായുഃ. ദെൻ ഹു ആം ഐ? ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം. അങ്ങനെ പരമാർത്ഥ തത്വത്തെ തിരിച്ചറിയുന്നു. അധ്യാത്മം ഉച്യതേ, അധ്യാത്മശബ്ദേന അഭിധീയത്തെ. അപ്പൊ നിഷേധാവധി ബ്രഹ്മത്തെയാണ് അധ്യാത്മം എന്ന് പറയുന്നത്. നിഷേധാവധി എന്ന് പറഞ്ഞാൽ നിഷേധിച്ച്, നിഷേധിക്കാന്ന് പറഞ്ഞാൽ ഡിനൈ ചെയ്യ. ദിസ് ഇസ് നോട്ട് മൈ സെൽഫ്, ദിസ് ഇസ് നോട്ട് ദി സെൽഫ്, ദിസ് ഇസ് നോട്ട് ദി സെൽഫ്. നൗ ഇൻ ദിസ് പ്രോസസ് യു റീച്ച് എ പ്ലേസ് വേർ യു കെ നോട്ട് ഡിനൈ യുവർ സെൽഫ്. എല്ലാറ്റിനെയും നിഷേധിച്ചു, ഞാനല്ലാത്തതിനെയൊക്കെ നിഷേധിച്ചു. ഇനി നിഷേധിക്കാൻ പറ്റാത്ത അവസ്ഥയെത്തി, അതിനെയാണ് നിഷേധാവധി എന്ന് പറയുക. ആ പ്രയോഗം നേറ്റു പറയൂ, നിഷേധാവധി. ഈ നിഷേധാവധിയാണ് അധ്യാത്മം, നിഷേധാവധിയാണ് ബ്രഹ്മം. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം രജനീകിരി.
1: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യം കരിച്ച തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യ, പുനരുപയോഗ ഊർജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചകോടി. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ, മനുഷ്യ കേന്ദ്രീകൃത വികസനം എന്നിവയിൽ ഇന്ത്യയും ഈ രാജ്യങ്ങളും സമാന കാഴ്ചപ്പാടുകൾ പിന്തുടരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും, രമേശ് ചെന്നിത്തലയ്ക്ക് പമ്പയും, സണ്ണി ജോസഫിന് അശോകയും, കെ മുരളീധരന് സാനഡുവും ഉൾപ്പെടെ 20 ഔദ്യോഗിക വസതികളാണ് മന്ത്രിമാർക്കായി അനുവദിച്ചിരിക്കുന്നത്. അജന്ത എം ലിജുവിനും തൈക്കാട് ഹൌസ് ബിന്ദുകൃഷ്ണയ്ക്കും, മൻമോഹൻ ബംഗ്ലാവ്, ഒ ജെ ജനീഷിനും, റോസ് ഹൌസ് സി പി ജോണിനുമാണ് അനുവദിച്ചത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1,070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. പേ വിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം തെരുവ് നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്കു നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടുതൽ അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എ ബി സി ചട്ടക്കൂട് നടപ്പാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നു എന്നും പരമോന്നത കോടതി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള ആരോഗ്യ സർവകലാശാല.

0: സർവകലാശാലയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃശൂരിൽ നടന്ന പരിപാടിയിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗവർണർ ആശംസകൾ നേർന്നു. തൃശൂർ പാട്ടിരായ്ക്കലിൽ പ്രവർത്തനമാരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: UIDAI നേരിട്ട് നടത്തുന്ന കേരളത്തിലെ 2-ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. 2026 സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം എണ്ണം 14 ഉയർത്തും. തൃശൂർ നഗരവാസികൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നല്ല രീതിയിൽ ലഭ്യമാക്കുന്നതിനായി 8 പ്രവർത്തന കിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു മോഡൽ ബി ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂരിൽ ആരംഭിച്ചിരിക്കുന്നത്.
0: ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം ഇന്നുച്ചയ്ക്ക് നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25-ാണ് വീണ്ടും നട തുറക്കുക. 26-ാണ് പ്രതിഷ്ഠാദിനം. ഈ വർഷത്തെ ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. തിരുവനന്തപുരം നന്ദാവനം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നാളെ രാവിലെ 7 മുതൽ രാത്രി 7 വരെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. വാട്ടർ അതോറിറ്റിയുടെ PTP നഗറിലുള്ള ജലസംഭരണിയിൽ വ്യാഴാഴ്ച വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന വാർഡുകളിൽ വെള്ളിയാഴ്ച വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ SCയെ നേരിടുകയാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏകപക്ഷീയമായ 2 മുന്നിലാണ്. അടുത്ത മാസം നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കും. ടെസ്റ്റിൽ KL രാഹുലും ഏകദിന ടീമിൽ ശ്രേയസ് അയ്യരുമാണ് വൈസ് ക്യാപ്റ്റന്മാർ. മലയാളി താരം സഞ്ജു സാംസണ് ടീമിൽ ഇടം പിടിക്കാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 114 താഴ്ന്ന് 75,201 നിഫ്റ്റി 32 നഷ്ടത്തിൽ 23,618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഉയർന്നു. പവന് 600 വർദ്ധിച്ച് 115,160 ഗ്രാമിന് 14,395 ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2-ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 131 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യംകരിച്ച തെരുവ് െ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം കൈതപ്രം വരികളെഴുതി രമേശ് നാരായണന്റെ സംഗീതത്തിൽ മധു ബാലകൃഷ്ണൻ.

0: പാടിയ ഗാനം കേൾക്കാം. ചിത്രം തത്വമസി.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവ്വ

सर्वेषां प्रति स्वागतम्। पठामि संस्कृतं नित्यं, वदामि संस्कृतं सदा, ध्यायामि संस्कृतं सम्यक्, वन्दे संस्कृतमातरम्। अद्यदिनं द्वितीया विभक्ति स्त्रीलिङ्ग एकवचने वाक्यानि पश्यामः। ഇന്നത്തെ ദിവസം ദ്വിതീയ വിഭക്തിയിൽ സ്ത്രീലിംഗത്തിലുള്ള ഏകവചന വാക്യങ്ങളെ നോക്കാം. അഹം ദുർഗാം പൂജയാമി, ഞാൻ ദുർഗയെ പൂജിക്കുന്നു. അഹം ദുർഗാം പൂജയാമി, ഞാൻ ദുർഗയെ പൂജിക്കുന്നു. ഞാൻ ദുർഗയെ പൂജിക്കുന്നു. അഹം ദുർഗാം പൂജയാമി. പിതാ ബാലികാം ആഹ്വയതി, അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. പിതാ ബാലികാം ആഹ്വയതി, അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. പിതാ ബാലികാം ആഹ്വയതി. ഛാത്രഃ അധ്യാപികാം പശ്യതി, വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. ഛാത്രഃ അധ്യാപികാം പശ്യതി, വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. ഛാത്രഃ അധ്യാപികാം പശ്യതി. സീത കഥാം പഠതി, സീത കഥയെ പഠിക്കുന്നു. സീത കഥാം പഠതി, സീത കഥയെ പഠിക്കുന്നു. സീത കഥയെ പഠിക്കുന്നു. സീത കഥാം പഠതി. ശ്രീകൃഷ്ണഃ ഭഗവത്ഗീതാം ഉക്തവാൻ, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണഃ ഭഗവത്ഗീതാം ഉക്തവാൻ, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണഃ ഭഗവത്ഗീതാം ഉക്തവാൻ. പുരുഷഃ വാർത്താം ശൃണോതി, പുരുഷൻ വാർത്തയെ കേൾക്കുന്നു. പുരുഷൻ വാർത്തയെ കേൾക്കുന്നു. പുരുഷഃ വാർത്താം ശൃണോതി. രാവണഃ സീതാം നീതവാൻ, രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണഃ സീതാം നീതവാൻ, രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണഃ സീതാം നീതവാൻ. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി, എൻ്റെ സഹോദരി അയോധ്യയ്ക്ക് പോയി. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി, എൻ്റെ സഹോദരി അയോധ്യയ്ക്ക് പോയി. എൻ്റെ സഹോദരി അയോധ്യയ്ക്ക് പോയി. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി. അഹം താം പൂർവമേവ ജാനാമി, ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. അഹം താം പൂർവമേവ ജാനാമി, ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. അഹം താം പൂർവമേവ ജാനാമി. ഭവാൻ ഏതാം ദൃഷ്ടവാൻ വാ, താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. ഭവാൻ ഏതാം ദൃഷ്ടവാൻ വാ, താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. ഭവാൻ ഏതാം ദൃഷ്ടവാൻ വാ. പ്രകാശഃ കാം പരിണീതവാൻ, പ്രകാശൻ ആരെ പരിണയിച്ചു. പ്രകാശഃ കാം പരിണീതവാൻ, പ്രകാശൻ ആരെ പരിണയിച്ചു. പ്രകാശൻ ആരെ പരിണയിച്ചു. പ്രകാശഃ കാം പരിണീതവാൻ. അധ്യാപകഃ ഭവതീം സൂചയിഷ്യതി, അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു. അധ്യാപകഃ ഭവതീം സൂചയിഷ്യതി, അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു. അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു. അധ്യാപകഃ ഭവതീം സൂചയിഷ്യതി. ഭക്തഃ മധുരാം ഗച്ഛതി, ഭക്തൻ മധുരയ്ക്ക് പോകുന്നു. ഭക്തഃ മധുരാം ഗച്ഛതി, ഭക്തൻ മധുരയ്ക്ക് പോകുന്നു. ഭക്തൻ മധുരയ്ക്ക് പോകുന്നു. ഭക്തഃ മധുരാം ഗച്ഛതി. ശിശുഃ നിദ്രാം കരോതി, ശിശു നിദ്രയെ ചെയ്യുന്നു, അല്ലെങ്കിൽ നിദ്രയെ പ്രാപിക്കുന്നു. ശിശുഃ നിദ്രാം കരോതി, ശിശു നിദ്രയെ ചെയ്യുന്നു. ശിശു

നിദ്രയെ ചെയ്യുന്നു. ശിശുഹു നിദ്രാം കരോതി. വയഹ അഹം ഭവത്തെ ദൂരവാണീം കൃതവതി. ഇന്നലെ ഞാൻ താങ്കളെ ഫോൺ വിളിച്ചു. വയഹ അതായത് ഇന്നലെ. അഹം ഭവത്തെ ദൂരവാണീം കൃതവതി. ഇന്നലെ ഞാൻ താങ്കളെ ഫോൺ വിളിച്ചു. ഇന്നലെ ഞാൻ

0: വെള്ളിയാഴ്ചയും മംഗളവാസരെ സായം പാദോന സപ്തവാദനെ ചൊവ്വാഴ്ച വൈകുന്നേരം 6:45 ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 ദിനമിതം ശുഭം ഭൂയാത് ജയതു സംസ്കൃതം ജയതു ഭാരതം
1: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 May 1 to 31 നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മ കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഇന്ത്യയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ വിശദമായി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: ഡെമോക്രസി, റൂൾ ഓഫ് ലോ ഓർ മൾട്ടിലേറ്ററിസം കെ പ്രതി ഹമാരി സാജാ പ്രതിബദ്ധത ഹമേ നേച്ചുറൽ പാർട്ട്നേഴ്സ് ബനാതി ഹൈ. 10 വർഷോ മേ ഹമാര ബയോലേറ്ററൽ ട്രേഡ് ലഗ്ഭഗ് 4 ഗുണാ ബഢാ ഹൈ. പിച്ചലെ 1 ദശക് മേ നോർഡിക് ദേശോ സേ ഭാരത് മേ നിവേശ് മേ ലഗ്ഭഗ് 200% കി ബഢോത്രി ഹുയി ഹൈ.
0: ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവേ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൌമ രാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന 1800 ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്ററുകൾ വഴി 20 ലക്ഷം പേർക്ക് നേരിട്ടും 1 കോടി ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നുണ്ടെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി.
2: Or so global, the number of people engaged are growing very rapidly. Today almost 2 million jobs have been created in these GCCs directly and possibly 10 million jobs indirectly, with the entire ecosystem benefiting. Real estate, the entire sale of equipment, sale of automobiles, the list is endless.
0: ഈ വർഷം സെപ്റ്റംബർ 12-13 തീയതികളിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കുമെന്ന ദക്ഷിണാഫ്രിക്കയിലെ റഷ്യൻ എംബസി

0: സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. 23-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് 2025 ഡിസംബറിലാണ് വ്ളാഡിമിർ പുടിൻ അവസാനമായി ഇന്ത്യയിലെത്തിയത്. മനുഷ്യജീവനും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവ് നായകൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത, ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവ് നായകളുടെ കടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 28 കോടതി സ്വമേധയായി എടുത്ത കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായം ഉണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോട്ടം സ്പീക്കർ. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണ്ണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്ന്, മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെയും പോലീസ് സൂപ്രണ്ടുമാരുടെയും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. 3 ഔദ്യോഗിക സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയയിലെ സിയോളിലെത്തി. ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സന്ദർശനവേളയിൽ ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ആൻ ഗ്യു ബാക്കുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ കൊറിയ ബിസിനസ് റൌണ്ട് ടേബിളിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. സൈനിക കൃത്യത, വിവര നിയന്ത്രണം, നയതന്ത്ര സൂചനകൾ, സാമ്പത്തിക നിശ്ചയദാർഢ്യം എന്നിവ ഒത്തുചേർന്ന സമഗ്ര ദേശീയ മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഈ സൈനിക നടപടി ഭീകരവാദികൾക്ക് വൻ തിരിച്ചടിയായതായി അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിൽ സംഘടിപ്പിച്ച സുരക്ഷയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് സുസ്ഥിര ദേശീയ വളർച്ചയ്ക്കായി സ്മാർട്ട് പവർ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു കരസേനാ മേധാവി.
2: Operation Sindoor delivered military precision, information control, diplomatic signaling and economic resolve as one coherent national act. It struck deep, dismantled terror infrastructure, punctured a long-standing strategic assumption and then stopped deliberately and purposefully. The deliberate halt after 88 hours was smart power in its most complete expression, knowing exactly which instrument to apply, at what intensity and precisely when to convert a military moment into a strategic.
0: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 മറ്റന്നാൾ 7 മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. അടുത്ത മാസം ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രണ്ട് ടീമുകളെയും ശുഭ്മാൻ ഗിൽ തന്നെയാണ് നയിക്കുക. ടെസ്റ്റിൽ ഋഷഭ് പന്തിനെ ഒഴിവാക്കി കെ എൽ രാഹുലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു. പന്തിനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശ്രേയസ് അയ്യരായിരിക്കും ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. മുൻനിര പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കും വിശ്രമം അനുവദിച്ചു. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ബുംറ തിരിച്ചെത്തുമെന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രണ്ട് ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി.
1: യുവവാണി.

0: ഇന്നത്തെ യുവവാണിയിലേക്ക് സ്വാഗതം. യുവജനങ്ങൾ പല
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ

0: സമ്മർദ്ദത്തിനു പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം.

സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഹായ്, ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 May 1 to 31 നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
1: ഹായ് കൊച്ചുകൂട്ടാരെ, ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഒരിക്കൽ സിംഹവും കരടിയും വിശന്ന് പൊരിഞ്ഞു നടക്കുമ്പോൾ ഒരേ സമയത്ത് ഒരു മാൻകുട്ടിയുടെ ജഡം കണ്ടെത്തി. കരടിയെ നോക്കി സിംഹം ഒന്നലറി, ഏ ഞാനാണ് രാജാവ്, മാൻകുട്ടിയെ എനിക്ക് തിന്നണം, ബാക്കിയുണ്ടെങ്കിൽ നീ വന്ന് തിന്നോളൂ, ഇപ്പോൾ സ്ഥലം വിട്ടോളണം എന്നായിരുന്നു അലർച്ചയുടെ അർത്ഥം. കരടി ഒന്ന് മുരണ്ടു. ഓ പിന്നെ രാജാവൊക്കെ അങ്ങ് പണ്ട്, ധൈര്യമുണ്ടെങ്കിൽ യുദ്ധം ജയിച്ച് മാൻകുട്ടിയെ തിന്നോ എന്നായിരുന്നു ആ മുരൾച്ചയുടെ അർത്ഥം. യുദ്ധം തന്നെ നടന്നു. യുദ്ധമെന്ന് പറഞ്ഞാലോ പൊരിഞ്ഞ യുദ്ധം. പരസ്പരം മാന്തിക്കീറി അടിച്ച് ഇടിച്ച് കെട്ടിമറിഞ്ഞ് ചെളിയിൽ വീണ് ഉരുണ്ട് വൈകുന്നേരം വരെ യുദ്ധം ചെയ്തു. രണ്ടു പേർക്കും എഴുന്നേൽക്കാൻ വയ്യാതാകുന്നത് വരെ അവർ പരസ്പരം പോരടിച്ചു. ഈ ബഹളങ്ങളൊക്കെ കേട്ട് ഒരു കുറുക്കൻ അവിടേക്ക് ഓടി വന്നു. അവർ രണ്ടാളും നിലത്ത് വീണ് കിടക്കുന്നത് കണ്ട് കുറുക്കൻ ചോദിച്ചു, എന്താ ഇങ്ങനെ നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്? അതായത് ഈ രണ്ടാൾക്കും ഏന്തി വലിഞ്ഞ് മാൻകുട്ടിയുടെ മേൽ അവകാശം സ്ഥാപിക്കണമെന്നതാണ് അപ്പോഴും മോഹം. രണ്ടുപേരുടെ മോഹം ഒന്ന് തന്നെയാണ്. അതായത് ഈ മാൻകുട്ടിയെ എനിക്ക് വേണം എന്ന് ആര് പറഞ്ഞു? കരടി പറഞ്ഞു. ഈ മാൻകുട്ടിയെ എനിക്കാണ് വേണ്ടത് എന്ന് സിംഹവും പറഞ്ഞു. രണ്ടുപേരും അവിടെ അധികാര വടം വലി നടക്കുകയാണ്. കുറുക്കൻ എന്തെന്നറിയാവോ, ഈ നേരം കൊണ്ട് അവിടെ കിടന്ന ആ മാൻകുട്ടിയെ മൊത്തവും തിന്നങ്ങ് തീർത്തു. എന്നിട്ട് വീണ് കിടക്കുന്ന പോരാളികളെ നോക്കി ഓ എന്ന് ചിരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? കിട്ടിയ ഇരയെ രണ്ടാളും പങ്കിട്ട് തിന്നാതെ ബുദ്ധിമോശം കാണിച്ചു അല്ലേ. രണ്ടുപേരും എനിക്ക് വേണം എനിക്ക് വേണമെന്നും പറഞ്ഞ് മത്സരിച്ചു, വഴക്കടിച്ചു, പോരടിച്ചു, അവശരായി. അവസാനം ആര് തിന്നു? അതുവഴി വന്ന കുറുക്കൻ ഇവരുടെ പോരിൻ്റെ

0: ഇടയ്ക്ക് കാര്യം സാധിച്ചു. അവന് തൃപ്തിയായി. അവൻ ഓടിപ്പോവുകയും ചെയ്തു. ഇവർ രണ്ടുപേർക്കും അമളി പറ്റുകയും ചെയ്തു. അങ്ങനെ ഇവിടുത്തം എന്ന കഥ ഇവിടെ ഇന്ന് തീരുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശാന്താസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അനസൂയയെക്കുറിച്ചാണ്. അനസൂയ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നറിയണമെങ്കിൽ എന്തുകൊണ്ടാണ് അർജുനൻ അനസൂയയുടെ ജീവിക്കുന്ന ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നറിയണം. കുരുക്ഷേത്ര യുദ്ധമുഖത്ത് വെച്ചാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത എന്നറിയപ്പെടുന്ന മഹത്തരവും അമൂല്യവുമായ ജ്ഞാനം ഉപദേശിക്കുന്നത്. സുന്ദരമായി നീ എന്തിനെയെല്ലാം കാണുന്നുവോ അതിനുള്ളിലെ സൗന്ദര്യമാണ് ഞാൻ. ശക്തമെന്ന് നീ ധരിക്കുന്ന എല്ലാറ്റിനും ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയാണ് ഞാൻ. ജ്ഞാനികളായി നീ കാണുന്നവരുടെ ഉള്ളിലെ ജ്ഞാനമാണ് ഞാൻ. എന്നിങ്ങനെ ഭഗവാൻ ജ്ഞാനം പകർന്നു നൽകുമ്പോൾ അർജുനനോട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, അർജുന, നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. നീ എന്നിൽ യാതൊരു കുറ്റവും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല. ആരിലും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കാതിരിക്കുന്ന അർജുനൻ കൈമുതലാക്കിയിരുന്ന ആ സ്വഭാവവിശേഷത്തെയാണ് അനസൂയ എന്ന് പറയുന്നത്. അനസൂയയുടെ വിപരീത പദമാണ് അസൂയ. ആരിലും എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ദോഷൈക ദൃക്കായ ഒരു വ്യക്തിയുടെ സ്വഭാവവിശേഷമാണ് അസൂയ. അസൂയാലുക്കൾ എപ്പോഴും ഏതിൻ്റെയും എന്തിൻ്റെയും നെഗറ്റീവായ വശം അല്ലെങ്കിൽ നിഷേധാത്മകമായ വശം ആയിരിക്കും കണ്ടുപിടിക്കുകയും വിശ്വസിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും പ്രചരിപ്പിക്കുകയും ജനമധ്യത്തിൽ ചിത്രീകരിക്കുകയും ചെയ്യുക. ഏറ്റവും നല്ലതിലും അവർ തെറ്റ് കണ്ടുപിടിക്കും. എവിടെയാണ് പോരായ്മയുള്ളത് എന്ന് അവർ തിരക്കി നടക്കും. നല്ലതൊന്നും അവരുടെ ദൃഷ്ടിയിൽ പതിയുകയുമില്ല. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന വരികൾ ഈ സന്ദർഭത്തിൽ തികച്ചും അന്വർത്ഥമാണ്. ഒരമ്മയോട് കുഞ്ഞ് ഇപ്രകാരം പറയുകയാണ് എന്ന് കരുതുക. എനിക്കറിയാം അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, മൂത്ത കുട്ടിയോട് അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയോടാണ് അമ്മയ്ക്ക് സ്നേഹം. ഇതൊരിക്കലും ഒരു സാഹചര്യത്തിലും ശരിയല്ല. ഒരു ശിഷ്യൻ ഗുരുവിനോട് പറയുകയാണ്, അങ്ങയ്ക്ക് എന്നോട് സ്നേഹമില്ല. ഇത്തരം പ്രസ്താവനകൾ ഒരിക്കലും സത്യത്തിനോട് ചേർന്ന് പോകുന്നതല്ല. ഒരമ്മയ്ക്കോ ഗുരുവിനോ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഇതെല്ലാം നെഗറ്റീവായ ചിന്തകളാണ്. യാഥാർത്ഥ്യവുമായി ഇവയ്ക്ക് ബന്ധമില്ല. ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. കതകും ജനൽപാളികളും അടയുകയും ആഞ്ഞടിക്കുകയും തുറക്കുകയും ചെയ്യുന്നു. ഇത് തടയാനായി ഒരാൾ കതക് വലിച്ചടയ്ക്കുമ്പോഴാകും മറ്റൊരു വ്യക്തി കയറി വരുന്നത്. അദ്ദേഹം കരുതുന്നത് താൻ കയറി വരുന്നത് കണ്ട് ആദ്യത്തെ വ്യക്തി കതക് തൻ്റെ മുഖത്തിന് നേരെ വലിച്ചടച്ചു എന്നാണ്. തൻ്റെ വരവ് ഇഷ്ടപ്പെട്ടില്ലെന്ന് അയാൾ അറിയിക്കുകയായിരുന്നു എന്ന് കയറി വരുന്ന വ്യക്തി കരുതുന്നു. തെറ്റായ ചിന്തയാണിത്. യാഥാർത്ഥ്യത്തിന് ഇത്തരം ചിന്തകളുമായി പുലബന്ധം പോലുമില്ല. ലോകം മുഴുവൻ തിന്മ നിറഞ്ഞതാണ്, ഇവിടെ ഒന്നും ശരിയല്ല എന്ന് ഇക്കൂട്ടർ ഉറച്ചു വിശ്വസിക്കുന്നു. തങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്നാണ് ഇവർ കരുതുന്നത്. തങ്ങളുടെ വീക്ഷണം, അഭിപ്രായം, കാഴ്ചപ്പാട്, വിശ്വാസം ഇതെല്ലാം മാത്രമാണ് ശരി, മറ്റെല്ലാം തെറ്റ് എന്നാണ് ഇത്തരം നെഗറ്റീവ് ചിന്താഗതിക്കാർ കരുതുന്നത്. അവർക്ക് മറ്റൊന്നിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കാനോ സഹിഷ്ണുതയോടുകൂടി ഉൾക്കൊള്ളാനോ സന്നദ്ധതയുമില്ല, അവർക്കതിന് സന്മനസ്സുമില്ല. കണ്ണാടിയിൽ മുഖം ശരിയായി കാണാൻ കഴിയുന്നില്ലെങ്കിൽ കണ്ണാടി തുടച്ച് വൃത്തിയാക്കാത്തതിൻ്റെയും അത് ചെയ്യാൻ ചുമതലപ്പെട്ടവരുടെയും കുഴപ്പമാണെന്ന് ഇത്തരം നെഗറ്റീവ് സ്വഭാവമുള്ളവർ വിധിയെഴുതും. ചിലപ്പോൾ അവരുടെ കണ്ണിലെ തിമിരബാധയുടെയോ മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെയോ കാഴ്ചക്കുറവിൻ്റെയോ ഭാഗമാകാം അത്. പക്ഷെ തങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന വിദൂര സാധ്യത പോലും അവരുടെ അജണ്ടയിൽ തന്നെയില്ല. കുഴപ്പമെല്ലാം മറ്റുള്ളവരുടേത് എന്ന ഭാവമായിരിക്കും അവരെ എപ്പോഴും ഭരിക്കുന്നത്. ശരിക്കും ഈ സാഹചര്യത്തിൽ എന്താണ് വേണ്ടത്? നമ്മുടെ കാഴ്ച മറയ്ക്കുന്ന എന്തെങ്കിലും തടസ്സങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് സ്വയം അംഗീകരിക്കണം. നമ്മുടെ ഭാഗത്ത് ഒരു കുഴപ്പവുമില്ല എന്ന മുൻവിധി ഉപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളിലും സ്വയം വിമർശനവും ആത്മപരിശോധനയും കൊണ്ടുവരുമ്പോൾ ജീവിതം കൂടുതൽ സുന്ദരവും സുരഭിലവുമാകുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും. വൈദ്യരെ സ്വയം ചികിത്സിക്കൂ. അവനവൻ്റെ കണ്ണിലെ കോലെടുത്തിട്ട് മാത്രം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുക തുടങ്ങിയ പ്രയോഗങ്ങൾ ഈ ആശയത്തിൻ്റെ ചുവട് പിടിച്ചുള്ളതാണ്. ഞാൻ എല്ലാറ്റിനും അതീതനാണ്, ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്ന മനോഭാവം നമ്മെ എങ്ങും കൊണ്ടുചെന്നെത്തിക്കുകയില്ല. നമുക്കൊരു മനോഹരമായ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. 1967 പുറത്തിറങ്ങിയ കസവുതട്ടം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. കസവുതട്ടത്തിൻ്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് കുഞ്ചാക്കോയാണ്. പ്രേംനസീർ, റഡൂർ ഭാസി, മണവാളൻ ജോസഫ്, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ബഹദൂർ, ശാരദ, എസ് പി പിള്ള തുടങ്ങിയവരായിരുന്നു കസവുതട്ടത്തിലെ പ്രമുഖ അഭിനേതാക്കൾ. നമുക്ക് കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് വയലാർ, സംഗീത സംവിധാനം ദേവരാജൻ, ആലപിച്ചിരിക്കുന്നത് പി സുശീലയും എ എം രാജയും. മയിൽപീലി കണ്ണുകൊണ്ട്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളോടൊപ്പം ഡോക്ടർ റിജി ജി നായർ. എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിക്കുന്ന അസൂയാലുവായ ഒരു ദോഷൈക ദൃക്ക് എന്ന നിലയിൽ നിന്നും അനസൂയ മുഖമുദ്രയാക്കിയ ഒരു വ്യക്തി എന്ന നിലയിലേക്കുള്ള മാറ്റം വ്യക്തിത്വ വികസനത്തിലെ വലിയ ഒരു നാഴികക്കല്ലായിരിക്കും. നിർഭാഗ്യവശാൽ നമുക്ക് ചുറ്റും കൂടുതലായി കാണപ്പെടുന്നത് അസൂയാലുക്കളെയാണ്. ഒരുപക്ഷെ നമ്മെപ്പറ്റിയും ഇത്തരം അഭിപ്രായമുണ്ടാകാം എന്നതും ഇവിടെ മറച്ചു പിടിക്കുന്നില്ല. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ആത്മബന്ധമുള്ള ഒരു വ്യക്തിയുമായി ചെറിയ ഏതെങ്കിലും ഒരു കാരണത്തിനായി പിണങ്ങേണ്ടി വന്നാൽ പിന്നെ ആ വ്യക്തിയിൽ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുറ്റം കണ്ടുപിടിക്കലാകും നമ്മുടെ ജോലി. ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞുപോയ വർഷങ്ങളിലെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം പറഞ്ഞ വാക്കുകളും ചെയ്ത പ്രവൃത്തികളും സ്വീകരിച്ച നിലപാടുകളുമെല്ലാം ഓർത്തെടുത്ത് അതിലെല്ലാം കുറ്റവും ദുരുദ്ദേശവും കണ്ടുപിടിക്കുന്നതിനായിരിക്കും നാം കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഒരു ചെറിയ തർക്കത്തിൻ്റെയോ സൗന്ദര്യ പിണക്കത്തിൻ്റെയോ ഈഗോ പ്രശ്നത്തിൻ്റെയോ അധികാര വടംവലിയുടെയോ സ്ഥാനമാനങ്ങളുടെയോ പേരിലായിരിക്കും ചിലർ ജീവിതം മുഴുവൻ വിശ്വസിച്ച് പ്രവർത്തിച്ച പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു വരുന്നത്. എന്നാൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് വഴുതി മാറി ഇത്രയും നാൾ സ്നേഹിച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ചു വന്ന പ്രത്യയശാസ്ത്രത്തെയും അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണങ്ങളെയും പോലും തള്ളിപ്പറയാൻ യാതൊരു മടിയും മിക്കവർക്കും ഉണ്ടാകാറില്ല. എല്ലാം തെറ്റായിരുന്നു, എങ്ങനെയെങ്കിലും സഹിച്ചു നിന്നു, എന്റെ നിലപാടാണ് ശരി തുടങ്ങിയ വെളിപാടുകളുമായി അവർ സമൂഹത്തെ യാതൊരു ലജ്ജയോ മടിയോ കൂടാതെ അഭിമുഖീകരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം അപഹാസ്യരാകുന്നത് പോലും ഇങ്ങനെയുള്ളവർക്ക് തിരിച്ചറിയാനാകുകയില്ല. അസൂയ എന്താണെന്നും അനസൂയ എന്തല്ലെന്നും വിശദീകരിക്കാൻ നമുക്ക് ചുറ്റുമുള്ള ചില സമകാലിക ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുവെന്ന് മാത്രം. ഞാൻ മാത്രം ശരി, മറ്റുള്ളവരൊന്നും ശരിയല്ല എന്ന മനോഭാവത്തിൽ നിന്ന് മോചനം നേടി അർജുനനെ പോലെ അനസൂയ ജീവിതശൈലിയായി മാറ്റുമ്പോഴാണ് ജീവിതത്തിൽ ഉയർച്ചയും വളർച്ചയും പുരോഗതിയും നേട്ടവും എല്ലാം ഉണ്ടാകുന്നത്. അസൂയ ഉണ്ടെന്നുള്ളത് കൊണ്ട് വിഷമിക്കേണ്ടതില്ല. ഈ പറയുന്ന വ്യക്തിയും അതേപോലെ നമ്മുടെ സമൂഹത്തിൽ നാം ഇടപെടുന്നവരിൽ ഭൂരിഭാഗവും ഈ സ്വഭാവത്തിൽ നിന്ന് മുക്തരല്ല. രാധയ്ക്ക് പോലും അസൂയുണ്ടായിരുന്നു. അതെ, ശ്രീകൃഷ്ണന്റെ രാധ തന്നെ. ധാര എന്ന വാക്കിന് സ്രോതസ്സിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നതെന്നും അതിൻ്റെ വിപരീതമായ രാധ എന്ന വാക്കിന് സ്രോതസ്സിലേക്ക് ഉറവിടത്തിലേക്ക് മടങ്ങി വരുന്നതെന്നും ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കുന്നത് എന്നുമാണ് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. കൃഷ്ണൻ ആകർഷിക്കുന്നവനാണ്. എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ആകർഷണവുമുണ്ട്. രാധയാകട്ടെ കാത്തിരിപ്പിൻ്റെ പ്രതീകമാണ്. കാത്തിരിപ്പ് തന്നെയാണ് സ്നേഹം. സ്നേഹമെന്നാൽ കാത്തിരിപ്പും. കാത്തിരിപ്പ് എന്നെങ്കിലും ഒന്ന് അവസാനിക്കാനായി കാത്തിരിക്കുന്ന വിരഹിണിയാണ് രാധ. ആർക്കും രാധയോട് അസൂയ തോന്നും. കൃഷ്ണന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞ ആരെയും ആകർഷിക്കുന്ന കൃഷ്ണൻ തന്നെ ആകൃഷ്ടനായ രാധയോട് ആർക്കെങ്കിലും, പ്രത്യേകിച്ച് ഗോപികമാർക്ക്, അസൂയ തോന്നുന്നത് സ്വാഭാവികം എന്ന് മാത്രമേ പറയാനാകൂ. പക്ഷേ രാധയ്ക്കും അസൂയുണ്ടായി ഭഗവാന്റെ ഓടക്കുഴലിനോട്. ഭഗവാനോടൊപ്പം എപ്പോഴും ഉണ്ടാകാൻ കഴിയുന്നു, ചുണ്ടോട് ചേർന്നിരുന്ന് മധുരമായ മുരളീഗാനം ഒഴുക്കുന്നു. ഇതൊക്കെയാണ് രാധയ്ക്ക് അസൂയ ഉണ്ടാകാനുള്ള കാരണം. എന്നാൽ ഓടക്കുഴലിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലോ, ഏതോ ഘോരവനത്തിനുള്ളിലെ മുളങ്കാട്ടിൽ ഒരു വലിയ മുളവൃക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു അത്. ഒരു ദിവസം ഒരാൾ അവിടെ എത്തി കോടാലിയും മഴുവും വെട്ടുകത്തിയും ഒക്കെ ഉപയോഗിച്ച് വെട്ടി താഴെയിട്ട് വാൾ കൊണ്ട് അറുത്ത് ഉളി കൊണ്ട് കുത്തി രൂപപ്പെടുത്തി അരം കൊണ്ട് രാഗി മിനുക്കി മൂർച്ചയേറിയ മറ്റായുധങ്ങൾ ഉപയോഗിച്ച് ദ്വാരമിട്ട് അങ്ങനെ എന്തെല്ലാം അസഹനീയമായ വേദനകളിലൂടെ കടന്നുപോയ ശേഷമാണ് ആ ഓടക്കുഴലിന് ഇന്നത്തെ രീതിയിലുള്ള മനോഹരമായ വേണുനാദം പൊഴിക്കുന്ന ഒരു ഓടക്കുഴലായി ഭഗവാന്റെ സവിധത്തിൽ അണയാനും സന്തത സഹചാരിയാകാനും കഴിഞ്ഞത് എന്നോർത്തു നോക്കൂ. നമുക്ക് മറ്റൊരു മനോഹരമായ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഒരു മയിൽ പീലിയായി ഞാൻ ജനിച്ചിരുന്നു എങ്കിൽ എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 1980 പുറത്തിറങ്ങിയ അണിയാത്ത വളകൾ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ബാലചന്ദ്ര മേനോനായിരുന്നു. നിർമ്മാണം നിർവഹിച്ചത് NP അബുവും സുകുമാരൻ, സോമൻ, അംബിക, വേണു നാഗവള്ളി, ശങ്കരാടി എന്നിവരാണ് അണിയാത്ത വളകളിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ബിച്ചു തിരുമലയാണ് ഈ മനോഹരമായ ഗാനം രചിച്ചത്. സംഗീത സംവിധാനം നിർവഹിച്ചത് എ ടി ഉമ്മർ, ആലപിച്ചിരിക്കുന്നത് എസ് ജാനകിയും. അംബിക അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഈ ഗാനം സിനിമയിൽ ആലപിക്കുന്നത്. അംബികയുടെ ഈ ഗാനത്തിൻ്റെ ഏറ്റവും അവസാനം കണ്ണ എന്ന് നീട്ടി വിളിക്കുമ്പോൾ സുകുമാരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്തോ എന്ന് ഏറ്റു വിളിക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ കേൾക്കുന്നത് ഈ ഗാനത്തിൻ്റെ രചയിതാവായ ബിച്ചു തിരുമലയുടെ തന്നെ ശബ്ദമാണ്. നമുക്ക് കേൾക്കാം. ഒരു മയിൽ പീലിയായി ഞാൻ ജനിച്ചിരുന്നെങ്കിൽ

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ഉള്ളടക്കം, അവതരണം, ഇതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകാം. അവയെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8848558785 നമ്പർ ഒരിക്കൽ കൂടി 8848558785 ഈ വാട്സപ്പ് നമ്പറിൽ എല്ലാവരും തങ്ങളുടെ പേരും സ്ഥലവും പരാമർശിച്ച് എഴുതി അറിയിക്കണം. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഐ ബിലോങ് ടു യു.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: With rhythm of success. Your dream, your moment. Your station, Radio Santhanam 90.4 FM. Stay tuned.
3: ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ ഇന്നത്തെ അധ്യായത്തിൽ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയെ മനോഹരമാക്കാൻ എത്തിയിരിക്കുന്നത് നർത്തകിയും മറ്റനേകം കലാരൂപങ്ങളിലൂടെ ശ്രദ്ധയായിക്കൊണ്ടിരിക്കുന്ന ആര്യ വെങ്കടേഷാണ്. നമസ്കാരം.
3: ഹായ്, നമസ്കാരം.
2: റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്.
3: താങ്ക് യു.
2: യെസ്. അപ്പോ ആര്യ, അപ്പൊ ആര്യ എന്നത് നമ്മുടെ ശ്രോതാക്കളിലേക്ക് ആര്യ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ?
3: ഹായ്, ഞാൻ ആര്യ, ഹരിപ്പാടാണ് താമസിക്കുന്നത്. അച്ഛൻ വെങ്കടേഷ്, അമ്മ ബിനുലേഖ, അച്ഛൻ ബാങ്കോ വർക്ക് ചെയ്യുന്നു, പിന്നെ അമ്മ ഹൗസ് വൈഫാണ്. ഞാനിപ്പം പ്ലസ് വൺ എക്സാം എഴുതിയിട്ട് വെക്കേഷൻ നിൽക്കുകയാണ്. ഇവിടെ അമ്മൂമ്മയെ കാണാനായിട്ട് വന്നതാണ്. അപ്പം ചേച്ചി ഇങ്ങനെ എനിക്കൊരു വിളിച്ചായിരുന്നു, എന്നെ FM-ലേക്ക് ഒന്ന് വരുമോ, ഒരു ഇന്റർവ്യൂ തരാമോ എന്ന് ചോദിച്ച് അങ്ങനെ വന്നതാണ്. എന്തായാലും സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിലേക്ക് വിളിച്ചതിന്. താങ്ക് യു സോ മച്ച്.
2: യെസ്. അപ്പോ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ആര്യയുടെ ഒരു നർത്തകി എന്ന രീതിയിലാണെങ്കിലും നർത്തകി മാത്രമല്ല, ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഗേൾ ആണ് അല്ലേ. ചിത്രരചന, വീണ വായിക്കുന്നുണ്ട്, അപ്പൊ അങ്ങനെ ഒരുപാട് വാദ്യോപകരണങ്ങളും അങ്ങനെ എല്ലാ രീതിയിലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ്. അപ്പൊ നമുക്ക് റേഡിയോ സാന്ത്വനത്തില് ഈ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ലഭിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ആര്യ, 10 വർഷമായിട്ട് നൃത്തം അഭ്യസിക്കുകയാണല്ലേ, അപ്പൊ അതിന്റെ ഒരു തുടക്ക കാലം തൊട്ട് നമുക്കൊന്ന് നമ്മുടെ ശ്രോതാക്കളിലേക്ക് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്.
3: 3.5 വയസ്സുള്ളതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് പഠിക്കാന്. വീട്ടിലിങ്ങനെ എല്ലാവരോടും ആഗ്രഹം പറഞ്ഞു. അച്ഛനോട് ആദ്യം പറഞ്ഞപ്പോ പറഞ്ഞു, ആ പൊക്കോ, നിനക്ക് ഇഷ്ടമുള്ള എന്തിനു വേണമെങ്കിലും പൊക്കോ, എന്തിനു വേണമെങ്കിലും പഠിപ്പിക്കാം, എനിക്ക് സന്തോഷമാണ്. ഒരാൾ ഡാൻസർ വീട്ടിലുണ്ടാവുന്നത് നല്ലൊരു കാര്യമല്ലേ. അങ്ങനെ വീട്ടിൽ അങ്ങനെ ആരോഗ്യം പാരമ്പര്യമായിട്ട് ഇല്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, ശരി, ഇവിടെ ഞങ്ങളെ വീണ്ടും തൊട്ടടുത്തായിട്ട് ഒരു സാറുണ്ടായിരുന്നു. ഫസ്റ്റ് പുള്ളിയടുത്താണ് പഠിച്ചത്. ഒത്തിരി നാളൊന്നും പോയില്ല, 2-3 നാള്, 1 മാസം 2 മാസമൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിൽ ഞാൻ AKM കരുവാറ്റ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അവിടെ ഇങ്ങനെ കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചർ വരുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി കരുവാറ്റയിലെ താമസിക്കുന്നത്, സൂര്യ എന്നാണ് പേര്. അപ്പം ടീച്ചർ ഇങ്ങനെ വന്ന് ഡാൻസിൽ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ വരാൻ പറഞ്ഞു. അപ്പൊ ടീച്ചറാണ് ആദ്യമായിട്ട് എന്നെ, അതിനുശേഷം സാറിന് ശേഷം എന്നെ വേദിയിലോട്ട് ഇറക്കാൻ നോക്കുന്നത് ടീച്ചറാണ് ആദ്യമായിട്ട്. അപ്പം ആദ്യമായിട്ട് ഞാൻ കയറിയത് ഫോക്ക് ഡാൻസിന്റെ ബേസിലാണ്. ഫസ്റ്റ് ഭയങ്കര പേടി എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എങ്ങനെ പെർഫോം ചെയ്യണം. ആദ്യം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും, ഓഡിയൻസിനെ എല്ലാവരും കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് വയന്നു. പകുതി പാട്ടായപ്പോഴത്തേക്ക് ഞാൻ നിന്നു. പിന്നെ ചെയ്യണമെന്ന് അറിയാം, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, കൈയും കാലൊക്കെ ശരിക്കും വരച്ചു. അത് കൊച്ചാ, അതുകൊണ്ട് വീട്ടിൽ ആരും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു 4-ാം ക്ലാസ് പകുതി ആയപ്പോഴത്തേക്കും ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ സാറിൻ്റെ അടുത്ത് നിന്ന് നേരെ മാറിയിട്ട് ഈ ടീച്ചറിനെ അപ്പോഴും ടീച്ചറിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അല്ലാതെ ഹരിപ്പാട് സാരംഗ എന്ന് പറയുന്ന ഒരു ഡാൻസ് സ്കൂളിലോട്ട് ചേർന്നു. അങ്ങനെ അറിഞ്ഞ് എന്നെ അവിടെ കൊണ്ട് ചേർത്ത് വെച്ചു. അപ്പം ടീച്ചർ അവിടെ മൂലമാണ് എൻ്റെ ഡാൻസിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ടീച്ചറിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ മൂലമാണ് ടീച്ചർ എന്നെ ഒരു കലാകാരി എന്ന നിലയിലോട്ട് ആക്കാൻ ടീച്ചറിൻ്റെ ഭയങ്കര ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു. അപ്പം ടീച്ചറിൻ്റെ ഒരു ഇതിലാണ് ഇപ്പം ഞാൻ ഇത്രയും ഒരു ലെവലിൽ നിൽക്കുന്നത്.
2: അപ്പോൾ ഇന്ന് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ നർത്തകി എന്ന രീതിയിൽ ഒരു 10 വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഇപ്പം പേടിയുണ്ടോ സ്റ്റേജിൽ
3: കയറുമ്പോൾ?
2: നല്ല കോൺഫിഡൻ്റ് ആണ്. അപ്പം അത്രമാത്രം ഒരു പഠനം എന്ന രീതിയിൽ ഒരു നല്ലൊരു രീതിയിലേക്ക് ആര്യ എത്തിയിട്ടുണ്ടല്ലോ. 10 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെയൊക്കെ ഒരു പല സമയത്ത് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ അമ്മമാർക്ക് പ്രത്യേകിച്ചും പെൺകുട്ടികളോട് കുട്ടി ഒന്ന് ഒരു സ്റ്റേജിൽ ഇങ്ങനെ കയറി പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ആ ഡ്രസ്സിലൊക്കെ നിൽക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ. അപ്പം കുഞ്ഞുങ്ങളെല്ലാവരെയും പെൺകുട്ടിയാണെങ്കിൽ ഡാൻസ് ഫോം അല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു ഒരു രീതി ഉണ്ട്. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. പക്ഷേ പിന്നീട് ഒരു 2 വർഷം ഒക്കെ കഴിയുന്ന ടൈമിൽ പതുക്കെ അത് സ്കിപ്പ് ചെയ്തിട്ട് പഠനത്തിലോട്ട് മാറ്റുകയാണ്. അപ്പം ആര്യ എന്ന് പറയുമ്പോൾ 10 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം അതിൽ തീർച്ചയായും ആര്യയുടെ ഒരു എഫേർട്ട് ഉണ്ട്, പേരൻസിൻ്റെയും ഈ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു എഫേർട്ട് ഉണ്ട് അല്ലേ. അപ്പം അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം അതിൻ്റെ പുറത്ത് ഒരുപാട് ഹാർഡ് വർക്കും ഉണ്ട്. ഇപ്പോൾ ഈ ഡാൻസ് ഫോം എന്ന് പറയുന്നത് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണല്ലോ. അപ്പൊ അതിനെ പറ്റി എന്താണ് ആര്യയ്ക്ക് പറയാനുള്ളത്?
3: നമ്മുടെ നമുക്ക് മാത്രമായിട്ട് ഒരു താല്പര്യം പോരാ, പേരൻസിന് കൂടെ ആ താല്പര്യം വേണം. അങ്ങനെയാണെങ്കിൽ ഡാൻസ് നമുക്ക് എത്ര നാളാണെങ്കിലും കൊണ്ടുപോകാം, എത്ര പ്രായമായാലും കൊണ്ടുപോകാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പേരൻസിന്റെ സൈഡിൽ നല്ല സപ്പോർട്ടായിരുന്നു. എന്ത് പഠിപ്പിക്കാൻ, എന്ത് ഇപ്പം ഞാൻ വയലിൻ വീണ തിരുവാതിര എല്ലാം പഠിക്കണം എന്ന് പറഞ്ഞു. ആ പൊക്കോ പഠിച്ചു, ഞങ്ങൾ പഠിപ്പിച്ചോളാം പൊക്കോളാം പറഞ്ഞു. അച്ഛൻ അപ്പ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പയും അമ്മയും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അതുമല്ല എൻ്റെ അച്ഛൻ്റെ അമ്മ അപ്പൂപ്പൻ എല്ലാവരും സപ്പോർട്ടായിരുന്നു. പിന്നെ അമ്മയുടെ എല്ലാവരും സപ്പോർട്ടായിരുന്നു. നെയ്ബേഴ്സും എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, നാലാം ക്ലാസ്സിലെ കാര്യം പറയുന്നത്. പിന്നെ സ്കൂൾ ടൈം വന്നപ്പോഴും നമുക്ക് അന്ന് മൂലമാണ് കലോത്സവം എന്നൊരു ഇതിലേക്ക് ഞാൻ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ടീച്ചർ ആദ്യം പറഞ്ഞു ഇറങ്ങാം, ഫസ്റ്റ് സ്റ്റേജ് ആദ്യം നമുക്ക് ഒരു അരങ്ങേറ്റം പോലെ നടത്തണം. അപ്പോൾ ഭരതനാട്യമാണ് ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് അതാണ് ഡാൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ബേസ്. എല്ലാം കഴിഞ്ഞു ഭരതനാട്യത്തിൽ കയറി. അപ്പം ടീച്ചർ പറഞ്ഞു നമുക്കിങ്ങനെ ഇറങ്ങാൻ ഒരു വേദിയുണ്ട്, എനിക്ക് തോന്നുന്നു കോൺഫിഡൻസ് ആണ് ഇറങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഫസ്റ്റ് ടൈമിൽ അങ്ങനെ എനിക്ക് സെക്കൻഡോ തേർഡോ അങ്ങനെ ഉള്ളതായിരുന്നു സ്കൂൾ തലത്ത്. അപ്പം എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് പേടിയെല്ലാം മാറി, ടീച്ചർ മാറ്റി എന്ന് വേണം പറയാൻ, എല്ലാം മാറി. അരങ്ങേറ്റം കഴിഞ്ഞതോടെ ഞാൻ കംഫർട്ടായി. ഓക്കെ, ഈ നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണ് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഓർണമെന്റ്സ് അങ്ങനെ ഓരോരോ കാര്യത്തിന് നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണ്.
2: മേക്കപ്പ് ആർട്ടിസ്റ്റിന് നല്ലൊരു എമൗണ്ട് കൊടുക്കണം അല്ലേ?
3: ഞങ്ങൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ ടീച്ചറിന്റെ തന്നെ ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശാന്തയാണ് ഇത്രയും നാളായിട്ട് എന്നെ ഒരുക്കുന്നത്. നല്ലൊരു മേക്കപ്പ്, കംഫോർട്ട് ആയിട്ടുള്ള മേക്കപ്പ് വരുന്നത് ശാന്തേൻ്റെ തന്നെയാണ്. ടീച്ചറും ഡാൻസിന്റെ ബേസിൽ ടീച്ചർ കംഫോർട്ട് വരുമ്പോൾ മേക്കപ്പിന്റെ ബേസിൽ ശാന്തേൻ്റെ തന്നെയാണ് കംഫോർട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്കും കൂടെ താല്പര്യം വേണം. നമ്മുടെ താല്പര്യം, പേരൻസിന്റെ താല്പര്യം, പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു ഡാൻസറിന് നല്ലൊരു നിലയിലോട്ട് പോകാൻ പറ്റുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
2: അതെ. അപ്പൊ എന്തായാലും ഈ പ്രത്യേകിച്ചും കലാകാരന്മാർക്ക് ഇത്രയും കോൺഫിഡൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും പേരൻസിന്റെ ആരെങ്കിലും ഒരാളുടെയെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മൂവ് ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ ആര്യക്കുട്ടി അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭരതനാട്യം, കുച്ചിപ്പിടി, മോഹിനിയാട്ടം അല്ലേ? ഇപ്പൊ മോഹിനിയാട്ടമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ മൂന്ന് ഫോമിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ട് അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്നത്?
3: എനിക്ക് നന്നായിട്ടൊരു കംഫർട്ട് തോന്നുന്നത് കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി ഫസ്റ്റ് കളിച്ചിരുന്ന സമയത്ത് എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല, ഭരതനാട്യത്തിനെക്കാട്ടി കൂടുതൽ എനിക്ക് നല്ല താല്പര്യം കുച്ചിപ്പുടിയുടെയായിരുന്നു. ആ സ്റ്റൈല്, പിന്നെ ടീച്ചർ എക്സ്പ്രഷൻ ഇട്ടത്, ടീച്ചർ എക്സ്പ്രഷൻ ഇട്ടാണ് ഞങ്ങളെ മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പം അതെല്ലാം കൂടെ ടീച്ചർ ഇങ്ങനെ തരുമ്പോൾ എനിക്ക് ഭരതനാട്യത്തിനെക്കാട്ടി മെയിനായിട്ട് തോന്നിയത് കുച്ചിപ്പുടിയാണ് എനിക്ക് കംഫർട്ട്. എൻ്റെ സ്റ്റൈലിന് അതാണ് ബെറ്റർ എന്നൊരിതിലാണ് ഞാൻ കുച്ചിപ്പുടി സെലക്ട് ചെയ്തത്. ഏറ്റവും കൂടുതലാണ് ഇഷ്ടം.
2: അതെ അല്ല, അപ്പൊ കുച്ചിപ്പുടിയിൽ അധികം എക്സ്പ്രസീവ് ആയിട്ട് തോന്നിക്കണം അല്ലേ? അതെ അതെ അതെ. അപ്പൊ എനിക്കത് അറിയില്ലായിരുന്നു, പുതിയൊരറിവാണ്. അപ്പൊ ഫാമിലിയെ പറ്റി, ഫാമിലി സപ്പോർട്ട് നല്ല രീതിയിൽ ആര്യയ്ക്ക് ഉണ്ട് എന്നാണ് ആര്യ പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലിയെ പറ്റിയൊക്കെ ഒന്ന് പറയാം. അച്ഛൻ അമ്മ എന്താണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ.
3: അച്ഛൻ, ഞങ്ങളൊരു മിഡിൽ ക്ലാസ് തന്നെയാണെന്ന് പറയാം. അച്ഛൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, അമ്മ ഹൗസ് വൈഫാണ്. അച്ഛനും അമ്മയും ഒരേപോലെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാലും ഇച്ചിരി ഒരു പൊക്കത്തിൽ പറഞ്ഞാൽ അച്ഛൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അമ്മൂമ്മ, അപ്പൂപ്പൻ എല്ലാവരും നല്ല സപ്പോർട്ടാണ്.
2: അതെ. അപ്പോൾ ഏത് സ്കൂളിലാണ് ഇപ്പോൾ പ്ലസ് ടു
3: കയറാൻ പോകുന്നത്?
2: അതെ, പ്ലസ് ടുയിലേക്ക് കയറാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
3: ഞാനിപ്പോൾ പഠിക്കുന്നത് ആയാവറമ്പ് ചെറുതനയിലാണ്. ആയാവറമ്പ് സ്കൂളിലാണ് പഠിക്കുന്നത്. നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത് ഗവൺമെൻറ് ഗേൾസ് ഹരിപ്പാടായിരുന്നു. അഞ്ചാം ക്ലാസ് മുതൽ 10 വരെ അവിടെയാണ് പഠിച്ചത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സ്കൂളാണ് നല്ല മെമ്മറീസ് തന്നത്.
2: അപ്പൊ എന്തായാലും ഈ കലോത്സവത്തിന്റെ ഒക്കെ ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു അവസരമുണ്ട്. അപ്പൊ ആ ഒരു ടൈമില് എക്സാമിന്റെ കാര്യവും അല്ലെങ്കിൽ നോട്ട്സിന്റെ ഒക്കെ കാര്യം എങ്ങനെയായിരുന്നു ആ ഒരു ടൈമിലൊക്കെ?
3: ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഇതും അതും കൂടെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള ഇതിലാണ്. അപ്പൊ ഫ്രണ്ട്സ് എല്ലാം പെട്ടെന്ന് പരീക്ഷ ഉള്ള നല്ലൊരു കംഫർട്ടിലൊക്കെ ഇരിക്കും. ഞാനാണെങ്കിൽ പരീക്ഷ വരുന്നു, ഡാൻസ് എന്തോ ചെയ്യണം, അതിന്റെ ഇടയ്ക്കാണ്. വൈകുന്നേരമാണ് സ്കൂളിൽ കഴിഞ്ഞ സമയത്ത് ട്യൂഷൻ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ടീച്ചറിന്റെ വീട്ടിലോട്ട് പോകുന്നത്,
2: ക്ലാസ്സിന് പോകുന്നത്.
3: അപ്പം അതും ഇതുകൂടെ എന്തായാലും ഒരു വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി എന്നാണ് പറയാം.
2: എങ്കിലും ഒരുപോലെ കൊണ്ടുപോയല്ലേ? യെസ്. അപ്പോൾ പല കുട്ടികളുടെയും

0: മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ്. ആർട്ട് ഫോംസിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പഠനത്തിലൊക്കെ കുറച്ചൊന്ന് ബാക്കിലോട്ട് ചിലപ്പോൾ പോകേണ്ടി വരുന്നു. പക്ഷെ രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്ന കുട്ടികളൊക്കെ വളരെ മിടുക്കന്മാരാണല്ലേ. അപ്പോൾ ആരെയും ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് എന്നാണ്. അപ്പോൾ ഇനി വരുന്നത് പ്ലസ് ടു ആണല്ലേ. അപ്പോൾ ഇനി കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു ടേണിംഗ് പോയിന്റാണ്. നമ്മൾ സാധാരണ ഒരു ടേണിംഗ് പോയിന്റ് ആണല്ലേ ടെൻത്ത് പ്ലസ് ടു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആരെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കലോത്സവ വേദികളെ പറ്റിയൊക്കെ തുടക്കകാലത്ത് എത്ര വയസ്സോട്ടാണ് കലോത്സവത്തിലൊക്കെ പങ്കെടുത്തു തുടങ്ങിയത്?
1: ആദ്യമായിട്ട് സാറിൻ്റെ അടുത്ത് പഠിച്ചപ്പോഴാണ് കയറിക്കൊണ്ടത്. അന്നൊരു 4.5-5 വയസ്സുള്ള സമയത്താണ് കലോത്സവത്തിന്
0: കയറുന്നത്.
1: അത് കഴിഞ്ഞ് ഒരു 5-ാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് കോൺഫിഡൻസ് ആയി. പിന്നെ 6, 7 ചെറിയൊരു ബ്രേക്ക് എടുത്തു 9-ാം ക്ലാസ് ആയപ്പം. അത് കഴിയുമ്പോൾ 10-ാം ക്ലാസ് വന്നപ്പം ഞാൻ ട്യൂഷൻ സ്കൂളെല്ലാം കൂടെ മിക്സ് ആയപ്പോഴത്തേക്കും എനിക്ക് ഡാൻസിൻ്റെ ഭാഗത്തോട്ട് കുറച്ച് ശ്രദ്ധ കുറഞ്ഞു. അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പം ടീച്ചറിനോട് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, ഓക്കെ സാറില്ല 10 അല്ലേ, ഒത്തിരി പ്രഷർ ഉള്ള സമയമാണ്, കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വന്നാൽ മതി. അങ്ങനെ പറഞ്ഞു. ടീച്ചർ തന്നെ 7, 5, 6, 7, 8 എല്ലാ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും സ്റ്റേജിൽ ഇറക്കിയിരുന്നു. ആ സമയത്തും സ്കൂൾ കലോത്സവത്തിലൊക്കെ ജയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സബ് ഡിസ്ട്രിക്റ്റിലും പോയിട്ടുണ്ട്. എന്നാലും ആ സമയത്താണ് എനിക്ക് പിന്നെ അതിന് ശേഷം ആ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല, ആ പേടി വന്നിട്ടില്ല. പിന്നെ ഓഡിയൻസിനെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. എൻ്റെ എക്സ്പ്രഷൻ, എൻ്റെ സ്റ്റൈൽ അവരെ കാണിക്കുമ്പം, അവരുടെ ലാസ്റ്റ് ഉള്ള ഒരു കയ്യടി, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്.
0: അതെ. അപ്പൊ ഈ കലോത്സവത്തിലൊക്കെ സാധാരണ ചില നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്ന ഒരു ഒന്നുണ്ടല്ലോ. അതായത് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് കളിക്കും, ഇപ്പോൾ ഓഡിയൻസ് ആണെങ്കിലും നല്ലൊരു റെസ്പോൺസ് ആയിരിക്കും, ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും ഓക്കെ ആണ്, ഇതിലെ ഒരു ഗ്രേഡ് കിട്ടുമെന്ന് തോന്നിയിട്ടുള്ള അവസരത്തിൽ അങ്ങനെ കിട്ടാതൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു ടൈമിലൊക്കെ പ്രതികരിക്കുന്നത്?
1: ചിലവര് പൈസ കൊടുത്ത് ഓഡിയൻസിനെ ജഡ്ജസിനെ മേടിക്കുന്ന ഒരു ഡാൻസില് അതിപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ചാളോട് ഇപ്പൊ പോകാത്തോണ്ടെന്ന് പറ്റിയൊന്നും അറിയത്തില്ല. അപ്പം ആ സമയത്തും നല്ലതായിട്ട് കോൺഫിഡൻസ് ഉള്ള ഒരു സമയം ഉണ്ടായി, എനിക്ക് കിട്ടും, എനിക്ക് ഉറപ്പാണ് എന്നുള്ള സമയത്ത് പെട്ടെന്ന് വേറെ ഒരാളുടെ ചെസ് നമ്പർ വിളിച്ചപ്പം ഷോക്കായി പോകും. അപ്പൊ പേരൻസിന്റെ അമ്മയ്ക്ക് ഭയങ്കര വെപ്രാളായി പോയി, അമ്മയ്ക്കും സങ്കടമായി. പിന്നെ അപ്പായാണെങ്കിൽ ബാങ്കിലായിരുന്നു, അതുകൊണ്ടൊന്നും അറിഞ്ഞില്ല. പിന്നെ ഫ്രണ്ട്സും ഭയങ്കര, ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അവരുമായിട്ട് നിൽക്കുമായിരുന്നു, അവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരാൾക്ക് കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ കൂടുതൽ വഴക്കിടാനോ അങ്ങനെയൊന്നും പോകണ്ടെന്ന് പേരൻസിന് തന്നെ അങ്ങനെ താല്പര്യം ഇല്ലാന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ പോട്ടെ സാരമില്ല, അതിനും അല്ലാതെ തന്നെ അമ്പലങ്ങളിലൊക്കെ സ്റ്റേജ് കിട്ടാറുണ്ട് പറഞ്ഞു. അങ്ങനെ കൂടെ പോകുന്നതുകൊണ്ട് പറഞ്ഞു, സാരമില്ല ഇത് പോയാലും കുറെ സ്റ്റേജ് ഉണ്ടല്ലോ, ഡാൻസിന് മെയിൻ സ്റ്റേജ് ആണ് വേണ്ടത്, എത്രത്തോളം സ്റ്റേജ് ഇടുന്നോ അത്രത്തോളം നമ്മുടെ കാല് തഴമ്പിക്കുമെന്നാണ് പറയുന്നത്.
0: അതെ. അപ്പോൾ ഈ പെർഫോമൻസിൽ നമ്മുടേതായ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ എത്ര കോൺഫിഡന്റ് ആണ്, എത്ര നല്ല രീതി, അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു സ്റ്റേജിൽ ഫസ്റ്റ് കിട്ടുന്നതും സെക്കൻഡ് കിട്ടുന്നതും കിട്ടാതെ വരുന്ന ഒന്നുമല്ല, നമ്മുടെ ആ ഒരു ഫോമിന് അത്രയും നല്ല രീതിയിലാക്കുക അല്ലേ. അപ്പൊ പല കുട്ടികൾക്കും ആ ഒരു ടൈമിൽ, ഇപ്പൊ ചെറിയ പ്രായം ഒരു 10th അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഈ കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടണം എന്നുള്ളൊരു ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ട്. അപ്പൊ അതിൽ ഇത് ഈ ഒരു ഇങ്ങനെയുള്ള രീതി, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില സ്വാധീനം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതിലെല്ലാവർക്കും ഇങ്ങനെ വിഷമിക്കുക എന്നുള്ളൊരു സ്റ്റേജിലേക്കാണ്. ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കാണുകൊണ്ടേ പല കുട്ടികളും കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പൊ ആര്യയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ആര്യ പറഞ്ഞത്. അതിൽ നമ്മൾ വഴക്കിടാൻ പോയിട്ടൊന്നും കാര്യമില്ല അല്ലേ. അപ്പോ ഈ കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, ഈ 3 ഫോമും കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്?
1: ഇല്ല, മോഹിനിയാട്ടം ഞാൻ ഇതുവരെ സ്റ്റേജ് കയറിയിട്ടില്ല, പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ 10 ബ്രേക്ക് എടുത്തത്. അപ്പൊ പിന്നെ ഇപ്പോഴും വെക്കേഷൻ ആയതുകൊണ്ട് പ്ലസ് ഉണ്ട്, ഇടയ്ക്കൊന്ന് പോയി. പിന്നെ വെക്കേഷൻ ഒക്കെ ആയിട്ട് വീടുകളിലൊന്നും പോയില്ലെങ്കിൽ പരാതി പറയത്തില്ലേ, അതുകൊണ്ട് ഇവിടെ കൊല്ലത്ത് വന്നു, അമ്മ വീട്ടിൽ വന്നു, പിന്നെ അപ്പച്ചിയുടെ വീട്ടിലൊക്കെ പോയി, അങ്ങനെ നിൽക്കുന്നു.
0: അപ്പൊ ഈ കലോത്സവത്തില് പങ്കെടുക്കുന്ന ടൈമില് ഫസ്റ്റ് കിട്ടണം, സെക്കൻഡ് കിട്ടണം എന്നൊക്കെ സ്കൂളിൽ നിന്ന് പ്രഷർ ഒക്കെ ഉണ്ടാവാറുണ്ടോ?
1: ഇല്ല,
0: അങ്ങനൊന്നും ഇല്ല. അതെ. ഇപ്പൊ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികൾക്കൊരു ഇപ്പൊ ജില്ലാതലത്തിലേക്കൊക്കെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് കിട്ടുക എന്നുള്ളത് കൊണ്ട് ചില സമയത്ത് ടീച്ചേഴ്സിന്റെ ഒരു പ്രഷർ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ലല്ലോ, അവരെല്ലാവരും കൂളായിട്ടാണ്,
1: നല്ല സപ്പോർട്ടായിട്ടാണ്
0: നിൽക്കുന്നത്. ചില ടീച്ചേഴ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഭയങ്കര പ്രഷർ കൊടുത്ത് കുട്ടികൾക്ക് അതൊരു കിട്ടിയില്ലെങ്കിൽ ഒരു വെപ്രാളമായിട്ട് മാറുന്ന ഒരു സ്റ്റേജ്. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് അല്ലെ. നമ്മൾ കുട്ടികളെ എപ്പോഴും കാമായിട്ട് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഭാര്യയ്ക്കും അങ്ങനെ ഒരു അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഫേസ് ചെയ്തിട്ട് വന്നിട്ടില്ല. യെസ്. അപ്പോ നമ്മളിങ്ങനെ ആര്യയുടെ വിശേഷങ്ങളിലൂടെ കടന്നു പോവാണ്. അപ്പൊ ആര്യ ഒരു നർത്തകി എന്ന രീതിയിലുള്ള ഒരു വേർഷനാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 10 വർഷം ആയിട്ട് ആര്യ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. അപ്പോ ഇനി ആര്യയുടെ എന്താ പറയാ ഡാൻസ് ഫോം അല്ലാതെ ഒരുപാട് ആർട്ട് ഫോംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആര്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നർത്തകിയായിട്ടുള്ള ആര്യ വെങ്കിടേഷ് ആണ്. അപ്പൊ ആര്യയുടെ നർത്തന വൈഭവവും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു ജേർണിയിൽ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയതുപോലെ ഒരു നർത്തകി മാത്രമല്ല ആര്യ, ചിത്രരചനയിലും അതുപോലെ വാദ്യോപകരണങ്ങളിലും എല്ലാം പ്രാവീണ്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരി കൂടിയാണ്. അപ്പൊ ആ ഒരു എന്തൊക്കെയാണ് മോള് പഠിക്കുന്നത്?
2: ഇതുപോലെ തന്നെ ഞാനും വീട്ടിൽ ഫസ്റ്റ് ഈ അമ്പലത്തിലൊക്കെ പ്രോഗ്രാം പോകുമ്പം ഈ വയലിൻ ഒക്കെ വായിക്കുന്ന കേട്ടിട്ടുണ്ട്. വീണ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതും ഒന്ന് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഇങ്ങനെ കുറെ നാളിങ്ങനെ ആലോചിച്ച് നടന്നു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് വയലിൻ പഠിക്കാൻ പോകണം. പറഞ്ഞു ആ പൊക്കോ. അപ്പം ഞാൻ പഠിക്കുന്ന ഡാൻസ് സ്കൂളിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കംഫേർട്ടായി. അവിടെ തന്നെ മാവല്ലിക്കരയെന്ന് വരുന്നൊരു സാറുണ്ടായിരുന്നു, സതീഷ് എന്ന് പറഞ്ഞ. അപ്പം സാറിൻ്റെ അടുത്താണ് ഏകദേശം ഒരു 5-5.5 വർഷം പഠിച്ചു. പിന്നെ അതിനുശേഷമാണ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു ഈ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട്. അത് രാവിലെ ക്ലാസ് 7 മണി to 9 മണി വരെയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കും എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങ് ഇടയ്ക്കൊന്ന് നിർത്തി. അത് കഴിഞ്ഞ് പിന്നെയും വീണയിലോട്ട് ഇൻട്രസ്റ്റ് തുടങ്ങി. അങ്ങനെ ഹരിപ്പാട് ഞങ്ങളുടെ അമ്പലത്തിനടുത്ത് തന്നെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഇങ്ങനെ അറിഞ്ഞു. ടീച്ചർ വീണയും പഠിപ്പിച്ചു എന്നെ, പിന്നെ തിരുവാതിരയും പഠിപ്പിച്ചു. അങ്ങനെ ടീച്ചറിൻ്റെ കൂടെ കുറേ സ്റ്റേജിൽ അങ്ങനെ തിരുവാതിരയ്ക്ക് പാടിയിട്ടുണ്ട്, പിന്നെ കുറേ തിരുവാതിര ചെയ്തിട്ടുണ്ട്. കുറേ അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ അങ്ങനെ പരിചയമുണ്ട് തിരുവാതിരയുടെ ബേസ് ചെയ്ത്. കുറേ ചേച്ചിമാരെ ആൻറ്റിമാരെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ വീണയാണ് എനിക്കിപ്പോഴും പോകണമെന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാലും സമയം കിട്ടുന്നില്ല. ഇനിയും പ്ലസ് ടു കഴിഞ്ഞ് ഒന്ന് കുറച്ചാളും കൂടെ ഇതൊക്കെ ചെയ്തിട്ട് വേണം പോവാൻ.
1: അങ്ങനെ ഒത്തിരി ആർട്ട് ഫോംസും ഒരുപാട് വാദ്യോപകരണങ്ങളും, ഏറ്റവും ഇഷ്ടം വീണയാണ് അല്ലേ. അപ്പൊ അത് ഇനി തുടർന്ന് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ആരൊക്കെ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണല്ലോ. അപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്കൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ആഗ്രഹമുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതലും പുതിയ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഗെയിമിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കേട്ടൊരു അറിവാണ് ഈ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം ഒക്കെ പഠിക്കുന്നവർക്ക് നല്ല ക്ഷമയാണ് എന്നുള്ളത് സത്യമാണ്?
2: സത്യമാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈം വേണം മെയിനായിട്ട്. അതുമല്ല നമുക്ക് നല്ല ലെഗ് പെയിൻ, എല്ലാം ശരീരം മൊത്തം വേദനയായിരിക്കും.
1: പിന്നെ നേരത്തെ എണീക്കണം, പ്രാക്ടീസ് ടൈം ആ ഒരു മോർണിംഗ് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ടൈമിങ്ങിലൊക്കെ ചെയ്യണം അല്ലേ.
2: പിന്നെ ഈ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് മേക്കപ്പിന് ടൈം പാലിക്കുക, അതെല്ലാം നല്ലൊരു പ്രിപ്പറേഷൻ വേണം എല്ലാത്തിനും. അല്ലാതെ ഒന്നും ഇല്ലാതെ ഒരു പോക്കങ്ങ് പോയാൽ നമുക്ക് സ്റ്റേജിൽ നമുക്ക് ചെയ്താലും കംഫർട്ട് കിട്ടത്തില്ല. കംഫർട്ട് വേണം നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യണമെങ്കിൽ.
1: അതെ. അപ്പൊ തീർച്ചയായും ക്ഷമ എന്നുള്ള ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഇതിലൊക്കെ ഈ ഒരു ആർട്ട് ഫോം ഒക്കെ പഠിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു അറിവുണ്ട്. അപ്പൊ ആരെയും പറയുന്നത് കറക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കിപ്പോ ഈ എന്താ പറയാ, ഇപ്പൊ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കറക്റ്റ് ഇപ്പോ ഇന്ന രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു അൺപ്ലാൻഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫോമിനൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ.
2: ചിലവരുണ്ട്.
1: അതെ. അപ്പൊ ആരും എന്തായാലും കുറച്ച് ചിട്ടയും വട്ടയൊക്കെ ഉള്ളതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെ. അതെ. അപ്പോൾ എന്തായാലും ഈ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു വാക്ക് എന്താണ് ആര്യ? ഇപ്പോൾ പേരൻസിൻ്റെ ആണെങ്കിലും ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും ഒക്കെ
2: അമ്മയാണ് മെയിനായിട്ട് എന്നോട് പ്രാക്ടീസ് ചെയ്യ് പ്രാക്ടീസ് ചെയ്യ്, നാളെ പരിപാടി ഉള്ളതല്ലേ, എന്താ ചെയ്യാത്ത, മറന്നുപോയില്ലേ, കുറച്ച് നാൾ ബ്രേക്ക് എടുത്തിട്ട് നിൽക്കുമ്പോൾ പറയാം ക്ലാസ്സിന് പോകാൻ, എല്ലാം മറന്നുപോയി കാണുമല്ലോ, ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോക്കൂടെ, നന്നായിട്ടൊക്കെ അരമണ്ടിലൊക്കെ ഇരുന്ന് ചെയ്യണം
1: എന്നൊക്കെ സുഖമില്ലല്ലേ. അപ്പൊ അങ്ങനെ എപ്പോഴും ദിനം പ്രതി ചിലപ്പോൾ കുട്ടികളോടൊക്കെ ഇങ്ങനെ പറയുന്ന ടൈമിൽ ഈ ഇങ്ങനെയുള്ള ആർട്ട് ഫോംസ് ഒക്കെ ചെയ്യുന്ന

0: നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പേരൻസ് ആണല്ലേ. അപ്പൊ അവരിങ്ങനെ പടി പടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഭാര്യയ്ക്കും അത് തന്നെയാണ്, അപ്പൊ വീട്ടിൽ അമ്മ അങ്ങനെ തന്നെയാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് തന്നെ യഥാർത്ഥത്തിൽ ഒരു അതൊരു കോൺഫിഡൻസ് തന്നെയാണ് അമ്മ കൂടെ ഉണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ ഇതില് ഇപ്പൊ ഈ സ്റ്റേജില് ഒരുപാട് വേദികളിൽ ആര്യ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോ കലോത്സവ വേദികളാണെങ്കിലും അല്ലാതെ ക്ഷേത്രങ്ങളിലാണെങ്കിലും അല്ലാതെ ഉള്ള പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടു കൂടിയ ഒരു നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടിയിട്ടുള്ള ഒരു വേദി ഏതായിരിക്കും, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവും.
1: കുറച്ചാളും മുമ്പ് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, കുറെ നാളായി, കുറച്ച് സ്റ്റേജ് വരെയിട്ടുണ്ടെന്ന് ഓർമ്മയില്ല. അതുകൊണ്ട് ഒരു വട്ടം ടീച്ചർ പ്രോഗ്രാം കാണാൻ വന്നു. ശരിക്കും ടീച്ചർ ഒരു ഒന്നും കിട്ടിയില്ല, അറിവോ ഒന്നും ആരും തന്നില്ല. പെട്ടെന്ന് ടീച്ചറിന്റെ ഒരു കോള് വന്നു, ഞാൻ വരുന്നുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അറിഞ്ഞപ്പോ ഇവിടുന്ന് ടെൻഷനായി പോയി. ടീച്ചർ കുറച്ച് നാളോട് ഈ കലോത്സവ വേദിയിലല്ലാതെ ഈ അമ്പലത്തിലൊക്കെ പ്രോഗ്രാമിന് അങ്ങനെ വലുതായിട്ട് വരാറില്ല. ടീച്ചറിന്റെ വീടിന്റെ അടുത്തായതുകൊണ്ട് വന്നതാണ്. ഭയങ്കര കോൺഫിഡൻസും ഭയങ്കര ടെൻഷനായിരുന്നു ടീച്ചറിന്റെ മുമ്പിൽ കളിക്കാൻ. അല്ലാതെ നമ്മൾ കോസ്റ്റ്യൂമിലല്ല സാധാ ഡ്രസ്സിൽ കളിക്കുമ്പോൾ ഓക്കെ, ടീച്ചറിന്റെ ഒരു സപ്പോർട്ട് ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ഈ ഓർണമെന്റ്സ് കോസ്റ്റ്യൂം എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ടീച്ചറിനോട് കണ്ടപ്പോൾ ടെൻഷനായിരുന്നു. പിന്നെ ടീച്ചർ എല്ലാം കഴിഞ്ഞിട്ട് കൊള്ളായിരുന്നു എന്നൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ടീച്ചറിന്ന് ചിരിക്കുന്നതൊക്കെ കാണാം. നമ്മൾ ഈ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ടീച്ചറിനെ നോക്കും, പിന്നെ അച്ഛനെവിടാ അമ്മയെവിടാ അങ്ങനെയൊക്കെ നോക്കും. പിന്നെ അമ്മയെ കണ്ട് അമ്മ ഇങ്ങനെ ദൂരത്തല്ല നിൽക്കണമെന്ന് ഞാൻ പറയാം, അടുത്ത് നിൽക്കല്ലേ എന്ന് ഞാൻ പറയാം. എനിക്ക് അമ്മ
0: സത്യമാണ് ചിലർക്ക് നമ്മുടെ ഏറ്റവും അടുത്ത് ഫാമിലി ഫ്രണ്ട്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ നമ്മുടെ സ്റ്റേജിന് തൊട്ട് ഫ്രണ്ടിലുള്ളത് ഇഷ്ടമാണ്. ചിലർക്ക് അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്, ആരും കാണരുത്, നമ്മളെ അറിയാവുന്ന ആരും കാണരുത് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ആര്യം അങ്ങനെയാന്ന് തോന്നല്ലേ,
1: അമ്മ ഇച്ചിരി ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട്
0: നിൽക്കണം. ഇപ്പൊ ടീച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോ ആര്യ, ടീച്ചർ ഉണ്ടെങ്കിൽ ഒരു ഉള്ളിൽ ഒരു പേടി ഉണ്ടെന്ന് ആര്യ പറഞ്ഞില്ല. അപ്പൊ അതെനിക്ക് തോന്നുന്നു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു ചുവട് പിഴച്ചാൽ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായി ടീച്ചറിന് നന്നായിട്ട് അറിയാൻ പറ്റും, അതല്ലേ പേടി. അപ്പൊ ഈ സ്റ്റേജില് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചുവട് ഇങ്ങനെ ശ്രദ്ധ മാറിപ്പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ മറന്നു പോകുമ്പോഴോ ഒക്കെ അത് ഓഡിയൻസിനെ എഫക്ട് ചെയ്യാതെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്?
1: ഇതുവരെ കണ്ടോണ്ടിരിക്കുന്ന ആർക്കും
0: മനസ്സിലായിട്ടില്ല,
1: ഉണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം അമ്മയ്ക്ക് പോലും മനസ്സിലായി, ഞാൻ ചില സമയത്ത് തെറ്റിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായോ ഞാൻ തെറ്റിച്ചു, എൻ്റെ കയ്യിൽ പോയി, ഇല്ല കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല. ഞാൻ നേരെ സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും തെറ്റിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അമ്മയെ കാണും, എന്നിട്ട് പറയാം തെറ്റിച്ചോ, ഞാൻ തെറ്റിച്ചു എനിക്കറിയാം. പക്ഷെ അമ്മയ്ക്ക് പോലും മനസ്സിലായില്ല, അങ്ങനെ ഒരു ആരും മനസ്സിലായില്ല എന്നൊരിത് വരുമ്പോഴത്തേക്കും എനിക്ക് ആർക്കും മനസ്സിലായില്ല, ഓക്കെ നല്ല കാര്യം എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ കൈ നിടും നമുക്ക് എന്തെങ്കിലും ഒരു പാട്ട്, നമുക്ക് മെയിനായിട്ട് നമ്മളൊരു ഐറ്റം എടുത്ത് പഠിക്കുമ്പോൾ പാട്ടാണ് ഫസ്റ്റ് ടീച്ചർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പം ആ സമയത്ത് അതിൻ്റെ സ്റ്റോറി എന്താണ്, പാട്ടിൻ്റെ ചുറ്റുവട്ടി കിടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് പാട്ടിൻ്റെ റിലിക്സാണ് ഞാൻ മെയിനായിട്ട് ക്യാച്ച് ചെയ്യുന്നത്. അതിന് ശേഷമാണ് സ്റ്റെപ്പും എല്ലാം ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കാറ്. അപ്പം പാട്ടറിയാന്നുകൊണ്ട് താളവും അറിയാം പാട്ടിൻ്റെ, അതനുസരിച്ച് തെറ്റിച്ച് കഴിഞ്ഞാലും എനിക്ക് എന്തെങ്കിലും സ്റ്റെപ്പിട്ട് ഒരു ബാലൻസിൽ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല തെറ്റിക്കുന്നത്.
0: എന്നാലും തെറ്റിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിലും ആ താളത്തിലും ഒരു പാട്ടിന്റെ ഒരു ഇതിലും നിന്ന് ചുവട് വെക്കാന്ന് തന്നെയാണ് അല്ലെ. അപ്പൊ ആര്യ ഇനിയുള്ള വേദികളിൽ തെറ്റിക്കാതിരിക്കട്ടെ അല്ലെ. അപ്പോ സാധാരണ ഓഡിയൻസിന് നമ്മളിപ്പോ ഒരു നമ്മുടെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവര് നെർവസ് ആയി അത് ഓഡിയൻസിന് അറിയും. പക്ഷെ അങ്ങനെ അറിയാതെ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഇതൊരു യഥാർത്ഥ ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ടത് അല്ലെ. ഞാൻ ഇതിപ്പോ നേരത്തെ നമ്മൾ ശോഭന മാമിനെ പറ്റി പറഞ്ഞു, അപ്പൊ അതിലേക്ക് നമ്മൾ വരികയാണെങ്കിലും ശോഭന മാമിന് പല സമയത്തും ഈ ഔട്ട് കേൾക്കാതെ വരുന്ന ടൈമിൽ ശോഭന മാം നിൽക്കും. പക്ഷെ നിൽക്കുന്ന ടൈമിലും ഓഡിയൻസിന് അത് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ചുവട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ശോഭന മാമിന്റെ ഒരു ഒരു കഴിവാണല്ലോ. അപ്പൊ അതുപോലെ നമ്മുടെ ആരെയും ഇങ്ങനെ ഓഡിയൻസിന് ഓക്കെ ആക്കാൻ വേണ്ടി ആ ഒരു താളത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം അത് തന്നെ ആക്കാം അല്ലെ. ഏറ്റവും നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഒരു ഡാൻസർ അല്ലെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ എന്ന് തോന്നിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആരാണ്?
1: ശോഭന മാം തന്നെയാണ്. മാമിന്റെ വീഡിയോ ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, ഫോണിൽ റീൽസ് ഒക്കെ കാണാറുണ്ട്. പുള്ളിക്കടുത്തയുടെ ആ ഒരു സ്ട്രക്ചർ സ്റ്റൈല്, മാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഭരതനാട്യത്തിലാണ്, എന്നാലും പ്രോഗ്രാമിനൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതുപോലെ ചേച്ചി പറഞ്ഞ കണക്ക് ഇടയ്ക്കൊന്ന് തെറ്റിച്ചാലും ഓഡിയൻസിനെ കംഫർട്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു രീതിയിൽ സ്റ്റെപ്പ് ഇടാറുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട് ചില വീഡിയോയില്. പിന്നെ മാം ആണ് ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാം.
0: അതെ, അപ്പൊ യഥാർത്ഥത്തിലും ജീവിതത്തിലും നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നാറുണ്ട്. കാര്യം ഇത്രയും ഒരു കണ്ടിന്യൂറ്റി ആണ്, ഒരു ഡാൻസ് ഫോമിൽ ഇത്രയും ഒരു എഫേർട്ട് എടുക്കുക അല്ലെ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ശോഭന മാം അദ്ദേഹം വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ ഇന്നും ഒരു ഇന്നോവേഷൻ എന്ന രീതിയിൽ ഡാൻസിന് പല രീതിയിൽ വേൾഡ് ഗ്ലോബലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാം അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം അങ്ങനെ തന്നെ ആവാം. കാര്യം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വലിയ രീതിയിലൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഒരു ട്രഡീഷണൽ ഫോം എന്ന രീതിയിൽ ക്ലാസിക്കൽ ഡാൻസ് എന്ന രീതിയിൽ പോവാണെങ്കിലും അതിൽ തന്നെ ഒരുപാട് മിക്സ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ എന്താ പറയാ മിക്സ് ചെയ്തിട്ട് അതിനൊരു ഫാസ്റ്റ് നമ്പർ എന്ന രീതിയിലാക്കുന്നുണ്ട്. അപ്പൊ അതിനോടുള്ള ആര്യയുടെ ഒരു

0: വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ അതിനോട് ആർക്ക് എന്താണ് ഒരു യോജിപ്പാണോ അതോ വിയോജിപ്പാണോ?
1: എനിക്ക് അതിന് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം അവർ അറിയാത്തൊരു കാര്യം പഠിക്കുന്നത് നല്ലതാണ്, പക്ഷേ അറിയാതെ ചെയ്തിട്ട് അത് കുറെ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അത് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കുറെ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും അത് നല്ല ഓക്കെ ആക്കാൻ, പെർഫെക്റ്റ് ആക്കാൻ അതായിരിക്കും ഏറ്റവും നല്ലത്.
0: അതെ അതെ. അപ്പൊ ഈ ഡാൻസേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയും എഫേർട്ട് എടുത്തല്ലേ. ഇപ്പൊ ഈ കലോത്സവ വേദികളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ചിലരാണെങ്കിൽ കലോത്സവത്തിന് വേണ്ടി മാത്രം ഇത്ര പോർഷൻ പഠിച്ചിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെയും ഇത് കണ്ടിന്യൂ ആയിട്ട് പഠിച്ചു വന്ന് പെർഫോം ചെയ്യുന്ന കുട്ടികളെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ, ആ ഒരു പഠനത്തിന്റെ ഒരു മേഖല നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ എനിക്കും ആ ഒരു സെയിം അഭിപ്രായമാണ്, അതിനെ ഒന്ന് ഭംഗി നശിക്കാത്ത രീതിയിലാക്കുക അല്ലെ. ഇപ്പൊ ഒരു റീല് ചെയ്യാനാണെങ്കിലും നമ്മളൊന്ന് ഒരു ഇൻഫ്ലുവൻസർ ആവാനോ അല്ലെങ്കിൽ വേണ്ടി എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ട് കാട്ടുമ്പോഴും അതിലൊരു വൃത്തിയും ഭംഗിയും ഉണ്ടാവാൻ വേണ്ടി, അല്ലെ ഇതൊരു നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് ഫോം ആണ് എന്ന രീതിയിലുള്ള ഒരു മര്യാദകൾ ആ ഒരു ഫോമിന് കൊടുക്കുക എന്നുള്ളത് എനിക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. യെസ്. അപ്പോ ആരെയും ചെറിയ റീലും കാര്യങ്ങളൊക്കെ എടുക്കാറില്ലേ? ഉണ്ട്. അപ്പൊ അത് ആര്യ ഡാൻസ് എന്തായാലും ഇത്രയും നാളായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ഷോർട്ട് ആയിട്ടൊക്കെ എടുക്കുന്ന ടൈമിൽ അതിൻ്റെതായ ഒരു എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത് അല്ലെ.
1: അതിനാണ് കൂടുതൽ സമയം കൊടുക്കുന്നത്. ചില സമയത്ത് പാട്ട് കേട്ടിട്ട് രണ്ടുമൂന്ന് ട്രിപ്പ് കേൾക്കും, എന്നിട്ട് ചിലവർ ചെയ്തേക്കുന്ന രീതികൾ അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടാണ് എന്റെ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നത്.
0: അപ്പോ ഫ്രണ്ട്സ് ഒക്കെ ഏതാണ് ഏറ്റവും കൂടുതൽ ഡാൻസിന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആരൊക്കെയാണ്?
1: ഇപ്പൊ നിലവിൽ പറഞ്ഞ ഹസ്ന, നന്ദന, അങ്ങനെ കുറച്ചുപേരൊക്കെ ഉണ്ട്. അവരാണ് എന്റെ മോസ്റ്റ് ആയിട്ട് എന്നെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഡാൻസിലോട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പം എനിക്ക് പ്ലസ് വണ്ണിൽ ഒരു അനുഭവം ഉണ്ട്. പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ കലോത്സവത്തിനായിരുന്നു സ്കൂളിൽ, അതും ആയാറമ്പത്ത് പ്ലസ് വണ്ണിൽ കയറിയിട്ട് ആദ്യമായിട്ട് ചെയ്യാൻ പോകും. അപ്പൊ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, വീടിനടുത്താണ്. അപ്പം കൂടെ പണ്ട് പഠിച്ചിരുന്ന കുറച്ചുപേരെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ മുന്നിൽ ചെയ്യാന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൂടെ ഡാൻസ് പഠിക്കുന്നവരും ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് നല്ലൊരു പ്രിപ്പറേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞ് തലേദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ സൈക്കിളിൽ നിന്ന് വീണ്. പ്രാക്ടീസിന് വേണ്ടിയിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് പോയത് ക്ലാസ് കട്ട് ചെയ്തിട്ട് സ്കൂളിലെ വീണിട്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല. തലേ ദിവസം പ്രോഗ്രാമാണ്, 9-ാം തീയതിയാണ് പ്രോഗ്രാം. 10-ാം തീയതി 8-ാം തീയതി ആയപ്പോഴത്തേക്കും ഒന്ന് വീണു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു കളിക്കാൻ പറ്റത്തില്ല, മുട്ടായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞു അമ്മയോട് വേണ്ട എനിക്ക് കളിക്കണം, കളിച്ചേ പറ്റത്തുള്ളൂ. അതും ഞാൻ എടുത്ത ഐറ്റം ഇച്ചിരി ഇരുന്നും മുട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരുന്നു. അപ്പം അത്രയും സ്ട്രെയിൻ കൊടുത്താൽ ശരിയാവത്തില്ല എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. ടീച്ചർക്ക് ഭയങ്കര വിഷമായിപ്പോയി. ടീച്ചർ എന്നെ കാണാ പ്രാക്ടീസിനെ കാണാത്തതുകൊണ്ട് വിളിച്ചു. അങ്ങനെ ടീച്ചർ അയ്യോ കഷ്ടമായി പോയത്, സാരമില്ല ഇനിയും പ്ലസ് ടു ഉണ്ടല്ലോ, അപ്പം ആ സ്കൂളിൽ തന്നെ ചെയ്യണം, ഇത്രയും ഫ്രണ്ട്സിന്റെ മുമ്പിൽ ചെയ്യണം. അങ്ങനെ ടീച്ചറും സപ്പോർട്ട് ചെയ്തു. പിന്നെ എന്റെ ഫ്രണ്ട്സും ഭയങ്കര ട്യൂഷനൊക്കെ കട്ട് ചെയ്ത് ചിലരൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞു നിന്നെയൊക്കെ അവിടെയൊക്കെ നോക്കി, എല്ലായിടം നോക്കി, നിന്നെ കണ്ടില്ല, നിന്റെ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ വന്നു വന്നിട്ടും കണ്ടില്ല, ശരിക്കും വിഷമമായി പോയി. അങ്ങനെ വീട്ടിൽ വന്ന് കുറെ പേര് കണ്ടു ഫ്രണ്ട്സൊക്കെ. മെയിനായിട്ട് എന്നെ ഇപ്പം ഡാൻസിന്റെ ഇതിലോട്ട് കൊണ്ടുവരുന്നത്, ഇപ്പൊ എന്റെ ഡാൻസിന്റെ പെർഫോം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നന്ദന, ഹസ്ന അവരൊക്കെയാണ്.
0: ഫ്രണ്ട്സ് തന്നെയാണ് കൂടുതൽ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കൂട്ടത്തിൽ ഇവരാണല്ലേ. അപ്പൊ ഫ്രണ്ട്സ് ആണോ റീലും കാര്യങ്ങളും ഒക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ആര് തന്നെയാണോ?
1: അല്ല, ഞാനും അച്ഛനും കൂടെയാണ്. അവര് പിന്നെ പോസ്റ്റ് ചെയ്യൊക്കെ ചെയ്യുവാനടുത്ത്.
0: അപ്പൊ അങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയ റീലും കാര്യങ്ങളും ആയിട്ട് സോഷ്യൽ മീഡിയയിലും ആരും ഇങ്ങനെ കുറച്ച് ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതെ. അപ്പോ നമുക്കിങ്ങനെ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആര്യയുടെ ഈ ഒരു ജേർണിയെ പറ്റി സംസാരിക്കുകയാണ്. അപ്പൊ അതിന് ഇടയ്ക്ക് നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ശോഭന മാമിന്റെ കാര്യമാണ് നമ്മളിങ്ങനെ പറഞ്ഞു ആര്യ. അപ്പൊ അത് പറയുമ്പോ തന്നെ ആര്യ ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു, അത്ര ഇഷ്ടമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ശോഭന മാമിനെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് എങ്ങനെയായിരുന്നു ആ ഒരു കാണാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയുന്നത് കേട്ടു?
1: അത് ഞങ്ങളുടെ തൊട്ട് വീടിന്റെ അടുത്തായിരുന്നു, പക്ഷേ അന്ന് എന്തോ പോവാൻ പറ്റിയില്ല. അത് പുള്ളിക്കാരത്തെ ഡാൻസ് അവിടെ ഉണ്ടായിരുന്നു, അത് ഞാൻ നോട്ടീസും കണ്ടു. ഞാൻ അന്നും ഇല്ല പറയുന്നുണ്ടായിരുന്നു എനിക്ക് പോണം പോണം കാണണം. അപ്പം വീട്ടിൽ നിന്ന് ആ പോവാ ഓക്കെ ശരി പോവാം പറഞ്ഞപ്പോഴത്തേക്കും സ്കൂളിലെ എന്തോ ബന്ധപ്പെട്ടാന്ന് തോന്നും, അങ്ങനെ പോവാൻ പറ്റിയില്ല. അന്ന് എന്തോ വർക്ക് ഉണ്ടായിരുന്നു സ്കൂളിലെ, അപ്പൊ പോവാൻ പറ്റിയില്ല. അപ്പൊ ശരിക്കും വിഷമമായി പോയി കാണാൻ പറ്റാത്തതുകൊണ്ട്. പുള്ളി നേരിട്ട് ഒരു ആ ഒരു മാമിന്റെ സ്ട്രക്ചറും സ്റ്റൈലും കാണാൻ പറ്റുക എന്നുള്ളൊരു ഒരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചൊരു സമയമായിരുന്നു.
0: അതെ, അപ്പൊ ആരേക്ക് ഇനി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. അല്ല, ശോഭന മാമിനെ പോലെ അത്രയും ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്, അതുപോലെ തന്നെ ഒരു ഡാൻസറാണ്. അപ്പോ അങ്ങനെ നമുക്ക് മാമിന്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ വരാം അല്ലെ? യെസ്. അപ്പൊ നല്ലൊരു പാട്ട്, ശോഭന മാമിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മളോടൊപ്പം ഇങ്ങനെ നർത്തകിയായിട്ടുള്ള ആര്യ വെങ്കടേഷ് ആണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആര്യയുടെ ഒരു ജേർണിയിലൂടെ ഇങ്ങനെ കടന്നു നമ്മൾ എത്തി നിൽക്കുകയാണ്. ശോഭന മാമിൽ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ആര്യ, നമ്മൾ ശോഭന മാമിൻ്റെ ഒരു പാട്ടൊക്കെ കേട്ടു. ആര്യയ്ക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നർത്തകിയാണ് ശോഭന മാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫിലിം ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരു നർത്തകി എന്ന് പറയുമ്പോൾ എന്തായാലും ഈ ഒരു സിനിമ മോഹമൊക്കെ തീർച്ചയായും കാണുമല്ലോ. ഒരു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ ആരുടെങ്കിലും കൂടെ ഒന്ന് എന്തെങ്കിലും ഒരു ചുവട് വയ്ക്കുക ഒക്കെ ആഗ്രഹിക്കാറുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ ആ ഒരു ഇമാജിനറി വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോ അങ്ങനെ അത്തരത്തിലെ ഒരു സിനിമാ നടി, ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ ആരുടെ കൂടെ ആണ് ഒന്ന് നൃത്തം ചെയ്യാനോ അല്ലെങ്കിൽ അഭിനയിക്കാനോ ഒക്കെ ഒരു മോഹമുള്ളത്?
2: ശോഭന മാം ഉണ്ട്, പിന്നെ മഞ്ജു വാര്യർ. പുള്ളിക്കാരത്തിലൂടെ ഇങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്, കിട്ടിയാൽ
1: നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ ആവട്ടെ അല്ലേ. അപ്പൊ എന്തായാലും ശോഭന മാമിനെ വിട്ടൊരു കളിയില്ലല്ലേ. അത്രമാത്രം ശോഭന മാം ഇങ്ങനെ മനസ്സിലാണ് ആര്യയുടെ. അപ്പോ അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോ 10 വർഷമായിട്ട് ആര്യയുടെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡാൻസിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു മികച്ചൊരു പെർഫോമർ എന്ന രീതിയിൽ ആര്യന്ന് കാണാം. അപ്പോൾ ഈ വീട്ടിലൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടൊക്കെ നടക്കാറുണ്ടോ?
2: ഇടയ്ക്ക്.
1: അപ്പോൾ എന്തായാലും ഒരു ഡാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡാൻസറിനെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പറ്റും. കാര്യം അവരൊരു എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു മുഖമായിരിക്കും. ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ വളരെ എക്സ്പ്രസീവ് ആയിട്ടൊക്കെ തോന്നുന്നു. പക്ഷെ നല്ല രസമാണ് അത് കാണാൻ തന്നെ ഒരു ഡാൻസർ എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആര്യയുടെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ അതുപോലെ ആര്യയെ പോലെ ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ വീട്ടിലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ഒക്കെ?
2: ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടെന്ന് പറയാം.
1: ഉണ്ട്. പക്ഷെ പേര് പറയുന്നില്ല അല്ലേ. ഇല്ല. അപ്പൊ ഈ ഡാൻസ് ചെയ്യുമ്പോൾ എല്ലാ ഒരു ആർട്ട് ഫോമിലും നമ്മുടെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എനർജി എന്തായാലും വേണം. പക്ഷെ എങ്കിലും ഈ ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി, അത് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ അതിന് ഈ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്?
2: ടൈം, പിന്നെ പ്രാക്ടീസ്, എത്രത്തോളം പറ്റും അത്രത്തോളം അതിൽ ഇൻവോൾവ് ആയി ചെയ്യുക. പിന്നെ പാട്ട് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുക അത്രത്തോളം മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥം, സ്റ്റെപ്പ്, ഇതൊക്കെ തെറ്റാതിരിക്കുക, കോൺഫിഡൻസ് പ്രാക്ടീസ്.
1: അതെ അതെ. അപ്പൊ ഈ നേരത്തെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതില് ഇപ്പൊ ഒരു ഡാൻസിൽ ആര്യ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണോ അതോ സ്റ്റെപ്സിലാണോ കൂടുതൽ?
2: ഞാൻ എക്സ്പ്രഷനിലാണ് കൂടുതലായിട്ട് നോക്കുന്നത്.
1: പിന്നെ ഈ റീലും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ഇതില് കൊറിയോഗ്രാഫി സ്വന്തമായിട്ട് തന്നെ ആണോ ആര്യ ചെയ്യുന്നതോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ?
2: സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത്,
1: സ്വന്തമായിട്ട്
2: പാട്ട് കേട്ടിട്ട് അതനുസരിച്ച്.
1: അതിനനുസരിച്ച് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഡാൻസേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ഇതൊരു ഡാൻസറാണ് അല്ലെങ്കിൽ ചില സമയത്ത് ചിലരുടെ കണ്ണുകൾ കുറച്ച് എക്സ്പ്രസീവ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ നിൽക്കുമ്പോ അങ്ങനെ ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ, ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവാറുണ്ടോ?
2: കുറെ ഉണ്ട്. ചില കാര്യം സംസാരിക്കുമ്പോൾ ചിലപ്പം വാ കൊണ്ട് പറയാതെ കൈ കൊണ്ട് കാണിക്കുക, അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ കൈ ചലിക്കുക, അല്ലാതെ എന്തെങ്കിലും എഴുതുമ്പോൾ ചിലപ്പം കൈക്ക് എന്തെങ്കിലും ഒരു ഡാൻസിന്റെ വൈസ് എന്തെങ്കിലും ഒരു ആക്ഷൻ വരിക, മുദ്ര വരിക, അങ്ങനെയൊക്കെയുണ്ട്,
1: ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെ രസകരമായിട്ടുള്ള ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് കളിയാക്കാറുണ്ടോ?
2: കളിയാക്കാറുണ്ട്, ചിലപ്പോൾ മനസ്സിലാകില്ല നീ എന്ത് പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നു.
1: അപ്പൊ ഈ പ്രത്യേകിച്ചും ഈ ഡാൻസിലൂടെ, അപ്പോൾ നമ്മൾ സാധാരണ ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ ഡാൻസ് ഫോമിലൂടെ ഇങ്ങനെ കൊണ്ടുവരാനും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മനസ്സിലാക്കാനൊക്കെ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ആര്യക്ക് കിട്ടുവാണെങ്കിൽ ആര്യ അത് യൂസ് ചെയ്യോ? നല്ല
2: യൂസ് ചെയ്യും. അങ്ങനെ പോകുന്നത് ഒരു നല്ല കാര്യം. നമുക്കറിയാവുന്നൊരു കാര്യം, അതായത് ക്ലാസിക്കൽ ഡാൻസ് അറിയാവുന്ന ഒരാള് അതിലൂടെ എന്തെങ്കിലും സോഷ്യൽ മീഡിയക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുക, അതൊരു എന്തെങ്കിലും സന്ദേശം കൊടുക്കുക, നല്ല കാര്യം തന്നെ,
1: നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ ആര്യ, ഈ റീൽ ഡാൻസ് അതായത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതാണോ അതോ ചെറിയ ചെറിയ ഷോർട്ടായിട്ട് റീലിൽ ചെയ്യുന്നതാണോ ഇഷ്ടം?
2: എനിക്ക് സ്റ്റേജിലാണ്, എത്രത്തോളം സ്റ്റേജ് കയറാം അതാണ് എനിക്ക്
1: ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ ഈ സ്റ്റേജിൽ കയറുന്ന ടൈമിൽ നമ്മൾ സാധാരണ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു വാമപ്പ് ഉണ്ടല്ലോ, അതുപോലെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു റിച്വൽ ആയിട്ടോ എന്തെങ്കിലും ഒരു വാമപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ?
2: അതാ ചെയ്യുന്നത്, ഏത് പാട്ടാണോ പെർഫോം ചെയ്യാൻ പോകുന്നത് അത് ആദ്യം നന്നായിട്ട് കേൾക്കും, അതിന്റെ സ്റ്റെപ്പൊക്കെ ഓർക്കും, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യാറ്.
1: അതെ. അപ്പൊ ഈ ഇനിയിപ്പോ
3: നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ശ്രോതാക്കളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, അതായത് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങൾ കാണും. അപ്പം അവർക്ക് ആര്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പം ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡാൻസർ എന്ന രീതിയിൽ ആര്യയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണ് അവർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഡാൻസ് കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ?
2: നമുക്ക് സമയം, ഡാൻസിന് ഒരു സമയം കണ്ടെത്തി അതിനുവേണ്ടി മാത്രം ചെയ്യുക. അല്ലാതെ ഈ ഡാൻസ് എഡ്യൂക്കേഷൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്, ഇപ്പം അല്ലാതെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ തിയറീസ് അതും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യാതെ ഡാൻസിനൊരു സമയം, സ്കൂളിലെ കാര്യം പഠിക്കുന്ന ഒരു സമയം, ട്യൂഷനിൽ, അങ്ങനെ ഓരോ സമയം ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുമല്ല നമുക്ക് നമ്മൾ അതിൽ അലിഞ്ഞ് ചേരണം. എത്രത്തോളം ഡാൻസിൽ നമ്മൾ അലിയുന്നു അത്രത്തോളം നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാനും ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാനും പറ്റും, അവർ ഐസ് ക്യാച്ച് ചെയ്യാനും. അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പെർഫോം ചെയ്യുമ്പോൾ.
3: അതെ, അപ്പോൾ എനിക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആര്യ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പെർഫോം ചെയ്യുന്ന ടൈമിൽ അത്രയും ഒരു ആഴത്തിൽ ആ ഒരു ഡെഡിക്കേഷൻ കൊടുക്കുക അല്ലേ. അപ്പം അങ്ങനെ ആ ഒരു ആർട്ട് ഫോമിനെ നല്ല രീതിയിൽ മികച്ചു കൊണ്ടുവരാം. അപ്പോൾ എനിക്ക് ആര്യയുടെ ആ ഒരു അഭിപ്രായത്തിനോട് വളരെ വലിയ രീതിയിൽ യോജിപ്പുണ്ട്. പിന്നീട് സമയമെടുത്ത് ഇപ്പോൾ ഒരു ചിട്ടയോട് കൂടിയുള്ളൊരു പഠനമായിരിക്കണം അല്ലേ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു ചിട്ടയിൽ അത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആര്യയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ കുട്ടി ഡാൻസേഴ്സിന് കൊടുക്കുന്ന ഒരു ടിപ്പ് എന്ന രീതിയിൽ. അപ്പോൾ ഈ പല കുട്ടികളും നമുക്ക് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും അതൊന്ന് ബ്രേക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, പഠനം ക്ലോസ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്. അപ്പം അതിന് നല്ല ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടി ആയിരിക്കാം, പക്ഷെ എന്തോ പല സാഹചര്യങ്ങൾ കൊണ്ട് അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളിലേക്ക് അല്ലെങ്കിൽ അതിനെ മുറിച്ച് ആ ഒരു ഫോമിനെ മുറിച്ച് നിർത്തുന്ന ഒരു അവസ്ഥയോടെ എന്താണ് ആയിരിക്കും പറയാനുള്ളത്?
2: അവർക്ക് താല്പര്യം തോന്നാത്ത ഒരു കാര്യം ഡാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടെ താല്പര്യം തോന്നിയില്ലെങ്കിൽ അത് നിർത്തുന്നതായിരിക്കും അവരവരുടെ കംഫർട്ട് അനുസരിച്ച്. അല്ലാതെ താല്പര്യം ഉണ്ടായിട്ടും വീട്ടുകാരുടെ പ്രഷറിൽ നിർത്തുക അതൊന്നും നല്ല കാര്യമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അതും ചെയ്യുക, അതുമല്ല പഠിത്തം കഴിഞ്ഞിട്ട് ഇതിൽ ജോലിക്ക് പോകാനാണെങ്കിൽ അതും ഇതിൻ്റെ കൂടത്തിൽ കൊണ്ടുപോകുക എന്നൊരു രീതിയിലാണ് എനിക്കും ഇഷ്ടം.
3: അപ്പൊ ഈ ഡാൻസ് ഒത്തിരി വേദികളിൽ ഇങ്ങനെ സജീവമായിട്ട് ആര്യ തുടരുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടൈമിൽ ആരായിരിക്കും ആദ്യം വിളിച്ച ഇന്നത്തെ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത്?
2: ആദ്യം കാണുമ്പോൾ അമ്മയുടെ തന്നെ പറയുന്നത് എനിക്ക് ഓക്കെ ആയിരുന്നു, തെറ്റിച്ചില്ല. അപ്പം ഞാനിങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് നേരെ ഇറങ്ങിയിട്ട് അമ്മയുടെ ആദ്യമേ കയറുന്നതിന് മുമ്പ് പറയും പുറകെ വന്ന് നിൽക്കണം, വെള്ളം കൊണ്ട് വരണം, പുറകെ വരണം എന്ന് പറയും. അപ്പം അപ്പ എപ്പോഴും ഡാൻസ് ചെയ്യാൻ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം, എൻ്റെ എല്ലാ വീഡിയോ ഉണ്ട് കയ്യിൽ. അപ്പോൾ എത്ര വലുതായാലും അതൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ ഇങ്ങനെ എപ്പോഴും ഏതൊക്കെ സ്റ്റേജ് ഉണ്ടോ അവിടെയൊക്കെ പോകുമ്പോഴും വീഡിയോ എടുത്തോണ്ട് നിൽക്കുക. അതുകൊണ്ട് വേറെ എല്ലാ പേരൻസിനും അറിയാം ആര്യയുടെ അച്ഛൻ വന്ന് വീഡിയോ എടുക്കും, അങ്ങനെ എല്ലാവരും പറയും. അമ്മയോടാണ് കൂടുതൽ ഞാൻ ഇന്ന് ഓക്കെ ആയിരുന്നു കളിച്ചത്, അണ്ട് വീട്ടിൽ വന്നിട്ടാണ് പിന്നെ അപ്പായോട് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച്.
3: അതെ അല്ലേ, അപ്പൊ അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അച്ഛനും അമ്മയാണ്. അപ്പൊ ഈ സാധാരണ അമ്മ കുറച്ച് അകലം പാലിച്ച് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ അകലം പാലിച്ച് നിൽക്കണമെന്നല്ല ആര് നേരത്തെ പറഞ്ഞിരുന്നത്, പക്ഷെ എങ്കിൽ ലാസ്റ്റ് അമ്മയടുത്താണ് ഇന്ന രീതിയിൽ ചെയ്തു എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ സ്റ്റേജില് സാധാരണ ഈ പാട്ടൊക്കെ പാടുന്ന ടൈമില് സ്ട്രെയിറ്റ് നോക്കി നമ്മൾ ഏറ്റവും ആ എൻഡിൽ നിൽക്കുന്ന ആളെ നോക്കി പാടണം എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിലേക്ക് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ആരും എങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്ന ടൈമില് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അടുത്തിരിക്കുന്ന ആൾക്കാരാണോ അതോ ഫുൾ ഓഡിയൻസിനെ കവർ ചെയ്യാറുണ്ടോ?
2: നമുക്ക് സ്റ്റേജ് കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ കൂടുതലും ചിലവർ സ്റ്റേജ് കവർ ചെയ്യത്തില്ല, കുറച്ച് ഏരിയ മാത്രം ഇങ്ങനെ നിൽക്കും. അപ്പൊ ടോട്ടലി സ്റ്റേജ് കവർ ചെയ്ത് പോകുമ്പം നമുക്ക് ഓഡിയൻസിനെ എല്ലാവരും ക്യാച്ച് ചെയ്യാൻ പറ്റും. ചില ഓഡിയൻസ് ഈ ഡാൻസിനോട് താല്പര്യം ഉണ്ടായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കാണുന്നവരുണ്ട്. അപ്പം ചില കണ്ണുകൾ ക്യാച്ച് ചെയ്യും ചില സമയത്ത്. അപ്പം സ്ട്രെയിറ്റ് ആയിട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പം സൈഡിലായിരിക്കും അങ്ങനെ നല്ലൊരു അങ്ങ് ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും നല്ല ഒരാളുടെ കണ്ണ് ക്യാച്ച് ചെയ്യും ചിലപ്പോൾ എനിക്ക്. ആ സമയത്ത് ഞാൻ ചിലപ്പം അങ്ങോട്ട് ഇൻവോൾവ് ആയി പോകും. അതൊരു നല്ലൊരു കാര്യമാണ്, നമുക്ക് ചൂടെ ഇത് കിട്ടും, സ്ട്രെങ്ത് കിട്ടും കളിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ.
3: അതെ അതെ, അപ്പൊ അങ്ങനെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു കണ്ണിൽ നോക്കി കളിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡന്റ് ആണ് അല്ലേ. അതെ, അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അതൊരു ടിപ്പ് കൂടിയാണ് ആര്യയുടെ, അപ്പൊ നമ്മുടെ കുഞ്ഞ് ഡാൻസേഴ്സിനൊക്കെ ഒരു ടിപ്പ് കൂടിയാണ്. നമ്മളെ ക്യാച്ച് ചെയ്യുന്ന ഒരു ഫേസിനെ നോക്കി കളിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടുമെന്നാണ് ആര്യ പറയുന്നത്. അപ്പോൾ ആര്യയുടെ ഒരു ജേണിയിൽ ഇപ്പോഴും തുടർന്നും ആര്യ ആ ഒരു പഠനം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടും ഒരുപാട് വലിയ വലിയ വേദികളൊക്കെ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ആര്യയുടെ ഒരു സ്വപ്നവേദി, ഒരു സ്വപ്നവേദി എന്ന് പറയാനാണെങ്കിലും അതുപോലെ തന്നെ ഏറ്റവും ഇനി ഒരു ഡ്രീം ലാൻഡ് എന്ന രീതിയിൽ പറയാൻ സാധിക്കുന്നത് എന്തായിരിക്കും ഈ ഡാൻസിൽ തന്നെ?
2: ഡാൻസിൽ കൂടുതൽ എനിക്ക് കുച്ചിപ്പുടി നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്. ഇപ്പം നമുക്കൊരു ഒരു ആവറേജ് ആയിട്ട് പഠിക്കാൻ, ഇപ്പൊ ഡാൻസ് സ്കൂളിലൊക്കെ പഠിക്കാൻ്റെ ഒരു ആവറേജ് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മള് വേറെ കലാമണ്ഡലം അങ്ങനെ കലാക്ഷേത്രം അങ്ങനെ അവിടെ പോകേണ്ടി വരും. അപ്പൊ അതിനോട് എന്നോട് താല്പര്യമുണ്ട്, അങ്ങനെ എല്ലാം കിട്ടുവാണെങ്കിൽ, അവസരം കിട്ടുവാണെങ്കിൽ എനിക്ക് കുച്ചിപ്പുടിയോടാണ് കൂടുതലും അത് അത് എത്രത്തോളം പഠിക്കാൻ പറ്റും അത്രത്തോളം പഠിക്കാൻ പറ്റണേ എന്നൊരു ഇതിലാണ്. അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ പോവും. അതുകൂടെ തന്നെ പിന്നെ ജോലി സംബന്ധമായി എന്തായാലും ജോലി നോക്കേണ്ടി വരും. വീട്ടിൽ നിന്നും പ്രഷർ വരും, എന്തായാലും പ്ലസ് ടു കഴിയുമ്പോൾ ജോലി നോക്കണം, ഇതിൻ്റെ പുറകെ കൂടുക എന്നൊക്കെ പറയും. അപ്പം ജോലി രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാനാണ്, എത്ര പ്രായമായാലും ഇത് കളിക്കണമെന്നാണ് ആഗ്രഹം.
3: അതെ. അപ്പോൾ ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ ഒരു ഡാൻസർ എന്ന രീതിയിൽ തന്നെ മൂവ് ചെയ്ത് ഒരു വലിയൊരു വേദി ചെയ്യുക, അതുപോലെ തന്നെ മറ്റൊരു സ്വപ്നം കൂടിയുണ്ട്, മറ്റെന്തെങ്കിലും പഠന മേഖലയിലും നല്ല രീതിയിലുള്ള ഒരു ഉന്നതി ഉണ്ടാവണം അല്ലേ. അപ്പം രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം അല്ലേ ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്കത് കേൾക്കാൻ സാധിക്കട്ടെ, നല്ലൊരു ഡാൻസറായിട്ട് ആര്യ ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആര്യ, ഇത്രയും നേരം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒരു നർത്തകി എന്നത് മാത്രമല്ല ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ് ആര്യ. ഒരുപാട് വാദ്യോപകരണങ്ങളുടെ ആ ഒരു പഠനം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ചിത്രരചനയിലും വരയ്ക്കാനും നല്ല രീതിയിൽ കഴിവുള്ള ഒരു കുട്ടിയാണ് ആര്യ. അപ്പം അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു എനിക്ക്, ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആര്യയുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് ആര്യയോട് ചോദിക്കാനുള്ളത്, ആര്യ വെങ്കിടേഷ്, നർത്തകി ആയിട്ടുള്ള ആര്യ വെങ്കിടേഷിന്റെ വിശേഷങ്ങളിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്നത് അല്ലേ. അപ്പൊ ഒരുപാട് വിശേഷങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര തുടരുകയാണ്. ആ ഒരു കണ്ടിന്യൂറ്റിയെ പറ്റിയും നൃത്തത്തിനെ പറ്റിയും മറ്റ് നിരവധി കഴിവുകൾ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ആര്യ വെങ്കിടേഷ്. അപ്പൊ ആര്യ, ലാസ്റ്റ് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഡാൻസർ എന്ന രീതിയിൽ ഫോം ചെയ്യുമ്പോൾ ജീവിതത്തിൽ അത് എത്രമാത്രം കണക്റ്റീവാണ്, എത്രമാത്രം ലൈഫിനെ ആര്യയുടെ ഈ ഡാൻസ് ഫോം മനോഹരമാക്കുന്നുണ്ട്?
2: ലൈഫ് സ്റ്റൈൽ മനോഹരാക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉണ്ട്. ഡാൻസിന്റെ ഒരു രീതിയിൽ പോവാണെങ്കിൽ എനിക്ക് എന്റെ ചില കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഡാൻസിന്റെ പാട്ട് കേട്ടാണെങ്കിലും മതി. ചില സമയത്ത് എന്തെങ്കിലും ദേഷ്യം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, എനിക്ക് കംഫർട്ട് അല്ലായിരിക്കുക, അങ്ങനൊക്കെ ആ സമയത്ത് ഡാൻസ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന സമയത്തോ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. അങ്ങനെ ഡാൻസ് ഒരു ലൈഫിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഞാൻ ഡാൻസ് ചെയ്തോണ്ടിരിക്കുന്ന സമയം.
3: ഒരു നർത്തകി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയതിൽ വളരെ അഭിമാനിക്കുന്നുണ്ട് അല്ലെ. പലർക്കും ആഗ്രഹിക്കുന്ന ഒരു ഒരു കളർഫുൾ ആണ്, ഒരു നർത്തകി എന്ന് പറയുമ്പോൾ കുറച്ച് കളർഫുൾ ആണ് അല്ലെ. അപ്പൊ അതിൽ തീർച്ചയായും ആര്യ എന്ന ഒരു പെൺകുട്ടി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങനെ മൂവിയാണ്. അപ്പൊ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് റേഡിയോ സാന്ത്വനത്തിൽ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരു താരമായിട്ട് ഇങ്ങനെ എത്തി നിൽക്കുന്നതിൽ അല്ലെ. അപ്പൊ ആര്യക്ക് എന്താണ് റേഡിയോ സാന്ത്വനത്തെ പറ്റി പറയാനുള്ളത്?
2: ഇങ്ങനെ ഒരു വേദി എനിക്ക് ഒരുക്കി തന്ന ഈ ആർജേസിനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടറായിട്ടുള്ള എൻ എം പിള്ള സാറിനും ഇവിടുത്തെ എന്നെ ഇപ്പോൾ എന്നോട് ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുന്ന ആദരി ചേച്ചിക്കും എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു അവസരത്തിനെല്ലാം വിളിച്ചതിന്. താങ്ക് യു സോ മച്ച്.
3: യെസ്, അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ആര്യ. അപ്പൊ ഇനിയും ആര്യ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂ കുറച്ച് നാൾ കഴിഞ്ഞ് എടുത്ത് കേൾക്കുന്ന ടൈമിൽ യെസ് ആര്യ ആ ഒരു പൊസിഷനിൽ എത്തി എന്ന് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മറ്റ് മനോഹരമായിട്ടുള്ള നിരവധി കുട്ടി പ്രതിഭകളുടെ കഥകളും കുഞ്ഞു വിശേഷങ്ങളും അവരുടെ കലാവൈഭവങ്ങളിലൂടെ അടുത്ത അധ്യായത്തിൽ എത്തിച്ചേരുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് ആർജെ ആതിര.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം ആർജെ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാ ഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ഹലോ ഡിയർ ഫ്രണ്ട്സ്, എ വോം വെൽക്കം ടു റീഡിംഗ് റൂം. ഐ എം യുവർ ഹോസ്റ്റ് പ്രീത സുഗതൻ. ഇൻ ആർ ഏപ്രിൽ മെയ് ലിറ്റററി സീരീസ് ഫോർ ചിൽഡ്രൻ, ടുഡേ വി ആർ ഗോയിങ് ടു മീറ്റ് എ റൈറ്റർ ഹു ഹാസ് ബ്യൂട്ടിഫുള്ളി ടച്ച്ഡ് ദ ഹാർട്ട്സ് ഓഫ് ചിൽഡ്രൻ ആസ് വെൽ ആസ് അഡൽറ്റ്സ് ത്രൂ ഹിസ് സിംപിൾ, വാം ആൻഡ് അൺഫോർഗറ്റബിൾ സ്റ്റോറീസ്. ഹി ഈസ് എ റൈറ്റർ ഹു ഫൈൻഡ്സ് മാജിക് ഇൻ ഹിൽസ്, ട്രീസ്, റെയിൻ, ചൈൽഡ്ഹുഡ് മെമ്മറീസ്, friendship and small joys of everyday life. His stories are simple to read, yet they leave deep emotions in our hearts. Yes, dear listeners, today's episode is dedicated to one of India's most beloved storytellers for children, Ruskin Bond. Through famous stories like The Blue Umbrella, The Cherry Tree and The Thief's Story, Ruskin Bond has created a beautiful literary world filled with innocence, kindness, nature and humanity. So let's together travel into the warm and magical literary world of one of India's most loved writers, Ruskin Bond. Before we try to know some of the wonderful works of Ruskin Bond that children always enjoy reading, let's first get to know the writer himself. Who is Ruskin Bond? How did he become one of the most loved writers for children? What makes his stories so simple, warm, unforgettable, and close to our hearts? Ruskin Bond, the celebrated Indian author, was born on 19th May 1934 in Kasauli in Himachal Pradesh. Much of his childhood was spent in places like Jamnagar, Shimla, Dehradun, whose hills, forests, rains, railway stations and small town life later became unforgettable settings in his writings. Ruskin Bond lost his father at a very young age, and this emotional loneliness deeply influenced his writing. His father was a great inspiration to him, and encouraged his love for books and storytelling. Even during his school days at Bishop Cotton School in Shimla, Ruskin Bond showed a special talent for writing. At the age of just 17, he wrote his first novel, The Room on the Roof, which won the prestigious John Llewellyn Rhys Prize in 1957. From then onwards, there was no looking back. He continued to write stories, novels, essays and poems that touched the hearts of readers across generations. What makes Ruskin Bond special is the simplicity and warmth of his writing. He does not depend on complicated language or dramatic plots. Instead, he beautifully captures ordinary moments of life, childhood memories, friendship, loneliness, nature, kindness, human emotions, and the life in the mountains. Nature plays a very important role in his stories. Trees, flowers, rain, rivers, birds, and the peaceful Himalayan landscape appear again and again in his books. His stories often make readers slow down and appreciate the small joys of life. Another remarkable quality of Ruskin Bond is his deep understanding of children and young minds. His child characters are innocent, curious, emotional, and realistic. That's why children as well as adults enjoy reading his stories equally. His style of writing is simple, gentle, descriptive, and emotionally rich. Even with a few words, he can create powerful feelings in the minds of the readers. Many of his stories carry subtle messages about honesty, kindness, forgiveness, love for nature, and value of human relationship. For his outstanding contribution to literature, Ruskin Bond has received many honors, including the Sahitya Academy Award, the Padma Shri, and Padma Bhushan. Even today, Ruskin Bond continues to live in Lanter near Missouri, surrounded by hills and books, continuing to inspire readers with his timeless stories. Dear young listeners, before we move to the summary of some of his beautiful short stories, let's remember that Ruskin Bond is not just a storyteller. He's a writer

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം.

അദ്ദേഹം ദ്വിതീയാ വിഭക്തി സ്ത്രീലിംഗ ഏകവചനേ വാക്യാനി പശ്യാമഃ. ഇന്നത്തെ ദിവസം ദ്വിതീയാ വിഭക്തിയിൽ സ്ത്രീലിംഗത്തിലുള്ള ഏകവചന വാക്യങ്ങളെ നോക്കാം. അഹം ദുർഗാം പൂജയാമി, ഞാൻ ദുർഗയെ പൂജിക്കുന്നു. അഹം ദുർഗാം പൂജയാമി, ഞാൻ ദുർഗയെ പൂജിക്കുന്നു. ഞാൻ ദുർഗയെ പൂജിക്കുന്നു. അഹം ദുർഗാം പൂജയാമി. പിതാ ബാലികാം ആഹ്വയതി, അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. പിതാ ബാലികാം ആഹ്വയതി, അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. അച്ഛൻ പെൺകുട്ടിയെ വിളിക്കുന്നു. പിതാ ബാലികാം ആഹ്വയതി. ഛാത്രഹ അധ്യാപികാം പശ്യതി, വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. ഛാത്രഹ അധ്യാപികാം പശ്യതി, വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. വിദ്യാർത്ഥികൾ അധ്യാപികയെ കാണുന്നു. ഛാത്രഹ അധ്യാപികാം പശ്യതി. സീത കഥാം പഠതി, സീത കഥയെ പഠിക്കുന്നു. സീത കഥാം പഠതി,

0: സീത കഥയെ പഠിക്കുന്നു. സീത കഥയെ പഠിക്കുന്നു. സീത കഥാം പഠതി. ശ്രീകൃഷ്ണ ഭഗവത്ഗീതാം ഉക്തവാൻ. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവത്ഗീതാം ഉക്തവാൻ. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവത്ഗീതാം ഉക്തവാൻ. പുരുഷ വാർത്താം ശൃണോതി. പുരുഷൻ വാർത്തയെ കേൾക്കുന്നു. പുരുഷൻ വാർത്തയെ കേൾക്കുന്നു. പുരുഷ വാർത്താം ശൃണോതി. രാവണ സീതാം നീതവാൻ. രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണ സീതാം നീതവാൻ. രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണൻ സീതയെ കൊണ്ടുപോയി. രാവണ സീതാം നീതവാൻ. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി. എൻ്റെ സഹോദരി അയോധ്യയ്ക്ക് പോയി. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി. എൻ്റെ സഹോദരി അയോധ്യയ്ക്ക് പോയി. എൻ്റെ സഹോദരി അയോധ്യയ്ക്ക് പോയി. മമ ഭഗിനി അയോധ്യാം ഗച്ഛതി. അഹം താം പൂർവമേവ ജാനാമി. ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. അഹം താം പൂർവമേവ ജാനാമി. ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. ഞാൻ അവളെ മുന്നേ തന്നെ അറിയും. അഹം താം പൂർവമേവ ജാനാമി. ഭഗവാൻ ഏതാം ദൃഷ്ടവാൻ വാ. താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. ഭഗവാൻ ഏതാം ദൃഷ്ടവാൻ വാ. താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. താങ്കൾ ഇവളെ കണ്ടുവോ ആവോ. ഭഗവാൻ ഏതാം ദൃഷ്ടവാൻ വാ. പ്രകാശ കാം പരിണീതവാൻ. പ്രകാശൻ ആരെ പരിണയിച്ചു. പ്രകാശ കാം പരിണീതവാൻ. പ്രകാശൻ ആരെ പരിണയിച്ചു. പ്രകാശൻ ആരെ പരിണയിച്ചു. പ്രകാശ കാം പരിണീതവാൻ. അധ്യാപക ഭവതീം സൂചയിഷ്യതി. അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു. അധ്യാപക ഭവതീം സൂചയിഷ്യതി. അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു. അധ്യാപകൻ ഭവതിയെ സൂചിപ്പിച്ചു. അധ്യാപക ഭവതീം സൂചയിഷ്യതി. ഭക്ത മധുരാം ഗച്ഛതി. ഭക്തൻ മധുരയ്ക്ക് പോകുന്നു. ഭക്ത മധുരാം ഗച്ഛതി. ഭക്തൻ മധുരയ്ക്ക് പോകുന്നു. ഭക്തൻ മധുരയ്ക്ക് പോകുന്നു. ഭക്ത മധുരാം ഗച്ഛതി. ശിശു നിദ്രാം കരോതി. ശിശു നിദ്രയെ ചെയ്യുന്നു അല്ലെങ്കിൽ നിദ്രയെ പ്രാപിക്കുന്നു. ശിശു നിദ്രാം കരോതി. ശിശു നിദ്രയെ ചെയ്യുന്നു. ശിശു നിദ്രയെ ചെയ്യുന്നു. ശിശു നിദ്രാം കരോതി. വയ അഹം ഭവത്തെ ദൂരവാണീം കൃതവതി. ഇന്നലെ ഞാൻ താങ്കളെ ഫോൺ വിളിച്ചു. വയ അതായത് ഇന്നലെ. അഹം ഭവത്തെ ദൂരവാണീം കൃതവതി. ഇന്നലെ ഞാൻ താങ്കളെ ഫോൺ വിളിച്ചു. ഇന്നലെ ഞാൻ താങ്കളെ ഫോൺ വിളിച്ചു. വയ അഹം ഭവത്തെ ദൂരവാണീം കൃതവതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാതോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കട പൂത്തു നിൽക്കണ സിതറത്തുൽ മുൻതക മാതിരി. എന്ത്

0: കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാറ്റിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മ കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഗ്രാമ ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമ ഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പ് കിക്കോഫിന് ഒരു മാസത്തിൽ താഴെ മാത്രം ബാക്കി നിൽക്കെ ടിക്കറ്റ് വില കുത്തനെ ഇടിയുന്നു. വിപണിയിലെ ഡിമാൻഡ് കുറഞ്ഞതാണ് വില കുറയാൻ കാരണം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളുടെ ശരാശരി ടിക്കറ്റ് നിരക്കിൽ 23% കുറവുണ്ടായി. മുൻപ് $737 ആയിരുന്നു ശരാശരി നിരക്ക്, ഇപ്പോൾ $550 കുറഞ്ഞു. ദരിദ്ര കുടുംബങ്ങൾക്ക് ജാതിമത ഭേദമന്യേ തണലായി വർത്തിക്കുന്ന കോട്ടയം ആസ്ഥാനമായുള്ള ഇന്ത്യൻ ജീവകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് 30 വർഷത്തെ കാരുണ്യ സേവനം പൂർത്തിയാക്കി. US ഡാളസ് നിവാസിയായ ജോസഫ് ചാണ്ടിയാണ് നേതൃത്വം നൽകുന്നത്. വിദേശ നാണ്യ വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് നിലയിലേക്ക് വീണ്ടും താഴ്ന്നു. 2026 4.5 മാസം കൊണ്ട് 7% നഷ്ടമാണ് ഇന്ത്യൻ കറൻസിക്ക് ഉണ്ടായത്. ഈ നിലയിൽ നിന്ന് 4% കൂടി ഇടിഞ്ഞാൽ മൂല്യം 100 കടക്കും. വിദേശ നാണ്യ വിപണിയിൽ ഈ ആശങ്ക ശക്തമാണ്. ഡോളറിനെതിരെ രൂപ ദുർബലമാണെങ്കിലും അടുത്ത 6 മാസത്തിനുള്ളിൽ 100 എന്ന കടമ്പ കടക്കാൻ സാധ്യതയില്ലെന്നാണ് ധനകാര്യ സ്ഥാപനങ്ങൾ വിലയിരുത്തുന്നത്. കേരളത്തിലുടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും ആവശ്യത്തിന് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം ലഭ്യമാണെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നീ പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾ അറിയിച്ചു. ടെർമിനലുകളും ഡിപ്പോകളും മുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ സംസ്ഥാനത്തെ മുഴുവൻ ഇന്ധന വിതരണ ശൃംഖലയും യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേരളത്തിലെ എണ്ണ വ്യവസായ മേഖല സംസ്ഥാനതല കോർഡിനേറ്റർ ഗീതിക മെഹ്റ വ്യക്തമാക്കി. വളം ഇറക്കുമതിക്കായി 2025-26 സാമ്പത്തിക വർഷം ഇന്ത്യ ഏറ്റവുമധികം ആശ്രയിച്ചത് റഷ്യയെ. ഈ കാലയളവിൽ റഷ്യയിൽ നിന്ന് 67.1 ലക്ഷം ടൺ വളം ഇന്ത്യയിലെത്തിയതായാണ് കേന്ദ്ര വാണിജ്യ വകുപ്പ് നൽകുന്ന വിവരം. മുൻ സാമ്പത്തിക വർഷത്തെ 49 ലക്ഷം ടണ്ണിൽ നിന്ന് ഏതാണ്ട് 35% വർധന. രണ്ടാം സ്ഥാനത്തുള്ള ചൈനയിൽ നിന്ന് 50.2 ലക്ഷം ടൺ വളമാണ് ഇറക്കുമതി ചെയ്തത്. രണ്ടാം സ്ഥാനത്താണെങ്കിലും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ഇത്തവണ കുതിച്ചുയർന്നിട്ടുണ്ട്. ചരമറിയിപ്പുകൾ. കാടമുറി വാഴക്കാലാച്ചിറയിൽ KV ഏലിയാമ അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. കോട്ടയം അരീപ്പറമ്പ് എബനസീർ വീട്ടിൽ പരേതനായ വെള്ളൂർ VK കുര്യന്റെ മകളും പരേതനായ TM മാത്യുവിന്റെ ഭാര്യയുമായ തങ്കമ്മ മാത്യു അന്തരിച്ചു. സംസ്കാരം ശനിയാഴ്ച നടക്കും. പാത്താമുട്ടം കുറിച്ചി എല്ലാലയിൽ പുന്നൂസ് മാത്യു അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഇത്തിരി നേരം പക്ഷേ
5: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു

0: ഒത്തിരി നേരം ഒത്തിരി കാര്യം.
1: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
2: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
3: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
4: ചലേ ചാ ചലേ.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ശരീരത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.